ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 26, കൊല്ലവർഷം 1201, കർക്കിടകം 1, 2026 ജൂലൈ 17 തീയതി വെള്ളിയാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5:53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ.
2: കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. മധുരവും മധുരാക്ഷരത്തോടുകൂടിയതുമായ രാമനാമത്തെ കവിതയുടെ മരക്കൊമ്പിലിരുന്ന് കുയിലിൻ്റെ മണിനാദത്തിൽ ആദ്യം പാടിയത് ആദികവിയായ വാൽമീകി മഹർഷിയാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം തുഞ്ചത്ത് രാമാനുജാചാര്യൻ അധ്യാത്മരാമായണം എന്ന സംസ്കൃത കാവ്യത്തെ ഉപജീവിച്ച് മധുരമായ മലയാള ഭാഷയിൽ കിളിപ്പാട്ട് രൂപത്തിൽ രാമകഥ നമുക്ക് പാടിത്തന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ

0: ರಾಜಯ ಶ್ರೀರಾಮ ರಾಮ ರಾಮ ಸೀತಾಭಿರಾಮ ರಾಮ ಶ್ರೀರಾಮ ರಾಮ ರಾಮ ಲೋಕಾಭಿರಾಮ ಜಯ ಶ್ರೀರಾಮ ರಾಮ ರಾಮ ರಾವಣಾಂತಕ ರಾಮ ಶ್ರೀರಾಮ ಮಮ ಹೃದಿ ರಮದಾಂ ರಾಮ ರಾಮ ಎನ್ನಿಂಗನೆ ಶ್ರೀರಾಮಸ್ತುತಿಯೋಡೆಯಾಣ್ ಅಧ್ಯಾತ್ಮರಾಮಾಯಣಂ ಆರಂಭಿಕ್ಕುನ್ನದು. ಅವತಾರಮೂರ್ತಿಯಾಯ ಶ್ರೀರಾಮನೆ ಆ ಭಾವತ್ತಿಲ್ ಕಂಡುಕೊಂಡು ತನ್ನೆಯಾಣ್ ನಮ್ಮുടെ ഭാഷാപിതാവ് അധ്യാത്മരാമായണം രചിച്ചിരിക്കുന്നത്. ത്രേതായുഗത്തിൽ പിറന്ന ദശരഥ സീമന്തപുത്രന് രാമൻ എന്ന് പേരിട്ടത് സൂര്യവംശ പുരോഹിതനായ വസിഷ്ഠ മഹർഷിയാണ്. സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമകനിറം പൂണ്ട കോമകകുമാരനും രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ എന്നും ശ്രീരാമചന്ദ്രൻ കരുണാകരൻ എന്നും ബാലകാണ്ഡത്തിൽ തുഞ്ചത്താചാര്യൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പത്മപുരാണം, സ്കന്ദപുരാണം, ബ്രഹ്മവൈവർത്തപുരാണം എന്നിവയിൽ വിശ്വത്തെ രമിപ്പിക്കുന്ന രാമശബ്ദത്തിന് മഹായോഗികൾക്ക് പരമാനന്ദമേകുന്ന ചിതാത്മാവായ പരബ്രഹ്മൻ തന്നെയാണ് അർത്ഥം എന്ന് വിവരിച്ചു കാണാം. കാശി വിശ്വനാഥൻ ആസന്ന മരണന് താരകമന്ത്രമായ രാമശബ്ദം കാതിൽ ഓതിക്കൊടുത്ത് ജീവിതസാഗരത്തിൽ നിന്ന് കരകയറ്റുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. രേഭം ഉച്ചരിക്കുമ്പോൾ മനസ്സിലെ പാപങ്ങൾ പുറത്തു പോകുന്നുവെന്നും ആ പാപങ്ങൾ വീണ്ടും അകത്തേക്ക് വരാതിരിക്കാൻ മകാരം ഒരു വാതിലായിത്തീരുന്നുവെന്നും രാമശബ്ദത്തിന് അർത്ഥം പറയുന്ന ഒരു ശ്ലോകവുമുണ്ട്. രാമനാമമാധുര്യം സാക്ഷാൽ ശ്രീപരമേശ്വരൻ മാത്രമാണറിഞ്ഞത്. ത്രയംബകം ശാപം മാത്രമാണ് ശ്രീരാമൻ്റെ കയ്യൂക്കറിഞ്ഞത്. അഹല്യ മാത്രമാണ് ശ്രീരാമപാദശക്തി അറിഞ്ഞത്. വരുണൻ മാത്രമാണ് രാമബാണശക്തി അറിഞ്ഞത്. ഹനുമാൻ മാത്രമാണ് രാമതത്വവും രാമചിത്തവും അറിഞ്ഞത് എന്ന് വ്യക്തമാക്കുന്ന സംസ്കൃത ശ്ലോകം ത്രേതായുഗരാമൻ്റെ മഹാത്മ്യം സ്പഷ്ടമാക്കുന്നു. അഹോരൂപം അഹോ വീര്യം അഹോ തേജ അഹോബലം രാമൈത്യക്ഷരൈ അൽപ്പൈ സ്ഥാനേ വ്യാപ്തമിതം ജഗത് എന്നാണ് ആദ്യമായി ശ്രീരാമനെ നേരിട്ട് കാണുമ്പോൾ രാവണൻ്റെ ആത്മകഥം. കേരളീയ സമൂഹത്തെ അജ്ഞാനാന്ധകാരത്തിൽ നിന്ന് ഉണർത്താൻ സമൂഹത്തിൻ്റെ ഉത്തരോത്തര ശ്രേയസ്സിനായി ശാരിക പൈതകനെക്കൊണ്ട് പാടിക്കാൻ നമ്മുടെ ഭാഷാപിതാവ് മുതിർന്നു. നമ്മുടെ രാഷ്ട്രപിതാവും ത്യാഗരാജസ്വാമികളും മറ്റും ഈ ഊർജം നമുക്ക് വീണ്ടുമേകി. രാമമന്ത്രാക്ഷര മഹിമയെക്കുറിച്ച് ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ഈ ശ്ലോകം നമുക്ക് കേൾക്കാം. വാൽമീകത്തിൽ വിളഞ്ഞ ദുർലഭ മഹാമാണിക്യരത്നോത്തമം കാശീശൻ മരണോന്മുഖന്റെ ചെവിയിൽ ചാർത്തും മണികുണ്ടകം സീതാദേവി പുണർന്നു മാറുകണിയും പൂത്താലി വാതാത്മജൻ കണ്ഠപ്പൊത്തി ഒഴിച്ചുവെച്ച നിധിയാണി രാമമന്ത്രാക്ഷരം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനുമിടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകൾ ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2 വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുൻപുണ്ടായി

വരുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടിയോളം വിസ്തൃതിയാണ് പുതിയ ഷോപ്പിന് ഉള്ളത്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ശബ്ദമലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളും പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങളും കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അധികൃതരുടെ നിയമപരമായ ബാധ്യതയാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ശബ്ദമലിനീകരണത്തിനെതിരായ പരാതിയിലാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിൻ്റെ ഉത്തരവ്. തദ്ദേശ സ്ഥാപനതലത്തിൽ സ്ഥിരം കൗൺസിലിംഗ് സംവിധാനം ഒരുക്കണമെന്നും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി. കോഴിക്കോട് നടന്ന വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന പി എസ് സി ഇന്ന് അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. നഗരം ചുറ്റുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. എഫ് എം പ്രധാന വാർത്തകൾ കഴിഞ്ഞു.

0: ഈ നിലയത്തിൽ 6:10 കാവ്യാഞ്ജലി. സുഗതകുമാരിയുടെ കവിത പെൺകുഞ്ഞ്, ആലപിക്കുന്നത് കെ ദീപ. 6:15 അർച്ചന. 6:15 സെഞ്ചുറി വെഡിംഗ് സെൻറ്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറി, ഇതിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ഐടി FM ഡയറി, ഇതിൽ ശ്രീതിലകം, പെൺമയുടെ തിളക്കം. മാരത്തൺ റണ്ണറും മാസ്റ്റർ അത്ലറ്റുമായ മയിൽ ചെറുപഴശ്ശി സ്വദേശി ശ്രീമതി കെ ശ്യാമള അതിഥിയായി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിള പാട്ടുകൾ. VM കുട്ടിയും സംഘവും റംല ബീഗം, MA അസീസ്, പീർ മുഹമ്മദ്, ഫസീല മുഹമ്മദ് അലി, എരഞ്ഞോളി മൂസ എന്നിവർ പാടിയത്. 8:58 9:58 ഉച്ചയ്ക്ക് 1:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി. 10:00 അന്നച്ചം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്തം. 12:10 സേവന വാർത്തകൾ അറിയിപ്പുകൾ. 12:15 മാപ്പിളപ്പാട്ടുകൾ. നൌഷാദ്, എടത്തല, രാമന്തളി, CM ഇബ്രാഹിം, AP അബ്ദുൾ റസാഖ് എന്നിവർ പാടിയത്. 12:40 ആരോഗ്യദീപ്തിയിൽ കർക്കിടകകാല ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു പി രാമചന്ദ്രനുമായുള്ള അഭിമുഖം ആദ്യ ഭാഗം. 1:00 മില്ലേനിയം മെലഡീസ്. 2:15 തുടർ നാടകം. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:15 രാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ഭാവന രാധാകൃഷ്ണൻ. 5:30 ദഫ്മുട്ട്. 6:10 ജില്ലാ വൃത്താന്തം കണ്ണൂർ. 6:50 ഹരിതവീഥി. 8:00 സാഹിത്യരംഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലെ.
1: This is Akashvani. The news read by V.C. Pramod. Prime Minister Narendra Modi will visit Haryana, Chandigarh and Punjab today. During his visit to Haryana, the Prime Minister will flag off India's first hydrogen train between Jind and Sonipat at Jind railway station. He will also lay the foundation stone and dedicate to the nation various development projects worth around 14,700 crore rupees at the Eklavya Stadium in Jind and address the gathering on the occasion. Our correspondent reports that the launch of the first hydrogen-powered train marks an important step towards the adoption of clean and sustainable mobility in the railway sector.
2: India has set a new global benchmark with this project. While countries like Germany and China usually run 2 or 3 coach hydrogen trains, India has developed a 10 coach formation. It is designed to carry nearly 2,600 passengers, which is the highest capacity among compared hydrogen.

പെൺകുഞ്ഞ് സുഗതകുമാരിയുടെ കവിത ആലപിച്ചത് കെ ദീപ. കാവ്യാഞ്ജലി.

0: ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിൽ ഇന്ന് അധ്യാത്മരാമായണ പാരായണം കേൾക്കാം.
1: അധ്യാത്മരാമായണ പാരായണം ഇന്നാരം.

മലകളും പുഴകളും ഉള്ളിടത്തോളം കാലം ഈ ഉത്കൃഷ്ടകാവ്യം നിലനിൽക്കും എന്ന് ആദികവി സാക്ഷ്യപ്പെടുത്തുന്നു. അദ്വൈത തത്വങ്ങൾക്കും ഭക്തിക്കും നാമമാഹാത്മ്യത്തിനും അധ്യാത്മരാമായണത്തിൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. വ്യക്തിജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ധന്യമാക്കുവാനുള്ള നിർദ്ദേശങ്ങൾ രാമായണത്തിലുണ്ട്. നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഏകത്വമാണ് രാമായണത്തിൻ്റെ ദർശനം. ധർമ്മവിഗ്രഹവാനായ ശ്രീരാമനെ ആസ്പദമാക്കി പ്രപഞ്ചരഹസ്യം ചർച്ച ചെയ്യപ്പെടുന്നു. മനുഷ്യരും ദേവന്മാരും രാക്ഷസന്മാരും വാനരന്മാരും പക്ഷിമൃഗാദികളും എല്ലാം രാമകഥയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. പർവ്വതങ്ങളും സമുദ്രങ്ങളും നദികളും കാനനങ്ങളും എല്ലാം രാമായണ കഥാപ്രപഞ്ചത്തിലെ മിഴിവുറ്റ കഥാപാത്രങ്ങളാണ്. ഇന്ന് രാമായണ മാസാരംഭം, രാമായണ പാരായണ മാസം ഭക്തിക്കും മുക്തിക്കും സാംസ്കാരികോന്നമനത്തിനും സഹായകമാണ് രാമായണ കഥാശ്രവണം. സർവശ്രീ കാവാലം ശ്രീകുമാർ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ജി ശ്രീറാം, ശ്രീമതിമാർ പി സുശീലാദേവി, എസ് ജാനകീദേവി, ഭാവന രാധാകൃഷ്ണൻ എന്നിവരാണ് ഈ വർഷത്തെ പാരായണം നടത്തുന്നത്. ശ്രീ പരമേശ്വരൻ ശ്രീപാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത രാമായണ കഥ എഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് പാടിപ്പിക്കുന്നതുകൊണ്ട് കിളിപ്പാട്ടെന്ന് പറയുന്നു. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാണ്ഡത്തിലെ ഇഷ്ടദേവതാ വന്ദനം, രാമായണ മഹാത്മ്യം, ഉമാമഹേശ്വര സംവാദം എന്നീ ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. കാവാലം ശ്രീകുമാർ, പി സുശീലാദേവി എന്നിവർ പാരായണം നടത്തുന്നു.

0: അധ്യാത്മരാമായണം ഇപ്പോൾ പാരായണം ചെയ്തത് കാവാലം ശ്രീകുമാർ, പി സുശീലാദേവി എന്നിവർ.
1: ഇതോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
2: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡിംഗ് സെൻ്റർ, തദ്ദേശ വാർത്തകൾ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. കേരളത്തിലെ 6 സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. നഗരം ചുറ്റിയുള്ള വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പരിപാടിയിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളും അരങ്ങേറും. ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഇരിക്കൂർ മണ്ഡലതല പരിപാടി നാളെ ശ്രീകണ്ഠപുരത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന ലഹരിവിരുദ്ധ റാലി ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കും. തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ രമേശ് കെ കണ്ണൻ്റെ ചിത്രപ്രദർശനം നാളെ മുതൽ ഈ മാസം 26 വരെ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കും. നാളെ ഉച്ചയ്ക്ക് 12 വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ചിറക്കൽ ശ്രീമംഗലം വയോജന സേവാകേന്ദ്രത്തിൽ നടക്കുന്ന രാമായണ പാരായണത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 9:30 മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നിർവഹിക്കും. മുട്ടം റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഈ മാസം 20 വൈകുന്നേരം 6 വരെ അടച്ചിടും. വാഹനങ്ങൾ ഉപ്പള ഗേറ്റ് വഴി തിരിച്ചു പോകേണ്ടതാണ്. കാസർഗോഡ് ജില്ലാ പരിധിയിലെ എല്ലാ റോഡുകളിലും സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ 10 വൈകുന്നേരം 3:30 മുതൽ 5 ടിപ്പർ ലോറികളുടെയും ടാപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ കാസർഗോഡ് ജില്ലാതല പ്രകാശന ചടങ്ങ് 20 രാവിലെ

0: 10:30 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെ PRD ചേംബറിൽ കല്ലട മാഹിൻ MLA നിർവഹിക്കും. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സംഘടിപ്പിക്കുന്ന 19-ാമത് കുട്ടികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസിലേക്ക് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രൊജക്ട്, പ്രസന്റേഷൻ, പെയിൻറിംഗ്, പെൻസിൽ ഡ്രോയിങ് തുടങ്ങിയ വിവിധ മത്സരങ്ങളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും കേരള ബയോഡൈവേഴ്സിറ്റി .org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 8592971338. അസാപ്പ് കേരളയും ഹെൽത്ത് കെയർ സെക്ടർ സ്കിൽ കൗൺസിലും സംയുക്തമായി നടത്തുന്ന NSQF Level 4 സർട്ടിഫൈഡ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. കൂടുതൽ വിവരങ്ങൾക്ക് 7900078283 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് നിയമപഠന വകുപ്പിൽ 2026-28 വർഷത്തിലേക്കുള്ള LLM കോഴ്സിന് SST വിഭാഗത്തിൽ സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഇന്നു രാവിലെ 10 വകുപ്പ് മേധാവിക്ക് മുൻപാകെ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0490299-6500. ചാത്തന്നൂർ അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നാളെ രാവിലെ 10:30 മുതൽ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. യോഗ്യത 10-ാം ക്ലാസ്, +2 അല്ലെങ്കിൽ ഡിഗ്രി. സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. CDT തിരുവനന്തപുരത്ത് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 25. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547720167. കണ്ണൂർ സർവകലാശാലയുടെ ഗവേഷണ വികസന സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ ഗവേഷണ സൂപ്പർവൈസർമാർക്കായി നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ താവക്കര ക്യാമ്പസിലെ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ ഓറിയൻറ്റേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നു. കീഴല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ഇന്നു മുതൽ രാമായണ പാരായണം, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടായിരിക്കും. പെരിങ്ങളായി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ കർക്കടകമാസ വിശേഷാൽ പൂജകൾ നടക്കും. പള്ളിക്കുന്ന് തടത്തിൽ കുറുമ്പ ഭഗവതിക്കാവിൽ നടയേരി പൂജ 17 വരെ നടക്കും. കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദരാശ്രമത്തിൽ കർക്കടക വിശേഷാൽ പൂജായജ്ഞങ്ങൾ ഇന്നു മുതൽ 16 വരെ നടക്കും. കോളൂർ പൂതാടി ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണവും ഗണപതി ഹോമവും 17 വരെ നടക്കും. അലവിൽ കളത്തിൽക്കാവിൽ രാമായണ പാരായണം ഇന്നു മുതൽ. ചിരക്കൽ പുഴാതി സോമേശ്വരി ക്ഷേത്രത്തിൽ 17 വരെ ദിവസവും വൈകിട്ട് 5:30 രാമായണ പാരായണമുണ്ടായിരിക്കും. ശ്രീകണ്ഠപുരം പഴയങ്ങാടി അമ്മ കോട്ടം മഹാദേവി ക്ഷേത്രത്തിൽ 17 വരെ ദിവസവും വൈകിട്ട് 5 രാമായണ പാരായണവും ലളിത സഹസ്രനാമാർച്ചനയും ഉണ്ടാകും. കിഴുന്ന പെരുംതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായി രാമായണ പാരായണം, വിശേഷാൽ പൂജായജ്ഞങ്ങൾ എന്നിവ നടക്കും. ചെറുപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടവും നാളെ പുലർച്ചെ തിരുവപ്പനയും ഉണ്ടാകും. കുനിത്തല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ പാരായണം ഇന്നു മുതൽ 17 വരെ ദിവസവും വൈകുന്നേരം 5. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നു വരുന്ന 21-ാമത് തുരിയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 സാകേത് രാമൻ്റെ വായ്പാട്ട് ഉണ്ടായിരിക്കും. സെഞ്ചുറി വെഡിംഗ് സെൻ്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
5: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
6: ലാപ്ടോപ്പോ?
5: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ.

0: ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
1: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
2: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
2: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ്. രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
7: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
6: അതെങ്ങനെയാ?
7: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
6: എടാ സംഭവം കൊള്ളാലോ.
7: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
8: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
9: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
8: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
9: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
8: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
9: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
10: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
11: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
12: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
13: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
14: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
16: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
17: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
14: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ്. രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
18: ഹലോ, നമസ്കാരം. ഞാൻ ജി വേണുഗോപാൽ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ടോക്കീസിൽ. നമുക്ക് സഞ്ചരിക്കാം സിനിമയോടൊപ്പം.
19: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4:00. പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച 2:30.

ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 1:68:55, പോണ്ടിച്ചേരി മംഗലാപുരം എക്സ്പ്രസ് 17 മിനിറ്റും 1:66:29, തിരുവനന്തപുരം മംഗലാപുരം മലബാർ എക്സ്പ്രസ് 15 മിനിറ്റും 1:63:55, തിരുവനന്തപുരം മംഗലാപുരം ജംഗ്ഷൻ അന്ത്യോദയ എക്സ്പ്രസ് 50 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. മറ്റെല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നു.

ഇന്ന് 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 FM ഡയറി, ഗാന്ധി ദർശനം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ IT FM ഡയറി, ശ്രീതിലകം, പെൺമയുടെ തിളക്കം, മാരത്തൺ റണ്ണറും മാസ്റ്റർ അത്ലറ്റുമായ മയ്യിൽ ചെറുപഴശ്ശി സ്വദേശി ശ്രീമതി കെ ശ്യാമള അതിഥിയായി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ, VM കുട്ടിയും സംഘവും, റംല ബീഗം, MSS പീർ മുഹമ്മദ്, വസീല മുഹമ്മദ് അലി, എരഞ്ഞോളി മൂസ എന്നിവർ പാടിയത്. 9:00 ഗാനാമൃതം, ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്തം. ഉച്ചയ്ക്ക് 12:15 മാപ്പിളപ്പാട്ടുകൾ.

0: ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി, 1 മണിക്ക് മില്ലേനിയം മെലഡീസ്, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. ആകാശവാണി കണ്ണൂർ. ഇന്ന് 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെയിൽവേ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് സുപ്രധാന ചുവടുവെപ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ചടങ്ങിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് ജിന്ദിൽ നിന്ന് പ്രധാനമന്ത്രി ചണ്ഡീഗഢിലേക്ക് പോകും. അവിടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ്

0: അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 4,700 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് മോദി തുടക്കമിടും. തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകൾ ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
1: കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകളാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്ത് 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ മുൻ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി ഫോണിൽ സംസാരിച്ചു. പിതാവ് ഷൈഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ മുൻ അമീറിന്റെ പൈതൃകം തുടർന്നും വഴികാട്ടിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഉത്തർപ്രദേശിൽ ഇന്ന് മൈ ഭാരത് ദേശീയ യുവജന വോളണ്ടിയേഴ്സ് കൺവെൻഷൻ സംഘടിപ്പിക്കും. കൺവെൻഷന് ശേഷം നാളെയും മറ്റന്നാളുമായി 2 ദിവസത്തെ ചിന്തൻ ശിബിരം നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ എന്നിവർ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1,500-ൽ മൈ ഭാരത് വോളണ്ടിയർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും. വികസിത് ഭാരത് ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസിഡർമാരാകാൻ യുവാക്കൾ പ്രതിജ്ഞ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2-ൽ വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 2x വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോരിയക്കോട്.
2: കൂടുതൽ വിപുലമായ ഉൽപ്പന്നശേഖരം, നൂതന ഡിജിറ്റൽ സൗകര്യങ്ങൾ, ആകർഷകമായ പ്രത്യേക ഓഫറുകൾ എന്നിവയിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നവീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഉപഭോക്തൃ സേവന റോബോട്ടാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ പ്രധാന ആകർഷണം. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിലവിലുള്ള ഓഫറുകൾ, ഷോപ്പിംഗിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ റോബോട്ട് യാത്രക്കാർക്ക് നൽകും. കേരളത്തിലെ ഡ്യൂട്ടി ഫ്രീ റീറ്റെയിൽ രംഗത്താദ്യമായി ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടുന്ന പ്രത്യേക സൂപ്പർമാർട്ട് വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഡിജിറ്റലായി ഒപ്പിട്ട ഇൻവോയ്സ് നൽകുന്ന കേരളത്തിലെ ആദ്യ ഡ്യൂട്ടി ഫ്രീ ഷോപ്പായും ഇത് മാറി.
1: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്ന് മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തി നിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ആശുപത്രിയുമായി ചേർന്ന് നടപ്പാക്കുന്ന കർക്കിടക മാസ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. വെങ്ങേരി നേതാജി സേവാ മന്ദിരത്തിൽ മേയർ O. സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മുൻ വർഷത്തെപ്പോലെ മുഴുവൻ സീറ്റിലും പ്രവേശനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് അധികാരം നൽകണമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസ്പെക്ടസ് പ്രകാരം മാത്രമേ പ്രവേശനം നടത്താനാവുമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ

0: തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. ലോകം സാങ്കേതിക വിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തെ ഒരു പ്രധാന സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നത് സംബന്ധിച്ച സുപ്രധാന ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്ന് മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. കാർഡിഫിൽ 4 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ പരമ്പര 1-1 എന്ന സമനിലയിലാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ ഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില ഗുരുതരമായിരിക്കുന്നു എന്ന വാർത്ത ആശങ്കാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന PSC അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. PSC ചെയർമാനെയും അംഗങ്ങളെയും അടിയന്തരമായി പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ 10 വർഷത്തെ പരീക്ഷകൾ, മൂല്യനിർണയം, നിയമനങ്ങൾ എന്നിവയെല്ലാം സംബന്ധിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിലെ അധികാര കേന്ദ്രീകരണ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേരളത്തിലെ MPമാർക്ക് മന്ത്രി റോജി എം ജോൺ കത്തയച്ചു. ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും സർവകലാശാലകളുടെ സ്വയംഭരണത്തെയും ദുർബലപ്പെടുത്തുന്നു എന്ന് മന്ത്രി കത്തിൽ പറയുന്നു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും തൊട്ടറിഞ്ഞ് കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോനെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പള്ളിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ഫറോക്ക് പുതിയ പാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് UG പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ജതിന ശർമ്മ. അഥ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഹരിയാണ ചണ്ഡിഗഡ് പഞ്ചാബ് സ്ഥലാനാം യാത്രയൈ നിർഗമിഷ്യതി. അത്രാവസരെ പ്രധാനമന്ത്രി ഹരിയാണായാഹ ജിന്ദ് റെയിൽസ്ഥാനകേ ജിന്ദ് സോനിപത ക്ഷേത്രയോഹ ഭാരതസ്യ പ്രഥമായ ഹൈഡ്രോജൻ സഞ്ചാലിത റെയിലയാനായ ഹരിതപതാകാം പ്രദർശയിഷ്യതി. അനേനൈവ സഹ ശ്രീമോദി ജിന്ദ് നഗരസ്ഥേ ഏകലവ്യ ക്രീഡാംഗണേ 17,14,000 കോടി രൂപ്യകാണാം വിഭിന്നാനാം വികാസാത്മക പരിയോജനാനാം ശിലാന്യാസം ഉദ്ഘാടനം ച വിധാസ്യതി. പ്രഥമസ്യ ഹൈഡ്രോജൻ സഞ്ചാലിത റെയിലയാനസ്യ അയം ശുഭാരംഭഃ റെയിലക്ഷേത്രേ സ്വച്ഛ സതത വികാസായ കശ്ചന മഹത്വപൂർണഃ പദക്ഷേപോ വർത്തതേ. ജിന്ദനഗരാത് പ്രധാനമന്ത്രി ചണ്ഡിഗഡം പ്രതി പ്രസ്ഥാസ്യതി. യത്ര അപരാഹ്നേ പാദോന ദ്വിവാദനേ സഹ 17,14,000 രൂപ്യതോപ്യധികാനാം വിഭിന്നാനാം വികാസാത്മക പരിയോജനാനാം ആധാരശിലാം സ്ഥാപയിഷ്യതി. അത്രാവസരെ സഹ ജനസഭാമപി സംബോധയിഷ്യതി. തതഃ പരം പ്രധാനമന്ത്രി പഞ്ചാബസ്യ ജാലന്ധരനഗരം പ്രതി ഗമിഷ്യതി. യത്ര സഹ 70,00,000 രൂപ്യകാണാം നൈകാസാം വികാസ പരിയോജന

0: സ്വന്തം കഥ പറഞ്ഞു. ഞാൻ ആദ്യം കിരാതന്മാരോടൊപ്പം താമസിക്കുകയും ശൂദ്രന്മാരുടെ പ്രവൃത്തിയിൽ മുഴുകുകയും ചെയ്യാറുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ബ്രാഹ്മണത്വം ജന്മമാത്രമായിരുന്നു. ശൂദ്രസ്ത്രീയിൽ എനിക്ക് പുത്രന്മാരും ഉണ്ടായി. കള്ളന്മാരുടെ കൂട്ടുകെട്ടുകൊണ്ട് ഞാനും കള്ളനായി തീരുകയും എല്ലായ്പ്പോഴും അമ്പും വില്ലും ധരിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം 7 മുനിമാർ വരുന്നത് കണ്ട് അവരെ തടഞ്ഞു നിർത്തി അവരുടെ പക്കലുള്ളതെല്ലാം അപഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മുനിമാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ നിന്റെ കുടുംബത്തിനു വേണ്ടിയാണ് ഈ മഹാപാപം ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ അവർ തയ്യാറാണോ എന്ന് ചോദിച്ചു വരൂ, ഞങ്ങൾ ഇവിടെ നിൽക്കാം. ഉടൻ തന്നെ ഞാൻ വീട്ടിലേക്ക് ഓടി ഭാര്യയോട് വിവരം തിരക്കി. അവർ പറഞ്ഞത്, പാപം നിങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങൾ ധനം മാത്രം അനുഭവിക്കാനുള്ളവരാണ് എന്നത്രേ. ഇത് കേട്ട് വിഷണ്ണനായി മുനിമാരുടെ സമീപമെത്തി കാര്യം ബോധിപ്പിച്ചു. അല്ലയോ രാമ, മുനിമാർ എന്നെ സമാധാനിപ്പിച്ചിട്ട് അങ്ങയുടെ നാമം നിരന്തരം ഉച്ചരിച്ചുകൊണ്ട് അതിൽ തന്നെ ശ്രദ്ധയുള്ളവനായി ഒരിടത്ത് ഏകനായിരിക്കാൻ മുനിമാർ എന്നെ ഉപദേശിച്ചിട്ട് പോയി. ഞാൻ ആ ഉപദേശം അക്ഷരം പ്രതി അനുസരിച്ചു. എന്നാൽ രാമശബ്ദം ഞാൻ ഉച്ചരിച്ചത് മരാ മരാ എന്നായിരുന്നു. എന്നാൽ അത് ആവർത്തിച്ച് ഉച്ചരിച്ചപ്പോൾ രാമ എന്നായി. അങ്ങനെ നിശ്ചലനായിരുന്ന എനിക്ക് ചുറ്റും ചിതൽപ്പുറ്റു വളർന്നു. 1000 യുഗം കഴിഞ്ഞപ്പോഴാണ് ആ മുനിമാർ അവിടെ തിരിച്ച് എത്തിയത്. അവർ ചിതൽപ്പുറ്റിൽ കഴിഞ്ഞിരുന്ന എന്നെ വിളിച്ചു, അല്ലയോ മുനിശ്രേഷ്ഠ, നിങ്ങൾ വാൽമീകിയാണ്. ഇപ്പോൾ നിങ്ങൾ വൽമീകത്തിൽ നിന്ന് പുറത്തു വരിക. രാമനാമ ജപം കൊണ്ട് നിങ്ങൾക്ക് ശ്രേഷ്ഠമായ 2 ജന്മം ഉണ്ടായിരിക്കുന്നു. ഞാൻ പുറത്തു വന്നു. എൻ്റെ രൂപവും ഭാവവും എല്ലാം മാറിയിരിക്കുന്നു. ഞാൻ വാൽമീകി മഹർഷിയായിരിക്കുന്നു. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 166-29 തിരുവനന്തപുരം മംഗലാപുരം മലബാർ എക്സ്പ്രസ്, 20 മിനിറ്റും 163-55 തിരുവനന്തപുരം മംഗലാപുരം ജംഗ്ഷൻ അന്ത്യോദയ എക്സ്പ്രസ്, 55 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂരിലൂടെ കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916-HUID-BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
8: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഗാന്ധി ദർശനം.

0: തുടരുകയായിരുന്നു.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.
0: സർവേശ്വരന്റെ അനുമതിയും ഇംഗിതവും അനുസരിച്ചല്ലാതെ ഒരില പോലും ഭൂമിയിലേക്ക് പതിക്കുന്നില്ല. എല്ലാ സംഭവങ്ങളും പ്രപഞ്ചത്തിൽ രൂപം കൊള്ളുന്നത് സർവശക്തനായ ദൈവത്തിന്റെ ഇച്ഛാനുസൃതമാണ്. ഈ തത്വത്തിൽ വിശ്വാസമർപ്പിച്ച ഗാന്ധിജിക്ക് ഡൽഹിയിലെ അക്രമങ്ങളും കൂട്ടക്കൊലകളും ദൈവനിശ്ചയമാണ് എന്ന് കരുതി മിണ്ടാതിരിക്കാമായിരുന്നില്ലേ? എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണമനുസരിച്ച് തന്നെ ഈ അക്രമങ്ങളെ ചെറുക്കേണ്ടതും ദൈവനിശ്ചയമായിരുന്നു. എന്തുകൊണ്ട് കരുണാമയനായ ദൈവം ഇത്തരം ഭീകരാവസ്ഥകൾ രാജ്യത്ത് നടമാടാൻ അനുവദിക്കുന്നു എന്നതാണ് ചോദ്യമെങ്കിൽ അതും ദൈവനിശ്ചയമാണെന്ന് ഗാന്ധിജി മറുപടി പറയും. ദൈവത്തിന്റെ ശക്തി മഹാത്മ്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച ഈ മനുഷ്യൻ വെറുപ്പിന്റെയും ഹിംസയുടെയും കുതിച്ചുകയറ്റത്തെ അഹിംസ കൊണ്ടും സ്നേഹം കൊണ്ടും പിറകോട്ടു തള്ളാൻ തന്നെ ദൈവം ഒരു ഉപകരണമായി നിശ്ചയിച്ചിരിക്കുന്നുവെന്നു വിശ്വസിച്ചു. ഒരു സുഹൃത്തിനയച്ച കത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: ഞാനൊന്നുകൂടി ആവർത്തിക്കട്ടെ, എനിക്കിവിടെ പ്രവർത്തിക്കുകയോ മരിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. നാം എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ ഉപകരണങ്ങളാണ്. നമ്മളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവമേ, എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ദൈവത്തിൻ്റെ ഉപകരണങ്ങളായി നാം പ്രവർത്തിച്ചു, അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഡൽഹിയെ രക്ഷിക്കാൻ ആയുധങ്ങൾ കൊണ്ടാവുമെന്ന് കരുതുന്നവർ ഒരു വലിയ തെറ്റിദ്ധാരണയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയെ എന്നല്ല, ഈ ലോകത്തെ ആകമാനവും രക്ഷിക്കാൻ ഒരു ആയുധശക്തിക്കുമാവുകയില്ല. ഹൃദയാന്തർഭാഗത്ത് നിന്നും ഒഴുകി വരുന്ന സ്നേഹത്തിനും സൗഹൃദത്തിനും മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അഹിംസയ്ക്കും മാത്രമേ നമ്മെ രക്ഷിക്കാനാവുകയുള്ളൂ. എമ്പാടും കത്തുകൾക്ക് ഇനിയും മറുപടി എഴുതാനുണ്ട്. അതുകൊണ്ട് ഇന്നേക്ക് ഇത്രമാത്രം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബാപ്പു. നവഖാലിയിൽ ഗാന്ധിജിയുടെ ആവശ്യമനുസരിച്ച് സമുദായ മൈത്രിക്കായി പ്രവർത്തിക്കുകയായിരുന്ന അമതുസ്സലാം എന്ന മുസ്ലിം പെൺകുട്ടി കോപവും പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ഒരു കത്ത് ഗാന്ധിജിക്ക് കിട്ടി. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരിക്കലും അടങ്ങാത്ത ഈ ശത്രുത തുടർന്നുകൊണ്ടിരിക്കുന്നത്? അതിപ്പോൾ രാജ്യത്തിന്റെ വിഭജനത്തിൽ കലാശിച്ചിരിക്കുന്നു. അവരുടെ കുടുംബത്തിന് ഇന്ത്യയിലെ പാട്യാല വിട്ട് ജീവനും കൊണ്ട് പാകിസ്ഥാനിലേക്ക് ഓടിപ്പോകേണ്ടി വന്നിരിക്കുന്നു. പാകിസ്ഥാനിൽ എവിടെയാണ് തന്റെ കുടുംബമുള്ളതെന്ന് പോലും അമതുസ്സലാമിന് അറിയില്ല. ഗാന്ധിജി അവർക്കിങ്ങനെ മറുപടി നൽകി: നിന്റെ കോപവും നൈരാശ്യവും ഞാൻ നല്ലപോലെ മനസ്സിലാക്കുന്നു. പക്ഷേ കോപവും നൈരാശ്യവും ഒരു പ്രശ്നവും പരിഹരിക്കുകയില്ല. നോക്കൂ, ഞാൻ നിന്നെ ഒരു മുസ്ലിം പെൺകുട്ടിയായും എന്നെ ഒരു ഹിന്ദു വയോധികനായും കാണുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നീ അമതുസ്സലാമും ഞാൻ എം കെ ഗാന്ധിയുമാണ്, രണ്ട് മനുഷ്യർ. അതേസമയം ആത്മാവിൽ നാം രണ്ടല്ല, ഒന്ന് മാത്രം. എന്റെ കാഴ്ചപ്പാടിൽ നവഖാലിയിൽ സമാധാനം സ്ഥാപിക്കുക എന്ന അത്യുദാത്ത കർമ്മത്തിൽ നീയൊരു വലിയ പങ്കാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിനക്ക് മാത്രമേ തുടരാനാവുകയുള്ളൂ. എന്റെ സ്വന്തം മകളുടെ സ്ഥാനമാണ് നിനക്കിന്നുള്ളത്. നിനക്കങ്ങനെ തോന്നുന്നില്ലേ? ഇല്ലെങ്കിൽ ഞാൻ നിസ്സഹാനായിത്തീരുന്നു. നിന്റെ കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും നിന്റേത് തന്നെയായിരിക്കട്ടെ. അനുഗ്രഹാശിസ്സുകളോടെ, ബാപ്പു. ബൽവന്ത് റായ് മേത്ത ഉൾപ്പെട്ട ഒരു ദൗത്യസംഘം സൗരാഷ്ട്രയിൽ നിന്നും ഗാന്ധിജിയുടെ അടുക്കലെത്തി. അവർക്ക് വേണ്ടിയിരുന്നത് നരസിംഹപ്രസാദ് എന്ന പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകനെ ഭവ്നഗറിലെ മുഖ്യമന്ത്രിയാക്കുക എന്നതായിരുന്നു. ഗാന്ധിജി ഇതിനുവേണ്ടി ശുപാർശ ചെയ്യണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ബാപ്പു അതിൽ

0: തയ്യാറായില്ല. തൻ്റെ നിലപാട് അദ്ദേഹം ഇങ്ങനെയാണ് വിശദീകരിച്ചത്. നരസിംഹപ്രസാദ് മുഖ്യമന്ത്രി പദത്തിൽ ഒരിക്കലും ശോഭിക്കുകയില്ല. അദ്ദേഹം രാമരാജ്യത്തിൽ വസിഷ്ഠ മഹർഷിയെപ്പോലെ ഒരു ഉപദേശിയായും വഴികാട്ടിയായും നിലകൊള്ളുന്നതാണ് നല്ലത്. അധികാരത്തിൽ അവരോധിക്കപ്പെടുന്നതുകൊണ്ട് അദ്ദേഹം കൂടുതൽ ശോഭിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനം വിദ്യാഭ്യാസ മേഖലയിലാണ്. എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചാൽ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കാൻ ആളുകളുണ്ടാവില്ല. നരസിംഹപ്രസാദ് വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. മന്ത്രിമാർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഇന്നാവശ്യമുള്ളത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസമുണ്ടായാൽ മാത്രമേ ജനങ്ങൾക്ക് മന്ത്രിമാരെ നിലക്ക് നിർത്താനുമാവുകയുള്ളൂ. വിദ്യാഭ്യാസമുണ്ടായാൽ മാത്രമേ മന്ത്രിമാർക്ക് അവരുടെ കടമകൾ നിർവഹിക്കാനാവുകയുമുള്ളൂ. അപ്പോൾ മാത്രമേ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കുകയുള്ളൂ. ബ്രിട്ടീഷ് വ്യോമസേനാ സെക്രട്ടറി ആർതർ ഹെൻഡേഴ്സണും മലയ ഗവർണർ ജനറൽ മാൽക്കോം മക്ഡൊണാൾഡും ലണ്ടനിലേക്കുള്ള അവരുടെ യാത്രാമധ്യേ ന്യൂഡൽഹിയിൽ മഹാത്മജിയെ കാണാനെത്തി. ഇന്ത്യയിൽ സമാധാന സംസ്ഥാപനത്തിനായി ഗാന്ധിജി നടത്തുന്ന പ്രയത്നങ്ങളെ അവർ മുക്തകണ്ഠം പ്രശംസിച്ചു. വെള്ളിയാഴ്ച സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ ബിർലാ മന്ദിരത്തിലേക്ക് താമസം മാറ്റാനുണ്ടായ സാഹചര്യത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഗാന്ധിജി സംസാരിച്ചത്. വർഗീയ ലഹളകൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഡൽഹിയിൽ വന്നത്. ഇവിടം ഒരു ശ്മശാന ഭൂമിയായി കാണപ്പെട്ടു. ഞാൻ താമസിച്ച ഭംഗി കോളനി അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. അവിടെ ഏതു നേരവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ടായിരിക്കണം സർദാർ പട്ടേൽ അവിടെ താമസിക്കാൻ എന്നെ അനുവദിക്കാതിരുന്നത്. അങ്ങനെയാണ് ബിർലാ മന്ദിരത്തിൽ ഞാൻ എത്തിച്ചേരുന്നത്. എനിക്കൊരു മുറി വേണമായിരുന്നു. ഒരു ഓഫീസും അടുക്കളയും ആവശ്യമായിരുന്നു. കൂടാതെ എൻ്റെ കൂടെയുള്ളവർക്ക് താമസിക്കാനും ഇടം വേണം. ഇതാണ് ബിർലാ മന്ദിരത്തിൽ ഞാൻ എത്തിച്ചേർന്നതിൻ്റെ കഥ. ഇവിടെയാകുമ്പോൾ മന്ത്രിമാർക്ക് എളുപ്പത്തിൽ എന്നെ വന്ന് കാണാം. അവരുടെ ദയാവായ്പ കൊണ്ട് എന്നെ മന്ത്രിമന്ദിരങ്ങളിലേക്ക് വിളിക്കാതെ ഞാൻ ഉള്ളിടത്ത് വന്ന് അവർ എന്നെ കാണുന്നു. ഇതൊന്നും കൂടാതെ മുസ്ലിം സഹോദരന്മാരുടെ കാര്യവുമുണ്ട്. ഭംഗി കോളനിയിൽ ചെല്ലാൻ അവർക്കിന്ന് ഭയമാണ്. ഗുണ്ടകളാണ് തെരുവുകളിൽ വിളയാടുന്നത്. ഇനിയും നമുക്ക് നാണം തോന്നുന്നില്ലല്ലോ.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: കേസ് കഴിഞ്ഞതോടെ എനിക്ക് പ്രിറ്റോറിയയിൽ തുടർന്ന് താമസിക്കാൻ കാര്യമില്ലാതായി. അതുകൊണ്ട് ഞാൻ ഡർബനിലേക്ക് തിരിച്ചു ചെന്ന് വീട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. എന്നാൽ ഒരു യാത്രയയപ്പ് കൂടാതെ കപ്പൽ കയറാൻ എന്നെ അനുവദിക്കുന്ന ആളായിരുന്നില്ല അബ്ദുള്ള സേട്ട്. അദ്ദേഹം സിഡൻഹാമിൽ വെച്ച് എന്നെ ബഹുമാനിക്കാനായി ഒരു യാത്രയയപ്പ് സൽക്കാരം നടത്തി. ആ ദിവസം മുഴുവൻ അവിടെ ചിലവഴിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അവിടെ കണ്ട ചില പത്രക്കടലാസുകൾ ഞാൻ മറിച്ചു നോക്കിക്കൊണ്ടിരിക്കെ അവയിലൊന്നിന്റെ മൂലയിൽ ഇന്ത്യൻ വോട്ടവകാശം എന്ന തലക്കെട്ടിൽ ഒരു ഖണ്ഡിക കാണാനിടയായി. നെറ്റാൾ നിയമസഭയിലേക്ക് പ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ ഇന്ത്യക്കാർക്കുള്ള അവകാശം നീക്കിക്കളയുന്നതിനായി നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്ന ബില്ലിനെ കുറിച്ചായിരുന്നു അത്. ആ ബില്ലിനെപ്പറ്റി എനിക്ക് അറിവുണ്ടായിരുന്നില്ല. അവിടെ സമ്മേളിച്ചിരുന്ന മറ്റ് അതിഥികളും അങ്ങനെയായിരുന്നു. അബ്ദുള്ള സേട്ടിനോട് അതേപ്പറ്റി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഞങ്ങളുടെ കച്ചവടത്തെ ബാധിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് പിടികിട്ടു. ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിൽ നമുക്കുണ്ടായിരുന്ന കച്ചവടമെല്ലാം അവർ തുടച്ചു നീക്കിയത് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ അതേപ്പറ്റി പ്രക്ഷോഭം കൂട്ടിയെങ്കിലും ഫലമുണ്ടായില്ല. ഞങ്ങൾ എന്തായാലും നിരക്ഷരർ എന്ന നിലയ്ക്ക് മുടന്തന്മാരാണ്. ഓരോ ദിവസത്തെയും അങ്ങാടി നിലവാരം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ സാധാരണയായി പത്രം വായിക്കുന്നത്. നിയമനിർമ്മാണത്തെപ്പറ്റി ഞങ്ങൾക്ക് എന്തറിയാൻ കഴിയും? ഞങ്ങളുടെ കണ്ണുകളും കാതുകളും ഇവിടെയുള്ള യൂറോപ്യൻ അറ്റോണികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷേ ഇവിടെ ജനിച്ച് വിദ്യാഭ്യാസം നടത്തിയ ചെറുപ്പക്കാരായ ധാരാളം ഇന്ത്യക്കാരുണ്ടല്ലോ, അവർ നിങ്ങളെ സഹായിക്കുന്നില്ലേ? അവരോ? അബ്ദുള്ള സേട്ട് നിരാശയോടെ അത്ഭുതം കൂറി. അവർ ഞങ്ങളുടെ അടുത്ത് ഒരിക്കലും വരാറില്ല. പിന്നെ നിങ്ങളോട് ഒരു സത്യം പറയാമല്ലോ, അവരെ ഞങ്ങൾ തീരെ ഗൗനിക്കാറുമില്ല. ക്രിസ്ത്യാനികളാകയാൽ അവർ വെള്ളക്കാരായ പുരോഹിതന്മാരുടെ അധീനതയിലാണ്. ആ വൈദികരാണെങ്കിൽ ഗവൺമെന്റിന്റെ അധീനതയിലും. ഇത് എന്റെ കണ്ണുകൾ തുറപ്പിച്ചു. ഈ വിഭാഗത്തെ നമ്മുടേതായി അവകാശപ്പെടണം. ക്രിസ്തുമതത്തിന്റെ അർത്ഥം ഇതാണോ? അവർ ക്രിസ്ത്യാനികളായി തീർന്നതുകൊണ്ട് ഇന്ത്യക്കാർ അല്ലാതായി തീർന്നു. പക്ഷേ ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്ന ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലുള്ള എന്റെ മനോഗതം വെളിപ്പെടുത്താൻ ഞാൻ മടിച്ചു.
0: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്.
2: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കുടുംബവാർഷിക വരുമാനം 2,50,000 രൂപയിൽ കവിയാൻ പാടില്ല. ആധാർ സീഡഡ് അക്കൗണ്ട് നിർബന്ധം. ഒന്നാംഘട്ട അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 15 ഓഗസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്ക്

0: അതാത് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0499942561 2. സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് കോളേജുകളിൽ അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC OBCH വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന OEC പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 27 വരെ നീട്ടി. വെബ്സൈറ്റ് www.egrants.kerala.gov.in. ഫോൺ നമ്പർ 0495-237-7786. അടൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ LP വിഭാഗം കന്നഡ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 20 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടിട്ട് നിർബന്ധമാണ്. ഫോൺ നമ്പർ 0499942782. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ബോട്ട് ക്രൂ വിഭാഗത്തിലെ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. സ്രാങ്ക്, എൻജിൻ ഡ്രൈവർ എന്നീ തസ്തികകളിലായി ആകെ 8 ഒഴിവുകളാണുള്ളത്. യോഗ്യത 7ാം ക്ലാസ് പാസ്സായ ബന്ധപ്പെട്ട ജോലിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഓൺലൈനായി ഈ മാസം 22 വരെ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.cochinshipyard.in. ഫിഷറീസ് വകുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ മറൈൻ ഡാറ്റ കളക്ഷനും ജുവനൈൽ ഫിഷിംഗ് പഠനവും സംബന്ധിച്ച വിവരശേഖരണത്തിനായി പാർട്ട് ടൈം എന്യൂമറേറ്റർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 24 രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് മീനാഫീസിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ നടക്കും. യോഗ്യത ഫിഷറീസ് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദം. പ്രായപരിധി 21-36 ഇടയിൽ. ഫോൺ നമ്പർ 0467-220-2537. കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയർ നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BTech ഡിഗ്രി. പ്രായപരിധി 35 വയസ്സ്. ജാതി യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ എന്നിവ സഹിതം അപേക്ഷ നാളെ വൈകുന്നേരത്തിനകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 0499942561 2. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2 ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡീഗഡിൽ എത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ജനങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് രാജ്യത്തെ യുവശക്തിയിൽ ഈ പദ്ധതികൾ വലിയ സ്വാധീനം ചെലുത്തുമെന്ന്

0: പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ അമൃത് റെയിൽവേ സ്റ്റേഷനുകൾ. പുതുക്കിയ പ്ലാറ്റ്ഫോമുകൾ, ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, വിവിധ സേവനങ്ങൾ തുടങ്ങിയവ അമൃത് സ്റ്റേഷനുകളിൽ ലഭ്യമാക്കും. തലശ്ശേരിയിലും അങ്കമാലിയിലും എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുകൾ ലഭ്യമാകും. സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന രീതിയിലാണ് അമൃത് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
1: മലപ്പുറം ജില്ലയിലെ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി 26.55 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ടിക്കറ്റ് കൌണ്ടറിൽ 2 ഓട്ടോമാറ്റിക് വൈൻഡിംഗ് മെഷീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പഴയ മ്യൂറൽ ചിത്രങ്ങൾ മാറ്റി പുതിയവ വരയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപ നവീകരണത്തിലെ ചെലവായി. 2 പ്രവേശന കവാടം, ആധുനിക ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം, മേൽക്കൂര, പുതിയ സിഗ്നൽ സംവിധാനം എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപ ചെലവഴിച്ചാണ് വികസനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രവേശന കവാടം മനോഹരമാക്കിയതിനോടൊപ്പം വിശാലമായ പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
1: ദാമനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ആദ്യത്തെ വാണിജ്യ വിമാന സർവീസിന് തുടക്കമായി. ദാമനിലെ നമോ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡുവും ദാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും സംയുക്തമായി വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഇന്ത്യയോടും ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തോടും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കാണിച്ച സ്നേഹത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഖത്തർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൽകിയ സംഭാവനകളും സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് പശ്ചിമബംഗാളിലെത്തും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവയിൽ ഊന്നിയുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗഞ്ച് ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന 5 പേരെ അറസ്റ്റ് ചെയ്തു. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നും പിടികൂടിയ ഇവരിൽ നിന്നും ബോംബ് നിർമ്മാണ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ഫലം ലഭ്യമാണ്. മൈ ഭാരത് ദേശീയ യുവ വോളണ്ടിയർമാരുടെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നാളെയും മറ്റന്നാളുമായി ചിന്തൻ ശിബിരവും ഉത്തർപ്രദേശിൽ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ 2 പരിപാടികളിലും പങ്കെടുക്കും. രാജ്യമെമ്പാടുമുള്ള 10,000-ത്തിലേറെ യുവജനങ്ങൾ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി NDA മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സമ്മേളന കാലയളവിൽ NDA സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് അന്തിമരൂപം നൽകും. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടുത്ത മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. ഇന്ത്യ ഫിൻലൻഡ് ഉഭയകക്ഷി ബന്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ഫിൻലൻഡ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. 2015 19% പേർക്കാണ് പദ്ധതികളുടെ ഗുണം ലഭിച്ചിരുന്നതെങ്കിൽ 2026 ഇത് 68.4% വർദ്ധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: നൂറ് കോടിയിലധികം പൌരന്മാർ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ആരോഗ്യ പരിരക്ഷ, ഭക്ഷ്യസഹായം എന്നിവ ഉറപ്പാക്കാൻ ഈ പദ്ധതികൾക്ക് സാധിച്ചതായി കേന്ദ്ര

0: മന്ത്രി പറഞ്ഞു. രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും സാധാരണക്കാരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിലും പദ്ധതികൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിലും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന മാസം കൂടിയാണ്. വറുതിയുടെ കർക്കിടകം, പഞ്ഞകർക്കിടകം, കള്ളക്കർക്കിടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഒഡീഷയിലെ പുരിയിൽ ലോക പ്രശസ്തമായ രഥപ്രയാണം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ദേവപ്രതിഷ്ഠകൾ രാത്രി മുഴുവൻ അതത് രഥങ്ങളിൽ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമങ്ങളിലൊന്നായ രഥയാത്രയ്ക്കായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഒഡീഷ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 ജയം. ഇംഗ്ലണ്ടിലെ കാർഡിഫ് സോഫിയ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 44 ഓവറിൽ 233 റൺസിന് ഇന്ത്യയുടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 45 ഓവറിൽ 4 ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 1-1 സമനിലയിലായി. മൂന്നാമത്തെ നിർണായക മത്സരം മറ്റന്നാൾ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തും. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
4: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 9446071998.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്
7: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിങ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
6: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
7: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
6: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
7: ഫോൺ 6282520614.
8: ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
9: ഉൾക്കരുത്താണ് സ്ത്രീയുടെ സൗന്ദര്യം. ഏജ് എന്നത് ഒരു നമ്പർ മാത്രമാണ് എന്ന് തെളിയിക്കുന്ന ശ്യാമളേച്ചി എന്നും നിത്യയൗവനത്തോടെ ഉയരങ്ങൾ കീഴടക്കട്ടെ.
10: ഓട്ടോഗ്രാഫ് വരികളാണ് ഇത്. തന്റെ 62 വയസ്സിലും മാരത്തണുകളിലും രാജ്യാന്തര മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റുകളിലും പങ്കെടുക്കുന്ന മയ്യിൽ ചെറുപഴശ്ശി സ്വദേശി ശ്രീമതി കെ ശ്യാമള BSNL കണ്ണൂർ ജനറൽ മാനേജർ ഓഫീസിൽ നിന്നും ഓഫീസ് സൂപ്പർഇൻറ്റൻഡൻ്റായി അവർ വിരമിച്ച വേളയിൽ സഹപ്രവർത്തകർ സ്നേഹപുരസരം കുറിച്ചിട്ട ഓട്ടോഗ്രാഫ് വരികൾ. സവിശേഷ വ്യക്തിത്വത്തിനുടമയായ ശ്രീമതി കെ ശ്യാമളയാണ് ശ്രീതിലകം പരിപാടിയിൽ ഇന്നത്തെ അതിഥി.
9: എങ്ങനെയാണ് ഈ സ്പോർട്സ് രംഗത്തേക്ക് വരാനുള്ളൊരു താല്പര്യമുണ്ടായത്?
11: സ്കൂൾ കാലഘട്ടത്തിൽ സ്പോർട്സിൽ താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് പിന്നെ സൗകര്യങ്ങളൊക്കെ

0: കുറവായിരുന്നു. പിന്നെ കോളേജ് തലത്തിൽ ഞാൻ ഷട്ടിൽ കളിക്കുമായിരുന്നു, ടേബിൾ ടെന്നീസ്, പിന്നെ മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്, അത്ലറ്റിക് മീറ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലാണ് ഞാൻ പഠിച്ചത്, കാസർഗോഡ് കോളേജിൽ. അന്ന് ത്രോബോൾ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം പി ആൻഡ് ടി ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി വന്നു. പിന്നെ ബി എസ് എന്നിന് വേണ്ടി കുറെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു, പലതവണ അത്ലറ്റിക് മീറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ 100, 200 ലോങ് ജമ്പ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഞാൻ ലോങ് റേസിലേക്ക് മാറിയത്. വിവാഹത്തോടെ കുട്ടികളൊക്കെയായി അത് ഇടക്കാലത്ത് നിന്നുപോയി. 2005 ശേഷം വീണ്ടും ബി എസ് എൻ എൽ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ അത്ലറ്റിക് മീറ്റുകളിൽ പങ്കെടുക്കുകയുണ്ടായി. സ്റ്റേറ്റ് മീറ്റിൽ ഒരുപാട് തവണ പങ്കെടുത്തിട്ടുണ്ട്, ദേശീയ തലത്തിൽ ഒരു തവണ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. 2017 കാലഘട്ടത്തിലാണ് വീണ്ടും ഞാൻ ബി എസ് എൻ എൽ റണ്ണേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ടീം ഉണ്ട് നമുക്ക് ബി എസ് എൻ എൽ. അപ്പൊ അവരുടെ കൂടെ കൂടി വീണ്ടും ഞാൻ മാരത്തൺ ഓടാൻ വേണ്ടി തുടങ്ങിയത്.
1: എന്താണ് ഈ മാരത്തണും നമ്മളെ സാധാരണ ഓട്ടവും തമ്മിലുള്ള വ്യത്യാസം?
0: അത്ലറ്റിക് മീറ്റ് ആകുമ്പോൾ നമ്മൾ ട്രാക്കിലല്ലേ ഓടുന്നത്, മാരത്തൺ ആകുമ്പോൾ റോഡ് റണ്ണാ. അത് 5 കിലോമീറ്റർ ഉണ്ടാവും, 10 കിലോമീറ്റർ ഉണ്ടാവും, അതുപോലെ 21 ഹാഫ് മാരത്തൺ, 20 മൈലർ, അതായത് 32 കിലോമീറ്റർ, ഫുൾ മാരത്തൺ 42 കിലോമീറ്റർ.
1: റണ്ണിംഗ് എന്ന് പറയുമ്പോൾ മാരത്തണും പിന്നെ മാസ്റ്റേഴ്സ് മീറ്റുകളും ഉണ്ടല്ലോ. മാസ്റ്റേഴ്സ് റണ്ണിങ്ങിന്റെ അതിന്റെ ഒരു ഏജ് കാറ്റഗറി എങ്ങനെയാണ്?
0: ഇപ്പൊ 30 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഒരു ഏജ് ഗ്രൂപ്പ്, 35 മുതൽ 40 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പ്, അങ്ങനെ 5-5 വയസ്സിന്റെ ഗ്രൂപ്പാണ്. ഇപ്പൊ ഞാൻ 60+ ഓടുന്നത്.
1: ആദ്യമായിട്ട് ഈ മാസ്റ്റേഴ്സ് ഓടുമ്പോ ഏത് പ്രായത്തിലാണ് ഓടിയിരുന്നത്?
0: ഞാൻ 55+.
1: ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, അതായത് ഓടുമ്പോ കാറ്റ് മുഖത്തേക്ക് അടിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, ആ ഒരു ആനന്ദം ഒരു അത്ലീറ്റിന് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ആനന്ദമാണ്. ആ ഒരു സന്തോഷമാണോ ഈ ഓട്ടത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ?
0: ശരിയാ അത് പറഞ്ഞത്. എല്ലാ ദുഃഖവും മറക്കും നമ്മൾ ഓടുന്ന സമയത്ത്. ആദ്യം ഒന്ന് ഓടിത്തുടങ്ങുമ്പോൾ ഓടി ചൂടാവുന്നവരെ നമുക്കൊരു മടുപ്പ് തോന്നുള്ളൂ, പിന്നെ ഓടിത്തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു, നമുക്ക് എല്ലാ വിഷമവും മറക്കും നമ്മൾ ഓടുമ്പോൾ.
1: ഇപ്പൊ ഈ ഓട്ടം തുടങ്ങിയത് ഏത് പ്രായത്തിലാ?
0: ബി എസ് എൻ എല്ലിന് വേണ്ടി ഓടി. അന്ന് ഈ ലോങ് ഓടാൻ തുടങ്ങിയില്ലായിരുന്നു ഞാൻ, പിന്നെയാണ് എനിക്ക് സ്റ്റാമിന ഉണ്ടെന്ന് മനസ്സിലായത്. ഇപ്പൊ ഈ അൾട്രാ വയലഡ അതുപോലുള്ള ലോങ് റൺ, അതെന്ന് വെച്ചാൽ 5:30 നമ്മൾ ഓടി തുടങ്ങിയാൽ വൈകുന്നേരം ചിലപ്പോൾ 4 മണി വരെ ഓടും. അത് ഒരേ ഓട്ടല്ല, ചിലപ്പം കടമ്പ കടക്കാനുണ്ടാവും, പലതരം കടമ്പയുണ്ടാവും. അപ്പൊ സ്റ്റാമിന ഉണ്ടെന്ന് മനസ്സിലായത് മാരത്തൺ ഓടി തുടങ്ങിയപ്പോഴാണ്. ആദ്യമായിട്ട് ഞാൻ ഓടി 10 കിലോമീറ്ററാ, 5 ഓടി 10 ഓടി പിന്നെ 21. അപ്പൊ എന്റെ കൂടെയുള്ള എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഉണ്ട്, കുട്ടികളാ. അപ്പൊ അവര് പറയായിരുന്നു, ശ്യാമളിച്ചക്ക് 21 ഓടാൻ പറ്റുമോ, അങ്ങനെ നമുക്ക് ഓടാൻ പറ്റുമല്ലോ എന്ന്. അവരും 21 ഓടിയത് അങ്ങനെയായിരുന്നു, ഞാനായിരുന്നു പ്രചോദനം.
1: എന്താണ് ഈ സാധാരണ ഓട്ടവും ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്ങും തമ്മിലുള്ള വ്യത്യാസം? അതായത് ഒരു ഓട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം, ആ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം?
0: രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ട്രാക്കിലാവുമ്പോൾ നമ്മൾ ഈ വെടിയൊച്ച കേൾക്കുമ്പോൾ, ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വെടിയൊച്ച കേൾക്കുമ്പോൾ പേടിയാണ്, ഞാൻ അവിടെ നിന്നുപോകും. അതേസമയം നമ്മൾ മാരത്തൺ ഓടുമ്പോൾ അതൊന്നുമില്ല, ഒരുമിച്ചല്ലേ ഓടുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഓടാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒത്തനെ ഓടാൻ പറ്റും. പക്ഷെ കയറ്റം കുറച്ച് വിഷമം, കയറ്റത്തിൽ പറ്റാത്ത നമുക്ക് ഇറക്കത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കയറ്റും ഇറക്കം ഉള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുപോലെ പൊന്മുടി മാരത്താണ് എങ്ങനെയാണെന്ന് വെച്ചാൽ, കയറ്റം മാത്രമാണ്, 21.1 കിലോമീറ്റർ, ഭയങ്കര ടഫാണ്. ഏറ്റവും ടഫ് ഞാൻ ഓടിയത് ഗോൾഡൻ പീക്ക് ഹാഫ് മാരത്തൺ എന്ന് പറഞ്ഞിട്ട് പൊന്മുടിയിൽ. അപ്പൊ അത് 2 തവണ ഞാൻ ഓടി. അതെങ്ങനെയാ വെച്ചാല്, നമുക്ക് ഓടിപ്പോകുമ്പോൾ താഴെയുള്ളവരെ നമുക്ക് കാണാൻ പറ്റും, ഹെയർപിൻ ബെൻഡ. മറ്റേ ഞാൻ ഊട്ടി അൾട്രാ ഓടിയിട്ടുണ്ട്, അത് കയറ്റു ഇറക്കുവാണ്. അതുപോലെ ഞാൻ വാഗമൺ ഓടിയിട്ടുണ്ട്, വാഗമൺ ഇതുപോലെ തന്നെ കയറ്റ
1: ഹില്ലി ഏരിയകളാണ്.
0: ഹില്ലി ഏരിയകളാ, ഒരുപാട് സമയം എടുക്കും നമ്മള്. രാവിലെ തൊട്ടേം ചിലപ്പോ വൈകുന്നേരമാവും ഫിനിഷ് ചെയ്യാൻ. ഫുൾ മാരത്തണെങ്കിൽ 4:30 തുടങ്ങും, ഹാഫ് ആണെങ്കിൽ എന്തായാലും ഒരു 5:30 എന്തായാലും തുടങ്ങും. ഇത് ഹില്ലി ഏരിയ ആണെങ്കിൽ വൈകുന്നേരം, അല്ലാത്തത് എന്തായാലും ഒരു 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. മഴയിൽ ഓടാൻ നല്ല സുഖം, നല്ല മഴ ഇല്ലെങ്കിൽ. അതുപോലെ മഞ്ഞിലും ഊട്ടിയിലും ഓടാൻ നല്ല സുഖമായിരുന്നു, നമ്മൾ ക്ഷീണം അറിഞ്ഞിട്ടേയില്ല.
1: എത്ര മാരത്തൺസ് ഓടിയിട്ടുണ്ടാവും ഇതുവരെ?
0: ഒരുപാട് ഓടിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെയുള്ള കണ്ണൂർ ജില്ലയിലായാലും ഇവിടെ മിഡ് നൈറ്റ് റൺ അത് ഓടിയിട്ടുണ്ട്. ചേംബർ ഓഫ് കോമേഴ്സിന്റെ അത് രാവിലെ കാലത്താ അത് ഓടിയിട്ടുണ്ട്. അത് പലതവണ ഓടിയതാ ഞാൻ. നിവ്യസ് കൊച്ചി മാരത്തൺ ഞാനതിൽ ഹാഫ് മാരത്തൺ പങ്കെടുത്തിട്ടുണ്ട് 2 തവണ. പിന്നെ ഗ്രൂപ്പായിട്ട് ഓടിയിട്ടുണ്ട്, 5 പേരടങ്ങുന്ന ഗ്രൂപ്പ്. അത് ഒരു ഏജ് ഗ്രൂപ്പിലുള്ള 5 പേര്, 5 പേര് ഒരുമിച്ചെത്തണം. അവര് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് എത്തിയിട്ട് അവിടെ സെൽഫി എടുക്കണം, എന്നിട്ട് അടുത്ത സെൽഫി പോയിന്റിൽ എത്തിയിട്ട് വീണ്ടും വരും. അപ്പൊ അതുവരെ നമ്മൾ ഒരാള് പുറകിലാണെങ്കിൽ അവരെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് ഒരുമിച്ച് ഓടി കയറണം 5 പേരും.
1: 5 പേരും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ
0: മാരത്തൺ കംപ്ലീറ്റ് ആവുന്നുള്ളൂ.
1: അപ്പൊ ഇതിലൊരു പരസ്പര സഹകരണം സഹായം എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ അവിടെ
0: ഉണ്ട്.
1: കേരളത്തിലല്ലാതെ പുറമെ എത്ര മാരത്തൺസ് ഏതൊക്കെയാണ്?
0: ഞാൻ ഊട്ടി അൾട്രാ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, പിന്നെ കൊടക് മാരത്തൺ അത് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, ഗോവ മാരത്തൺ 3 തവണ പോയിട്ടുണ്ട്. ഇത്തവണ 20 മൈലറാണ് ഞാൻ ഓടിയത് ഗോവ, 32 കിലോമീറ്റർ. നിവ്യസ് മാംഗ്ലൂർ മാരത്തൺ അവിടെയും ഞാൻ 20 മൈലർ ഓടിയിട്ടുണ്ട്.
1: മാരത്തൺ ഓടുമ്പോ ഇപ്പൊ നടുവിൽ വെള്ളം കുടിക്കണം, ടോയ്ലറ്റ് ബ്രേക്ക് എടുക്കണം.

0: വരും. അപ്പൊ ഇതിനെല്ലാം ഉള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും എങ്ങനെയാണ്?
1: എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഒരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഇടയിൽ വെള്ളം ഉണ്ടാവും കുടിക്കാൻ, ഭക്ഷണം, ഫ്രൂട്ട്സ്, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പിന്നെ വഴിയിലും ചിലപ്പോൾ ഉണ്ടാവും. ലോങ് റണ്ണിന് ആംബുലൻസ് കൂടി തന്നെ ഉണ്ടാവും. എല്ലാവരുടെ അല്ല, എന്നാലും ഇടയിൽ ആംബുലൻസ് ഉണ്ടാവും നമ്മളെ പിന്തുടരുന്ന. ആർക്കെങ്കിലും ആവശ്യത ഉണ്ടെങ്കിൽ അവരൊപ്പം കൊണ്ടുപോകും. മെഡിക്കൽ ടീം ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. മാരത്തണോട് സുഖം അതുകൊണ്ട്. അൾട്രാ മാരത്തൺ, വയലട, അതുപോലെ വാഗമണൊക്കെ ഓടുമ്പോൾ വഴിയിൽ നമുക്ക് ഉച്ചഭക്ഷണം വരെ ഉണ്ടാവും.
0: അന്തമാൻസിൽ ഓടാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു?
1: അന്തമാൻസിൽ ഞാൻ ഈ ഫെബ്രുവരിയിൽ കൊല്ലം
0: 26 ഫെബ്രുവരി.
1: അതെ, എന്റെ കൂടെ വർക്ക് ചെയ്ത എന്റെ BSNL റണ്ണേഴ്സ് ടീമിലുള്ള സ്ഥിരമായി ഞങ്ങൾ ഒരുമിച്ച് ഓടുന്നതാണ്. ഗോകുൽദാസ്, സുദീപ്, ഷമീം, നല്ല അനുഭവമായിരുന്നു അന്തമാനിൽ.
0: ഈ റൺ എവിടെയാ നടക്കുന്നത്? ഏത് ഐലൻഡിലാണ്?
1: പോർട്ട് ബ്ലെയർ സെല്ലർ ജയിലിന്റെ മുന്നിൽ നിന്നാണ് തുടങ്ങിയത്. ഞാൻ 21 കിലോമീറ്റർ ഓടി, 21.1.
0: വേറെ വിദേശ രാജ്യങ്ങളിൽ?
1: വിദേശ രാജ്യങ്ങളിൽ ഞാൻ മാസ്റ്റേഴ്സ് മീറ്റിന് ദുബായിൽ പോയിട്ടുണ്ട്.
0: സ്വർണ്ണ മെഡൽ കിട്ടിയത്
1: 10,000 10,000 മീറ്റർ ഗോൾഡ്, 5,000, 1,500 സിൽവർ.
0: ഈ മാസ്റ്റേഴ്സ് മീറ്റ് എത്ര കിലോമീറ്റേഴ്സ് ആണ്?
1: 3 ഐറ്റത്തിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പൊ 1,500, 5,000, 10,000
0: മീറ്റേഴ്സ്. എത്ര ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് പങ്കെടുത്തിട്ടുണ്ടാവും?
1: ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് പറയുമ്പോൾ ദുബായിൽ മാത്രം ഞാൻ ഓടിയിട്ടും ഇന്ത്യക്ക് വെളിയിൽ. ഇന്ത്യയില് പല സ്ഥലത്തും, ചെന്നൈ, പിന്നെ ഹൈദരാബാദ്. മാസ്റ്റേഴ്സ് ഓടുന്നത് എന്തുകൊണ്ടാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ, സിന്തറ്റിക് ട്രാക്കിൽ നമുക്ക് ഇഷ്ടമുള്ള പണ്ടൊന്നും സാധിക്കാത്തതല്ലേ അത്, പിന്നെ എല്ലാ ഗ്രൗണ്ടിലും ഓടുക എന്നുള്ളത്. ഹൈദരാബാദ് FC ഗ്രൗണ്ട്, അതുപോലെ ഞാൻ ഏഷ്യൻ മീറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അതിൽ മെഡലൊന്നും കിട്ടിയിട്ടില്ല. ഏഷ്യൻ മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ചെന്നൈയിൽ. ഏഷ്യൻ മാസ്റ്റേഴ്സ് മീറ്റ് ഒളിമ്പ്യൻസിന്റെ ഒക്കെ കൂടെ ഓടാൻ പറ്റും ലോങ് റൺ തന്നെ.
0: പരിശീലനമാണല്ലോ, നമ്മൾ റേസിന് പോകുമ്പോൾ മാത്രം ഓടിയാ പോരാ. അപ്പൊ നാട്ടിൽ എവിടുന്നാ പരിശീലനം?
1: നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് ഇല്ല, റോഡിലോടുമായിരുന്നു. പിന്നെ അവിടെ എനിക്കൊരു അക്വാഡക്ട് പാലമുണ്ട് പഴശ്ശി കനാലിന്റെ. അപ്പൊ അക്വാഡക്റ്റിന്റെ മേലെ ഞാൻ വൈകുന്നേരം നടക്കും. ഓടാൻ വിഷമാണ്, റോഡല്ല ശരിക്കും. അല്ലാതെ പിന്നെ ഗ്രൗണ്ട് ശരിക്കും ഇല്ല മയിൽ പഞ്ചായത്തിൽ. സ്കൂൾ ഗ്രൗണ്ട് ഇപ്പൊ വർക്ക് നടക്കുന്ന ഞാൻ കണ്ടു.
0: ഇപ്പൊ എവിടെ ഓടും?
1: ഓടും ഞാൻ പോലീസ് മൈതാനത്ത്, അല്ലെങ്കിൽ ജവഹർ സ്റ്റേഡിയത്തില്. വൈകുന്നേരം വരും 3:30, വീട്ടിൽ നിന്ന് വന്നാൽ 6:30 ബസ്സിന് തിരിച്ചു.
0: നമ്മളെ ഫിറ്റ്നസ് നോക്കുക, ഫുഡ് നോക്കുക, ഇപ്പൊ എല്ലാത്തിനും മോണിറ്റർ ചെയ്യാൻ ട്രെയിനേഴ്സ് ഉണ്ട്. ശ്യാമളേച്ചി എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തത്?
1: ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജിം ട്രെയിനർ ആയിട്ടുള്ള ഒരു രീഷ്മ രാമകൃഷ്ണൻ ഉണ്ട്, പയ്യമ്പലത്തെ ജിം ട്രെയിനർ. അവള് ഇതൊക്കെ അറിയുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ, പഴയ സ്റ്റേറ്റിലൊക്കെ പങ്കെടുത്ത കുട്ടികളുള്ളതുകൊണ്ട് എനിക്ക് ഇപ്പം ശരിക്കും ഒരു ട്രെയിനർ പോലെ, ഒരു കോച്ച് പോലെ ഇപ്പൊ രീഷ്മ.
0: എല്ലാം ടെക്നിക്സ് എല്ലാം പറഞ്ഞുതരും?
1: എല്ലാ ടെക്നിക്സും പറഞ്ഞുതരും. പിന്നെ റെജിന ഉണ്ട്, ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത്. അപ്പൊ ഞങ്ങൾ 3 പേരുമാണ് ഇപ്പോ. അവരുള്ളതുകൊണ്ട് എനിക്ക് വരാനുള്ള ഒരു താല്പര്യം കൂടിയുണ്ട്. രാവിലെ ഒരു മുട്ടയും നേന്ത്രപ്പഴം പുഴുങ്ങിയതും കഴിക്കും. പിന്നെ ചോറ് എനിക്ക് ഇഷ്ടം. കൂട്ടുകാരെല്ലാം കളിയാക്കും എന്നെ. ചോറ് തിന്നിട്ട് ഓടുന്ന ഒരാൾ ശ്യാമളിച്ച് മാത്രമേ ഉള്ളൂ. നാട്ടില് രാത്രിയിലൊക്കെ ഓടുമായിരുന്നു ഞാൻ. റോഡ് മുഴുവൻ എല്ലാവരും ബസ്സിൽ നിന്ന് ആൾക്കാർ, പരിചയമുള്ള ബസ്സില് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അവര് ഡ്രൈവർ, ക്ലീനർ, അവരൊക്കെ ഉണ്ടാവും. കണ്ടക്ടറൊക്കെ അവരൊക്കെ നോക്കും ബസ്സിൽ കയറുന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ ചിലര് വിചാരിക്കും ശരിക്കും പറഞ്ഞാൽ പെരാന്താന്ന് തോന്നും രാത്രിയിൽ ഇങ്ങനെ ഓടുമ്പോ.
0: മാരത്തൺ ഓടുമ്പോ നമ്മളെ കൂടെ കുറെ പേര് ഓടുമല്ലോ, അപ്പൊ ആ പാരസ്പര്യം എങ്ങനെയാണത്?
1: അത് ശരിക്കും പ്രത്യേകം എടുത്തു പറയേണ്ടതാ. ഞാൻ പാലക്കാട് ഓടാൻ പോയപ്പോഴായിരുന്നു, കോയമ്പത്തൂരിൽ നിന്ന് വന്ന ടീമുണ്ട്, ഒരു നല്ല സ്പിരിറ്റ്. അവര് കേരളത്തിന് വെളിയിൽ നിന്ന് വരുന്നവര്. അവര് നമ്മൾ ഒന്ന് മെല്ലെ സ്ലോ ചെയ്യുന്നുണ്ട്, കൂടെ കൂട്ടിപ്പോകും നമ്മൾ. വലിയ മാരത്തണുകൾ ഓടാൻ അതുകൊണ്ടാണ് ഇഷ്ടം. കേരളത്തിന് വെളിയിലവര് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്റെ മക്കള് പ്രായമുള്ളവര് നമ്മളെ കൂടെ തന്നെ, അവർക്ക് അത് ഭയങ്കര ഇൻസ്പിരേഷനാണ്. നമ്മളെ കാണുമ്പോൾ അവർ അമ്മമാരെ പോലത്തെവരല്ലേ. പിന്നെ ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാവും നമുക്ക്. അവരെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവര് ചിലപ്പോൾ അടുത്ത മാരത്തണോ അവര് നമ്മളെ തിരിച്ചറിയുന്നുണ്ടാവും.
0: അപ്പോ ഇന്ത്യ ഒട്ടുക്ക്, ഇന്ത്യ എന്നല്ല, ലോകത്ത് പല സ്ഥലങ്ങളിലും സുഹൃത്തുക്കളുണ്ട്, ഒട്ടനവധി മെഡലുകളുണ്ട്. 100 Days of Running എന്ന് പറഞ്ഞിട്ട് മെഡലും കണ്ടു. അപ്പൊ എന്താണ് ഈ 100 Days of Running?
1: 100 Days of Running എന്ന് പറഞ്ഞാല് അത 100 ദിവസം നമ്മൾ തുടർച്ചയായി ഓടണം, എല്ലാ ദിവസവും ഓടണം. അപ്പൊ അതൊരു ആപ്പ് ഉണ്ട്, സ്ട്രാവ അല്ലെങ്കിൽ മാപ്പ് മൈ റൺ, ഏതെങ്കിലും ഒരു ആപ്പുമായിട്ട് കണക്ട് ചെയ്യും. സ്ട്രാവ ആപ്പ് ഓൺ ആക്കിയിട്ടാണ് നമ്മൾ ഓടുന്നത്, ഫോൺ മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട്. അപ്പൊ അതിൽ റെക്കോർഡ് ചെയ്യും നമ്മൾ എത്ര കിലോമീറ്റർ ഓടി, എത്ര സമയം എടുത്തു. 100 Days of Running ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അപ്പൊ ഓട്ടോമാറ്റിക് നമ്മൾ ഇത് ഓഫ് ആക്കുമ്പോൾ അതിലെത്തും. അപ്പൊ അവർക്ക് വാച്ച് ചെയ്യാൻ പറ്റും അവിടുന്ന്. ഞാനൊരു 989 കിലോമീറ്റർ ഓടി 100 ദിവസം കൊണ്ട്.
0: ഓട്ടം തന്നെയാണ് ജീവിതം അല്ലേ.
1: കണ്ണൂരിൽ നിന്ന് ഞാൻ ചേലേരി വരെ നടന്നിട്ടുണ്ട്. ഇത് ആ ദിവസം നഷ്ടപ്പെട്ടു പോകരുത്. 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസം ആവുമല്ലോ. ഒരു ദിവസം ഞാൻ കണ്ണൂര് ഒരു മീറ്റിംഗിന് വന്നതാ. അപ്പൊ അന്ന് ഞാൻ വീട്ടിലേക്ക് കക്കാട് വഴി പോയി, കണ്ണാടിപ്പറമ്പ് കയറി ചേലേരി വരെ നടന്നു.
0: ഇനി അടുത്ത പ്ലാൻ എന്താണ്?
1: ടാറ്റ മുംബൈ മാരത്തോൺ, ഫേമസ് മാരത്തോണ്. അത് ഓടാൻ പറ്റിയിട്ടില്ല, അത് ഓടണം എന്നുണ്ട് എനിക്ക്. കിളിമഞ്ചാരോ പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ട്രക്കിങ്ങിനെ. അപ്പൊ എന്റെ കൂടെ ഓടാൻ വരുന്ന ഗോകുൽദാസും സുദീപും ഞങ്ങൾ 3 പേരും കൂടി പോവാൻ തീരുമാനിച്ചതായിരുന്നു.

0: അപ്പൊ ആ സമയത്തായിരുന്നു എനിക്ക് ദുബായിൽ ഇന്റർനാഷണൽ മീറ്റിന് പോകേണ്ടി വന്നത്.
1: ഇനി അടുത്ത മാസ്റ്റേഴ്സ് ഏതാണ്? ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ്
0: ഇൻഡോ നേപ്പാൾ മാസ്റ്റേഴ്സ് മീറ്റ് ഉണ്ട്, അതിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്.
1: ഇതിനെല്ലാത്തിനുള്ള സാമ്പത്തികം നമ്മൾ കണ്ടെത്തണമല്ലോ, ഏറെ ചെലവുണ്ടാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ യാത്രയും പലതിലും. ഏതാണ്ട് എത്ര ചെലവ് വരും ഒരു കേരളത്തിലുള്ള ഒരു മാരത്തണിൽ പങ്കെടുക്കാൻ? ഇപ്പൊ പൊന്മുടി മാരത്തൺ എന്ന് പറഞ്ഞു,
0: പൊന്മുടി മാരത്താണെങ്കിൽ രജിസ്ട്രേഷൻ ഫീ ഉണ്ടാവും. അപ്പൊ അതും പിന്നെ ട്രെയിൻ ഫെയർ, നമ്മുടെ താമസ സൗകര്യങ്ങള്,
1: പിന്നെ ഈ ഫുഡ്,
0: ഫുഡെല്ലാം നമ്മൾ സ്വന്തം.
1: ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിലുള്ള ഭക്ഷണവും വെള്ളം അത് അവരാണോ തരും?
0: അവര് തരും, അത് അവര് തരും. നമ്മൾ രജിസ്ട്രേഷൻ ഫീ കൊടുക്കുന്നുണ്ടല്ലോ, സന്തോഷത്തിന് ചെയ്യുന്ന ഒരു കാര്യമാവും.
1: ഇതെല്ലാം ഒരു ലഹരികളാണ്,
0: ലഹരി,
1: പോസിറ്റീവായിട്ടുള്ള പല ലഹരികൾ.
0: ലഹരിയാ ശരിക്കും, തന്നെ ഓട്ടം എനിക്ക് ശരിക്കും ലഹരിയാ.
1: ഓട്ടമല്ലാണ്ട് ട്രക്കിങ്ങും,
0: ട്രക്കിംഗ് പോയിട്ടുണ്ട് ഞാൻ. വാലി ഓഫ് ഫ്ലവേഴ്സിൽ പോയിട്ടുണ്ട് ഞാൻ 2020 തോന്നുന്നു. ഉത്തരാഖണ്ഡ് ട്രക്കിംഗ് ക്ലബ് ഉണ്ട് തൃശ്ശൂരുള്ള, അവരോടോട് പോയതാ. വയനാട് ശരിക്കും മാരത്തൺ അല്ല, ട്രക്കിംഗ് ആണ് ശരിക്കും. മാരത്തണിന്റെ ഇതിലാണ്, അൾട്രയില്. അത് ശരിക്കും ട്രക്കിംഗ്. രാവിലെ തുടങ്ങിയാൽ നമ്മൾ വൈകുന്നേരം വരെ, അതും ഓറഞ്ച് റിബൺ കെട്ടിയിട്ടുണ്ടാവും ഓരോ മരത്തിന്റെ കമ്പിൽ എവിടെയെങ്കിലും, ആ അതും നോക്കി നമ്മൾ പോകണം. അപ്പൊ വിസില് തരും അവര് വഴി മാറിയാൽ. ഗ്രൂപ്പ് ആയിട്ട് പോവുള്ളൂ. ഞാൻ തലശ്ശേരിയുള്ള ഒരു ടീമിന്റെ കൂടെയാണ് പോയത്, ഞങ്ങൾ 4 പേര്. കുന്നാണ്, ഒരു കുറേ കുന്ന്, കയറി ഇറങ്ങി കയറി. ചില സ്ഥലത്ത് നമ്മൾ വീടിന്റെ അടുക്കള പുറത്തോ കൂടി പോവും, പിന്നെ പാലം കടന്നിട്ട്, പിന്നെ ഇറക്കം കയറ്റം ഒക്കെ ആയിട്ട്. മാസ്റ്റേഴ്സ് മീറ്റിന് ഞാൻ സ്റ്റീപ്പിൾ ചേസ് ചെയ്തു ആദ്യമായിട്ട് ചെന്നൈയിൽ.
1: എത്ര മീറ്റർ?
0: 2000 മീറ്റർ.
1: നിറയെ ഒബ്സ്റ്റക്കിൾസ് ആണല്ലോ അതിന്റെ പ്രത്യേകത അല്ലേ? എന്തൊക്കെയാണ് ഒബ്സ്റ്റക്കിൾസ്?
0: ഹർഡിൽസ് ബാർ, പിന്നെ വാട്ടർ ജമ്പ്. ശ്രമിച്ചു നോക്കിയതാ, പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ട്. വലിയ നല്ല ഇഷ്ടായി.
1: ആൻഡമാൻസിൽ പോയി എന്ന് പറഞ്ഞു, അപ്പൊ അവിടെ സ്കൂബ ചെയ്തു?
0: സ്കൂബ ചെയ്തിട്ടില്ല. പിന്നെ ആൻഡമാൻസിൽ നല്ല രസമായിരുന്നു. കടലിൽ കുറേ പ്ലെയിങ് മെറ്റീരിയൽസ് ഉണ്ട്, അതൊക്കെ കുറേ എണ്ണത്തിൽ ചെയ്തു. സ്കൂട്ടറിൽ പോയി,
1: വാട്ടർ സ്കൂട്ടറിൽ ആൾക്കാർ പോകുമ്പോൾ കണ്ടു നിൽക്കുന്ന നമുക്കൊരു ബേജാറാവും.
0: അത് ഞാൻ തിരിച്ചുകൊണ്ടായിരുന്നു.
1: വേറെ എന്തൊക്കെയാണ് ഹോബീസ്?
0: കൃഷി, കൃഷിയുണ്ട് അത്യാവശ്യം. നെല്ല്, പിന്നെ പച്ചക്കറി കൃഷി സീസണിൽ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞു വേനൽക്കാല പച്ചക്കറി.
1: വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമാണ്?
0: അല്ല, പുറത്തു കൊടുക്കാനുണ്ടാവും. ഞങ്ങള് പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്. ഞാൻ നവകേരള ഗ്രന്ഥാലയത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. എന്റെ ചങ്ങായിയാണ് അതിന്റെ സെക്രട്ടറി. കേരളത്തില് എനിക്ക് തോന്നുന്നു പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കുന്ന ഏക വായനശാല നവകേരള ഗ്രന്ഥാലയമാണെന്ന് തോന്നുന്നു. സ്വന്തമായി ഒരു വായനശാല വീട്ടിൽ തന്നെയുണ്ട്. പുസ്തകം വെക്കാൻ ഒരു ചെറിയൊരു വീട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിലൊരു 2000 പുസ്തകങ്ങൾ ഉണ്ടാവും തോന്നുന്നു.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: ഭർത്താവ് എന്ന് പറയാറില്ല, അതുകൊണ്ട് ആ പേര് പറയാറില്ല. ഞാൻ ചങ്ങായി എന്നാണ് സാധാരണ പറയാ.
1: ചങ്ങായി,
0: ഞാനും രണ്ട് മക്കളും അമ്മയും ഇളയമ്മയും.
1: ചങ്ങായിന്റെ പേരെന്താണ്?
0: ചങ്ങായിന്റെ പേര് കുഞ്ഞികൃഷ്ണൻ. പഞ്ചായത്തിലായിരുന്നു, ലൈബ്രറിയനായിരുന്നു. ആദ്യം പോസ്റ്റലിലായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും ഏകദേശം ഒരേ ആശയമുള്ളവരാന്ന് തോന്നിയതുകൊണ്ട് എല്ലാരും നിങ്ങൾ യോജിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ കല്യാണം കഴിച്ചു. ലളിതമായ വിവാഹമായിരുന്നു. ഇവിടെ നമ്മളെ യൂണിയൻ ഓഫീസിന്റെ അവിടെ നിന്നായിരുന്നു കല്യാണം. താലിയില്ല, ചടങ്ങുകളൊന്നുമില്ല, ആചാരങ്ങളിൽ വിശ്വാസമില്ല. ഞങ്ങൾ രണ്ടുപേർക്കുമില്ല, മക്കൾക്കുമില്ല.
1: മക്കൾ എത്ര പേരാണ്?
0: മക്കള് 2 പേര്, ആസാദും ആഗ്നസും. ചന്ദ്രശേഖർ ആസാദ്, പിന്നെ ആഗ്നസ് മദർ തെരേസയുടെ പേരായതുകൊണ്ട്.
1: ഇപ്പൊ സ്കൂളിൽ ചേർക്കുമ്പോഴൊന്നും അവരില്ല.
0: നോ കാസ്റ്റ് നോ റിലീജിയൻ.
1: മാനവികതയാണ് മതം, അങ്ങനെയാണോ വിശ്വസിക്കുന്നത്?
0: അതെ, ഈശ്വര വിശ്വാസികളെയല്ല നമ്മൾ. ഇപ്പൊ മോന്റെ കല്യാണം കഴിഞ്ഞു. ചേന്നമംഗലം രജിസ്റ്റർ ഓഫീസിന് രജിസ്റ്റർ മാനേജായിരുന്നു. ഞാൻ ശരിക്കും ആചാരങ്ങളിലൊന്നും, ഒരു ആചാരത്തിനും വിശ്വാസമില്ല. മരണാനന്തര കർമ്മങ്ങളിൽ വിശ്വാസമില്ല. ജീവിച്ചിരിക്കുമ്പം നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നിടത്തോളം നമ്മളെ കഴിവിന്റെ പരമാവധി സംരക്ഷിക്കാം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. എനിക്ക് രണ്ടുപേർക്കുമില്ല. ഓഫീസ് മേഖലയിൽ എനിക്ക് എല്ലാവരുമായിട്ടും സ്നേഹമായിരുന്നു, ഇങ്ങോട്ടും അങ്ങോട്ടും. റിട്ടയർമെന്റ് ഞാൻ ആദ്യമായിട്ട് ഒരു ഓട്ടോഗ്രാഫ്,
1: ഓഫീസ് റിട്ടയർമെന്റ്
0: ഓട്ടോഗ്രാഫ്. ചിലപ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എനിക്ക്. എനിക്കങ്ങനെ വേണം തോന്നി. ഓഫീസിൽ ഒരു കുടുംബം പോലെയായിരുന്നു. എന്നോടായാലും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ഞാൻ ഓട്ടോഗ്രാഫ്,
1: നിർബന്ധമായും
0: ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങി എഴുതിച്ച്.
1: ഓട്ടോഗ്രാഫിലെ വരികൾ നമുക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എടുത്തു നോക്കുമ്പോൾ അതൊരു പ്രചോദനമാണ്, നല്ലൊരു ഭാവിയെല്ലാം ആശംസിച്ചുകൊണ്ട്. അപ്പൊ ഈ ഒരു ഓട്ടോഗ്രാഫ്, റിട്ടയർമെന്റിന് ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങിക്കുവാന്ന് പറയുമ്പോൾ റിട്ടയർമെന്റിന് ശേഷവും നമുക്കൊരു നല്ലൊരു ഭാവി ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് കൂടെ അവിടെ ഉണ്ടല്ലേ.
0: ഇടക്ക് സമയം കിട്ടുമ്പോൾ എടുത്തത് വായിക്കുമ്പോൾ അവരെല്ലാരും ഓർമ്മിക്കാൻ പറ്റുമല്ലോ. പിന്നെ അവരെ കയ്യക്ഷരങ്ങളിലൂടെ പോകുമ്പോൾ അവരു സന്തോഷം.
1: ചെറുപ്പകാലം എങ്ങനെയായിരുന്നു?
0: ഞാൻ ജനിച്ചത് കരിവള്ളൂരിലാണ്. ദാരിദ്ര്യം കഷ്ടപ്പാടുമായിരുന്നു. അമ്മയും അച്ഛനും സാധാരണ കൂലിപ്പണിക്കാരായിരുന്നു. അപ്പൊ ഞങ്ങൾ 7 മക്കളായിരുന്നു. ഒരുപാട് പട്ടിണിയൊക്കെ കടന്നിട്ടുണ്ട്. സ്കൂൾ വിട്ട് ഉച്ചക്ക് കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നാലും ചിലപ്പം അമ്മയോട് എത്തിയവടനെ ചോദിക്കുന്നത് അമ്മയെ കഞ്ഞി വെച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ലാന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് തന്നെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റെ അമ്മ, ഇന്നും അവരെന്നെ എന്നെ മകളെ പോലെ കാണുന്ന ഒരു ടീച്ചറുണ്ട്, കമല ടീച്ചർ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 3 അമ്മമാരാ, എന്നെ പ്രസവിച്ച അമ്മ, അതിന് ഈ ടീച്ചർ, ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിലെ അമ്മ. കമല ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്കൂൾ പഠനകാലം തന്നെ എനിക്ക് ഉണ്ടാവുമായിരുന്നോ എന്നറിയില്ല.

0: മാതാപിത ഗുരുദൈവം എന്ന് പറഞ്ഞു. ഞാനൊരു ഈശ്വര വിശ്വാസിയല്ല, പക്ഷെ എനിക്ക് ഇന്നും മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് അമ്മൂന്ന് അമ്മമാരും നമുക്ക് തുല്യമായ ടീച്ചർ.
1: ശരിക്കു പറഞ്ഞാൽ നമ്മളെ മനസ്സിലാണോ ഈ പ്രായത്തിന്റെ പരിമിതി?
0: അതെ, മനസ്സ് തന്നെയാണ് വയസ്സെന്ന് പറയുന്നത്. ഞാൻ ഈ പ്രായത്തിൽ എനിക്ക് അങ്ങനെ വയസ്സായി തോന്നിയിട്ടേയില്ല. എന്നും മനസ്സ് ഞാൻ ചെറുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ഓടാനും എല്ലാം ഇതുപോലെ എനർജറ്റിക് ആയി നടക്കാനും പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: മനസ്സിനെ വളരെ പ്രസരിപ്പോടുകൂടി നിർത്താനുള്ള ഒരു ഒറ്റമൂലി എന്താണ് ശ്യാമളേച്ചിന്റെ അനുഭവത്തിൽ നിന്ന്?
0: ഞാൻ ശരിക്കും എല്ലായ്പ്പോഴും ഒരു സന്തോഷവതിയായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും എന്റെ മക്കളെ പറ്റി പറയുമ്പോന്ന് പറഞ്ഞാൽ, മക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടുപേര്, ഇപ്പൊ മൂന്ന് പേരായി മക്കള്. അപ്പോ അവര് ഭയങ്കര പ്രചോദനം എനിക്ക് എന്റെ ഈ ഓടുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും. അവര് എപ്പോഴും പറയും അവനവന്റെ സന്തോഷം അവനവൻ തന്നെ കണ്ടെത്തണം, അതായിരിക്കാം എന്നെ എനർജറ്റിക്കായി ജീവിക്കാനുള്ള പ്രചോദനം.
2: മാരത്തൺ റണ്ണറും മാസ്റ്റർ അത്ലീറ്റുമായ മയിൽ ചെറുപഴശ്ശി സ്വദേശി ശ്രീമതി കെ ശ്യാമളയായിരുന്നു ശ്രീതിലകം പരിപാടിയിൽ ഇന്നത്തെ അതിഥി. നിർവഹണം ജീജ ശ്രീജിത്ത്, കൂടെ സ്മിത മാണിക്കോത്ത്. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: മോഡേൺ ഐടിഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
4: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
2: നാടോടുമ്പം നടുവേ ഓടണമെന്നാണല്ലോ. ന്യൂജൻ വൊക്കാബുലറി അറിയേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. പല പുതിയ വാക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്, പഴയ പലതിനും പുതിയ മാനങ്ങൾ നൽകിയിട്ടുമുണ്ട്. മാത്രമല്ല, കൺവെൻഷണൽ ഇംഗ്ലീഷ് ഗ്രാമർ ഈ ന്യൂജൻ ഭാഷയ്ക്ക് മിക്കപ്പോഴും ബാധകവുമല്ല. അങ്ങനെയുള്ള ഒരെണ്ണം, സ്ലേ, SLAY, സ്ലേ. എന്നാൽ സാധാരണ ഇംഗ്ലീഷിൽ കിൽ, കൊല്ലുക, വധിക്കുക എന്നാണ്. ന്യൂജൻ ഭാഷയിൽ കിടിലം, കിടിലോൽക്കിടിലം, തകർപ്പൻ, ഗംഭീരം, വാവ്, വണ്ടർഫുൾ, അമേസിംഗ് എന്നൊക്കെയാണ്. കൺവെൻഷണൽ ഇംഗ്ലീഷിൽ വധിക്കുക എന്ന അർത്ഥത്തിലുള്ള ഒരു സെന്റൻസ് കേൾക്കാം. ദ കിങ് പ്രൊക്ലെയിംഡ് എ റിവാർഡ് ഫോർ എനി വൺ ഹു വുഡ് സ്ലേ ദ വൈൽഡ് ബീസ്റ്റ്. രാജാവ് ആ വന്യമൃഗത്തെ കൊലപ്പെടുത്തുന്ന ആർക്കും ഒരു പ്രതിഫലം പ്രഖ്യാപിച്ചു. ദ കിങ് പ്രൊക്ലെയിംഡ് എ റിവാർഡ് ഫോർ എനി വൺ ഹു വുഡ് സ്ലേ ദ വൈൽഡ് ബീസ്റ്റ്. ഇനി ന്യൂജൻ സ്ലേ കൊണ്ടുള്ള ചില സെന്റൻസസ്. ഗേൾ, യു സ്ലേ ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. എടോ, താനീ ഡ്രസ്സിൽ അടിപൊളിയായിട്ടുണ്ട്. ഗേൾ, യു സ്ലേ ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. ഇൻ കൺവെൻഷണൽ ഇംഗ്ലീഷ് ദി സെന്റൻസ് വുഡ് ബി, ഗേൾ, യു ലുക്ക് അമേസിംഗ് ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. വാട്ട് എ പ്രസന്റേഷൻ, യു സ്ലേഡ് ഇറ്റ് മാൻ. എന്താ ഒരു പ്രസന്റേഷൻ, താൻ തകർത്തെടോ. വാട്ട് എ പ്രസന്റേഷൻ, യു സ്ലേഡ് ഇറ്റ് മാൻ. ഡിയർ ഫ്രണ്ട്സ്, ഗോ എഹെഡ് ആൻഡ് സ്ലേ വിത്ത് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ദിസ് ഈസ് സ്മിത മാണിക്കോത്ത്.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI,
7: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
8: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിഗ് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
7: ഫോൺ 6282520614.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
12: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 7:55 കണ്ണൂരിൽ എത്തിച്ചേരേണ്ടിയിരുന്ന ട്രെയിൻ നമ്പർ 1:63:47, തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്, 15 മിനിറ്റും. 7:47 എത്തിച്ചേരേണ്ട 1:66:10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ്, 25 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂരിലൂടെ കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
6: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
13: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: ന്യൂട്രോണിക്സ് ITIയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
8: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
7: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
8: ഫോൺ 9446071998.
14: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
15: ലാപ്ടോപ്പോ?
14: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
16: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
17: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
18: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
19: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
18: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
20: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
21: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
20: അതെങ്ങനെയാ?
21: അവിടെ BCom, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
20: എടാ സംഭവം കൊള്ളാലോ.
21: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
22: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
21: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
22: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: ആകാശവാണി കണ്ണൂർ. ഇനി 8 മണിക്ക് സമാചാര പ്രഭാത്, തുടർന്ന് മോർണിംഗ് ന്യൂസ് ഡൽഹറിലെ.
23: കാച്ച് ദ റെയിൻ, ബാരിഷ് കേ പാനി കി ഏക് ഏക് ബൂന്ദ് കോ ഹമേ ബചാനാ ഹൈ, തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ, വർഷാ കാ ബൂന്ദ് ബൂന്ദ് പാനി ഹം മിൽകർ കേ ബചായേ.
24: ചൽ ഹൈ തോ ഹം ഹൈ, ആയിയേ ഘരോ ഓഫീസോ മേ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് തക്നീക് അപ്നായേ. रिचार्ज पिट और शाफ्ट बनवाएं, अनुपयोगी बोरवेलों को ठीक करें, जलाशयों से गाद निकालें, अधिक से अधिक पेड़ लगाएं. इस बारिश आइए जुड़े कैच द रेन अभियान से.
25: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं फरहत नाज. प्रधानमंत्री नरेंद्र मोदी आज हरियाणा के जींद और सोनीपत के बीच भारत की पहली हाइड्रोजन चालित रेलगाड़ी को रवाना करेंगे. दिल्ली सरकार ने नवाचार और स्वरोजगार को बढ़ावा देने के लिए 400 करोड़ रुपए के स्टार्टअप और इसके नीतिगत ढांचे को मंजूरी दी. राष्ट्रीय परीक्षा एजेंसी ने नीट UG पुनर्परीक्षा के परिणाम घोषित किए. गुजरात आतंकरोधी दस्ते ने आतंकवादी संगठन जैश ए मोहम्मद से जुड़े 5 लोगों को पाटन जिले से गिरफ्तार किया. और क्रिकेट में इंग्लैंड ने दूसरे एक दिवसीय मैच में भारत को 4 विकेट से हराकर 3 मैचों की श्रृंखला 1-1 से बराबर की. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी आज हरियाणा, चंडीगढ़ और पंजाब का दौरा करेंगे. इस दौरान प्रधानमंत्री हरियाणा में जींद रेलवे स्टेशन पर जींद और सोनीपत के बीच हाइड्रोजन से चलने वाली पहली रेलगाड़ी को झंडी दिखाकर रवाना करेंगे. ब्यौरा हमारे संवाददाता से.
26: इस प्रोजेक्ट के साथ भारत ने एक नया वैश्विक कीर्तिमान स्थापित किया है और उन कई देशों से आगे निकल गया है जो अभी इस तकनीक का परीक्षण कर रहे हैं. जहां जर्मनी और चीन जैसे देश आमतौर पर 2 या 3 कोच वाली छोटी हाइड्रोजन ट्रेन चलाते हैं, वहीं भारत ने 10 कोच वाली ट्रेन विकसित की है. इस ट्रेन की क्षमता लगभग 2600 यात्रियों को ले जाने की है, जो दुनिया भर की अन्य हाइड्रोजन ट्रेनों की तुलना में सबसे ज्यादा है. 3200 हॉर्स पावर की क्षमता के साथ यह दुनिया की सबसे शक्तिशाली हाइड्रोजन ट्रेनों में से एक है. यह ट्रेन हाइड्रोजन फ्यूल सेल तकनीक से चलती है, जो हाइड्रोजन को विद्युत में परिवर्तित करके ट्रेन को आगे बढ़ाती है। इस प्रक्रिया में केवल जल वाष्प उप उत्पाद के रूप में उत्पन्न होता है, जिसके परिणाम स्वरूप रेल संचालन के

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ഹലോ, നമസ്കാരം. ഞാൻ ജി വേണുഗോപാൽ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ടോക്കീസിൽ. നമുക്ക് സഞ്ചരിക്കാം സിനിമയോടൊപ്പം.
5: കേൾക്കാൻ മറക്കരുത്, ഞായറാഴ്ച കൃത്യം 4 മണിക്ക്, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച 2:30.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
4: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
4: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം.

0: വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ ഗാനം പാടിയത് പീർ മുഹമ്മദ്, മൗത്തും ഹയാത്തും.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കും. 5470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കവിഞ്ഞതായി കേന്ദ്ര ഗവൺമെന്റ്. 2015 19% ആയിരുന്നത് ഈ വർഷം 68.4% വർദ്ധിച്ചെന്നും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രശസ്തമായ പുരി ജഗന്നാഥ രഥഘോഷയാത്ര അല്പസമയത്തിനകം പുനരാരംഭിക്കും. ലക്ഷക്കണക്കിന് ജനങ്ങൾ രഥയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പുരിയിൽ എത്തി. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതി, ഇരകളുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ എന്നേക്കുമായി തടയുന്നതിനും ലോകരാജ്യങ്ങൾ കൈകോർക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം ആചരിക്കുന്നത്. ഹജ്ജ് അപേക്ഷാ തീയതി അടുത്ത മാസം 15 വരെയെങ്കിലും നീട്ടണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തോടും ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയോടും അഭ്യർത്ഥിച്ചു. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ ഹാജിമാരുടെ പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ആവശ്യം. കോഴിക്കോട് ഫറോക്ക് പുതിയ പാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണമുണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാലാണ് ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ണൂർ അഴീക്കൽ സ്വദേശി ശാരദ മരിച്ചു. ഈ മാസം 5 അഴീക്കൽ ലൈറ്റ് ഹൗസ് റോഡിൽ വെച്ചായിരുന്നു തെരുവുനായയുടെ കടിയേറ്റത്. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഗ്രൂപ്പ് നിർണയം പൂർത്തിയായി. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയ്ക്കൊപ്പം ഗ്രൂപ്പ് ഇയിലാണ് ഇന്ത്യ. FM പ്രധാന വാർത്തകൾ വീണ്ടും 9:58 കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 9:00. ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാമായണ മാസം ആരംഭിക്കുകയാണ്. ഇനിയുള്ള ഒരു മാസക്കാലം കേരളത്തിലെ ക്ഷേത്രങ്ങളും ഭവനങ്ങളും രാമായണ പാരായണത്താൽ മുഖരിതമാകും. ഇന്ന് ഗാനാമൃതത്തിൽ നമുക്ക് കേൾക്കാം ചില ശ്രീരാമ ഭക്തിഗാനങ്ങൾ.

രാമായണ പാരായണം എന്നത് കേവലമൊരു ആത്മീയ ആചാരം മാത്രമല്ല, മറിച്ച് മനുഷ്യന് ധാർമ്മിക ബോധവും ത്യാഗമനസ്സും കുടുംബ ബന്ധങ്ങളുടെ വിലയും പകർന്നു നൽകുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ഇനി നാരായം എന്ന ചിത്രത്തിലെ ഗാനം, ചിത്രപാടിയത് പി കെ ഗോപിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: ദീനദയാലോ രാമ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം. അരയന്നങ്ങളുടെ വീട് എന്ന പടത്തിനു വേണ്ടി യേശുദാസും ഗായത്രിയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം.

തൃപ്രയാറപ്പ ശ്രീരാമ. വാണിജ്യറാം പാടിയ ഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ വരികൾക്ക് MS വിശ്വനാഥൻ്റെ സംഗീതം. ചിത്രം ഓർമ്മകൾ മരിക്കുമ്പോൾ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. യേശുദാസ് പാടിയ ഈ ഗാനം ഭക്ത ഹനുമാൻ എന്ന പടത്തിൽ നിന്നും.

0: 10 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഹലോ, നമസ്കാരം. ഞാൻ ജി വേണുഗോപാൽ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ടോക്കീസിൽ. നമുക്ക് സഞ്ചരിക്കാം സിനിമയോടൊപ്പം.
5: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക്, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച 2:30.
6: കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഭരതം എന്ന പടത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം.

അടുത്ത ഗാനത്തിന് മുൻപായി ഒരു അറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റോ 1 മണിക്കൂറോ ദൈർഘ്യമുള്ള രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിൽ ഉള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കമലദളം. കൈതപ്രത്തിൻ്റെ വരികൾ രവീന്ദ്രൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ്

0: കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

എൻ വി ഹരിദാസ് പാടിയ ഗാനം. ചിത്രം കായലും കയറും. പൂച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് കെ വി മഹാദേവൻ്റെ സംഗീതം.

ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം നൽകി. മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം 10-ാം നിലയിലെ തീവണ്ടി.

രാമായണവുമായി ബന്ധപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ ഇതുവരെ കേട്ടത്. ഗാനാമൃതം സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് പദ്ധതി പ്രകാരം രാജ്യത്തെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടും. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ പശ്ചിമബംഗാൾ സന്ദർശനം ഇന്ന് ആരംഭിക്കും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും.

0: അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ആനയൂട്ട് ആരംഭിച്ചു. 50-ലധികം ആനകൾ ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. യുനെസ്കോ സാഹിത്യ നഗരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തുന്ന സലീംകുമാർ അനുസ്മരണം ഇന്ന് കോഴിക്കോട്ട്. ആനക്കുളം സാംസ്കാരിക കേന്ദ്രത്തിലെ ചടങ്ങിൽ ആദാമിൻ്റെ മകൻ അബു സിനിമ പ്രദർശിപ്പിക്കും. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട 5 പേർ അറസ്റ്റിൽ. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നാണ് ഭീകരവിരുദ്ധ സേന ബോംബ് നിർമ്മാണ സാമഗ്രികളുമായി ഇവരെ പിടികൂടിയത്. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ കശ്മീരി പ്രവാസികളുടെ പ്രതിഷേധം. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമായിരുന്നു പ്രതിഷേധം. FM പ്രധാന വാർത്തകൾ വീണ്ടും 10:58 കേൾക്കാം. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടക മാസം ആരംഭിക്കുകയാണല്ലോ. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി GP. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: മാഡം. എന്തുകൊണ്ടാണ് ആയുർവേദത്തിൽ കർക്കിടക മാസത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ സമയത്ത് നൽകുന്ന ചികിത്സയുടെ പ്രത്യേകത എന്താണ്?
4: ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ തീർച്ചയായും രണ്ട് തരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും കർക്കിടകം എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ മാത്രം പ്രാധാന്യമുള്ള മാസമല്ല. നമ്മുടെ മലയാള മാസങ്ങളിൽ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണ്ട സമയമാണ് കർക്കിടകം. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ മൺസൂൺ മാസം വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുന്നൊരു മാസമാണ്. പിന്നെ കർക്കിടകം എന്ന് പറയുമ്പോൾ പൊതുവേ തന്നെ മലയാളികൾ ഒരു പഞ്ഞമാസമായിട്ടാണ് വെച്ചിട്ടുള്ളത്. പഞ്ഞം എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല ആരോഗ്യകരമായിട്ടും ഒരു താഴോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അതായത് വ്യക്തികളുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നൊരു സമയമാണ്, രോഗസാധ്യത കൂടുതലുള്ള സമയമാണ്. ഇപ്പം നമ്മൾ ആധുനിക രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മഴക്കാലമാകുമ്പോഴത്തേന് രോഗാണു സംക്രമണത്തിന് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിസര ശുചിത്വത്തെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുപോലെ ആഹാര കാര്യങ്ങളിലൊക്കെ കുറച്ചധികം ശ്രദ്ധ വേണ്ട സമയവുമാണ്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കൂടുന്നൊരു സമയമാണ്. അതുകൊണ്ടാണ് അതായത് കർക്കിടകം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഞണ്ടുപോലെ പിടിക്കുന്നു എന്നാണ്. അതെല്ലാ കാര്യത്തിലും, ഇപ്പം നമ്മുടെ ഒരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്ന നാടാണ്. കർക്കിടകം മഴക്കാലമായതുകൊണ്ട് ആൾക്കാർ കൃഷിയിൽ നിന്ന് വിട്ടു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ആ സമയം ഒരു കഷ്ടത അനുഭവിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന വർഷത്തിനേക്ക് വേണ്ടിയിട്ട് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയിട്ടും ആ സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കുറച്ച് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രാധാന്യം. അപ്പോൾ അത് ആയുർവേദത്തിന് മാത്രമല്ല, എല്ലാ രീതിയിലും ഒരു മാസത്തിൽ നമുക്ക് കുറച്ച് ശ്രദ്ധ വേണ്ടതാണ്. പിന്നെ കർക്കിടക ചികിത്സ. കർക്കിടക ചികിത്സ ശരിക്കും പറയുകയാണെങ്കിൽ വളരെയധികം ഒരു അശാസ്ത്രീയമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കർക്കിടകത്തിൽ മാത്രം തീർച്ചയായും ഈ ഒരു ചോദ്യം, അതായത് നമ്മുടെ OPയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പേഷ്യൻ്റ് പറയുകയാണ് ഈ മാസം നമുക്ക് മരുന്ന് കഴിച്ചാൽ കൂടുതൽ ഏക്കുമല്ലോ, അതുകൊണ്ടാണ് OPയിൽ വന്നതെന്ന്. പക്ഷെ അങ്ങനെ ഒരു രീതി എവിടെയും ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടില്ല. രോഗം വരുമ്പോൾ ചികിത്സിക്കുക, കർക്കിടക മാസത്തിൽ രോഗസാധ്യത, ഈ മൺസൂൺ സമയത്ത് രോഗസാധ്യത കൂടുതലാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക. ആയുർവേദത്തിൽ രണ്ട് തരത്തിലാണ് രോഗങ്ങൾ വരുന്നത്. നമ്മുടെ ഇൻറ്റേർണൽ ഹ്യൂമേഴ്സ്, അതായത് ശരീരത്തിനകത്തുള്ള കാരണങ്ങൾ കൊണ്ട് രോഗം വരാം, പുറമേയുള്ള കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ ഈ ഒരു സമയം മൺസൂൺ എന്ന് പറയുമ്പോഴത്തേനും കർക്കിടകം മിഥുനം കർക്കിടക മാസം സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും, ചയാപചയ നിരക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് ആരോഗ്യകരമായിരിക്കില്ല. അപ്പോൾ അതിന് കുറച്ച് ശ്രദ്ധ വേണം. പിന്നെ ആയുർവേദം രണ്ട് തരത്തിലാണ്, സ്വാസ്ഥ്യ സംരക്ഷണവും ആതുര സംരക്ഷണവും. അതായത് ഒരു വ്യക്തി പ്രിവെൻഷൻ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അപ്പോൾ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുൻകരുതലുകൾ നമ്മൾ ആ സമയത്ത് എടുക്കണം. വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഈ പറഞ്ഞ പോലെ പകർച്ചവ്യാധികളായാലും

0: അതുപോലെ നമ്മുടെ ഇന്റേണൽ സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ് വേണ്ട മെറ്റബോളിക് പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്ന രോഗങ്ങൾക്കൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചികിത്സ നൽകേണ്ട സമയമാണ്. പിന്നീട് ഈ മാസം മലയാള മാസത്തിൽ കർക്കടക മാസം കൃഷിയിൽ നിന്നൊക്കെ ആൾക്കാർ വിട്ടുനിന്നിരുന്നു. അടുത്ത മാസം മുതൽ പുതുവർഷം തുടങ്ങുകയാണ്. അപ്പം അതിനു മുന്നേ ശരീരത്തിന് ഒരു കുറച്ച് ശ്രദ്ധ നൽകി അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകൾ ചെയ്തിരുന്നൊരു സമയമായിരുന്നു. അതാണ് ഈ മാസത്തിൻ്റെ ഒരു പ്രസക്തി. അല്ലാതെ കർക്കടകത്തിൽ മാത്രമല്ല ചികിത്സിക്കേണ്ടത്, കർക്കടകത്തിൽ ചികിത്സിച്ചാൽ മാത്രമേ ആയുർവേദത്തിന് എഫക്റ്റ് ഉള്ളൂ എന്നല്ല അതിൻ്റെ ഒരു അർത്ഥം.
1: മാഡം, അതുപോലെ തന്നെ ഈ കർക്കടക ചികിത്സ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും ഒരു ധാരണ ഇതൊരു സുഖ ചികിത്സ എന്നതാണ്. ശരിക്കും എന്താണ് ഈ ചികിത്സയുടെ ശാസ്ത്രീയ വശങ്ങൾ?
0: അതെ, അതായത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് സുഖ ചികിത്സ, അസുഖ ചികിത്സ എന്നൊക്കെ പറയുന്നത്. അതായത് ചികിത്സ അസുഖത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരം സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു നല്ലൊരു പ്രാധാന്യം ആയുർവേദം നൽകുന്നുണ്ട്. അതായത് പ്രിവെൻറ്റീവ് മെഡിസിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വാസ്ഥ്യത്തിന് വേണ്ടി ചെയ്യുന്ന ചികിത്സാക്രമങ്ങളായതുകൊണ്ടായിരിക്കാം ഇതിന് സുഖ ചികിത്സ എന്ന് പറയുന്നത്. ചികിത്സയെല്ലാം സുഖത്തിന് വേണ്ടിയിട്ടാണ്. രോഗം വന്നാൽ രോഗത്തിനനുസരിച്ച് ചികിത്സിക്കണം, മാത്രമല്ല വരാൻ സാധ്യതയുള്ള ഇപ്പോൾ അതായത് ഈ ഒരു മാസത്തിൽ തണുപ്പ് കൂടുതലായിരിക്കും, അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കും, അതുകൊണ്ടൊക്കെ രോഗസാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇനി വരുന്ന വർഷങ്ങളിൽ ആരോഗ്യകരമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിനെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ചികിത്സയായതുകൊണ്ടായിരിക്കാം സുഖ ചികിത്സ എന്ന് പറയുന്നത്. സുഖത്തിന് അതായത് രോഗം ഉള്ള ആൾക്കും രോഗമില്ലാത്ത ആൾക്കും, രോഗമില്ലാത്ത ആളാണെങ്കിൽ രോഗം വരാതിരിക്കാനുള്ളൊരു പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്ന രീതിയിൽ ചികിത്സ ചെയ്യാം. രോഗമുണ്ട് എങ്കിൽ ഏത് രോഗമാണ് അതിനനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്തി ട്രീറ്റ്മെൻറ്റ് നൽകണം. പൊതുവെ അതായത് മഴക്കാല പൂർവ്വമായിട്ട് പ്രധാനമായിട്ടും നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ ശോധന ചികിത്സ എന്ന് പറയും. അതായത് ഡീടോക്സിഫിക്കേഷൻ, നമ്മൾ ശീലിച്ച് വരുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ദഹന സംവിധാനത്തിലൊക്കെ ഉണ്ടായി വന്നിരുന്ന വ്യത്യാസം, അതുപോലെ തന്നെ നമ്മുടെ ദോഷങ്ങൾക്ക് വന്ന വ്യതിയാനമൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന്, ബാലൻസ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടൊരു ശോധന ചികിത്സ ചെയ്യും. അതാണ് നമ്മൾ മഴക്കാലപൂർവ്വ ഒരു വിരേചനം എന്ന് പറയും. ആ അതായത് ശുദ്ധീകരണമാണ്. ഒരു മൈൽഡായിട്ടുള്ള ലാക്സേറ്റീവ് ഉപയോഗിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യം കൃത്യമാകുന്നു, നമ്മുടെ മെറ്റബോളിസവും കൃത്യമാകുന്നു, അതുകൊണ്ട് തന്നെ രോഗസാധ്യതയും കുറയുന്നു. അപ്പോൾ അതാണ് ഈ ഒരു സുഖ ചികിത്സ. സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ആയതുകൊണ്ടായിരിക്കാം സുഖ ചികിത്സ എന്നൊരു ഹെഡിങ്ങിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്.
1: മാഡം, യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തൊരു വ്യക്തിക്ക് കർക്കടക ചികിത്സ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ?
0: അതെന്താണ് കർക്കടക ചികിത്സ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു മാസത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് ആയുർവേദത്തിൽ ഋതുചര്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഓരോ മാസത്തിനനുസരിച്ച് നമ്മുടെ ചര്യകൾക്ക് വ്യതിയാനം വരുത്തണം. ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. വളരെ മുന്നേ തന്നെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അതിനനുസരിച്ചുള്ള ചര്യകൾ, ശീലങ്ങൾ ആചരിച്ച് വരികയും ചെയ്താൽ നമുക്ക് രോഗമുക്തി നേടാൻ സാധിക്കും. അപ്പോൾ കർക്കടക ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു രോഗവും ഇല്ലാത്ത ആൾക്ക് സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെൽനെസ്സിന് വേണ്ടിയിട്ട് ചികിത്സ എടുക്കാം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ശോധന ചികിത്സ ചെയ്യുക. പലരും തെറ്റിദ്ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കർക്കടക ചികിത്സ എന്ന് പറഞ്ഞാൽ പിഴിച്ചിലൊഴിച്ചിൽ ഇതൊക്കെ എന്നാണ്. സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല ചികിത്സ എന്ന് പറയുന്നത്. പ്രൈം ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ശോധന കർമ്മങ്ങൾ, പഞ്ചകർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് മുന്നേ ശരീരത്തിന് പ്രിപ്പയർ ചെയ്യുന്ന പൂർവ്വകർമ്മങ്ങളാണ് ഈ പിഴിച്ചിൽ ഒഴിച്ചിൽ എന്നൊക്കെ പറയുന്നത്. അതാണ് കർക്കടക ചികിത്സ. വർഷം തോറും കർക്കടകമാകുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ മാത്രം, അതായത് പിഴിച്ചിലും കിഴിയൊക്കെ ചെയ്തിട്ട് ശരിയായ ഒരു ശോധന ചികിത്സ ചെയ്തില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സയൊക്കെ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കർക്കടകത്തിൽ ഒരു രോഗവും ഇല്ലാത്ത ആളാണെങ്കിൽ സ്വാസ്ഥ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ ആ വ്യക്തിയുടെ ശരീരത്തിനെ എങ്ങനെ ബാധിച്ചു എന്നതനുസരിച്ച് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം വേണ്ട ചികിത്സകൾ ചെയ്യാവുന്നതാണ്.
1: അതുപോലെ തന്നെ ഈ കർക്കടക കഞ്ഞിയുടെ പ്രാധാന്യം എന്താണ്? ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുമോ?
0: അതായത് കർക്കടക ചികിത്സയും കർക്കടക കഞ്ഞിയൊക്കെ വളരെയധികം വാണിജ്യവൽക്കരിക്കപ്പെട്ടു പോയി എന്ന് വേണം പറയാനായിട്ടുള്ളത്. അതായത് കഞ്ഞി എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഒരു ആഹാരമാണ്. ഈ സമയത്ത് നമ്മുടെ ദഹന സംവിധാനം, നമ്മുടെ മെറ്റബോളിസം കുറച്ച് വിശപ്പ് കൂടുന്ന സമയമായിരിക്കും. പക്ഷേ നമ്മുടെ മെറ്റബോളിക് ഫാക്ടേഴ്സ് എല്ലാം കുറച്ച് അത്രത്തോളം ആക്റ്റീവും ആയിരിക്കില്ല. അപ്പം അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം കഴിക്കുക എന്നുള്ളത് കൊണ്ടാണ് കർക്കടക കഞ്ഞി പ്രചാരത്തിൽ വന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ഞമാസമായിരുന്നു കേരളീയരുടെ ഇടയിൽ. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ലഭ്യമായ, നമ്മൾ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് അധികം മറ്റ്

0: ചെലവുകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന കഞ്ഞി പോലുള്ള ഒരു ആഹാര രീതി ദിവസത്തിൻ്റെ ഒരു നേരത്തെ ആഹാരമായി നിശ്ചയിച്ചിരുന്നു. അപ്പം അതെന്ന് പറയുന്നത് പോഷക സമൃദ്ധമായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ തൊടിയിലൊക്കെ ലഭ്യമായ സാധനങ്ങൾ കൊണ്ടിട്ട് വേണം ആ കഞ്ഞി ഉണ്ടാക്കാനും അതുപോലെ തന്നെ കഞ്ഞിക്ക് വേണ്ട കറികൾ തയ്യാറാക്കാനും. അങ്ങനെയാണ് കർക്കിടക കഞ്ഞി, ആ കർക്കിടക മാസത്തിൽ മൺസൂൺ മാസത്തിൽ കഞ്ഞി ഒരു ശീലമായത്. കഞ്ഞി പൊതുവെ മലയാളികളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമാണ്, പോഷക സമൃദ്ധമാണ്. പ്രധാനമായും നമ്മൾ ഞവരേരിയാണ് കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇല്ല എങ്കിൽ എന്താണ് അരിയാറും ചേർന്ന കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് മലബാർ ഏരിയയിൽ പ്രചാരത്തിലുണ്ട്. വിഴാലരി, കാർഗോഗുലരി, ധാന്യങ്ങളൊക്കെ, അതായത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കും, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ ഉണ്ടായിരിക്കും. അത് ഒരു നേരത്തെ ആഹാരം. ഇപ്പോൾ കർക്കിടക കഞ്ഞി ഈ വാണിജ്യവത്കരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ 3 നേരവും വയറ് നിറച്ച് ആഹാരം കഴിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കർക്കിടക കഞ്ഞി കഴിച്ചു എന്ന് വരുത്താൻ, കർക്കിടകത്തിൽ കഞ്ഞി കഴിക്കുന്നത് കൊണ്ട് എന്തോ കൂടുതൽ ഗുണം ഉണ്ടാകും എന്ന് വിചാരിച്ച് കുടിക്കുന്ന ശീലവുമുണ്ട്. അത് നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു നേരത്തെ ആഹാരം, നമ്മൾ 3 നേരത്തെ ആഹാരവും കഴിച്ച് അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതല്ല, ഒരു നേരത്തെ രാവിലെയോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ, ഒരു എല്ലാവരും മിക്കവാറും വൈകുന്നേരമോ രാവിലെയോ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് പലർക്കും ചൂടോടെ കഞ്ഞി കുടിക്കാൻ സാധിക്കില്ല. ഒരു നേരത്തെ ആഹാരമാക്കുക, അതിന് ദശപുഷ്പങ്ങളൊക്കെ ചേർത്ത്, അതൊക്കെ നമ്മുടെ ഒരു രീതിയായിരുന്നു. നമ്മുടെ തൊടിയിലൊക്കെ കിട്ടിയിരുന്ന സാധനങ്ങളായിരുന്നു, മുക്കുറ്റി, തിരുതാളി, ചെറുള ഒക്കെ തുടങ്ങിയ ദശപുഷ്പങ്ങൾ ചേർത്ത് അരച്ച് ചേർത്ത് കഞ്ഞിയെ സ്വാദിഷ്ടവും ഒരു ആരോഗ്യപ്രദവുമാക്കാവുന്നതാണ്. പ്രായം പറയുമ്പോൾ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. പക്ഷേ പലരുടെയും ഒരു സംശയമാണ് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന്. കഞ്ഞി കുട്ടികൾക്കും കൊടുക്കാം, പക്ഷേ അവരുടെ രുചിക്ക് അനുസൃതമായിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് നെയ്യോ വേണമെങ്കിൽ ശർക്കരയോ ഒക്കെ ചേർത്തിട്ട് കൊടുക്കാം. കർക്കിടകത്തിൽ കഞ്ഞി കുടിച്ചേ തീരൂ എന്ന് ഒരു ശാഠ്യമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു നേരത്തെ ആഹാരം അതിൻ്റെ പ്രധാന, അതിൻ്റെ സയൻറ്റിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു നേരത്തെ ഫുഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ എന്താ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഈ മാസത്തിൽ ഒരു ആഹാര രീതിയായി മാറിയതാണ് കർക്കിടക കഞ്ഞി.
1: മാഡം, അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കർക്കിടക ചികിത്സ ചെയ്യാമോ?
0: കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ ആഹാര കാര്യങ്ങളിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ ചികിത്സയും രണ്ട് തരത്തിലുണ്ട്. തീർച്ചയായും ഈ ഒരു സമയത്ത്, മൺസൂൺ സമയത്ത്, നമ്മൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരാണ് ജീവിതശൈലി രോഗങ്ങളുള്ളവർ, മറ്റ് രോഗ ചികിത്സ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ തീർച്ചയായും ഈ സമയത്ത് ആഹാര രീതിയിലൊന്ന് വ്യത്യാസം വരുത്തണം. അതായത് ദഹന വ്യവസ്ഥ കൃത്യമായി സൂക്ഷിക്കുന്ന രീതിയിലുള്ള ആഹാരമായിരിക്കണം. കഞ്ഞിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കഞ്ഞി കൂടുതൽ സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് അത് പാടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവാം. അത്തരം ആൾക്കാർക്ക് നമുക്ക് അരിക്ക് പകരം ഉലുവയോ പയറോ ഒക്കെ വേവിച്ചിട്ട് ഒരു നേരത്തെ ആഹാരമായി സമയത്ത് ഉപയോഗിക്കുക. അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും വരാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണവും വേണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, പലരും ഈ കർക്കിടക സമയത്ത് നമ്മൾ ആയുർവേദത്തിലേക്ക് മാറാം എന്ന് വെച്ചിട്ട് അവർ അലോപ്പതിയാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റമാണ് ജീവിതശൈലിക്ക് മരുന്ന് കഴിക്കുന്നതെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരും. തിരിഞ്ഞു പോയി നോക്കുമ്പോഴത്തേനും നമ്മുടെ പാരാമീറ്റേഴ്സൊക്കെ കൂടിയും ഇരിക്കും. അതൊരു തെറ്റായ രീതിയാണ്. ഏത് സിസ്റ്റം മെഡിസിൻ ആണോ നമ്മൾ കഴിക്കുന്നത്, അത് ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അതിന് വ്യത്യാസം വരുത്താറുള്ളൂ, വരുത്താൻ പാടുള്ളൂ. ആദ്യം ഇത്തരം ജീവിതശൈലി രോഗമുള്ളവർ ജീവിതശൈലിയിൽ വ്യതിയാനം വരുത്തണം. കാരണം പകർച്ചവ്യാധികളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനം കൃത്യമാക്കുന്ന രീതിയിലുള്ള ആഹാര രീതിയായിരിക്കണം. അവരുടെ ഉറക്കം കൃത്യമാക്കണം, അതുപോലെ പറ്റുന്ന തരത്തിലുള്ള വ്യായാമം. പിന്നെ ഈ പറയുന്ന കർക്കിടക ചികിത്സ, അതായത് ഉഴിച്ചിൽ പിഴിച്ചിലൊക്കെ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, അതായത് പ്രമേഹ രോഗികളാണെങ്കിലും അവർക്ക് പെരിഫറൽ ന്യൂറൈറ്റിസ്, അതുപോലെ തന്നെ സന്ധിവേദന, പേശിവേദനയൊക്കെ ഈ സമയത്ത് കൂടും. അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അവർക്ക് ആ ചികിത്സ ആ സമയത്ത് വേണമെങ്കിൽ, അത് കർക്കിടകത്തിൽ മാത്രം എന്നല്ല എപ്പോഴൊക്കെയാണ് ഇതിനാവശ്യമുള്ളത്, പക്ഷേ കർക്കിടക മാസം ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഇത്തരം വേദനകളൊക്കെ കൂടുതലായിരിക്കും. അപ്പം കൃത്യമായ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചികിത്സാ രീതികളും ചെയ്യാവുന്നതാണ്. പ്രമേഹ രോഗികൾ അതുപോലെ അവരുടെ ആഹാര രീതിയിലും അതുപോലെ തന്നെ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതോട് ഒരിക്കലും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിർത്താൻ പാടില്ല. ചികിത്സ വേണമെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പറഞ്ഞ പോലെ പിഴിച്ചിൽ, ധാര പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം തീർച്ചയായും ഈ രോഗിയുടെ ബി പി ഒക്കെ എത്രയുണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവരിത്തരം ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ ഡോക്ടറെടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ട് എന്ന് തീർച്ചയായും അറിയിച്ചിരിക്കുകയും വേണം.
1: മാഡം, ഈ അവസരത്തിൽ ശ്രോതാക്കളോട് എന്ത് സന്ദേശമാണ് മാഡത്തിന് നൽകാനുള്ളത്?
0: ചികിത്സയ്ക്കനുസരിച്ചും ഔഷധത്തിനനുസരിച്ചും രോഗത്തിനനുസരിച്ചുമാണ് ആയുർവേദത്തിൽ അങ്ങനെ വെജിറ്റേറിയനിസം വേണോ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കാമോ എന്നൊക്കെ ഉള്ളത്. ഈ ഒരു സമയത്ത് മാത്രം നമ്മുടെ ചര്യകളും രീതികളും, സേ ഫോർ എക്സാമ്പിൾ മദ്യപാനം, പുകവലിയൊക്കെ ഉള്ളവർ ഈ ഒരു സമയം ഞാൻ ചികിത്സ ചെയ്യുകയല്ലേ, കഞ്ഞി കുടിക്കുകയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇതൊക്കെ വിട്ടു നിന്നിട്ട് വെരി നെക്സ്റ്റ് മന്ത് മുതൽ

0: അവരുടെ സ്ഥിരം ശീലങ്ങളിലേക്ക് പോകും. അതല്ല രീതി. നമ്മൾ ഈ ഒരു മാസം എന്ന് പറയുന്നത്, അതായത് മൺസൂൺ കർക്കിടക മാസം ആകുമ്പോഴത്തേനും നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുകയും നമ്മളെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുകയും കുറച്ച് കൂടുതൽ ആരോഗ്യ കാര്യങ്ങളിൽ ശുചിത്വ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക, അതെന്ന് പറയുന്നതിന് വരാൻ പോകുന്ന വർഷത്തിന് ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ മാസത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങൾ, ആരോഗ്യ കാര്യങ്ങൾക്ക് വരുത്തുന്ന വ്യതിയാനങ്ങൾ എല്ലാവർക്കും ഇനി വരുന്ന വർഷത്തിൽ ആരോഗ്യവാനായിരിക്കാൻ തുടരണം എന്നുള്ളതാണ് പറയാനുള്ള സന്ദേശം. അങ്ങനെ നമുക്ക് പൊതുവെ, അതായത് ഇപ്പോൾ ശുചിത്വ ശീലങ്ങളായാലും പരിസര ശുചിത്വത്തിലായാലും വ്യക്തി ശുചിത്വ ശീലങ്ങളിലായാലും ആരോഗ്യ സംരക്ഷണത്തിലായാലും ജീവിതചര്യ വ്യതിയാനങ്ങളുമൊക്കെ എന്തായാലും നമ്മൾ ഈ ഒരു രണ്ടൊരു മാസം മിഥുനം കർക്കിടക മാസങ്ങളിൽ വ്യത്യാസം വരുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊരു തുടർ രീതിയായി തുടങ്ങിയാൽ തീർച്ചയായും നമുക്ക് നമുക്കിപ്പം നമ്മുടെ വളരെയധികം ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അതുപോലെ പകർച്ചവ്യാധികളിൽ നിന്നുമൊക്കെ നമുക്ക് തീർച്ചയായും മുക്തി നേടാൻ സാധിക്കും. അങ്ങനെ ആവട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയോടുകൂടിയാണ് രൂപകൽപ്പന ചെയ്തത്. റെയിൽവേയിൽ പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കണക്ടിവിറ്റിയും യാത്രക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്തുകയും മേഖലയിലെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുകയും ലക്ഷ്യമിടുന്ന 5470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകൾ ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. റെയിൽവേ, ആരോഗ്യം, സംസ്കാരം, ഗതാഗത വാർത്താവിതരണ ബന്ധങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളും ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDAയുടെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ചയാകും. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസിഡർമാരാവാൻ യുവാക്കൾ പ്രതിജ്ഞയെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിന് അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ആരോഗ്യ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനും സംഘടിപ്പിച്ച വെബിനാറിൽ രാജ്യത്തെ 10,000-ക്കണക്കിന് യുവാക്കൾ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ പശ്ചിമബംഗാൾ സന്ദർശനം ഇന്ന് ആരംഭിക്കും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗജ് അതിർത്തി ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുകയും 18th ബറ്റാലിയൻ ഔട്ട്പോസ്റ്റിലെ BSF ജവാന്മാരുമായി സംവദിക്കുകയും ചെയ്യും. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട 5 പേർ അറസ്റ്റിലായി. ബിലാൽ ആബിദ് ഭായ്, ഷേര മുഹമ്മദ്, അയ്യൂബ് കതിവാല, മുഹമ്മദ് പാലൻപുരി എന്ന ഖാലി അയ്യൂബ് സുൻസാര, ഷെഫിയ റൈസ് മുക്തി, മുഹമ്മദ് ഹസൻ കർദിയ എന്നിവരാണ് അറസ്റ്റിലായത്. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നാണ് ഭീകരവിരുദ്ധ സേന ബോംബ് നിർമ്മാണ സാമഗ്രികളുമായി ഇവരെ പിടികൂടിയത്. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതി, ഇരകളുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമായി ലോകരാജ്യങ്ങൾ കൈകോർക്കുന്ന ദിനമാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. കാലാവധി കഴിഞ്ഞവരുടെ പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി ഓഗസ്റ്റ് 15 വരെ നീട്ടണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടു. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഹജ്ജ് യാത്രക്കാർക്കായി വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകണമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോട് മന്ത്രി അഭ്യർത്ഥിച്ചു. ഹാജിമാർക്ക് വിതരണം ചെയ്ത സ്മാർട്ട് വാച്ച് നിലവാരം കുറഞ്ഞതും ഉപയോഗശൂന്യമാണെന്നും അതിനാൽ ഹാജിമാരിൽ നിന്ന് ഈടാക്കിയ പണം തിരികെ നൽകാൻ സംവിധാനം ഒരുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പുതുയുഗത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഹാജിമാർക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിച്ച കേന്ദ്ര മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും മന്ത്രി നന്ദി അറിയിച്ചു. കൊല്ലം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്താണ് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്. ഇതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ലൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷനാവും. മന്ത്രി PK ബഷീർ, KFrancis George MP, ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ എന്നിവർ പങ്കെടുക്കും. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. കോളേജിലെ അലുമിനി അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നത്. തൊഴിലാളികളെ പിരിച്ചുവിട്ട IT കമ്പനിയായ കൊച്ചിയിലെ ടാൽറോപ്പിന്റെ നടപടിയിൽ സംസ്ഥാന ലേബർ കമ്മീഷണറേറ്റ് റിപ്പോർട്ട് തേടി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജോയിന്റ് ലേബർ കമ്മീഷണറാണ് റിപ്പോർട്ട് തേടിയത്. ഈ മാസം 20-നകം റിപ്പോർട്ട് ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് കർക്കടകം 1, കേരളത്തിലെ രാമായണ മാസാചരണത്തിന് തുടക്കമായി. സംസ്ഥാനത്തെ വീടുകളും ക്ഷേത്രങ്ങളും ഇന്നു മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തിനിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കർക്കിടക മാസാചരണത്തിന് തുടക്കം കുറിച്ച് ശബരിമലയിൽ പൂജകൾ ആരംഭിച്ചു. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൗൺസിലിങ്ങും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് HSE.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറം പാണക്കാട്ട് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങളാണ് അടിയന്തര യോഗം വിളിച്ചത്. മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നുവെന്ന യൂത്ത് ലീഗ്, MSF സംഘടനകളുടെ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് യോഗം എന്നാണ് റിപ്പോർട്ട്. കർക്കിടക മാസത്തിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ആരംഭിച്ചു. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 50-ലധികം ആനകൾ ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ശബ്ദമലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളും പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങളും സുരക്ഷാ നിബന്ധനകളും കർശനമായി പാലിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന സ്റ്റീൽ ഫർണിച്ചറിലെ ശബ്ദമലിനീകരണത്തിനെതിരെ നൽകിയ പരാതിയിലാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം KBijunathന്റെ ഉത്തരവ്. കോഴിക്കോട് ഫറൂഖ് പുതിയപാലം മുതൽ ചെറുവണ്ണൂർ വരെ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിങ്ങിനെ തുടർന്നാണ് നിയന്ത്രണം. തദ്ദേശ സ്ഥാപന തലത്തിൽ സ്ഥിരം കൗൺസിലിംഗ് സംവിധാനം ഒരുക്കണമെന്നും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P.Sathidevi പറഞ്ഞു. കോഴിക്കോട്ട് വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലെ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. നഗരം ചുറ്റുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ലഭ്യമാക്കാൻ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_calicut എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
4: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗുണ എന്ന പടത്തിനു വേണ്ടി അൽക്കയാഗ്നിക്കും ബബുൽ സുപ്രിയോയും ചേർന്ന് പാടിയത്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം
6: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
8: ഫിർ തേരി കഹാനി യാദ് ആയേ. ഈ പടത്തിൽ അൽക്കായാഗ്നിക്കും കുമാർ സാനുവും ചേർന്ന പഴയ ഗാനം ഇനി കേൾക്കാം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ നൂതനാശയങ്ങൾ, പരിസ്ഥിതി സൗഹൃദ ഗതാഗതം തുടങ്ങിയവയോട് ഇന്ത്യയുടെ അഗാധമായ പ്രതിബദ്ധത വെളിവാക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജോലിയുടെ വലിപ്പ ചെറുപ്പത്തിനപ്പുറം ആത്മാർപ്പണമാണ് ലക്ഷ്യം സാധൂകരിക്കാൻ സഹായിക്കുന്നതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കൊല്ലം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി VD സതീശൻ നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്താണ് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്തെ

0: മൈത്രിവിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ ട്രെയിൻ സ്കൂൾ ബസ്സിലിടിച്ച് 3 വിദ്യാർത്ഥികളടക്കം 4 പേർ മരിച്ചു. സ്കൂൾ ബസ് ആളില്ല ലെവൽ ക്രോസ് കടക്കവെയായിരുന്നു അപകടം. അമേരിക്കയിൽ നിയമവിരുദ്ധമായി കുടിയേറി ജോലി ചെയ്യുന്ന ട്രക്ക് ഡ്രൈവർമാരുടെ എണ്ണം നിയന്ത്രിക്കാൻ പുതിയ നിയമം കൊണ്ടുവരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രക്ക് ഡ്രൈവർമാരുടെ ഒഴിവുകളിലേക്ക് പകരം വിമുക്തഭടന്മാരെ നിയമിക്കുമെന്നും ട്രംപ് അറിയിച്ചു. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറം പാണക്കാട്ട് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സ്വാതികലി ശിഹാബ് തങ്ങളാണ് അടിയന്തര യോഗം വിളിച്ചത്. പൂഴി വിൽപ്പന അനുമതിക്കായി 17,000 രൂപ കൈക്കൂലി വാങ്ങിയ മിനറൽ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസ് പിടിയിലായി. കണ്ണൂർ ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിലെ ഇൻസ്പെക്ടർ PP ശ്രീധരനാണ് പിടിയിലായത്. വടകര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം മൊബൈൽ ഷോപ്പിൽ തീപിടുത്തം. പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ കട കത്തിനശിച്ചു. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.
1: ഹലോ, നമസ്കാരം. ഞാൻ ജി വേണുഗോപാൽ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ടോക്കീസിൽ. നമുക്ക് സഞ്ചരിക്കാം സിനിമയോടൊപ്പം. സീ യു.
2: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച 2:30.
3: ആകാശവാണി കണ്ണൂർ.

നിളരാജും ആദ്യ അനീഷും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ബാലൻ ദ ബോയ്. അൻവർ അലിയുടെ വരികൾ, സുഷിൻ ശ്യാമിൻ്റെ സംഗീതം.

യശം അബ്ദുൾ വഹാബ്, അനില രാജീവ് എന്നിവർ പാടിയത്. ചിത്രം മധുവിധു. ഗാനരചന അരുൺ അലാട്ട്. യശം അബ്ദുൾ വഹാബ് സംഗീതം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പുതുവസന്തം തുടരുന്നു. അടുത്ത ഗാനം സൂരജ് സന്തോഷ് പാടിയത്, ചിത്രം ആശാൻ, ഗാനരചന വിനായക് ശശികുമാർ, ജോൺ പോൾ ജോർജിൻ്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. പുതുവസന്തം തുടരുന്നു. അടുത്ത ഗാനം ഏണി എന്ന ചിത്രത്തിൽ നിന്നുമാണ്, നിഖിൽ രാജു പാടിയത്. സത്യൻ കോട്ടപ്പടിയുടെ വരികൾ, ലിനേഷ് കരയാടിൻ്റെ സംഗീതം.

ചിത്രം പൊങ്കാല. സിത്താര, കൃഷ്ണകുമാർ, അഭയ് എന്നിവർ പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, രഞ്ജിത് രാജിൻ്റെ സംഗീതം.

മധു ബാലകൃഷ്ണനും ചിത്ര അരുണും ചേർന്ന് പാടിയ ഗാനം. ചിത്രം സംഭവസ്ഥലത്തു നിന്നും. ഗാനരചന സരീഷ് പുച്ചേരി. സംഗീത സംവിധാനം അജയ് ജോസഫ്.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾ, എം ജയചന്ദ്രൻ്റെ സംഗീതം, ഹരിശങ്കറും മൃദുല വാര്യരും ചേർന്ന് പാടിയത്. ചിത്രം 19-ാം നൂറ്റാണ്ട്.

സുഹേൽ കോയ എഴുതി, വിഷ്ണു വിജയ് സംഗീതം പകർന്ന്, വിനീത് ശ്രീനിവാസനും വിഷ്ണു വിജയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അതിരടി.

0: പുതുവസന്തം ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാവുന്നു.
1: ഹലോ, നമസ്കാരം. ഞാൻ ജി വേണുഗോപാൽ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ടോക്കീസിൽ. നമുക്ക് സഞ്ചരിക്കാം സിനിമയോടൊപ്പം.
2: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക്, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച 2:30.

ഇന്ന് 12:40 ആരോഗ്യദീപ്തി. കർക്കിടകകാല ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു പി രാമചന്ദ്രനുമായുള്ള അഭിമുഖം കേൾക്കാം. 1:00 മില്ലേനിയം മെലഡീസ്, 2:15 തുടർനാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

ഇന്ന് 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം കേൾക്കാം. വൈകിട്ട് 4:45 കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 രാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ഭാവന രാധാകൃഷ്ണൻ. 5:30 ദഫ്മുട്ട് കേൾക്കാം. അവതരണം മമ്മൂത്ത് ഐനേരിയും സംഘവും.

5:47 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം.

ആറൻപതിനുള്ള ഹരിതവീതിയിൽ കൃഷിയും സാങ്കേതിക വിദ്യയും, കൗങ്ങിൻ തോട്ടത്തിലെ സ്മാർട്ട് ജലസേചനം, കമുക് കുരുമുളക് തോട്ടത്തിൻ്റെ വിശേഷങ്ങളുമായി മയ്യിൽ വേളത്തെ ശിവപ്രസാദ് കണ്ടോത്ത്. 7:20 കമ്പോള വില നിലവാരം.

എട്ട് മണിക്കുള്ള സാഹിത്യരംഗം പരിപാടിയിൽ ശൂന്യം നാരായണൻ അമ്പലത്തറ അവതരിപ്പിക്കുന്ന ചെറുകഥ, കമ്പിൽ പി രാമചന്ദ്രൻ ചൊല്ലുന്ന കവിതകൾ, എൻ പ്രഭാകരൻ എഴുതിയ മഹാനടനം എന്ന നോവലിൻ്റെ വായനാനുഭവം പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ ജയേഷ് വരയിൽ സംസാരിക്കുന്നു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10 നാടകം. തുടർന്ന് ഗുലാമലി പാടിയ ഗസലുകൾ. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

0: the most. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. ആധാർ സീഡ്സ് അക്കൗണ്ട് നിർബന്ധം. 1-ാം ഘട്ട അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 15 ആഗസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0499924562. സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺ എയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1-10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC OBCH വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന OEC പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 27 വരെ നീട്ടി. വെബ്സൈറ്റ് www.egrand.kerala.gov.in. ഫോൺ നമ്പർ 0495237778. അടൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ LP വിഭാഗം കന്നഡ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 20 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടിട്ട് നിർബന്ധമാണ്. ഫോൺ നമ്പർ 0499947029982. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ബോട്ട് ക്രൂ വിഭാഗത്തിലെ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. സ്രാങ്ക് എഞ്ചിൻ ഡ്രൈവർ എന്നീ തസ്തികകളിലായി ആകെ 8 ഒഴിവുകളാണുള്ളത്. യോഗ്യത 7-ാം ക്ലാസ് പാസ്സായ ബന്ധപ്പെട്ട ജോലിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഓൺലൈനായി 22 മാസം വരെ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.cochinshipyard.in. ഫിഷറീസ് വകുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ മറൈൻ ഡാറ്റ കളക്ഷനും ജുവൈനൽ ഫിഷിംഗ് പഠനവും സംബന്ധിച്ച വിവരണ ശേഖരണത്തിനായി പാർട്ട് ടൈം എന്യൂമറേറ്റർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് മീനാപ്പീസിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. യോഗ്യത ഫിഷറീസ് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദം. പ്രായപരിധി 21-ന് 36-നും മധ്യേ. ഫോൺ നമ്പർ 0467220253537. കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയർ നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ബിടെക് ഡിഗ്രി, പ്രായപരിധി 35 വയസ്സ്, ജാതി യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ എന്നിവ സഹിതം അപേക്ഷ നാളെ വൈകുന്നേരത്തിനകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499924562. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെയും ദേശീയ പ്രാണിജന്യ രോഗ നിയന്ത്രണ പരിപാടിയുടെയും ഭാഗമായി ജില്ലയിലെ നഗരപ്രദേശങ്ങളിലെ കൊതുകു നശീകരണ പ്രവർത്തനങ്ങൾക്കായി 90 ദിവസത്തേക്ക് 50 കണ്ടിജൻ്റ് ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പ്ലാനിംഗ് ഓഫീസിലെ മിനി കോൺഫറൻസ് ഹാളിൽ നടക്കും. ഫോൺ നമ്പർ 0497270014. IHRD വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 1-ാം വർഷ BCOM വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ് എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് നേരിട്ട് പ്രവേശനം നടത്തുന്ന 50% സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. അപേക്ഷകൾ admissions.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ കോളേജ് ഓഫീസിൽ നേരിട്ടോ സമർപ്പിക്കാം. ഫോൺ നമ്പർ 85 4700551.
2: സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ആദ്യം നൗഷാദ് എടത്തല പാടിയ ഗാനം മക്കാ മണലാരണ്യത്തിൽ നിന്ന് എന്നാരംഭിക്കുന്നു.

0: നൌഷാദ് എടത്തല, രാമന്തളി സി എം ഇബ്രാഹിം, എ പി അബ്ദുറസാഖ് എന്നിവർ പാടിയ മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഹലോ, നമസ്കാരം. ഞാൻ ജി വേണുഗോപാൽ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ചോക്കീസിൽ. നമുക്ക് സഞ്ചരിക്കാം സിനിമയോടൊപ്പം.
2: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക്, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച 2:30.

ഇന്ന് 5-15 അധ്യാത്മ രാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് പെരുമ്പാവൂർജി രവീന്ദ്രനാഥ്, ഭാവന രാധാകൃഷ്ണൻ. 5:30 ദഹ്മുട്ട് കേൾക്കാം. അവതരണം മമ്മൂത്ത് അയനേരിയും സംഘവും. 6:50 ഹരിതവീതിയിൽ കൃഷിയും സാങ്കേതികവിദ്യയും. കമുകിൻ തോട്ടത്തിലെ സ്മാർട്ട് ജലസേചനം. കമുക് കുരുമുളക് തോട്ടത്തിൻ്റെ വിശേഷങ്ങളുമായി മയ്യിൽ വേളത്തെ ശിവപ്രസാദ് കണ്ടോത്ത്.

8 മണിക്ക് സാഹിത്യരംഗം. ഇതിൽ ശൂന്യം നാരായണൻ അമ്പലത്തറ അവതരിപ്പിക്കുന്ന ചെറുകഥ, കമ്പിൽ പി രാമചന്ദ്രൻ ചൊല്ലുന്ന കവിതകൾ, എൻ പ്രഭാകരൻ എഴുതിയ മഹാനടനമെന്ന നോവലിൻ്റെ വായനാനുഭവം പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ ജയേഷ് വരയിൽ സംസാരിക്കുന്നു. 8:35 കേൾക്കാം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ അധികൃതർ. ഇന്ന് കർക്കിടകം 1, സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന റെയിൽവേയുടെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഹൈഡ്രജൻ ട്രെയിൻ. ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ഈ ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ പ്രവർത്തന വേഗത്തിലും 110 കിലോമീറ്റർ ഡിസൈൻ വേഗത്തിലും സഞ്ചരിക്കും. ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയോടുകൂടിയാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തത്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളും ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ചയാകും. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസഡർമാരാകാൻ യുവാക്കൾ പ്രതിജ്ഞ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തെരഞ്ഞെടുക്കാൻ പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസുമായി

0: ഒപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ലോക്സഭയിൽ വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടിന് വിരുദ്ധമാണ് UDF ഗവൺമെന്റിന്റെ നയമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. വഖഫ് ബോർഡ് വിഷയത്തിൽ ലീഗിന്റെ പ്രതികരണം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മുസ്ലീങ്ങൾ അല്ലാത്തവരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമാണെന്നും ഇതേ വഴിയിലാണ് കേരളവും നീങ്ങുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാലാവധി കഴിഞ്ഞവരുടെ പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി August 15 വരെ നീട്ടണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടു. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഹജ്ജ് യാത്രക്കാർക്കായി വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകണമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോട് മന്ത്രി അഭ്യർത്ഥിച്ചു. ഹാജിമാർക്ക് വിതരണം ചെയ്ത സ്മാർട്ട് വാച്ച് നിലവാരം കുറഞ്ഞതും ഉപയോഗശൂന്യവുമാണെന്നും അതിനാൽ ഹാജിമാരിൽ നിന്നും ഈടാക്കിയ പണം തിരികെ നൽകാൻ സംവിധാനം ഒരുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പുതിയ യുഗത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഹാജിമാർക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിച്ച കേന്ദ്ര മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും മന്ത്രി നന്ദി അറിയിച്ചു. എഞ്ചിനീയറിംഗ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോളേജിലെ അലുമിനി അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. ക്യാമ്പസിലെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കും വ്യവസായ വിദ്യാഭ്യാസ മേഖലകളുടെ സഹകരണത്തിനും ഊർജ്ജമാക്കുന്നതായിരിക്കും പുതിയ കോറിഡോറും ഇൻസ്റ്റിറ്റ്യൂട്ടും. ചടങ്ങിൽ KJയന്ത് MLA അധ്യക്ഷനായിരുന്നു. മുസ്ലീം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറം പാണക്കാട്ട് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അടിയന്തര യോഗം വിളിച്ചത്. മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നു എന്ന യൂത്ത് ലീഗ് MSF സംഘടനകളുടെ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് യോഗം എന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ അധികൃതർ അറിയിച്ചു. ലക്ഷദ്വീപിൽ നിന്ന് അബ്ദുൾ സലാം.
1: ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. സ്കൈഹോപ്പ് കമ്പനിയുടെ VTC രജിസ്ട്രേഷനിൽ ട്വിൻ ഓട്ടർ ഇരട്ട എഞ്ചിൻ സാങ്കേതിക മികവുള്ള സീപ്ലെയിനുകളാണ് പ്രാഥമികമായി സർവീസുകൾ ആരംഭിക്കുക. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കീർത്താൻ എന്നീ ദ്വീപുകളിലേക്കാവും പ്രാഥമിക ഘട്ടത്തിൽ സീപ്ലെയിൻ

0: ആരംഭിക്കുക. കഴിഞ്ഞ വിവിധ ഘട്ടങ്ങളിലായി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളും പരീക്ഷണ പറക്കലുകളും പൂർത്തീകരിച്ചിരുന്നു. ഏകദേശം 12,000 രൂപ നിരക്കിലായിരിക്കും സീപ്ലെയിൻ സേവനങ്ങൾ ആരംഭിക്കുക. ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ 2,000 മുതൽ 4,000 രൂപ വരെ നിരക്കിൽ പരിമിതമായ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളും ക്ഷേത്രങ്ങളും ഇന്നുമുതൽ രാമായണ പാരായണത്താൽ മുഖരിതമാകും. നാലമ്പല ക്ഷേത്രങ്ങളിൽ ദർശന പുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം, മുഴിക്കുളം, പായമ്മൽ ക്ഷേത്രങ്ങളിലാണ് നാലമ്പല ദർശനം. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണം, പ്രത്യേക സൂക്തങ്ങൾ ചൊല്ലി പൂജകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവ പ്രധാന ചടങ്ങുകളാണ്. കർക്കിടക മാസാചരണത്തിന് തുടക്കം കുറിച്ച് ശബരിമലയിൽ പൂജകൾ ആരംഭിച്ചു. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ആരംഭിച്ചു. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 50-ലധികം ആനകൾ ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ലഹരിവിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: നഗരം ചുറ്റിയുള്ള വാക്കത്തോൺ, ഓപ്പറേഷൻ തൂഫാൻ, സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോൺ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിലാണ് വാക്കത്തോൺ അവസാനിക്കുക. ചടങ്ങിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെ 4,000-ത്തോളം പേർ ലഹരിവിരുദ്ധ റാലിയിൽ പങ്കെടുക്കുമെന്ന് സജീവ് ജോസഫ് MLA അറിയിച്ചു. ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കും.
1: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതി, ഇരകളുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമായി ലോകരാജ്യങ്ങൾ കൈകോർക്കുന്ന ദിനമാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ഉപനേതൃപദവിയുമായി ബന്ധപ്പെട്ട് CPI CPIക്ക് യാതൊരു തർക്കവുമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നേതൃപദവിക്കായി CPIക്ക് വാശിയില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ശബ്ദമലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളും പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങളും സുരക്ഷാ നിബന്ധനകളും കർശനമായി പാലിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തദ്ദേശ സ്ഥാപന തലത്തിൽ സ്ഥിരം കൌൺസിലിംഗ് സംവിധാനം ഒരുക്കണമെന്നും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P.Sathidevi പറഞ്ഞു. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് ഫറോക്ക് പുതിയപാലം മുതൽ ചെറുവണ്ണൂർ വരെ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിങ്ങിനെ തുടർന്നാണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി VD സതീശൻ നാടിന് സമർപ്പിക്കും. വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ അധികൃതർ. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: ആകാശവാണി കണ്ണൂർ.
4: കർക്കിടക
3: കർക്കിടകകാല ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു പി രാമചന്ദ്രനുമായുള്ള അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ ശ്രീകലാപിച്ചു.
4: നമസ്കാരം ഡോക്ടർ.
5: നമസ്കാരം.
4: മലയാള മാസമായ കർക്കിടകത്തിലാണല്ലോ, അതായത് ഈ മഴക്കാലത്ത് ആയുർവേദ ചികിത്സാ രീതികളിലൊന്നായ കർക്കിടക ചികിത്സ ചെയ്തു വരുന്നത്. ഇത് നമ്മുടെ കേരളത്തിന്റെ പരമ്പരാഗത ആരോഗ്യ സംരക്ഷണ മാർഗം കൂടിയാണല്ലേ. ഈ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം എന്താണ്?
5: കർക്കിടക ചികിത്സ യഥാർത്ഥത്തിൽ കേരളത്തിൽ വളരെ പ്രശസ്തമായ ഒരു ആയുർവേദ ചികിത്സാ ജീവിത രീതിയാണ്. അതിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതികഠിനമായ ചൂടിൽ നിന്ന് പെട്ടെന്ന് മഴയിലേക്ക് കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം. ആ ഒരു മാറ്റത്തിൽ ശരീരത്തിന് രോഗാതുരത സാധ്യത വളരെ കൂടുതലാണ്. ശരീരബലം വളരെ കുറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ സമയത്ത് ശരീരത്തിന് ബലം വർദ്ധിക്കുന്നതിനും പല രോഗങ്ങളെയും തടയുന്നതിനും ഉള്ള രോഗങ്ങളെ ശമിപ്പിക്കുന്നതിനും വേണ്ടി ഭക്ഷണത്തിലും ഔഷധങ്ങളിലും ചികിത്സകളിലും ആയുർവേദ രീതി പിന്തുടരുന്നതിനെയാണ് നമ്മൾ കർക്കിടക ചികിത്സ എന്ന പേരിൽ ഏറെ പ്രശസ്തമായി അറിയപ്പെടുന്നത്.
4: എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ തന്നെ ഈ ചികിത്സ ചെയ്യുന്നത്?
5: ശരിക്കു പറഞ്ഞാൽ കർക്കിടകത്തിൽ മാത്രമല്ല, ഈയൊരു ഋതുചര്യ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളിലെല്ലാം തന്നെ ആയുർവേദത്തിൽ ഓരോ സമയത്തും പ്രത്യേക ചികിത്സാ രീതികൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സദേൺ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാറ്റം ഏറ്റവും പ്രകടമായിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ കൊടും ചൂടിൽ നിന്ന് പെട്ടെന്നൊരു മഴക്കാലത്തേക്ക്, അതും അതിതീവ്രമായ മഴ. അതിൽ പ്രത്യേകിച്ച് കർക്കിടകം എന്ന് എടുത്തു പറയുന്നതിനേക്കാളും ആ രണ്ട് മാസമുള്ള മഴക്കാലം, ആ സമയത്തെല്ലാം തന്നെ ഈ ഒരു ചര്യ പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഇതിൽ ഒരുപാട് വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും എല്ലാം ഘടകങ്ങൾ കൂടെ കയറി വന്നപ്പോൾ കർക്കിടകം എന്ന പേരിലോ അല്ലെങ്കിൽ കർക്കിടക ചികിത്സ എന്ന പേരിലോ അത് പ്രത്യേകം പേര് കേട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ രണ്ട് സീസണിലും, അതായത് ഏകദേശം 60 ദിവസം, ഈ ഒരു കൃത്യമായ ആയുർവേദ ചര്യയും ചികിത്സാ രീതികളും ഭക്ഷണക്രമവും എല്ലാം നമ്മൾ കൃത്യമായി അനുസരിച്ച് വന്നാൽ കുറച്ചുകൂടെ കർക്കിടകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നില്ല. ഈ ഒരു മഴക്കാലത്ത് മുഴുവൻ ഈ ഒരു ചര്യ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ പ്രയോജനം ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിച്ചാൽ അറിയാം, മറ്റ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു സമയം തുടങ്ങുമ്പോൾ ശരീരത്തിന് പൊതുവെ ഒരു ഭാരക്കൂടുതൽ അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ്, ദഹന വ്യവസ്ഥ കൃത്യമായി നടക്കാത്ത പോലെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവുക, അല്ലെങ്കിൽ വളരെ കുറേ വർഷങ്ങളായി നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന, നമ്മൾ ശമനം കിട്ടിയെന്ന് പ്രതീക്ഷിച്ച പല രോഗങ്ങളും ഈ സമയത്ത് വീണ്ടും പൊങ്ങി വരികയും സന്ധിവേദനകൾ, നടുവേദന തുടങ്ങിയ പല പ്രശ്നങ്ങളും തലപൊക്കുന്നതായൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊരു പ്രത്യേകതയാണ് ഈ ഒരു കാലത്തിൻ്റെ, അതായത് ദഹനബലം കുറയുക, ശരീരബലം കുറയുക. അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ടുകളും തുടർച്ചയായിട്ടുള്ള മഴയും വരുമ്പോൾ നമ്മുടെ പുറമേയുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് മഴക്കാലം സൂക്ഷ്മാണുക്കളുടെ ഒരു വിളനിലം കൂടെയാണ്. അതുകൊണ്ട് രോഗങ്ങൾ വരാനുള്ള സാധ്യത ആ രീതിയിലും വളരെ കൂടുതലാണ്. അപ്പോൾ വാതരോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ഇതേപോലെയുള്ള പകർച്ചവ്യാധികൾ എല്ലാം വരാനുള്ള ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കുകയും അടുത്തൊരു വർഷത്തേക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനും പറ്റുന്ന ഒരു സുപ്രധാന കാലയളവായിട്ടാണ് നമ്മൾ ഈ കർക്കിടക ചികിത്സയെ, വേണമെങ്കിൽ ഒരു വർഷകാല പുനരുജ്ജീവന പ്രക്രിയ എന്നും കൂടെ നമ്മൾ പലപ്പോഴും അതിനെ പറയാറുണ്ട്. അങ്ങനെ കാണാവുന്നതാണ്.
4: ഈ ചികിത്സ ശരീരത്തെ ശുദ്ധീകരിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും പിന്നെ ശരീരത്തിന് കൂടുതൽ ഊർജ്ജസ്വലതയും ആരോഗ്യവും നൽകുന്നു അല്ലേ?
5: തീർച്ചയായും.
4: കർക്കിടക ചികിത്സയിൽ ഉൾപ്പെടുന്ന പ്രധാന ചികിത്സകൾ എന്തൊക്കെയാണ്?
5: ചികിത്സകളിൽ ഈ പറഞ്ഞതുപോലെ ഒരു പാക്കേജ് അല്ല ശരിക്കും, അത് ഓരോ വ്യക്തിയുടെയും ശാരീരിക, മാനസിക, ആരോഗ്യ, രോഗാവസ്ഥകളെ പരിഗണിച്ചുകൊണ്ടാണ് വരുന്നത്. അതിൽ ഔഷധ കഞ്ഞികൾ പോലെയുള്ള ചില ഭക്ഷണക്രമങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം അകത്തു നിന്നും പുറത്തു നിന്നും ശരീരത്തെ ഫിറ്റാക്കാനുള്ള ചില ചികിത്സാ ക്രമങ്ങൾ വരുന്നുണ്ട്. വേണ്ടി വന്നാൽ ഔഷധ സേവകളും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഏറെ പ്രശസ്തമായ കർക്കിടക കഞ്ഞിയൊക്കെ നമ്മൾ ഈ ഒരു കാലത്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ പത്തിലത്തോരൻ, ഇതെല്ലാം ഈ ഒരു സമയത്താണ് വരുന്നത്. പിന്നെ ചികിത്സയിലേക്ക് വരുമ്പോൾ നമുക്കതിനെ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ശോധന ചികിത്സയാണ്, അതായത് ശരീരത്തിന്റെ അകത്തെ മാലിന്യങ്ങളെ പുറത്തേക്ക് തള്ളുന്നത്. ഇതാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വമനം, വിരേചനം, അതായത് ഛർദ്ദിപ്പിച്ചും വയറിളക്കിയും ദോഷങ്ങളെ പുറത്തേക്ക് കളയുക. ബസ്തി, മെഡിക്കേറ്റഡ് എനിമ ഉപയോഗിച്ച് ദോഷങ്ങളെ പുറത്തേക്ക് കളയുക. നസ്യം, മൂക്കിലൂടെ മരുന്നൊഴിച്ച് ദോഷങ്ങളെ ക്ലിയർ ചെയ്യുക. അതോടൊപ്പം രക്തമോഷണം, ബ്ലഡ് ലെറ്റിംഗ്, ഇങ്ങനെ ഡീടോക്സിഫൈങ് തെറാപ്പിയാണ് പ്രധാനമായും പഞ്ചകർമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതോടൊപ്പം സുഖചികിത്സ എന്ന പേരിൽ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന തടവൽ, പിഴിഞ്ഞു തടവൽ, കിഴി, ഞവര, ആവികൊള്ളിക്കൽ, ഇതെല്ലാം അടങ്ങിയ ചികിത്സകളും ഇതിൽപ്പെടും. അപ്പോൾ ഓരോരുത്തർക്കും ആര് ഏതിനൊക്കെയാണ് അനുയോജ്യരായിരിക്കുന്നത് അതിനനുസരിച്ച് വിദഗ്ധനായ അല്ലെങ്കിൽ വിദഗ്ധയായ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അംഗീകൃതമായ ഒരു ചികിത്സാ സ്ഥാപനത്തിൽ നിന്ന് കർക്കിടക ചികിത്സ എടുക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനം. പലപ്പോഴും നമ്മൾ ഈ ചികിത്സകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രത്യേക, അത് എണ്ണകൾ പോലും ഓരോ വ്യക്തികൾക്കനുസരിച്ച് മാറ്റം വരാം. എണ്ണകൾ ഉപയോഗിച്ച് ശരീരം മുഴുവൻ മസാജ് ചെയ്തുകൊണ്ടും അതോടൊപ്പമോ അല്ലെങ്കിൽ അതിനുശേഷമോ കിഴികൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആവി കുളിക്കുകയോ ഉപയോഗിച്ച് സ്വേദന പ്രക്രിയ ചെയ്യുക. അതൊരു തെർമൽ തെറാപ്പി തന്നെയാണ്, അതൊരു തെർമോതെറാപ്പി തന്നെയാണ് ചെയ്യുന്നത്. അതുവഴി പേശികൾക്കും ശരീരത്തിലെ സന്ധികൾക്കും അസ്ഥികൾക്കും എല്ലാം പോഷണവും ബലവും നൽകുകയും സന്ധിവേദന, ക്ഷീണം, ദഹനക്കുറവ് എന്നീ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നേടുകയും ഒക്കെയാണ് ഈ ഒരു ചികിത്സയിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്.
4: ഇത് ഒരു വ്യക്തിയുടെ ആരോഗ്യനില നോക്കിയായിരിക്കും അല്ലേ നിർദ്ദേശിക്കുന്നത്?
5: അതെ അതെ, ആരോഗ്യം, രോഗങ്ങളുള്ളവരിലെ കർക്കിടക ചികിത്സയിൽ മാറ്റം വരും, പ്രായത്തിനനുസരിച്ച് മാറ്റം വരും, അതുപോലെ തന്നെ ആരോഗ്യമുള്ളവർക്കുള്ള കർക്കിടക ചികിത്സയിൽ മാറ്റം വരും. അതെല്ലാം ഒരു ഡോക്ടർക്ക് നിശ്ചയിക്കാവുന്നതാണ്.
4: ഈ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കർക്കിടക കഞ്ഞി അല്ലേ, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമോ?
5: കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് ഈ ഒരു സമയത്തെ ഭക്ഷണക്രമത്തിൻ്റെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സമീകൃതമായ ലഘുഭക്ഷണം കഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം കർക്കിടകത്തിലെ. ഈ ഔഷധ കഞ്ഞിയിലൂടെ ആ ഒരു ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കുകയാണ്. ഔഷധ ഗുണമുള്ള ഞവര അരിയിലാണ് സാധാരണയായി കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നത്. അതോടൊപ്പം പ്രാദേശികമായി ലഭ്യമായിട്ടുള്ള ഔഷധ സസ്യങ്ങൾ ചേർക്കാം. ആശാളി, ഉലുവ, ജീരകം, മല്ലി, ചുക്ക്, അയമോദകം, ദശപുഷ്പങ്ങളുടെ നീര്, ഇതെല്ലാം നമ്മുടെ അവൈലബിലിറ്റിയും രോഗിയുടെ അവസ്ഥയും അനുസരിച്ച് അല്ലെങ്കിൽ ഔഷധക്കൂട്ടുകൾ തയ്യാറാക്കി തയ്യാറാക്കാവുന്നതാണ്. എളുപ്പമുള്ള ദഹനം ഇതിലൂടെ നടക്കും, പ്രതിരോധ ശേഷി വർദ്ധിക്കും, പോഷകങ്ങളുടെ ആഗിരണം വർദ്ധിക്കും. ഇതെല്ലാം തന്നെ ഈ ഒരു കർക്കിടക കഞ്ഞിയുടെ പ്രയോജനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് കർക്കിടക കഞ്ഞിയോടൊപ്പം തന്നെ ഏറ്റവും നന്നായി വേവിച്ച ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, അതോടൊപ്പം തിളപ്പിച്ച ജലം മാത്രം കുടിക്കുക, പ്രത്യേകിച്ച് ചുക്കൊക്കെ ഇട്ട് തിളപ്പിക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലതായിരിക്കും. തുടർച്ചയായി ചെയ്യാനല്ല ഈ ഒരു സമയത്ത് ഇത്. അതുപോലെ തന്നെ ഒരുപാട് തണുത്ത ഭക്ഷണം, വൈകിയവേളയിലുള്ള ഭക്ഷണം, അമിതമായ ഭക്ഷണം, അധികം മധുരമുള്ള, ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ, എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, ഇവയെല്ലാം ഒഴിവാക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
3: കർക്കിടകകാല ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു പി രാമചന്ദ്രനുമായുള്ള അഭിമുഖം തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ.

ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: इतिहास के पन्नों में दर्ज हो गया है. आज यहां से देश को पहली हाइड्रोजन ट्रेन मिली है. भविष्य में जब भी हाइड्रोजन ट्रेन का जिक्र आएगा तो जिंद का, सोनीपत का, हरियाणा का नाम भी
0: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും.
0: തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുന്നൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്ന് DGMA നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1998 അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ

0: കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാസിനോകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ കാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾക്കിടയിലാണ് നടപടി. കാസിനോ പ്രവേശനത്തിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗെയിമിംഗ് ഏരിയയിൽ നിയന്ത്രണം കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇറാനെതിരെ തുടർച്ചയായ 6-ാം ദിനത്തിലും ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഇന്നലെ രാത്രിയും രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് US നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കണ്ണൂർ. ശ്രോതാക്കളെ, ഇപ്പോൾ മിലേനിയം മെലഡീസ്. ഇന്ന് ആദ്യഗാനം യേശുദാസ് പാടിയതാണ്, ചിത്രം ഇന്ദ്രനീലം. ഗാനരചന യൂസഫലി കച്ചേരി, സംഗീത സംവിധാനം രതീഷ് കണ്ണൻ.

ആനാമി പാടിയ ഗാനം ചിത്രം മേരി അവസുനോ. ഗാനരചന ബി കെ ഹരിനാരായണൻ, എം ജയചന്ദ്രൻ്റെ സംഗീതം.

വിജയ് യേശുദാസ് പാടിയ ഗാനം, ചിത്രം കോഹിന്നൂർ. ഗാനരചന ബി കെ ഹരിനാരായണൻ, രാഹുൽ രാജിൻ്റെ സംഗീതം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ഓലഞ്ഞാലിക്കുരുവി എന്നാരംഭിക്കുന്ന ഗാനം, ചിത്രം 1983. ബി കെ ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയത്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ആനേ പൂവിട്ട മോഹം മോഹം വിതും. ഹലോ, നമസ്കാരം. ഞാൻ ജി വേണുഗോപാൽ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ചാക്കീസിൽ. നമുക്ക് സഞ്ചരിക്കാം സിനിമയോടൊപ്പം. See you.
2: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക്, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച 2:30.
3: മില്ലേനിയം മെലഡീസ് തുടരുന്നു. ജയചന്ദ്രനും നേഹ നായരും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം സാൾട്ട് ആൻഡ് പെപ്പർ. ഗാനരചന റഫീഖ് അഹമ്മദ്, ബിജ്ബാലിൻ്റെ സംഗീതം.

ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപ

0: ഗ്രഹണയോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
0: മില്ലേനിയം മെലഡീസ് തുടരുന്നു. അടുത്ത ഗാനം ജയഗീതയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് ആനാമി പാടിയതാണ്. ചിത്രം പുള്ളിക്കാരൻ സ്റ്റാറാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.

0: ഇപ്പം പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം. കണ്ണൂർ ടാക്കീസിലൂടെ
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: മില്ലേനിയം മെലഡീസിൽ ഇനി അകലെയോ നീ അകലെയോ എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം ഗ്രാൻഡ് മാസ്റ്റർ, പാടിയത് വിജയ് യേശുദാസ്, ഗാനരചന എങ്കണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീത സംവിധാനം ദീപക് ദേവ്.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ചിത്രം വയലിൻ, നിഷാദും എലിസബത്തും ചേർന്ന് പാടിയത്, റഫീഖ് അഹമ്മദിൻ്റെ വരികളും ബിജിബാലിൻ്റെ സംഗീതവും.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ഞാനോ രാവോ ഇരുളു നീന്തി. റഫീഖ് അഹമ്മദ് എഴുതി, ഗോപി സുന്ദരി ഇണം പകർന്ന്, ഹരിചരണും ദിവ്യ എസ് മേനോനും പാടിയ ഗാനം. ചിത്രം കമ്മാര സംഭവം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മില്ലേനിയം മെലഡീസ് ഇവിടെ പൂർണ്ണമാവുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136-ആം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ അധിഷ്ഠിത ട്രെയിനിൻ്റെ വരവിനെ സ്വാഗതം ചെയ്ത് യുനെപ് മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും നോർവേയിലെ പരിസ്ഥിതി മന്ത്രിയുമായ എറിക് സോൾഹെയിം. നേട്ടത്തെ ഇന്ത്യയുടെ സുപ്രധാന നാഴികക്കല്ലായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധനയുണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിച്ചതായും ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മലബാറിലെ ആദ്യത്തെ വനിതാ കോളേജായ പ്രൊവിഡൻസ് വിമൻസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പ്ലാറ്റിനം ജൂബിലിയും ബിരുദാനന്തര ബിരുദദാന ചടങ്ങും മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിനാവശ്യമായ വൈദ്യുതി വാങ്ങുന്നതിൽ കെടുകാര്യസ്ഥത ഉണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തയ്യാറെടുപ്പുകളില്ലാത്തതുകൊണ്ടാണ് പ്രതിസന്ധിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന്. റിസൾട്ട് HSC.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വൈകിട്ട് 3:30 ഫലം ലഭ്യമാകും. വയനാട് കല്ലാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയെന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 104,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. FM വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi flags off India's first hydrogen train in Jind, Haryana. Also lays foundation stone and dedicates various development projects worth over 14,000 crore rupees. DGMA directs ship owners to avoid deploying Indian seafarers undertaking voyages through Strait of Hormuz. European Union expresses serious concern over human rights situation in Pakistan, asks Islamabad to comply with international commitments to access trade benefits. IMD forecasts heavy rainfall over parts of Arunachal Pradesh, Assam, Meghalaya and Odisha today. And in badminton, Indian

0: ഞാൻ അങ്ങനെ പെരുമാറിയതിന്, കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് മര്യാദ കേടല്ലേ ഞാൻ കാണിച്ചത്?
1: അങ്ങനെ കരുതണ്ട. തികച്ചും അപ്രതീക്ഷിതമായി ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അന്ന ആ രീതിയിൽ പ്രതികരിച്ചു എന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. അന്ന എന്നോട് ദേഷ്യപ്പെട്ടാലും അത് സ്വാഭാവികമെന്നേ ഞാൻ പറയൂ.
0: ഏയ്, ദേഷ്യമൊന്നുമില്ല.
1: എങ്കിൽ രണ്ട് കോഫി പറയട്ടെ. നമ്മൾ കോഫി ക്ലബിൽ വന്നിട്ട് ഒന്നും ഓർഡർ ചെയ്തില്ല.
0: സോറി, ഞാനാ ഇവിടേക്ക് ചിദംബരത്തോട് വരാൻ പറഞ്ഞത്. എന്നിട്ടും ഐ എം സോറി.
1: നോ സോറി, നോ താങ്ക്സ്. അതാണ് ഫ്രണ്ട്സിനിടയിലെ റൂൾ. അന്നയ്ക്ക് കാപ്പിച്ചിനോ അല്ലേ? ഞാൻ ഫിൽട്ടർ കോഫി പറയാം. ബേറർ. ആവശ്യമുള്ള ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്.
0: ശരിക്കും ഞാൻ മറ്റൊരു കാര്യം പറയാനാ ചിദംബരത്തിനോട് വരാൻ പറഞ്ഞത്.
1: എന്താണ് ആ കാര്യം?
0: ഒറ്റയടിക്ക് എങ്ങനെ പറഞ്ഞു തരുമോന്ന് അറിയില്ല, ഒരല്പം നീണ്ടതാ.
1: ധൈര്യമായി പറഞ്ഞോളൂ, എനിക്കിന്ന് വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല.
0: ചിദംബരം ചോദിച്ചില്ലേ ഒരു ഡേവിഡ് ആരോഗ്യസ്വാമിയെ കുറിച്ച്? ചിത്രയും ഡേവിഡും തമ്മിൽ എന്താ ബന്ധമെന്നും
1: ഉവ ചോദിച്ചിരുന്നു.
0: എങ്കിൽ ഒളിക്കാതെ ഞാനിത് പറയാം. 4 വർഷങ്ങൾക്ക് മുൻപ് ഞാനും ചിത്രയും കൂടി ഡേവിഡിനെ കാണുന്നത് ഡേവിഡ് ജോലി ചെയ്തിരുന്ന FM റേഡിയോ സ്റ്റേഷനെ വെച്ച്. ഡേവിഡിന്റെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ചിത്രയ്ക്ക് ഒരു പ്രൈസ് ലഭിച്ചിരുന്നു.

0: Yes, madam. How can I help you?
1: Can we meet David Aregisamy, RJ?
0: Regarding?
1: We won a gift prize by participating in the contest. So...
0: Please wait.
1: Thank you.
2: ഇപ്പോ ഷോയുടെ സമയമല്ലല്ലോ, അതുകൊണ്ട് ആർജെ ഫ്രീ ആയിരിക്കും.

0: Yes, I am David. RJ, who wanted to see me?
1: Hello, David. I am Anna. And this is my friend, Chitra.
0: Hi. Hello, Anna.
1: Hi.
0: Hello, Chitra. What's the matter?
1: We got a gift in the contest. 2 tickets for the movie. But those tickets are for a Kannada movie.
0: Yes. For a Shivraj Kumar movie. Heard it is a nice one.
1: Maybe. But you know, we are Malus. So, is there any chance to get Malayala movie tickets?
0: Oh, sorry, sorry. How is that possible?
2: Anna, നീ ഇങ്ങി വന്നേ. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇവന്മാരെ ടിക്കറ്റ് ഒന്നും മാറ്റി തരാൻ പോണില്ല എന്ന്.
1: നിക്ക് ചിത്ര, ഒന്നുകൂടി ചോദിച്ചു നോക്കാം.
2: എന്തിനാ ഇയാളുടെ കാലൊന്നും പിടിക്കാൻ പോകണ്ട. ഇനി ഇങ്ങേരുടെ ഷോയും ഞാൻ കേൾക്കാൻ പോണില്ല. ഞാൻ പോണു, നീ വരുന്നുണ്ടെങ്കിൽ വാ.
1: അന്ന,
0: അയ്യോ, അന്നയുടെ ഫ്രണ്ട് ഭയങ്കര ദേഷ്യക്കാരിയാണല്ലോ.
1: ഏ, നിങ്ങക്ക് മലയാളം അറിയോ?
0: ഹേയ്, ഞാൻ മലയാളിയാ. ജോലി കിട്ടിയത് ഇവിടുത്തെ FM-ലാണെന്ന് മാത്രം.
1: സോറി, പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്റെ ഫ്രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ. പ്രൈസ് കിട്ടിയിട്ട് അത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്നതുകൊണ്ടാ.
0: മനസ്സിലായി. പിന്നെ മലയാള മൂവി ടിക്കറ്റ്സ് ആരും ഞങ്ങളുടെ ഷോയ്ക്ക് സ്പോൺസർ ചെയ്യുന്നില്ല. പകരം ഞാൻ ഹിന്ദി മൂവിയുടെ ടിക്കറ്റ് തരാൻ നോക്കാം. ഡിഡ് ദാറ്റ് വർക്ക്?
1: ഓ യെസ്, താങ്ക് യു.
0: എന്നാലേ കൂട്ടുകാരിയോട് ഷോ കേൾക്കുന്നത് നിർത്തരുതെന്ന് ദയവായിട്ടൊന്ന് പറയൂ.
1: ഷുവർ ഷുവർ.

0: എല്ലാ പ്രണയകഥകളുടെയും തുടക്കം ഇങ്ങനെ തന്നെ. ആദ്യം അടക്കമായിരിക്കും, പിന്നെ അടക്കാനാവാത്ത ഇഷ്ടമാകും.
1: പക്ഷെ അത്ര എളുപ്പത്തിൽ രണ്ടുപേരും അടുപ്പത്തിലായില്ല. ഡേവിഡ് അയച്ചു തന്ന ടിക്കറ്റുമായി ഞങ്ങൾ തിയേറ്ററിലെത്തി.

0: ഹാവു, ഒരുവിധ ഇന്റർവെല്ലായി. എന്റെ അന്ന ഇതൊരു വിധത്തിൽ പറഞ്ഞ വധം തന്നെ.
1: ഞാൻ പ്രതീക്ഷിച്ചത്ര വന്നില്ല സിനിമ. ഈ ഹിന്ദി പടത്തിന് പകരം മറ്റേ കന്നഡ സിനിമ തന്നെ മതിയായിരുന്നു.
0: ആ ബെസ്റ്റ്, ആ ആർജയുടെ കാല് പിടിച്ച് ടിക്കറ്റ് മാറ്റി വാങ്ങിച്ചത് നീ തന്നെയല്ലേ?
1: അത്,
2: എക്സ്ക്യൂസ് മീ മാഡം, യുവർ പോപ്കോൺ.
0: ഏ, പോപ്കോണോ? നീ പോപ്കോണ് ഓർഡർ ചെയ്തിരുന്നോ അന്ന?
1: ഇല്ല, പക്ഷേ ഇതിന് ടിക്കറ്റിനൊപ്പം ഉള്ളതാണെങ്കിലോ. വാങ്ങിച്ചോ, ലാർജ് സൈസാ, അതും ചീസ് ആൻഡ് കാരമൽ.
0: ഓക്കെ, താങ്ക് യു. അന്ന, സാധാരണ മൂവി ടിക്കറ്റ് പ്രൈസ് കൊടുക്കുമ്പോൾ പോപ്കോണും കൂടി കൊടുക്കുന്ന പതിവൊന്നും ഇല്ലല്ലോ.
1: പടമോ കൊള്ളില്ല, പോപ്കോൺ എങ്കിലും ഒരു ആശ്വാസമായില്ലേ. ഇത്തിരി ഇങ്ങത്താ,
0: നീ തന്നെ കഴിച്ചോ, എന്നാ പിടിച്ചോ.
1: പോപ്കോൺ കൊള്ളാല്ലേ. അല്ല, ഇതെന്താ പോപ്കോണിലുള്ള ഒരു പീസ് പേപ്പർ കിടക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ. എന്ത് എഴുതിയിട്ടുണ്ടല്ലോ ഇതില്? ഈറ്റിംഗ് പോപ്കോൺ വിൽ മേക്ക് യു ലെസ് ആംഗ്രി.
0: എവിടെ നോക്കട്ടെ?
1: ഓ, എനിക്ക് കാര്യം പിടികിട്ടി.
0: എന്ത്?
1: പോപ്കോൺ എവിടെ നിന്ന് വന്നെന്ന്.
0: നീ കാര്യം തെളിച്ചു പറ.
1: ചിത്ര, ദാ ഈ പേപ്പർ തുണ്ടി തന്നെ കാര്യം തെളിഞ്ഞു കിടക്കയല്ലേ. മൂവി ടിക്കറ്റ് കോണ്ടെസ്റ്റ് വിജയിച്ചതിനാണെങ്കിൽ ആർജയുടെ വക പേഴ്സണൽ ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഈ പോപ്കോൺ.
0: ഓ ക്രിഞ്ച്, വല്ല പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരുടെ അടുത്തെങ്ങാനും പയറ്റാൻ പറ. ഇമാതിരി വേല.

0: ദൈവമേ, എന്തൊരു ട്രാഫിക്! ഇന്ന് ഓഫീസിൽ എത്താൻ എത്ര മണിയാവും എന്തോ!
1: എന്നാ നിനക്ക് വർക്ക് ഫ്രം ഹോം എഴുതി കൊടുക്കാൻ മേലായിരുന്നോ?
0: അതിന് നിന്നെ പോലെ കണ്ടന്റ് ക്രിയേഷൻ അല്ലല്ലോ എനിക്ക് ജോലി. എന്റെ ടീം മാനേജർ എല്ലാരും സമയത്തിന് ചേറി കണ്ടില്ലേ നില വിളിക്കാൻ തുടങ്ങും.
1: ഡ്രൈവർ, പ്ലീസ് പുട്ട് സം മ്യൂസിക്.
2: ഗുഡ് മോർണിംഗ് ലവ്ലി പീപ്പിൾ, യു ആർ ട്യൂൺ ഇൻ ടു യുവർ ഫേവറേറ്റ് വോയിസ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം 99.9 ജോളി എഫ് എം. ഐ ആം ഡേവിഡ് ആരോഗ്യസ്വാമി. Today's show is little different because I want to talk about someone very special.
0: പറഞ്ഞു വെച്ചത് പോലെ ഡേവിഡിന്റെ ഷോ തന്നെ.
2: How many people listening to this program are named Chitra?
0: Chitra? ഇത് ആരെ ഉദ്ദേശിച്ച? കറക്റ്റ് ടൈമിംഗ് തന്നെ.
1: ഡ്രൈവർ, അത് ഓഫ് ആക്ക്.
0: വേണ്ട വേണ്ട, എന്താ അങ്ങേരുടെ ഉദ്ദേശം എന്നറിയാലോ.
2: You know, every day I speak to thousands of listeners. But there is one who makes my heart race even more than this microphone does.
0: Chitra, ഇത് അസ്ഥിക്ക് പിടിച്ചു തുടങ്ങിയ ലക്ഷണ. എന്നാലും റേഡിയോ കൂടി പബ്ലിക് ആയിട്ട് വല്ലാത്ത ധൈര്യം തന്നെ.
1: ഡ്രൈവർ, ടേക്ക് യു ടേൺ ആൻഡ് സ്ട്രെയിറ്റ് ടു ദ എഫ് എം സ്റ്റേഷൻ.
0: അയ്യോ, എന്തിന്?
1: ഇന്ന് അയാളുടെ സൂക്കേട് ഞാൻ തീർക്കും.

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 14 ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ചിദംബരം ജിജിൻ അതിയന്നൂർ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 15 ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ജയചന്ദ്രൻ പാടിയത്, ചിത്രം അയോധ്യ, പി ഭാസ്കരൻ്റെ വരികൾ, ദേവരാജൻ്റെ സംഗീതം.
2: ആരാണ് ഞാനെന്ന് അറിയാമോ? അല്ല, രാമൻ, ശ്രീരാമൻ.

ആകാശവാണി കണ്ണൂർ. കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

പ്രതിമകൾ കാണുമ്പോൾ ജീവിതത്തോട് പോസിറ്റീവായ ഒരു സമീപനം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. പ്രതിസന്ധികളെ അതിജീവിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മളിൽ പ്രത്യാശയും ആത്മവിശ്വാസവും നിറയ്ക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ നമ്മളിതാ കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യമിതായിരുന്നു,

0: നിങ്ങൾ കേട്ട ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര് എന്നതായിരുന്നു കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരമയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ.
2: ഹലോ,
1: ഇത് വനജയല്ലേ?
2: അതെ.
1: ആ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കീസിൽ നിന്നാണ് വിളിക്കുന്നത്.
2: ആണോ?
1: കഴിഞ്ഞ ആഴ്ച മെസ്സേജ് അയച്ചിരുന്നല്ലോ കണ്ണൂർ ടാക്കീസിലേക്ക്. അപ്പൊ ഈ ആഴ്ച വിജയായിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ മെസ്സേജ് കിട്ടിയത് വനജയുടേതാണ്. അതെ, ഉത്തരം എന്തായിരുന്നു? എം ജി രാധാകൃഷ്ണന്റെ
2: സംഗീതം.
1: മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിൽ, അതിന്റെ സംഗീത സംവിധാനമാണ് ചോദിച്ചത് അല്ലേ? എം ജി രാധാകൃഷ്ണൻ. സിനിമ ഏതാണെന്ന് അറിയോ? അദ്വൈതം. അതെ, എം ജി രാധാകൃഷ്ണൻ ഒരുപാട് പാട്ടുകൾ, നമ്മളെപ്പോഴും മൂളി നടക്കുന്ന ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച സംഗീത സംവിധായകൻ
2: അല്ലേ?
1: കർണാടക സംഗീതജ്ഞനായിരുന്നു, അതുപോലെ ഗായകനാണ്, സംഗീത സംവിധായകനാണ്. ഒരുപാട് സിനിമകളിൽ അദ്ദേഹം പാട്ടുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ദേവാസുരം, മണിചിത്രത്താട്, അതുപോലെ മിഥുനം ഒക്കെ, അതുപോലെ തന്നെ ലളിത ഗാനങ്ങള്.
3: ഒരുപാട് ലളിത ഗാനങ്ങള് ഞങ്ങൾക്ക് സമ്മാനിച്ച വ്യക്തിയാണ് അദ്ദേഹം.
1: ആകാശവാണിയുടെ ഒക്കെ ശേഖരത്തിൽ ഒരുപാട് ലളിത ഗാനങ്ങൾ അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. അദ്ദേഹം ആകാശവാണിയിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായിരുന്നു കഴിഞ്ഞ ജൂലൈ 2-ന്, 2010 ജൂലൈ 2-നാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത്.
3: അതുപോലെ ഈ സിനിമയിലെ എല്ലാ ഗാനങ്ങളും തന്നെ വളരെയേറെ ഹിറ്റായ സോങ് ആയിരുന്നു. അമ്പലപ്പുഴ കണ്ണ് അല്ലേ?
2: ഒന്നാമത്തെ.
1: അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലളിത ഗാനങ്ങള് വചനോത്സവങ്ങളിലൊക്കെ എപ്പോഴും മത്സരത്തിന് പാടുന്ന ഗാനങ്ങളാണ്. ഘനശ്യാമ, സന്ധ്യാഹൃദയം, ജയദേവ കവിയുടെ ഗീതികൾ കൊണ്ട് എന്റെ രാധയെ ഉറക്കമായോ.
3: പിന്നെ വനജയുടെ വീട് എവിടെയാ?
2: കീച്ചേരി.
3: കീച്ചേരി.
1: എന്താ ചെയ്യുന്നത്?
2: ഞാൻ ടൈലറാണ്. പുതിയതൊരു മണ്ഡപത്തിന്റെ അടുത്തുണ്ട്. പ്രോഗ്രസ് ടൈലറിംഗ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു.
3: ഓ, ഷോപ്പിൽ കുറെ വർഷമായോ?
2: കുറെ വർഷമായി, 10-12 വർഷത്തോളായി വർക്ക് ചെയ്യുന്നു.
1: സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ?
2: അല്ല, വേറെ അവരെ ഷോപ്പാണ്, അവിടെ വർക്ക് ചെയ്യുന്നത്. 7 പേരുണ്ട്, 5 ആള് സ്റ്റിച്ചിങ്, 2 ആള് ഊക്കലും വെക്കും.
3: ജോലി എങ്ങനെയുണ്ട്?
2: ജോലി
1: നല്ല വർക്ക് ഉണ്ടാവും,
2: കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ആ, നല്ല വർക്ക് ഉണ്ടാകും.
3: ഷോപ്പിൽ റേഡിയോ വെച്ച് കേൾക്കലുണ്ടോ?
2: ആ, സ്ഥിരം
3: കേൾക്കും.
2: 10 മണിക്ക് ഇവിടെ വന്നപാട് റേഡിയോ ഓൺ ആക്കി വെക്കും. ഞാൻ രാവിലെ 6 മണിക്ക് വീട്ടിൽ ഓൺ ആക്കി വെക്കും, 10 മണിക്ക് ഓഫ് ആക്കും. 10 മണി പ്രത്യേകം അല്ല, വരുമ്പോ ഓഫ് ആക്കൂലു. സ്ഥിരം കേൾക്കുന്നത് രാത്രി 11 മണി വരെയും കേൾക്കും.
3: ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന കൂടുതലുള്ള പേരെന്തൊക്കെയാ?
2: പേര് വൃന്ദ, ഷൈനി, സുമി, രമ, ഗിരിജ, പ്രസീത.
3: ഓക്കെ, അവരോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം. റേഡിയോ പരിപാടികൾ
2: പറയണം. പരിപാടിയിൽ എല്ലാരും പങ്കെടുത്തിട്ടുണ്ട്. നാട്ടിൽ വീണം വന്നിട്ടുണ്ട്. ഇവിടെ സജീവമാണ് ആകാശവാണിയിൽ എല്ലാരും.
3: അത് ശരി. ഓക്കെ, വനജയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ്, 2 മക്കളാണ്. 2 ആളെ കല്യാണം കഴിഞ്ഞു, മോൻ്റെതും കഴിഞ്ഞു. മോന് ഒരു കുട്ടിയുണ്ട്, മോക്കും ഒരു കുട്ടിയുണ്ട്. 2 മോള് ആമി, തക്കുടു പറയും, പേര് തക്കുടു എന്ന് വിളിക്കുക. മോള് അംഗനവാടി പഠിക്കുന്നു, മോളെ കുട്ടി. മോന്റെ കുട്ടി UKG പഠിക്കുന്നു.
3: ഓക്കെ, എല്ലാ ഡ്രസ്സും തുന്നോ?
2: എല്ലാ ഡ്രസ്സും തുന്നു. ബ്ലൗസ്, ചുരിദാർ, എന്ത് മോഡൽ ഡ്രസ് എല്ലാം തയ്ക്കും.
3: കല്യാണത്തിന്റെ
2: അടിക്കാനായിട്ട് കല്യാണത്തിന്റെ എല്ലാം തിരക്കായിരിക്കും. ഇന്നിപ്പം കല്യാണത്തിന്റെ ഒരു തിരക്കുണ്ട്. കല്യാണത്തിന്റെ സീസൺ വന്ന് ഭയങ്കരം
3: തിരക്കായിരിക്കും.
1: എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വിജയ
2: ആകാശവാണിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷം.

0: അപ്പൊ വിജയ ഇതിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും പരിപാടികളൊക്കെ കേൾക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം.
1: എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയുക. ഓക്കെ
2: ഓക്കെ,
1: താങ്ക് യു.

മലയാളികളുടെ ഹൃദയത്തിൽ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഭാവതീരങ്ങൾ തീർത്ത ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എസ് ജാനകി. ഇനി ഓർമ്മ. ആ നാദവിസ്മയത്തിന് മുന്നിൽ കണ്ണൂർ ടാക്കീസിന്റെ പ്രണാമം. എസ് ജാനകിയുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളുമായി ഇന്ന് നമുക്ക് സഞ്ചരിക്കാം.

0: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
1: നമസ്കാരം.
2: നമസ്കാരം.
1: പേര്
2: സിന്ധു.
1: എന്താ ചെയ്യുന്നത് സിന്ധു?
2: ഞാൻ ടീച്ചറാണ്.
1: എവിടെയാ വർക്ക് ചെയ്യുന്നത്?
2: അൽമക്കർ നാടുകണിയില് ഹിന്ദി അധ്യാപികയാണ്.
1: അപ്പൊ ഹിന്ദിയാണോ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്?
2: ഹിന്ദി തന്നെ പഠിച്ചു. ഡിഗ്രി കഴിഞ്ഞ് ഹിന്ദി എടുത്തു, അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയി, ഹിന്ദി മെയിൻ ആയിട്ട് എടുത്തു. അങ്ങനെ 10 വർഷമായി.
1: അത് ശരി. ഹിന്ദിയോട് എന്തെങ്കിലും പ്രത്യേക താല്പര്യം തോന്നാനുണ്ടായിരുന്നു?
2: സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഹിന്ദിയിലെ സുഗമ സരൽ ഹിന്ദി പരീക്ഷ എല്ലാം പാസ്, അതുപോലെ തന്നെ ഹിന്ദി ടീച്ചറെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുപോലെ ഹിന്ദി സബ്ജക്റ്റും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഹിന്ദി ഡിഗ്രി കഴിഞ്ഞപ്പം ഹിന്ദി അങ്ങനെ എടുത്ത് മെയിൻ ആയിട്ട് എടുത്ത് അങ്ങനെ പഠിച്ച് ബി എഡ് കഴിഞ്ഞു. അധ്യാപിക ആവാൻ ആദ്യം തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് തന്നെ ചെറുപ്പകാലം തന്നെ നമ്മള് കോലെല്ലാം വെച്ചിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നതും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് അത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലോട്ട് ഫീൽഡിലോട്ട് വന്നത്.
1: അന്നത്തെ ടീച്ചറെ പോലെ തന്നെയാണോ ഇപ്പോഴത്തെ ഈ ടീച്ചറും, സിന്ധു ടീച്ചറും?
2: ഞാന് കുട്ടികളോട് നല്ല ഫ്രണ്ട്ലി ആണ്, അതുപോലെ സ്ട്രിക്റ്റും ആണ്, രണ്ടും ഉണ്ട്. അങ്ങനെ ഫ്രീ ആവൂല, ഫ്രീ ആയാലും അവർ പഠിക്കില്ല. അപ്പൊ കുറച്ച് സ്ട്രിക്റ്റും ആക്കും, അതിനോട് കൂടെ തന്നെ ഞാൻ അവരോട് ഫ്രീ ആവും, അവരോട് കളിക്കും, എല്ലാം ചെയ്യും. അവർക്ക് എന്നെ ഇഷ്ടം തന്നെയാണ്, അവരെ പെരുമാറ്റത്തില്
1: അങ്ങനെയാണ്. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടി. ആകാശവാണിയായിട്ട് സിന്ധു ടീച്ചർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്?
2: ആകാശവാണി പറഞ്ഞാൽ എൻ്റെ ഒരു ഒരു ഡെയിലി ജീവിതത്തിലെ ഡെയിലി ഉള്ള സംഭവം തന്നെയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റത് മുതൽ ഞാൻ ജോലിക്ക് പോകുന്നത് വരെ റേഡിയോ കേൾക്കും. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും റേഡിയോ ഓൺ ആക്കും. ഞാൻ അടുക്കളയിൽ തന്നെയാണ് റേഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6 മണിയുടെ ഇംഗ്ലീഷ് ന്യൂസ് മുതൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ 8 മണിയാണ് നമ്മുടെ ഒരു ടൈം. 8 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോക്കാണ്. പിന്നെ ശനിയും ഞായറും ദിവസങ്ങളിൽ കിട്ടുമ്പോൾ ഫുൾ ഡേ തന്നെ വെക്കും.
1: കണ്ണൂർ ടാക്കീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പരിപാടി എന്താണ്?
2: നല്ല പരിപാടിയാണ്. ഞാൻ അധികം ഞായറാഴ്ച ആയതുകൊണ്ട് ലീവായതുകൊണ്ട് ഞാൻ അധികം കേൾക്കാറുണ്ട്. നല്ല പരിപാടിയാണ്, നല്ല കേൾക്കാനും നല്ല രസമാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പല ഗസ്റ്റും വന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയുന്ന, കഴിഞ്ഞ പ്രാവശ്യം എം ജയചന്ദ്രനാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കെടുത്തെല്ലാം നന്നായിട്ട് കേട്ടിരുന്നു. നല്ല പരിപാടിയാണ്. അതിലെ ഓർത്തെടുക്കാം പങ്കുവെക്കാം വെള്ളിത്തിരയിലെ വിസ്മയങ്ങൾ, അതല്ലേ അതിന്റെ ടൈറ്റിൽ സോങ്?
1: അതെല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ട്.
2: അതെല്ലാം ഓർത്ത്
1: വെച്ചിട്ടുണ്ട്. ഇതില് നമ്മള് ഈ ആഴ്ച ജാനകിയമ്മയുടെ പാട്ടുകളായിട്ടാണ് ചോദ്യമായി വന്നിരിക്കുന്നത്. നമുക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല, ജാനകിയമ്മ നമ്മളെ വിട്ടുപോയി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട ഒന്നാണ്. അത്രയും ഒരു ലെജൻഡ് ആയിട്ടില്ലേ, സംഗീതം പഠിക്കാതെ തന്നെ ഇത്രയധികം പാട്ടുകൾ പാടാൻ സാധിക്കുന്ന 48 ഗാനങ്ങൾ അവർ പാടി,
2: പല ഭാഷയിലും
1: പാടി. അതുപോലെ തന്നെ 4 ദേശീയ അവാർഡ് കിട്ടിയ ഒരാള്,
2: ചലച്ചിത്ര അവാർഡ് ഒരുപാട്,
1: 14 തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയ, ഇത്രയും കഴിവുള്ള അവരുടെ ഇന്റർവ്യൂസ് എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊരു പാവമായ ഒരാളാണെന്ന് അല്ലേ.
2: പ്രായമായാലും അവരുടെ സൗണ്ടിന് ഒരു മാറ്റം വന്നിട്ടില്ലേ,
1: അതും പറയാതിരിക്കാം. അത്രയും ഹൈ പിച്ചിലും അവർക്ക് പാടാൻ പറ്റുന്നു എന്നുള്ളതും വലിയൊരു
2: കയ്യില് പുസ്തകവും കൊണ്ട് ജാനകിയമ്മയിൽ ബുക്കിൽ നോക്കിയിട്ടാണല്ലോ പാടാറ്.
1: അതെ അതെ, സ്റ്റേജിലായാലും ബുക്കിൽ നോക്കിയിട്ടാണ് പാടാറുള്ളത്. നമ്മളെ മലയാളിയല്ല, ആന്ധ്രക്കാരിയാണെങ്കിൽ പോലും മലയാളം വളരെ നല്ല ഭംഗിയായിട്ട് മലയാള പാട്ടുകൾ പാടിയിട്ട് മലയാളികളുടെ മനസ്സിൽ മലയാളികൾക്ക് സ്വന്തം നില പോലെയാണ് ജാനകിയമ്മ ഉള്ളത്.
2: അതെ അതെ.
1: അപ്പോ ജാനകിയമ്മയുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇന്ന് ചെയ്യുന്നത്. അപ്പോ ജാനകിയമ്മയുടെ ഏത് പാട്ട് എടുക്കണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്, ഏത് പാട്ട് എടുക്കും, അത്രയും പാട്ടുകളുണ്ട്. അപ്പൊ സിന്ധു ടീച്ചർ പാട്ട് പാടാറുണ്ടോ അതൊന്ന് ചോദിക്കാം?
2: പാടാറുണ്ട്.
1: ഒരു 2 വരി പാടുമോ?
2: ഓക്കെ,
1: ജാനകിയമ്മയുടെ പാട്ടായാലും നന്നാവും.
2: ഓക്കെ.

0: പാട്ട് മനസ്സിലായിട്ട് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഏതാണ് സിനിമ?
1: ചാമരം
0: എന്ന് പറഞ്ഞ സിനിമയാണ് ഉത്തരം. കറക്റ്റ് ആണ്. പരിചയപ്പെടാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
0: പേര്?
3: ദീപ്തി പ്രശാന്ത്.
0: ദീപ്തി എന്താ ചെയ്യണേ?
3: ഒന്നും ചെയ്യുന്നില്ല, വീട്ടമ്മയാണ്.
0: ഓക്കെ. ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ നിന്നാണ് വരുന്നത്. കണ്ണൂർ ടാക്കീസ് പറഞ്ഞ പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടികളെല്ലാം കേൾക്കുന്ന ആളാണോ ദീപ്തി?
3: അത്യാവശ്യം കേൾക്കും.
0: ആ, വീട്ടിലന്നെയില്ലേ? വീട്ടിൽ റേഡിയോ ഉണ്ടോ?
3: ഇല്ല, ഫോണില്.
0: ആ, ഏതിനോടാ ഇഷ്ടം പരിപാടികളില്?
3: പാട്ടിനോട്.
0: പാട്ടിന്റെ പരിപാടികളാണ് ഇഷ്ടം?
3: ഇഷ്ടം.
0: പൊതുവെ ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത് അല്ലേ? കണ്ണൂർ ടാക്കീസിലെ ഒരു സിനിമ ബേസ്ഡ് ചോദ്യമാണ് നമ്മൾ സാധാരണ ഇതിൽ ചോദിക്കാറുള്ളത്. സിനിമ കാണുന്ന ആളാണോ? എങ്ങനെയാണ്?
3: സിനിമ കാണലുണ്ട്.
0: ആ, പുതിയ സിനിമകളെല്ലാം?
3: പുതിയ സിനിമയെക്കാട്ടിയും പഴയ സിനിമയാണ്
0: ഇഷ്ടം.
3: ഇഷ്ടം.
0: ആ, പാട്ടുകൾ എന്ന് പറയുമ്പം എങ്ങനത്തെ പാട്ടുകളാ ഇഷ്ടം?
3: പാട്ടുകള് മെലഡി.
0: മെലഡി സോങ്സ് ആണ് ഇഷ്ടം. പാട്ട് പാടലുണ്ടോ? എങ്ങനെയാണ്?
3: പാട്ട് അത്യാവശ്യം പാടും.
0: പാടും. സ്റ്റേജിലെല്ലാം പരിപാടി അവതരിപ്പിക്കലുണ്ടോ? ഈ പരിപാടിയിൽ ജാനകിയമ്മയുടെ പാട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോ ജാനകിയമ്മയുടെ ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയിലുണ്ടോ, പഠിച്ചു വെച്ചതോ?
3: ഉണ്ട്.
0: ഒന്ന് രണ്ടുപേര് പാടുവാ.
3: പാടാം.

കൈകുടങ്ങ

0: கூடந்த நிறைய திருமதுரம் தரும்.
1: ഗംഭീരായിട്ടുണ്ട്. ചോദ്യം ചോദിക്കുന്നത് ജാനകിയമ്മയുടെ ഒരു പാട്ടാണ്, അത് ഏത് സിനിമയിലേതാണ് എന്നാണ് പറയേണ്ടത്. ഓക്കെ.

0: പാട്ട് എന്ന് മനസ്സിലായ
1: നസീമ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്.
0: നസീമ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് ഇപ്പൊ കേട്ടത് അല്ലെ? ഉത്തരം കറക്റ്റ് ആണ്.
2: ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ വലിയ സന്തോഷം. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര്?
1: ശാലിനി.
0: ശാലിനി എവിടെ? സെലബ്രിയാ?
1: സ്ഥലം മോരാഴയാണ്. എന്റെ സ്വന്തം സ്ഥലം പുതുപറമ്പാണ്.
0: എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
1: ഞാന് പോസ്റ്റ് ഓഫീസിലെ MBKBY ഏജന്റായി വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ. കുറേ വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങി?
1: ഒരു 12 വർഷമായി.
0: അത് ശരി. ഓക്കെ. വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഞാന് ഹസ്ബൻഡ്, എനിക്ക് 3 ആൺകുട്ടികളാണ്.
0: മൂന്നുപേരും പഠിക്കുന്നതാണോ?
1: മൂന്നുപേര് പഠി.
0: ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാ വരുന്നത്.
1: ഓ,
0: ആകാശവാണി പരിപാടി കേൾക്കുന്ന ആളാണോ?
1: ആ, കേൾക്കാറുണ്ട്. നമ്മള് അടുക്കളയിൽ തന്നെ
0: റേഡിയോ
1: സെറ്റ് ചെയ്ത് വെച്ചാളാണ്.
0: അത് ശരി. അപ്പൊ കണ്ണൂർ ടാക്കീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല?
1: ആ, കേട്ടിട്ടുണ്ട്. ഹസ്ബൻഡ് ആകാശവാണിയിലെ നാടകം ചെയ്യുന്ന ആളാണ്.
0: പൊതുവേ
1: നാടക പ്രവർത്തനം കൂടിയാണ്. അധ്യാപകനുമാണ്. നാടകത്തിന് ഭയങ്കര സ്നേഹിക്കുന്ന അഭിനയിക്കുന്ന ആളാണ്. ആകാശവാണിയില് കുറെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്.
0: ഓ, അത് ശരി. ഓക്കെ. അപ്പൊ ശാലിനി എന്തെങ്കിലും അങ്ങനത്തെ കലാപരമായ പരിപാടികൾ?
1: ഞാന് പാട്ട് പാടാറുണ്ട്.
0: അത് ശരി. നമ്മള് ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് ജാനകി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോ ജാനകിയമ്മയുടെ ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിലുണ്ടോ? ഓടിയെത്തുന്ന പാട്ട്?
1: ഓ, തീർച്ചയായിട്ടും. ജാനകിയമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വേദനകളും സന്തോഷങ്ങളും ആ ശബ്ദത്തിലൂടെ നമ്മൾ അറിയിക്കുന്ന ആളാണ്.
0: കൂട്ടായി വന്ന ആളാണ്.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിലും നമ്മുടെ സംഘങ്ങളിലും
1: തീർച്ചയായിട്ടും
0: നമുക്ക് വാത്സല്യം വരുമ്പോഴൊക്കെയും ആ പാട്ടുകൾ നമ്മൾ
1: തീർച്ചയായിട്ടും ചില പാട്ടുകൾ കേട്ടാൽ നമ്മള് പാടുമ്പോഴും കേൾക്കുമ്പോഴും കരഞ്ഞു പോകുന്ന ഒരുപാട് പാട്ടുകളുണ്ട്.
0: അപ്പൊ ജാനകിയമ്മയുടെ ഒരു പാട്ട് ആദ്യം കേൾക്കട്ടെ.
1: തീർച്ചയായിട്ടും.

0: ഓക്കെ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. നമുക്കപ്പോ ചോദ്യത്തിലേക്ക് കടക്കാം. ജാനകിയമ്മയുടെ പാട്ടുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അത് ഏത് സിനിമ എന്നാണ് ശാലിനി പറയേണ്ടത്?
1: ഓക്കെ,
0: റെഡി അല്ലേ?
1: റെഡി.

0: പാട്ടാണ് മനസ്സിലായ
1: പരീക്ഷ എന്ന സിനിമയിലെ പാട്ടല്ലേ?
0: ആ, പരീക്ഷ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. എം എസ് ബാബുരാജിന്റെതായിരുന്നു അതിലെ സംഗീതം. അതേപോലെ പി ഭാസ്കരന്റെ വരികളായിരുന്നു. ജാനകിയമ്മയുടെ ആലാപനം അല്ലെ, കാലത്തിന് അതീതമായി നിൽക്കുന്ന ഒരു പാട്ടാണ്. ശരിക്കും നമുക്ക് വല്ലാണ്ട് ഇമോഷണലി അറ്റാച്ച് ആവുന്ന പാട്ടുകളാണ്. ജാനകിയമ്മയുടെ ശബ്ദം തന്നെ നമ്മളായിട്ട് അറ്റാച്ച് ആവുന്ന ഒരു ശബ്ദമാണ്. അപ്പൊ ഏതായാലും പിന്നെ ശാലിനി പങ്കെടുത്തു, ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: താങ്ക് യു.
0: സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
2: വെള്ളിത്തിരക്ക് പിന്നിൽ

മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. കേവലം ജനപ്രിയ ഈണങ്ങൾ ചെയ്യുക എന്നതിനപ്പുറം പാട്ടുകളിൽ ശാസ്ത്രീയ സംഗീതത്തിന്റെ ആഴവും ലളിത സംഗീതത്തിന്റെ ആർദ്രതയും ഒരുപോലെ സമന്വയിപ്പിച്ച, വരികളുടെ ആത്മാവറിഞ്ഞീനം നൽകിയ, പുതിയ കാലത്തിന്റെ മാറ്റങ്ങളെ ഏറ്റവും മനോഹരമായി പ്രണയിച്ച സംഗീത സംവിധായകൻ ശ്രീ എം ജയചന്ദ്രൻ.

തന്റെ സംഗീത ജീവിതത്തിന്റെ ഏടുകൾ അദ്ദേഹം നമുക്ക് വേണ്ടി ഈ ആഴ്ചയും തുറക്കുകയാണ്. അക്ഷരങ്ങൾക്ക്

കാട്ടി കാട്ടി എന്ന് പറയുന്ന പാട്ട് തന്നെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ച പാട്ടാണ്. ആ പാഠം എന്തെന്നാൽ, ഒരു പാട്ടിന് ഒരു ശബ്ദമുണ്ട്, ആ ശബ്ദത്തെ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം എന്നാണ്. ഓൾറെഡി നമുക്കറിയാവുന്ന വോയിസസും ചില പരിചിതമായിട്ടുള്ള ശബ്ദങ്ങളും, അതല്ലാതെ തന്നെ പുതിയ പുതിയ ശബ്ദങ്ങൾ വരുമ്പോഴത്തേക്കും പാട്ടിന് പുതിയ പുതിയ മാനങ്ങളും ഒക്കെ വന്നു തീരുന്നുണ്ട് എന്ന് മനസ്സിലായി. അതാണ് ഞാൻ പാഠം എന്ന് പറഞ്ഞത്. നേരത്തെ തന്നെ എ ആർ റഹ്മാൻ സർ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും, വളരെ അധികം ഹിറ്റായ പല പാട്ടുകളും, ശ്രദ്ധ നേടിയതും ആൾക്കാരുടെ മനസ്സിൽ ഇന്നും ജീവിക്കുകയും ചെയ്യുന്ന പല പാട്ടുകളും പാടിയത് ഒരിക്കലും പേരുകെട്ട പാട്ടുകാരല്ലെന്നും, ആ പാട്ടിന് വേണ്ട ഒരു ശബ്ദത്തെയാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞ് അവരെയൊക്കെ പാട്ടുകാരാക്കി കൊണ്ടുവന്നതെന്നും, അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയിൽ അതൊരു വളരെ ഗ്രേസ്ഫുള്ളായിട്ടുള്ള കാര്യമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കാറ്റേ കാറ്റേ എന്ന് പാടുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ടുള്ള നമ്മുടെ വിജി, ഞാൻ വിജികുട്ടി എന്ന് വിളിക്കാം, വൈക്കം വിജയലക്ഷ്മി. അപ്പോൾ വിജികുട്ടി അത് പാടിയപ്പോഴാണ് ആ പാട്ടിന് ഒരു നിറവ് വന്നത്, ആ ശബ്ദം അവിടെ വന്നപ്പോൾ, വിജികുട്ടിയുടെ എക്സ്പ്രഷൻസ് വന്നപ്പോൾ, അതുപോലെ തന്നെ ശ്രീരാമേട്ടൻ്റെയും. അപ്പോൾ അതൊരു പുതിയ ഒരു വാതിലായിരുന്നു എനിക്ക്, അതുവരെ തുറക്കാത്ത വാതിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഓരോ പാട്ട് ചെയ്യുമ്പോഴും ആ പാട്ടിന് ഏറ്റവും ഉചിതമായ ശബ്ദം ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയും അതിനുവേണ്ടി ഒരുപാട് സമയം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പല ശബ്ദങ്ങളെയും, ഇപ്പോൾ സിത്താരയുടേതായാലും ഏനുണ്ടോടി എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് എന്നുള്ള പാട്ടിൽ രാജലക്ഷ്മി പാടുന്നത്, ലാലി ലാലി മൃദുല വാര്യർ പാടുന്നത്, കൊണ്ടുവരാം കൊണ്ടുവരാം എന്നുള്ള പാട്ട് സുദീപ് കുമാർ പാടുന്നത്, കല്യാണ കച്ചേരി എന്നുള്ള പാട്ട് ശങ്കർ മഹാദേവൻ പാടുന്നത്, അല്ലെങ്കിൽ കോലക്കുഴൽ വിളി കേട്ടോ എന്നുള്ള പാട്ട് വിജയ് യേശുദാസും ശ്വേതയും കൂടെ പാടുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ശബ്ദങ്ങളെ കണ്ടെത്താനും ടാലൻറ്റുകളെ, അതാണ് ഞാൻ എല്ലാ കാലത്തും നോക്കിയ ഒരു കാര്യമാണ്, അതായത് ടാലൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ആർക്കും മറച്ചു വയ്ക്കാൻ പറ്റാത്തതാണ്. അപ്പം അത്തരം ടാലൻറ്റുകളെ കണ്ടെത്തി അവരെ എൻ്റെ പാട്ടിലൂടെ പുതിയ പ്രകാശങ്ങളിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ അംഗീകാരമായിട്ട് കാണുന്നു.

ഒരു സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ എന്നിലെ ഗായകനെ ഒരു പാട്ട് പാടാൻ വിളിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെ ആയിരിക്കും. കാരണം ഒരു ഘട്ടത്തിലും ഞാൻ എന്നിലെ ഒരു പാട്ടുകാരനെ വലിയൊരു പാട്ടുകാരനായിട്ട് കണ്ടിട്ടില്ല. ഒരു ആവറേജ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ചില പാട്ടുകൾ എനിക്ക് ചേരുമ്പടി വന്നപ്പോൾ അതൊക്കെ പാടിയിട്ടുണ്ടെന്ന് മാത്രം. രാക്കിളിതൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം എന്നുള്ള പാട്ട് ഞാൻ പാടാനിരുന്നതല്ല. എൻ്റെ മനസ്സിൽ അത് ഹരിഹരൻ സാറോ അല്ലെങ്കിൽ ഉസ്താദ് റാഷിദ് ഖാൻ സാബോ അവരൊക്കെ പാടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ കമൽ സാറിന് ഞാൻ പാടിയ ട്രാക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് ജയൻ്റെ ശബ്ദം തന്നെ മതി എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിൽ എൻ്റെ ശബ്ദം വയ്ക്കാനായിട്ടുള്ള കാരണം. ഇതുപോലെ തന്നെ മെല്ലെ മെല്ലെ എന്നുള്ള പാട്ട് വന്നപ്പോഴും അതിൻ്റെ സംവിധായകൻ ശശി സാറും എന്നോട് പറഞ്ഞു അത് കുട്ടൻ്റെ ശബ്ദം മതി, വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ ജേട്ടൻ അതിൽ പാടണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ജേട്ടൻ പാടി. ജേട്ടൻ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജേട്ടൻ പെട്ടെന്നാണ് വന്നിട്ട് ഉടനെ തന്നെ പാടി പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ജേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഒരിക്കൽ കൂടി ഒന്ന് വന്ന് പാടാമോ എന്ന് ഫോണിൽ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ജേട്ടൻ പറഞ്ഞു ഒരു പ്രാവശ്യം പാടിയാൽ പിന്നെ പാടത്തില്ല,

അത് വേണ്ട രീതി വന്നിട്ടുണ്ട്, ഇനി രണ്ടാമത് പാടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശശി സാറിൻ്റെ അടുത്ത് ഈ പാട്ട് കേൾപ്പിക്കുകയും അപ്പോൾ ശശി സാർ പറഞ്ഞു ഇത് നമ്മൾ കമ്പോസ് ചെയ്ത ഒരു ഇതല്ല വന്നിരിക്കുന്നത്, വേറൊരു രീതിയിലാണ് വന്നിരിക്കുന്നതെന്ന് പറയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ നിർബന്ധിതനായി ആ ജേട്ടൻ്റെ ശബ്ദം അല്ലാതെ ചെയ്യേണ്ട രീതിയിലേക്ക് നിർബന്ധിതനായി. അപ്പോൾ അങ്ങനെ ശശി സാർ പറഞ്ഞു കുട്ടൻ പാടിയത് തന്നെ നന്നായിട്ടുണ്ടല്ലോ, അത് വെച്ചാൽ പോരെ, എന്തിനാ ഇനിയിപ്പോൾ വേറെ ആൾ പാടണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വഴിയില്ലാതെ എൻ്റെ ശബ്ദം അവിടെ വയ്ക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മെല്ലെ മെല്ലെ ഞാൻ പാടാനായിട്ടുള്ള ഒരു റീസണായിട്ട് വന്നത്. ഒത്തിരി പാട്ടുകൾ ഇങ്ങനെ പല സംവിധായകരും എന്നോട് പറയാറുണ്ട് അത് പാടിക്കൂടെ എന്ന്, പക്ഷേ ഞാൻ അപ്പം തന്നെ എന്നെ ചുമന്ന് പാട്ടിൽ നിന്ന് മാറ്റാറുണ്ട്. അപ്പോൾ എനിക്ക് ചേരുംപടി വരുന്ന പാട്ടാണെങ്കിൽ അത് പാടാൻ ശ്രമിക്കാം എന്നല്ലാതെ ഒരു പാട്ടുകാരനായിട്ട് ഞാൻ വലിയ ഒരു നിലയിലൊന്നും എന്നിലെ പാട്ടുകാരനെ ഞാൻ കാണുന്നില്ല.

പണ്ട് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അയാൾ പഠിക്കുന്നത്. പഠിച്ച് വലിയ എഞ്ചിനീയർ ആവണം എന്നല്ല അയാൾക്ക് ആഗ്രഹം. അയാളുടെ ആഗ്രഹം ഒരു സിനിമയിലെങ്കിലും സംഗീതം ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും എന്നെ അങ്ങനെ ആണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അതായത് എക്കാലത്തും സംഗീത സംവിധാനം ചെയ്യുക എന്നതാണ് സ്വപ്നം എന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട്. അപ്പോൾ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ ലെക്ചറേഴ്സും പ്രൊഫസേഴ്സും ഒക്കെ പറയായിരുന്നു, ജയചന്ദ്രൻ നിങ്ങൾ മ്യൂസിക് പഠിക്കാൻ പോകണമായിരുന്നു, എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫാമിലി ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് അലിഖിതമായിട്ടുള്ള ആ ഒരു നിയമം പോലെ ഞാൻ എഞ്ചിനീയറിംഗിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അതെനിക്ക് ഒരു ബുദ്ധിമുട്ടായി, ഈ മ്യൂസിക്കിലേക്ക് വേണമോ എഞ്ചിനീയറിംഗിലേക്ക് വേണമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അപ്പോൾ അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന ഞാൻ പിൽക്കാലത്ത് എത്രയോ സിനിമകൾ ചെയ്തു, അതിനുള്ള ചെയ്യാനായിട്ടുള്ള വലിയ വലിയ അവസരങ്ങൾ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ ഒരു ജനത്ത് എന്ന് പറഞ്ഞ പോലെ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു മുഹൂർത്തമാണ് തീർച്ചയായിട്ടും നാഷണൽ അവാർഡിൻ്റെ ആ വേദി എന്ന് പറയുന്നത്. എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയിലെ കാത്തിരുന്നു കാത്തിരുന്നു എന്ന പാട്ടിനാണ് ആ അവാർഡ് എനിക്ക് വന്നത്. അപ്പോൾ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട് അതിനെപ്പറ്റി. ഈ അവാർഡ് വാങ്ങുന്നതിന് മുമ്പേ ഒരു ചെറിയ ക്യൂ പോലെ ഫോം ചെയ്ത് അതിൽ പ്രയോറിറ്റി അനുസരിച്ചാണ് മുമ്പിലുള്ള ആൾ ആദ്യം അവാർഡ് വാങ്ങുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പേ ശ്രീ സഞ്ജയ് ലീല ബൻസാലി ഉണ്ടായിരുന്നു, അതിന് മുമ്പേ ശ്രീ അമിതാഭ് ബച്ചൻ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ വലിയ ഗ്രേറ്റ് ലെജൻഡ്സ് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ശ്രീ വിശാൽ ഭരദ്വാജ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലൈനപ്പിൽ പിന്നിലെങ്കിലും എനിക്ക് നിൽക്കാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം ഉണ്ടായല്ലോ ഭഗവാനെ എന്ന് ഓർത്ത് ഞാൻ

ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ സിനിമയും അതിൻ്റെ വോക്കും ഒക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ അതിന് പ്രത്യേകം നന്ദി പറയേണ്ടത് റഫീഖ് അഹമ്മദിനോടാണ്. റഫീഖിൻ്റെ വരികൾ അത്രയധികം സുന്ദരമായിരുന്നു. അതുപോലെ തന്നെ ആ സിനിമയിലേക്ക് എന്നെ വിളിച്ചത് രാജുവാണ്, പൃഥ്വിരാജാണ്. അപ്പോൾ എല്ലാ കാലത്തും പൃഥ്വിരാജിനോടും അക്കാര്യത്തിൽ എനിക്ക് നന്ദിയുണ്ട്.

സംഗീതം അല്ലാതെ മറ്റെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, അതല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പഴയ പാട്ടുപോലെ സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം, അല്ലെങ്കിൽ സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനും വെണ്ണിനുമുള്ള വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ എന്ന് പറയുന്ന പോലെയാണ്. സംഗീതം ഒരു സൃഷ്ടി സ്ഥിതി ലയാണ്, എല്ലാം കൂടെയുള്ള ഒരു ആകത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സംഗീതത്തെ ഈശ്വരനായിട്ട് കാണാൻ, മ്യൂസിക് ഇസ് ഗോഡ് എന്ന് വിശ്വസിക്കാനായിട്ട് ഉള്ള ഒരു കാരണം. ആ ഈശ്വരനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംഗീതം തന്നെയാണ് എൻ്റെ മതം, സംഗീതം തന്നെയാണ് എൻ്റെ ജാതി, സംഗീതം തന്നെയാണ് എൻ്റെ പ്രപഞ്ചം, സംഗീതം തന്നെയാണ് എല്ലാം. പിന്നെ ക്രിക്കറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. കൊച്ചുകുട്ടിക്കാലത്തൊട്ട് തന്നെ ക്രിക്കറ്റിനോട് ഭയങ്കര കമ്പമാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ പഠിക്കുമ്പോൾ പരീക്ഷകൾ പോലും എഴുതിയിട്ടില്ല ക്രിക്കറ്റ് കാണാൻ വേണ്ടി. അതുപോലെ പല റെക്കോർഡിങ്ങുകൾ മാറ്റിവെക്കും ക്രിക്കറ്റ് കാണാനായിട്ട്. അപ്പോൾ ക്രിക്കറ്റ് ഇപ്പോഴും ഞാൻ വളരെയധികം ഫോളോ ചെയ്യുന്ന കാര്യമാണ്. അത് ഭയങ്കര സന്തോഷമാണ്, ഒരു സ്ട്രെസ് ബസ്റ്ററും കൂടെയാണ് ക്രിക്കറ്റ് കാണുക എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു ഫൂഡിയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടം. ഇപ്പോൾ കണ്ണൂർ വരുമ്പോൾ തന്നെ അവിടുത്തെ പ്രത്യേക റെസ്റ്റോറൻറ്റ്സ് അന്വേഷിച്ച് പോവും, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട്. അത് വേറെ ഒന്നാണ്. പിന്നെ വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം യാത്രകൾ പോകുന്നത് ഇഷ്ടമാണ്. കൂടുതലും ഇന്ത്യക്ക് വെളിയിൽ യാത്ര ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത്തരത്തിലുള്ള യാത്രകളും എനിക്കൊരുപാട് സന്തോഷം തരും.

ഇനിയുള്ള എൻ്റെ ജേണിയെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ, ഇതുവരെ ചെയ്യാത്തത് ചെയ്യണം എന്നാണ്. ഇതുവരെ ചെയ്തതെല്ലാം ലൈബ്രറിയിലുണ്ടല്ലോ. അപ്പോൾ പുതുതായിട്ട് പല സംഗീതത്തിൻ്റെ ജനസുകളിലും എനിക്ക് എക്സ്പെരിമെൻ്റലായിട്ട് പാട്ടുകൾ ചെയ്യാനാണ് ഇഷ്ടം. അത്തരം സിനിമകളും ഒക്കെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു വലിയ പ്രോജക്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ റിവീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ വിജി തമ്പിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നത്, അതിൽ ഏകദേശം 8-9 പാട്ടുകളുണ്ട്. അതിങ്ങനെ അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നമ്മുടെ നന്ദഗോവിന്ദം ഭജൻ അവരും പാടുന്നുണ്ട് അതിൽ. അപ്പോൾ അവരുമായിട്ടും കൊളാബറേറ്റ് ചെയ്യുന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 2-3 പ്രോജക്ട്സ് ആണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയ്യപ്പൻ്റെ പ്രോജക്റ്റ്.

കണ്ണൂർ ആകാശവാണിയിൽ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമാണ്. എല്ലാ കാലത്തും ഞാൻ ആകാശവാണിയുടെ ഒരു ആരാധകനാണ്. താങ്ക് യു സോ മച്ച്.

0: രാജുവിന്റെ കയ്യിൽ രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ.
1: എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ. അതുകൊണ്ട്
2: നിസാം ബഷീർ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ഐ നോബഡി തിയേറ്ററുകളിൽ എത്തി. പാർവതി തിരുവോത്താണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ഹക്കിം ഷാജഹാൻ, അശോകൻ, വിജയരാഘവൻ, മധുപാൽ, ശങ്കർ രാമകൃഷ്ണൻ, നക്ഷത്ര, ഐറ, നിഷാന്ത് സാഗർ, നന്ദു, നൌഷാദ് ബോംബെ, ജിജോയ് രാജഗോപാൽ, ഖാലിദ് റഹ്മാൻ, സഞ്ജു ശിവറാം, സുധികോപ്പ, ബീനാ ചന്ദ്രൻ, സന അൽതാഫ്, കൃഷ്ണൻ ബാലകൃഷ്ണൻ, ദിനേശ് ആലപ്പുഴ, റോണി വർഗീസ്, മനോജ് കെ യു, ഇർഷാദ് അലി, മഹേന്ദ്രൻ, ആൽബിൻ അലക്സ്, ജിതിൻ മദനൻ തുടങ്ങിയ വൻ താരനിരയും ചിത്രത്തിൽ
3: അണിനിരക്കുന്നു.
2: പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെയും ഇ ഫോർ എക്സ്പെരിമെന്റ്സിന്റെയും ബാനറിൽ സുപ്രിയ മേനോനും മുകേഷ് ആർ മേത്തയും സി വി സാരഥിയും ചേർന്നാണ് ഐ നോബഡി നിർമ്മിക്കുന്നത്. ഒരു ബാങ്ക് മോഷണത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഐ നോബഡി എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. റോഷാക്ക്, ഇബിലിസ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സമീർ അബ്ദുള്ളാണ് ഐ നോബഡിയുടെയും രചന നിർവഹിക്കുന്നത്. എന്നും നിന്റെ മൊയ്തീൻ, കൂടെ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം പൃഥ്വിരാജും പാർവതിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഐ നോബഡിക്കുണ്ട്.
3: ഇപ്പൊ ജീവനോടില്ല.

ഈ ഗാനം ഐ നോബഡി എന്ന ചിത്രത്തിന് വേണ്ടി സിതാര കൃഷ്ണകുമാർ പാടിയത്. അൻവർ അലിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജേക്സ് ബിജോയ്.

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം. അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, രതീഷ് പി കെ. നിർവഹണ സഹായം ബേബി സ്മിത, ഷേനി രഞ്ജിത്ത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ആണാദ്യം. ചിത്രം എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ഗാനരചന പുതിയങ്കം മുരളി, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

യേശുദാസും വേണുഗോപാലും ലേഖ ആർ നായരും ചേർന്ന് പാടിയത്. ചിത്രം പണ്ട് പണ്ടൊരു രാജകുമാരി. ONV കുറിപ്പിൻ്റെ വരികളും ശ്യാമിൻ്റെ സംഗീതവും.

അടുത്ത ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത് ചിത്രം ചൂള. പൂവച്ചർ ഖാദറിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പി ഭാസ്കറിന്റെ വരികൾ, ലക്ഷ്മികാന്ത് പേരിലാലിന്റെ സംഗീതം, യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്. ചിത്രം ജീവിത സമരം.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും വൈകിട്ട് 5 മണിക്ക് കേൾക്കാം. ആകാശവാണി കണ്ണൂർ. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനത്തോടെ ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:50. അല്പസമയത്തിനുള്ളിൽ കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം.

0: മറഞ്ഞിരിക്കുന്ന വൈരത്തിന്റെയും അഭിമാന ബോധത്തിന്റെയും ഓർമ്മപ്പെടുത്തലൂടെയാണ് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം കടന്നുപോയത്. ഫോക്ലാൻഡ്സ് യുദ്ധം മുതലുള്ള കുടിപ്പകയുമായാണ് ഇരു ടീമിലെയും കളിക്കാർ മുഖാമുഖം വന്നത്. ആ പോരാട്ടത്തിലാണ് അർജന്റീന വിജയം രുചിച്ചത്. ഒരു ഗോളിനു പിന്നിൽ നിന്ന ശേഷം രണ്ടു ഗോൾ തിരിച്ചടിച്ച് അർജന്റീന ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. കലാശപ്പൂരിൽ സ്പെയിനിനെ മുൻ ചാമ്പ്യന്മാർ നേരിടും. ഇപ്പോൾ ചർച്ചയാകുന്നത് അർജന്റീനയുടെ ആദ്യ 11-ൽ ഇടം പിടിച്ച മധ്യനിര താരം ജൂലിയാനോ സിമിയോണിയാണ്. മുൻ താരം ഡീഗോ സിമിയോണിയുടെ മകനാണ് ജൂലിയാനോ. മധ്യനിരയിലെ നിറസാന്നിധ്യമായിരുന്ന റോഡ്രിഗോ ഡി പോളിനെ മാറ്റിയാണ് സിമിയോണി ഇറങ്ങിയത്. 1998-ലെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഡീഗോ സിമിയോണിയെ ഫൗൾ ചെയ്തതിന് ഇംഗ്ലീഷ് താരം ഡേവിഡ് ബെക്കാം ചുവപ്പു കാർഡ് കണ്ട് പുറത്തുപോയിരുന്നു. ഏറെ വിവാദമായ സംഭവമായിരുന്നു ആ പുറത്തുപോകൽ. അത് അഭിനയമായിരുന്നെന്ന് പിന്നീട് സിമിയോണി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. മത്സരം നിശ്ചിത സമയത്ത് 2-2 തുല്യതയിൽ പിരിഞ്ഞതോടെ ഷൂട്ടൌട്ടിൽ 6-5 അർജന്റീന ജയിച്ചു. 2002-ൽ ആ അഭിനയത്തിന് ബെക്കാം കണക്കുതീർത്തു. ഡേവിഡ് ബെക്കാമിന്റെ മധുര പ്രതികാരം കണ്ട മത്സരത്തിൽ ഇംഗ്ലണ്ട് എതിരില്ലാത്ത ഒരു ഗോളിന് ജയിച്ചു. ബെക്കാമിന്റെ പെനാൽറ്റി ഗോളിലായിരുന്നു ജയം. ഇംഗ്ലീഷുകാർ ഹാൻഡ് ഓഫ് ഗോഡ് മറക്കാത്തതുപോലെ ഈ സംഭവവും ഒരു കാലത്തും മറക്കാത്തതാണ്. ഈ ഓർമ്മപ്പെടുത്തൽ കൂടി നടത്താനാണ് സിമിയോണിയെ കളത്തിലിറക്കിയത് എന്ന് വാദിക്കുന്നവരുണ്ട്. കളത്തിൽ സിമിയോണിയുമായി ഇംഗ്ലീഷ് താരങ്ങൾ കോർക്കുന്നതും കണ്ടു. ലോകകപ്പ് ചരിത്രത്തിൽ ഇരു ടീമുകളും ആദ്യമായി നേർക്കുനേർ വന്നപ്പോൾ ജയം ഇംഗ്ലണ്ടിനായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ 3-1 അർജന്റീനയെ തോൽപ്പിച്ചത്. റോൺ ഫ്ലവർ, ബോബി ചാൾട്ടൺ, ജിമ്മി ഗ്രീവ്സ് എന്നിവർ ഇംഗ്ലണ്ടിനായും ഹോസെ സാൻ ഫിലിപ്പോ അർജന്റീനയ്ക്കായും ഗോൾ നേടി. 1966 ക്വാർട്ടർ ഫൈനലിലും ജയം ഇംഗ്ലണ്ടിനായിരുന്നു. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ജയം. ജെഫ് ഹോസ്റ്റ് വിജയ ഗോൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന മത്സരമാണ് 1966-ലേത്. മാർഡോണയുടെ കൈകൊണ്ടുള്ള ഗോളും നൂറ്റാണ്ടിന്റെ ഗോളും കണ്ട മത്സരത്തിൽ 2-1 അർജന്റീന ജയിച്ചു. ഗ്യാരി ലിനേക്കറാണ് ഇംഗ്ലണ്ടിനായി സ്കോർ ചെയ്തത്. മാത്രമല്ല, എവേ ജേഴ്സി ധരിച്ചാൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്താമെന്ന വിശ്വാസവുമുണ്ടായിരുന്നു അർജന്റീനയ്ക്ക്. അതും ഫലിച്ചു. എവേ ജേഴ്സിയിൽ ഒരിക്കൽ കൂടി അർജന്റീന ഇംഗ്ലണ്ട് പടയെ വീഴ്ത്തി. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ തങ്ങളുടെ ആകാശനീലയും വെള്ളയും കലർന്ന ജേഴ്സിക്ക് പകരം നേവി ബ്ലൂ നിറത്തിലുള്ള എവേ ജേഴ്സി ധരിക്കാൻ ഫിഫയോട് അനുവാദം ചോദിക്കുകയും ഫിഫ അനുമതി നൽകുകയും ചെയ്തു. കേവലം കാഴ്ചയിലെ ഭംഗിയേക്കാൾ ഉപരിയായി ഒരു മാനസിക മുൻതൂക്കം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 പരാജയപ്പെടുത്തിയപ്പോൾ അർജന്റീന ധരിച്ചിരുന്നത് ഈ നേവി ബ്ലൂ ജേഴ്സിയായിരുന്നു. ഡീഗോ മറഡോണയുടെ പ്രശസ്തമായ ദൈവത്തിന്റെ കൈഗോളും നൂറ്റാണ്ടിന്റെ ഗോളും പിറന്നത് ഈ മത്സരത്തിലായിരുന്നു. മാത്രമല്ല, 1998 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 തോൽപ്പിച്ചപ്പോഴും അർജന്റീന ഇറങ്ങിയത് നേവി ബ്ലൂ ജേഴ്സി ധരിച്ചായിരുന്നു. ഈ ലോകകപ്പിലും നേവി ബ്ലൂ ജേഴ്സി അണിഞ്ഞ് അർജന്റീന ജയം കൈപ്പിടിയിലാക്കി. ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ നാടകീയ വിജയം നേടിയതിനു ശേഷം അർജന്റീന താരങ്ങൾ നടത്തിയ വിജയാഘോഷം വിവാദത്തിൽ. ഫോക്ലാൻഡ്സ് യുദ്ധ പരാമർശമുള്ള ബാനറുമായി മിഡ്ഫീൽഡർ ജിയോവാനി ലോ സെൽസോ വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവച്ചത്. മാൽവിനകൾ അർജന്റീനക്കാരാണ് എന്നെഴുതിയ ബാനറാണ് ജിയോവാനി ഉയർത്തിയത്. ഫോക്ലാൻഡ് ദ്വീപുകൾ അർജന്റീനയുടേതാണ് എന്നർത്ഥം വരുന്നതാണ് ഈ വാക്കുകൾ. അർജന്റീനയുടെ കിഴക്കൻ തീരത്ത് നിന്ന് ഏകദേശം 480 km അകലെ സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടീഷ് ഓവർസീസ് പ്രദേശമായ ഫോക്ലാൻഡ് ദ്വീപുകൾക്ക് അർജന്റീന ഉപയോഗിക്കുന്ന പേരാണ് ലാസ് മാൽവിനാസ്. ദ്വീപുകളുടെ പരമാധികാരത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ നെപ്പോളിയൻ യുദ്ധങ്ങൾ മുതൽ ആരംഭിച്ചതാണ് ഈ തർക്കം. 1982 ഏപ്രിൽ 2 മുതൽ ജൂൺ 14 വരെ നീണ്ടുനിന്ന സംഘർഷം അർജന്റീനിയൻ സൈന്യത്തിന്റെ കീഴടങ്ങലോടെയാണ് അവസാനിച്ചത്. ഈ പോരാട്ടത്തിൽ 649 അർജന്റീനിയൻ സൈനികരും 255 ബ്രിട്ടീഷ് സൈനികരും 3 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. ഫോക്ലാൻഡ് യുദ്ധം തീർത്ത ശത്രുതയുടെ അലയൊലികൾ ഇന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ട്. അർജന്റീന ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീമുകൾ നേർക്കുനേർ വരുമ്പോഴൊക്കെ ഈ യുദ്ധത്തോടാണ് ആരാധകർ ഉപമിക്കാറുള്ളത്. മത്സരങ്ങളിൽ രാഷ്ട്രീയ പതാകകൾ, മുദ്രാവാക്യങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിന് കർശനമായ നിരോധനമാണ് ഫിഫയും ഫുട്ബോളിന്റെ നിയമങ്ങൾ സ്ഥാപിക്കുന്ന രാജ്യാന്തര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ അർജന്റീന താരങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ അർജന്റീനയോട് പരാജയപ്പെട്ട് ഗ്രൌണ്ടിൽ നിന്ന് കയറിപ്പോകുന്നതിനിടെ അർജന്റീന താരത്തിന്റെ തലക്കടിച്ച് ഇംഗ്ലണ്ട് മധ്യനിര താരം ജൂഡ് ബെല്ലിംഗ്ഹാം. ഗ്രൌണ്ടിൽ വിജയാഘോഷം നടത്തുന്ന താരങ്ങൾക്കടുത്തേക്ക് നടന്നടുത്ത അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന് കൈ കൊടുത്ത ശേഷമാണ് താരത്തിന്റെ പ്രകോപനം. മാർട്ടിനസിന് പിന്നാലെ എത്തിയ വിജയാഘോഷത്തിൽ പങ്കുകൊള്ളാനെത്തിയ പ്രതിരോധ താരം വാലന്റിൻ ബാർക്കോയെ തലയ്ക്കു പിന്നിൽ അടിക്കുകയായിരുന്നു. ടീമംഗങ്ങൾ ഒന്നിച്ച് ആലിംഗനം ചെയ്ത വിജയാഘോഷം നടത്തുന്നത് അല്പനേരം നോക്കി നിന്ന ശേഷം ബെല്ലിംഗ്ഹാം ബാർക്കോയ്ക്ക് സമീപമെത്തി തലയ്ക്ക് അടിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി പ്രഹരമേറ്റ ബാർക്കോ ഉടൻ തന്നെ ബെല്ലിംഗ്ഹാമിനെ പുറകോട്ട് തള്ളി. പിന്നാലെ മറ്റു താരങ്ങളും വാഗ്വാദത്തിലേർപ്പെട്ടു. ഇംഗ്ലണ്ട് താരങ്ങൾ കൂടി എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഇംഗ്ലണ്ട് അർജന്റീന സെമിഫൈനലിനു ശേഷം രസകരമായ കാര്യവും മൈതാനത്തു നടന്നു. കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടാൽ അർജന്റീന താരങ്ങളുടെ കിക്കുകൾ എങ്ങനെ തടയണമെന്ന് ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ ജോ ദാൻ പിക്ഫോർഡ് വെള്ളക്കുപ്പിയിൽ എഴുതിവച്ചത് മെസ്സിയും സംഘവും കണ്ടുപിടിച്ചു. ഈ കുറിപ്പുകൾ അർജന്റീന താരങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. പെനാൽറ്റി ഷൂട്ടൌട്ട് വരാൻ സാധ്യതയുള്ള മത്സരങ്ങളിൽ എതിർ ടീം ഏതു രീതിയിലാണ് ഷോട്ട് എടുക്കുക എന്ന കാര്യം ഗോളിമാർ വെള്ളക്കുപ്പിയിൽ എഴുതിവയ്ക്കുന്നത് സാധാരണയാണ്. കുറിപ്പിൽ ആദ്യത്തെ പേര് മെസ്സിയുടേതായിരുന്നു. മെസ്സിയുടെ ഷോട്ട് തടയാൻ ഇടത്തോട്ട് ചാടുന്നതായി അഭിനയിച്ച് വലത്തോട്ട് ചാടണം എന്നാണ് എഴുതിയിരുന്നത്. മെസ്സി കളിക്കളത്തിലെ മാന്ത്രികനാണെന്ന് പറയുന്നവരുണ്ട്. അയാളുടെ കാൽപാദം പതിഞ്ഞ ഇടങ്ങളിലെല്ലാം പുതുചരിത്രം പിറന്നു. മെസ്സിയുടെ കാലിൽ മാത്രമല്ല, കൈ പതിഞ്ഞയിടത്തും അത്ഭുതം പിറന്നിട്ടുണ്ട്. അങ്ങനെയൊരു അത്ഭുത വിരുന്ന് 23-ാം ലോകകപ്പ് ഫൈനലിൽ സംഭവിക്കും. വർഷങ്ങൾക്കു മുൻപ് മെസ്സി കുളിപ്പിച്ച കുഞ്ഞുപയ്യൻ ഫൈനലിൽ മെസ്സിക്കെതിരെ ബൂട്ടണിയും. സ്പെയിനിന്റെ ഭാവി താരം ലമിൻ യമാലാണ് ആ ഭാഗ്യതാരം. 2007 ഡിസംബറിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായി യുനിസെഫുമായി സഹകരിച്ച് ഒരു സ്പാനിഷ് മാധ്യമം പുറത്തിറക്കിയ കാലണ്ടറിനു വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിനായാണ് 5 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ലമിൻ യമാലിനെ മെസ്സി കുളിപ്പിച്ചത്. മെസ്സി തൊട്ടതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് ബാഴ്സലോണയുടെയും സ്പാനിഷ് ദേശീയ ടീമിന്റെയും വലതുവിങ്ങിലെ വിശ്വസ്തനാണ് യമാൽ. അർജന്റീന സ്പെയിൻ കലാശപ്പോരിന് മുൻപ് അന്നെടുത്ത ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ലോകകപ്പ് ജേതാക്കൾ ആരെന്നറിയാൻ കലാശപ്പോരിന്റെ ഫൈനൽ വിസിൽ വരെ കാത്തിരിക്കണമെങ്കിലും ആഘോഷങ്ങൾക്കുള്ള കിക്ക് ഓഫ് വിസിൽ നേരത്തെ മുഴങ്ങും. ഫൈനൽ മത്സരം അരങ്ങേറുന്ന ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ സമാപന ചടങ്ങാണ് ഫിഫ ഒരുക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 12:30 ഫൈനൽ. സമാപന ചടങ്ങുകൾ ഞായറാഴ്ച രാത്രി 11 ആരംഭിക്കും. ഇറ്റാലിയൻ ഗായിക ലൗറ പൌസിനി, അമേരിക്കൻ ഗായിക നിക്കോൾ ഷേസിംഗർ, ഇംഗ്ലീഷ് ഗായകൻ റോബി വില്യംസ്, അമേരിക്കൻ ഓൺലൈൻ ഇൻഫ്ലുവൻസർ ഐഷോ സ്പീഡ്, ഹോളിവുഡ് താരം ടോം ക്രൂസ് എന്നിവരടങ്ങുന്ന താരനിര ചടങ്ങിൽ പങ്കെടുക്കും. ഇതിനിടെ ലോകകപ്പ് ഫൈനലിനിടെയുള്ള ഹാഫ് ടൈം ഷോയുടെ സമയം കൂട്ടാൻ ഫിഫ ആലോചിക്കുന്നതായി വാർത്തയുണ്ട്. 11 മിനിറ്റ് മാത്രമുള്ള പരിപാടി എന്നായിരുന്നു നേരത്തെ ഫിഫ അറിയിച്ചത്. എന്നാൽ പരിപാടിയുടെ സമയം 20 മിനിറ്റാക്കാൻ ഫിഫ ആലോചിക്കുന്നതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സെലിബ്രിറ്റികളെ ഉൾപ്പെടുത്തിയുള്ള സംഗീത പരിപാടിയാണ് ഇടവേളാ സമയത്ത് ആലോചനയിൽ. 11 മിനിറ്റാകും പരിപാടിയുടെ ദൈർഘ്യം. ആലോചന നടപ്പായാൽ ലോകകപ്പിന്റെ ഇടവേളയിൽ ആദ്യമായായിരിക്കും സംഗീത പരിപാടി അരങ്ങേറുക. ലോകകപ്പ് സെമിഫൈനലിൽ സ്പെയിനിന്റെ കുതിപ്പു തടയാൻ ശ്രമിക്കാതെ ഫ്രാൻസ് അലസമായി മത്സരിച്ചതാണ് തോൽവിക്ക് പിന്നിലെന്ന് വെളിപ്പെടുത്തി ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ. ഞങ്ങൾ വളരെ അലസമായിട്ടാണ് മത്സരിച്ചത്, അവരെ പ്രതിരോധിക്കാവുന്ന ഇടങ്ങളിലെല്ലാം പരാജയപ്പെട്ടുവെന്നും എംബാപ്പെ മത്സരശേഷം പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിന്റെ ലൂസേഴ്സ് ഫൈനൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നടക്കും. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസും ഹാരി കെയ്ൻ ക്യാപ്റ്റനായ ഇംഗ്ലണ്ടും തമ്മിലാണ് പോരാട്ടം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വേലിയേറ്റം എന്ന ചിത്രത്തിലെ ഗാനമാദ്യം യേശുദാസ് പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ ഗാനരചന, എം കെ അർജുനൻ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ശ്യാമിൻ്റെ ഈണം.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അധ്യാത്മരാമായണം പാരായണം കേൾക്കാം.
1: ശ്രീരാമചരിതത്തെ ആസ്പദമാക്കി ആത്മതത്വത്തെക്കുറിച്ച് വിവരിക്കുന്നതിനാലാണ് അധ്യാത്മരാമായണം എന്ന് പറയുന്നത്. ബാലകാണ്ഡത്തിലെ ഉമാമഹേശ്വര സംവാദം തുടർന്ന് കേൾക്കുക. പാരായണം ചെയ്യുന്നവർ പെരുമ്പാവൂർജി രവീന്ദ്രനാഥ്, ഭാവന രാധാകൃഷ്ണൻ.

ಜನ ಜನ ವ್ಯಯನಾತ್ಮ ರಾಮನ್ ತತ್ವಾತ್ಮ ಸಚಿನ್ಮಯನ್ ಸಗಲಾತ್ಮ ಗಣೇಶನ್.

ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയും മനുജനും വാനരപ്പടയുമായി സത്യ

ിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥെ തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരം ആശയും

0: മമ്മു തായ്നേരിയും സംഘവും അവതരിപ്പിച്ച ദഫ്മുട്ടാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
10: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
12: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
11: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
12: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
11: ഏറ്റവും പുതിയ റിലീസുകൾ,
12: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
11: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
13: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
14: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
15: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
17: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI.

0: FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഹലോ, നമസ്കാരം. ഞാൻ ജി വേണുഗോപാൽ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ടോക്കീസിൽ. നമുക്ക് സഞ്ചരിക്കാം സിനിമയോടൊപ്പം.
2: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക്, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച 2:30.
3: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം മേടമാസ കന്യകയ്ക്ക് മണ്ണും വീണും വീട് എന്നാരംഭിക്കുന്ന ഗാനം.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്ത് സംസാരിച്ചു. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബഹനാൻ, രാജ്യസഭാംഗം ഹാരിസ് ബിരാൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ തിരൂർ, നിലമ്പൂർ റോഡ്, പരപ്പനങ്ങാടി സ്റ്റേഷനുകളാണ് വികസിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ MP അബ്ദുൾ സമദ് സമദാനി, MP കുറുക്കോളി മൊയ്തീൻ, MLA തുടങ്ങിയവർ സംബന്ധിച്ചു. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ പൊതുമേഖലകളിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് പൂർത്തിയാക്കി കാർഷിക യോഗ്യമാക്കുന്നതിലൂടെ സമഗ്ര ഭക്ഷ്യസ്വയം പര്യാപ്തതയാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി TE സിദ്ദിഖ്. കൽപ്പറ്റയിൽ കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 2026 മാർച്ചിൽ നടന്ന ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സെർവറിലെ സാങ്കേതിക പ്രശ്നം കാരണം വിശദമായ ഫലം വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർ ഓഫീസുകൾ കയറിയിറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനും ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി AP അനിൽകുമാർ. റവന്യൂ വകുപ്പ് എറണാകുളം ജില്ലാ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 72nd നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പലിന്റെ പേര് പതിച്ച ഭാഗ്യചിഹ്നം ആലപ്പുഴ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MLiju പ്രകാശനം ചെയ്തു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിന്റെയും ഉദ്ഘാടനവും സെന്റർ ഓഫ് എക്സലൻസ് പ്രഖ്യാപനവും മന്ത്രി റോജി M. ജോൺ നിർവഹിച്ചു. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: നിങ്ങൾ കേട്ട ഗാനം സൂത്രധാരൻ എന്ന ചിത്രത്തിൽ വിശ്വനാഥും ഗായത്രിയും ചേർന്ന് പാടിയത്. ആകാശവാണി കണ്ണൂർ. ഞായർ 5 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.
1: This is Akashvani. The news read by Abhishek Mukhopadhyay. Prime Minister Narendra Modi today laid the foundation stone and inaugurated multiple development projects in Jalandhar, Punjab, worth over 5,470 crore rupees. The projects worth over 5,470 crore rupees aimed at strengthening connectivity, improving passenger convenience, and accelerating economic development in the region. The Prime Minister inaugurated 75 redeveloped railway stations, including Jalandhar Cant, under the Amrit Bharat Station Scheme. Addressing a public gathering in Jalandhar, Prime Minister Modi said, "The NDA government at the centre prioritises serving every citizen of India, making their lives easier, and providing them with new opportunities for progress." He said it is their endeavour to ensure that every family, whether poor or middle class, receives the best possible facilities, and this spirit of Nagrik Deva Bhava is reflected in government's work.
2: साथियों, विकास कार्यों को गति देते हुए अब यहाँ जालंधर से कई नई से रेल सेवाएं शुरू की गई है. आज अमृतसर से काशी के बीच रेल सेवा भी शुरू हुई है. इससे गुरु रविदास जी के भक्तों के लिए पंजाब से काशी जाना और अधिक आसान हो जाएगा.
1: टुडे the Prime Minister flagged off India's first hydrogen-powered train between Jind and Sonipat at Jind Railway Station in Haryana. The Prime Minister also laid the foundation stone and dedicated development projects worth over 14,000 crore rupees, including national highway projects including Delhi-Amritsar-Katra Expressway, which will reduce travel time between Delhi and Katra to about 6 hours. Speaking on the occasion, Railways Minister Ashwani Vaishnav called the launch of the country's first hydrogen-powered train a historic achievement, saying it reflects India's resolve to develop indigenous hydrogen technology. The Prime Minister launched also several developmental projects in key areas, including the health sector in Chandigarh, and addressed a gathering. Ahead of the monsoon session of Parliament, a meeting of the group of ministers was held in New Delhi today. Union Ministers Amit Shah, Rajnath Singh, Rajiv Ranjan Singh, Kinjara Rappu Ram Mohan Naidu and Kiran Rijiju were present in the meeting. During the meeting, the leaders chalked out the strategy for the upcoming parliamentary session. The monsoon session of Parliament will commence from the 20th of this month and continue till the 13th of next month. President Draupadi Murmu will embark on state visits to Moldova, North Macedonia and Romania from the 19th to the 25th of this month. Briefing media New Delhi's Secretary West in the Ministry of External Affairs, C.B. George, said these state visits have been undertaken at the invitation of the Presidents of the Republic of Moldova, the Republic of North Macedonia and Romania. He said these visits are of considerable historical significance as they will mark the first ever bilateral visit by an Indian President to the Republic of Moldova and North Macedonia. He said the visit to Romania will be the first state visit by an Indian president in over 3 decades. Union Finance Minister Nirmala Sitharaman, along with Andhra Pradesh Chief Minister and Chandrababu Naidu, distributed loans worth 3,216 crore rupees to 1,03,246 beneficiaries under various central government schemes at the credit outreach program held in Narasara Opet in Palnadu district of Andhra Pradesh today. The sectors for which assistance was given include agriculture, MSMEs and housing, education, vehicle and solar energy. India Meteorological Department has forecast heavy rainfall today over parts of Arunachal Pradesh, Assam, Meghalaya and Odisha. Parts of Bihar, Chhattisgarh, East Madhya Pradesh, East Uttar Pradesh, Jharkhand, Nagaland, Manipur, Mizoram, Tripura, Uttarakhand, Bidarbh, West Bengal and Sikkim are also expected to receive moderate to heavy rainfall during the day. Benchmark domestic equity indices ended over 1% higher today. The Sensex surged 965 points to close at 78,151. The Nifty gained 262 points to settle at 24,334. And that is the end of this news bulletin.
3: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
4: സെൻസസ് 2027 ഭാഗമായി വീടുകളുടെ വിവരശേഖരണം ആദ്യ 10 ദിവസം കൊണ്ട് 100% പൂർത്തിയാക്കിയ 5 എന്യൂമറേറ്റർമാരുടെ പ്രവർത്തനം ശ്രദ്ധേയമായി. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിട്ട് സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട് മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നിവയാണ് 5 എന്യൂമറേറ്റർമാർ പൂർത്തിയാക്കിയത്. കൂത്തുപറമ്പ്, തളിപ്പറമ്പ് നഗരസഭകളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാൻ സംവിധാനം വരുന്നു. കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റു പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, കേഡിസ്ക് എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയ്ക്കടുത്ത് ചെലവിട്ട് ഈ സംവിധാനം സ്ഥാപിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മാടശ്ശേരി മലയിൽ ഓക്സൻസ് ലാബ് എന്ന സ്വകാര്യ ഗവേഷണ കമ്പനിയുടെ നേതൃത്വത്തിൽ ഈ വർഷം ജനുവരിയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി മണ്ണ് പരിശോധനയ്ക്ക് ശേഷം 15 മുതൽ 20 മീറ്റർ വരെ ആഴത്തിൽ കുഴിച്ച് സെൻസറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടത്തേണ്ടത്. IIT റൂർക്കിയുടെ നേതൃത്വത്തിലാണ് മലയുടെ ഉയരത്തിൽ നിന്നും താഴോട്ട് 8 പോയിന്റുകളിലായി സെൻസറുകൾ സ്ഥാപിക്കുക. മാടശ്ശേരി മലയിൽ സ്ഥാപിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് മണ്ണിന് സമാന ഘടനയുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിൽ സാധ്യതയും പരിശോധിക്കാൻ സാധിക്കും. പൈലറ്റായി നടത്തുന്ന പദ്ധതി വിജയിച്ചാൽ സംസ്ഥാനത്തെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ July 1 ആരംഭിച്ച 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ചുരുങ്ങിയത് 25,000 പേരുടെയെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ സാധിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം അപേക്ഷകളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. ഇതിൽ 4 ലക്ഷം പേർക്കെങ്കിലും ഭൂമി തരം മാറ്റി നൽകാൻ കഴിയണം. 25 സെന്റിൽ താഴെയുള്ളവരുടെ കാര്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് മുൻഗണന നൽകണം. കണ്ണൂർ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടയവിതരണത്തിൽ പട്ടികജാതി, പട്ടികവർഗ, മത്സ്യത്തൊഴിലാളി മേഖലകളിൽ നിന്നുള്ളവർക്ക് മുൻഗണന നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായി മരണപ്പെട്ട പയ്യന്നൂർ എരമത്തെ 1.5 വയസ്സുകാരന്റെ വീട്ടിൽ സംസ്ഥാന അവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സണും സംഘവും സന്ദർശനം നടത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനുമായുള്ള യോഗം ഓൺലൈനായി നടത്തുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ കമ്മീഷൻ ചർച്ച ചെയ്യുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥയും അലംഭാവവും ഉണ്ടായിട്ടുണ്ടെന്നുമാണ് കുട്ടിയുടെ രക്ഷിതാവിനോട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലായതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കമ്മീഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ഭക്ഷ്യ ജലജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗണവാടികൾ, മദ്രസകൾ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഹോസ്റ്റലുകൾ ഉൾപ്പെടെ

0: 299 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തി. പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 20 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. പുകവലി നിരോധിത ബോർഡ് സ്ഥാപിക്കാത്ത സ്ഥാപനങ്ങൾക്ക് കോട്ട്പായ് ആക്ട് പ്രകാരം പിഴ ഈടാക്കി. കൂത്തുപറമ്പ് വലിയ വെളിച്ചത്ത് വ്യവസായ പാർക്കിനോട് ചേർന്ന് നിൽക്കുന്ന അംഗണവാടിയിൽ കുട്ടികൾ വലിയ തോതിൽ പൊടിശല്യം നേരിടുന്നതായുള്ള പരാതിയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഇടപെട്ടു. ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കമ്മീഷന്റെ സിറ്റിംഗിൽ ഹാജരായെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ആവശ്യമുണ്ട് എന്നാണ് കമ്മീഷൻ കാണുന്നതെന്നും അതിനാൽ സംഭവസ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ KV മനോജ് കുമാർ അറിയിച്ചു. അംഗണവാടിയിലെ കുട്ടികൾക്ക് പ്രയാസമുണ്ടാവാത്ത തരത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിന് കമ്മീഷൻ നിർദ്ദേശം നൽകി. പാമ്പുകളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിനും പാമ്പ് സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതിനുമായി നടത്തുന്ന ലോക സർപ്പദിനം ജില്ലയിൽ ആചരിച്ചു. ജില്ലയിലെ വിവിധ ഹൈസ്കൂൾ കുട്ടികൾക്കായി ക്വിസ് മത്സരം നടത്തി. ക്വിസ് മത്സരത്തിൽ കണ്ണൂർ ഭാരതീയ വിദ്യാഭവനിലെ വിദ്യാർത്ഥികളായ അർമാൻ മുഹമ്മദ് ഷഫീഖ്, മുഹമ്മദ് അയാൻ ഇബ്രാഹിം എന്നിവർ ഒന്നാം സ്ഥാനം നേടി. അങ്ങാടിക്കടവിലെ ലിറ്റിൽ ബഡ്സ് ഇംഗ്ലീഷ് സ്കൂളിലെ TS അംജിത് രാജ്, ബെനിറ്റോ സണ്ണി ടീം രണ്ടാം സ്ഥാനവും കാഞ്ഞിരോട് KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഹിനായ ഫാത്തിമ, സിയ ഫാത്തിമ ടീം മൂന്നാം സ്ഥാനവും നേടി.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും എന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീതി, കൃഷിയും സാങ്കേതികവിദ്യയും, കവിങ്ങൻ തോട്ടത്തിലെ സ്മാർട്ട് ജലസേചനം, കവുങ്ങ് കുരുമുളക് തോട്ടത്തിന്റെ വിശേഷങ്ങളുമായി മയ്യൽ വേളത്തെ ശിവപ്രസാദ് കണ്ടോത്ത്, 7:20 കമ്പോള വില നിലവാരം, 7:35 രാത്രി 9:30 11 ചലച്ചിത്രഗാനങ്ങൾ, 8 സാഹിത്യരംഗം, ഇതിൽ ശൂന്യം നാരായണൻ അമ്പലത്തറ അവതരിപ്പിക്കുന്ന ചെറുകഥ, കമ്പിൽ പി രാമചന്ദ്രൻ ചൊല്ലുന്ന കവിതകൾ, എൻ പ്രഭാകരൻ എഴുതിയ മഹാനടനം എന്ന നോവലിന്റെ വായനാനുഭവം പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ ജയേഷ് വരിയിൽ സംസാരിക്കുന്നു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 10 നാടകം, തുടർന്ന് ഗുലാം അലി പാടിയ ഗസലുകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ KH സുബ്രഹ്മണ്യൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. 6 FM പ്രധാന വാർത്തകളിൽ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, മഹാകവി ഉള്ളൂർ എഴുതിയ പ്രേമസംഗീതത്തിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം ജ്യോതി മേനോൻ. 6:15 അർച്ചന, അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് ജി ശ്രീറാം, പി സുശീലാദേവി. 6:30 സെഞ്ചുറി വെയ്റ്റിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. നാഥധാരയായി തുര്യം, തുര്യം സംഗീതോത്സവം പ്രത്യേക പരിപാടി. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ സ്പോർട്സ് ടൈം, ഇതിൽ ജലാശയ സുരക്ഷയും നീന്തൽ എന്ന കായിക ഇനവും സുരക്ഷിതമായ നീന്തൽ പരിശീലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് റിട്ടയർഡ് SIയും മുൻ ദേശീയ ഗോൾഡ് മെഡൽ ജേതാവും തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വിമ്മിംഗ് കോച്ചുമായ മോഹനൻ K. മത്സര നീന്തലിന്റെ സാധ്യതകളും പരിശീലന രീതികളും പങ്കുവെക്കുന്നു മമ്പ്രം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിലെ സ്വിമ്മിംഗ് കോച്ച് അനിൽ ഫ്രാൻസിസ്. 7:55 റീഗ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിതഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 10 നേർവഴി, കാഴ്ചപരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11 ആൽബം ഗാനങ്ങൾ. 12:10 അറിയിപ്പുകൾ സേവന വാർത്തകൾ. 12:15 കൊങ്ങിണി ഗാനങ്ങൾ. 12:40 ആരോഗ്യ ദീപ്തി, കർക്കിടകകാല ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു പി രാമചന്ദ്രനുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിൽ ഇണങ്ങൾ, 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പാഠം, 5:15 അധ്യാത്മ രാമായണം. പാരായണം ചെയ്യുന്നത് പി സുശീലാദേവി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി. മലപ്പുറം, തലക്കോട് KK നാരായണൻ, M സുധാകരൻ, P നാരായണൻ, K നാരായണൻ എന്നിവരുടെ കാർഷികാനുഭവങ്ങൾ അവസാന ഭാഗം. തുടർന്ന് ചെറുപുഴ അയ്യങ്കലിലെ ഷിജി രാജീവിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണി. ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാദമിയിൽ നിന്നും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാലുമായുള്ള അഭിമുഖം, 2 ഭാഗം. 8 മണിക്ക് വാളപ്പൊട്ടുകൾ, മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിൽ നിന്നും റിലേഷൻ
3: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഹരിയാണാരാജ്യസ്യ ജിന്ദനഗരെ ഭാരതസ്യ പ്രഥമ ഹൈഡ്രോജന റെയിൽ യാനസ്യ ഹരിതധ്വജപ്രദർശനപൂർവകം ഉദ്ഘാടനം കൃതം. 14,000 കോടി രൂപ്യകാണാം വിവിധ വികാസ പരിയോജനാനാം ശിലാന്യാസം ചാപി വിഹിതം. DGMA ഇത്യനേന നൌകായാന സ്വാമിഭ്യഃ ഹോർമുജ് ജലസന്ധി ഇത്യതഃ യാത്രാം കുർവതാം ഭാരതീയാനാം നാവികാനാം നിയുക്തിം പരിഹരന്ത്വിതി നിർദ്ദേശോ ദത്തഃ. യൂറോപീയ സംഘഃ പാകിസ്ഥാനസ്യ മാനവാധികാര സ്ഥിതിം പ്രതി ഗഭീരാ ചിന്താം പ്രകടയത്. പാകിസ്ഥാനദേശം വ്യാപാര ലാഭായോ അന്താരാഷ്ട്രീയ പ്രതിബദ്ധതായാഃ അനുപാലനം കുര്യാദിതി ച നിർദ്ദിഷ്ടം. അദ്യ അരുണാചലപ്രദേശ അസമ മേഘാലയ ഒഡിസ രാജ്യാനാഞ്ച കേഷുചിത് ഭാഗേഷു പ്രചണ്ഡ വൃഷ്ടിഃ ഭവിഷ്യതീതി ഋതുവിജ്ഞാന വിഭാഗസ്യ പൂർവാനുമാനമസ്തി. അപ്പി ച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ ക്രീഡിക PV സിന്ധുഃ ടോക്യോ നഗരെ ജാപ്പാൻ ഓപ്പൺ ക്രീഡായാഃ ഉപാന്തിചക്രം പ്രവിഷ്ടവതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ അദ്യ ഹരിയാണാരാജ്യസ്യ ജിന്ദ സോനിപത് നഗരയോഃ മധ്യെ ഭാരതസ്യ പ്രഥമം ഹൈഡ്രോജന ശക്തിയുതം റെയിൽയാനം ജിന്ദ റെയിൽസ്ഥാനകതഃ ഹരിതധ്വജപ്രദർശ്യ ഉദ്ഘാടിതം. യദ്ധി സ്വച്ഛം തഥാ സുസ്ഥിരം റെയിൽപരിവഹനം പ്രതി പ്രമുഖം പദക്ഷേപം ഇതി ച നിർദ്ദിഷ്ടം. പ്രധാനമന്ത്രിണ രാഷ്ട്രീയ രാജമാർഗ പരിയോജനയാ സഹ 14,000 കോടി രൂപ്യകാണാം വിഭിന്നാനാം വികാസ പരിയോജനാനാം ശിലാന്യാസം ലോകാർപ്പണം ച കൃതം. പ്രധാനമന്ത്രി 57,500 കിലോമീറ്റർ പരിമിതം സുദീർഘം ദില്ലി അമൃത്സര കട്രാ ദ്രുതമാർഗമപ്പി രാഷ്ട്രാർപ്പിതവാൻ. ജനസമൂഹം സംബോധയൻ പ്രധാനമന്ത്രി ശ്രീ മോദി അവദത് യത് ഭാരതീയ റെയിൽ വിഭാഗെ വിഗത ദ്വാദശ വർഷേഷു മഹത് പരിവർത്തനം ജാതമിതി.
4: ഭവിഷ്യമേ ജബ് ഭീ

0: പറഞ്ഞതെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പ് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചതായി വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
1: രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിലെ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഇതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
0: അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വൈദ്യുതി നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് വയനാട്ടിൽ നിർവഹിച്ചു. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പഴവർഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായും ദുരന്ത സാധ്യതയുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിട്ടും അത് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സർക്കാർ വെബ്സൈറ്റുകളിൽ ദേശീയ തലത്തിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തും. പല കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണെന്നും ഇത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കർക്കിടകവാവ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കടുത്തുരുത്തി ടൌണിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BMN BCC നിലവാരത്തിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിക്കും.
0: സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലെമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്നും ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറുകയായിരുന്നു. നാളെ നടക്കുന്ന സെമിഫൈനലിൽ സിന്ധു ചൈനീസ് താരം ചെൻ യുഫേയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 965 പോയിന്റ് ഉയർന്ന് 78151, നിഫ്റ്റി 262 പോയിന്റ് നേട്ടത്തിൽ 24334 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,04,520 രൂപയും ഗ്രാമിന്

0: 3,065 രൂപയുമാണ് ഇന്നത്തെ വില. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. രാമായണ മാസാചരണം. തയ്യാറാക്കിയത് ശ്രീലത വി എസ്. മാധ്യമപ്രവർത്തക. അവതരണം ഹരിഷ്ണ. ഭാരതീയ ഇതിഹാസങ്ങളിൽ ഏറ്റവും പ്രാചീനവും ശ്രേഷ്ഠവുമായ കൃതിയാണ് രാമായണം. ആദികവിയായ വാൽമീകിയാൽ വിരചിതമാണ് രാമായണം. ലോകസാഹിത്യത്തിലെ ആദ്യ മഹാകാവ്യമായി രാമായണത്തെ വിശേഷിപ്പിക്കാം. ഏകദേശം 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മഹാകാവ്യം ശ്രീരാമന്റെ ജനനം, വിദ്യാഭ്യാസം, വിവാഹം, വനവാസം, സീതാപഹരണം, രാവണവധം, അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് രചിച്ചിരിക്കുന്നത്. എന്നാൽ രാമായണത്തിന്റെ മഹത്വം ചരിത്രകഥ എന്നതിലല്ല. ധർമ്മം, സത്യം, ത്യാഗം, കുടുംബബന്ധങ്ങൾ, രാജധർമ്മം, സൗഹൃദം, സേവനം, ഭക്തി എന്നീ മൂല്യങ്ങൾക്ക് എത്രത്തോളം മനുഷ്യജീവിതത്തിൽ വില കൽപ്പിക്കേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ്. കാലാതിവർത്തിയായ ജീവിത ഗ്രന്ഥമാണത്. മനുഷ്യജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും രാമായണ കഥാസന്ദർഭങ്ങൾ പ്രസക്തമാണ്. വിവിധ ഭാഷകളിലും സംസ്കാരങ്ങളിലും രാമായണം പുതിയ രൂപങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വാൽമീകി രാമായണമാണ് അവയ്ക്കെല്ലാം അടിസ്ഥാന ഗ്രന്ഥം. 16-ാം നൂറ്റാണ്ടിൽ സംസ്കൃത ഭാഷയിലായിരുന്നു മിക്ക ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് സംസ്കൃതം അറിയാത്തതിനാൽ രാമായണം പോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ വായിക്കാനോ മനസ്സിലാക്കാനോ കഴിയുമായിരുന്നില്ല. അന്നത്തെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥയും അനാചാരങ്ങളും ശക്തമായിരുന്നു. ആത്മീയജ്ഞാനം ഏതാനും വിഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് എളുപ്പത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ലളിതമായ മലയാള ഭാഷ എഴുത്തച്ഛൻ ചിട്ടപ്പെടുത്തിയത്. മലയാള ഭാഷയുടെ പിതാവായ അദ്ദേഹം വാൽമീകി രാമായണത്തിന് പദാനുപദ തർജ്ജമ നിർവഹിക്കുകയല്ലായിരുന്നു. കഠിനങ്ങളായ സംസ്കൃത പദങ്ങൾ ഒഴിവാക്കി ലളിതമായ സുന്ദര പദാവലികളാൽ സ്വതന്ത്ര വിവർത്തനമാണ് നടത്തിയത്. അതുകൊണ്ടുതന്നെ ശ്രീരാമനെ ഒരു മാതൃകാ രാജാവായി മാത്രമല്ല പരബ്രഹ്മ സ്വരൂപനായ ഈശ്വരനായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. സാമൂഹിക ഉന്നമനവും അദ്ദേഹം ലക്ഷ്യമാക്കി. കിളിയെക്കൊണ്ട് കഥ പറയുന്ന രീതിയിലാണ് അധ്യാത്മ രാമായണം രചിച്ചത്. കിളിപ്പാട്ട് എന്ന പേര് അങ്ങനെ ലഭിച്ചു. ലളിതമായ ഭാഷയും ഭക്തിയും തത്വചിന്തയും ചേർന്ന ഈ കൃതി ക്രമേണ വീടുകളിലെല്ലാം നിത്യപാരായണ ഗ്രന്ഥമായി മാറി. രാമായണ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഭക്തിയും ധാർമ്മിക ബോധവും വളർത്തുക, മലയാള ഭാഷയെ സമ്പന്നമാക്കുകയും സാഹിത്യത്തിന് പുതിയ ദിശ നൽകുകയും ചെയ്യുക, സമൂഹത്തിൽ സദാചാരവും കുടുംബമൂല്യങ്ങളും പ്രചരിപ്പിക്കുക, മനുഷ്യജീവിതത്തിന് ആത്മീയമായ മാർഗനിർദ്ദേശം നൽകുക എന്നിവയാണ് എഴുത്തച്ഛൻ ലക്ഷ്യമിട്ടത്. അതിനാൽ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുന്ന രീതി കൂടുതൽ ജനകീയമായി. ഇന്നും കേരളത്തിലെ വീടുകളിൽ കർക്കിടക മാസത്തിൽ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം ഭക്തിപൂർവം വായിക്കുന്ന പതിവ് തുടരുന്നു. മലയാള വർഷത്തിലെ അവസാന മാസമാണ് കർക്കിടകം. കാർഷിക വൃത്തി പ്രധാന ജീവിതോപാധിയായിരുന്ന പ്രാചീന കേരളത്തിൽ കർക്കിടകമാസം വളരെ കഷ്ടതയുള്ള കാലമായി കണക്കാക്കപ്പെട്ടിരുന്നു. കനത്ത മഴ, വെള്ളപ്പൊക്കം, കൃഷിപ്പണികളുടെ കുറവ്, ഭക്ഷ്യക്ഷാമം, രോഗവ്യാപനം തുടങ്ങി നിരവധി പ്രതിസന്ധികൾ ഈ മാസത്തിൽ സാധാരണമായിരുന്നു. അതുകൊണ്ടുതന്നെ കർക്കിടകത്തെ പഞ്ഞമാസം കള്ളക്കർക്കിടകം എന്നും

ലഭിച്ചിരുന്നു. പുറത്തുള്ള ജോലികൾ കുറവായിരുന്നതിനാൽ ആളുകൾ വീടുകളിൽ കൂടുതൽ സമയം ചിലവഴിച്ചു. ആ സമയത്തെ ആത്മീയമായും സാംസ്കാരികമായും ഫലപ്രദമാക്കാൻ സന്ധ്യാസമയങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാമായണം വായിക്കുകയും അതിൻ്റെ അർത്ഥം കുടുംബത്തിലെ മുതിർന്ന ആൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായി. മഴയുടെ താളത്തോടൊപ്പം നിലവിളക്കിന്റെ പ്രകാശത്തിൽ മുഴങ്ങുന്ന രാമായണ പാരായണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായി മാറി. കാലക്രമേണ ഈ പതിവ് വീടുകളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്കും സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചു. ഇന്ന് കർക്കിടകം രാമായണ മാസം എന്ന പേരിൽ കേരളമെങ്ങും ആചരിക്കപ്പെടുന്നു. കർക്കിടകം ആത്മീയതയുടെ മാസം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെയും മാസമാണ്. ആയുർവേദത്തിൽ ഈ മാസത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കർക്കിടക കഞ്ഞി, ഔഷധ ചികിത്സകൾ, പഞ്ചകർമ്മം തുടങ്ങിയവ ഈ മാസത്തിൽ പിന്തുടരുന്ന പതിവുണ്ട്. അതിനാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യവും സമാധാനവും നൽകുന്ന ജീവിത ശൈലിയാണ് കർക്കിടക മാസാചരണം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മാസത്തിൽ അധ്യാത്മരാമായണം ഭക്തിപൂർവം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആചാരമാണ് രാമായണ മാസാചരണം. ഇതൊരു മതപരമായ ചടങ്ങ് മാത്രമല്ല, ധാർമ്മിക മൂല്യങ്ങളും കുടുംബ ഐക്യവും ആത്മീയ ചിന്തയും വളർത്തുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമാണ്. പണ്ടുകാലത്ത് ക്ഷേത്രങ്ങളിലും വീടുകളിലും കൂട്ടായ പാരായണവും ഭജനയും സംഘടിപ്പിക്കുമായിരുന്നു. കർക്കിടകത്തിലെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ രാമനാമസ്മരണയും പ്രാർത്ഥനയും ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് ആശ്വാസമായി കണ്ടിരുന്നു. രാമായണത്തിലെ ധർമ്മം, സത്യം, കരുണ, സഹനം, ത്യാഗം തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിരുന്നു. ഇന്ന് രാമായണ മാസാചരണത്തിൽ വീടുകളിൽ പാരായണം തുടരുന്നുണ്ടെങ്കിലും പല കുടുംബങ്ങളിലും സമയക്കുറവ് കാരണം കൂട്ടായ വായന കുറഞ്ഞിട്ടുണ്ട്. ടെലിവിഷൻ, റേഡിയോ, യൂട്യൂബ്, മൊബൈൽ ആപ്പുകൾ തുടങ്ങിയ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ രാമായണം കേൾക്കുന്ന പ്രവണത വർദ്ധിച്ചിട്ടുമുണ്ട്. ക്ഷേത്രങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുന്നു. വിദേശത്തുള്ള മലയാളികളും ഓൺലൈൻ വഴി രാമായണ മാസാചരണത്തിൽ പങ്കാളികളാകുന്നു. യുവതലമുറയിൽ രാമായണത്തിന്റെ മൂല്യങ്ങൾ പരിചയപ്പെടുത്താൻ വിവിധ മത്സരങ്ങളും പഠന പരിപാടികളും നടത്തുന്നു. കുടുംബത്തിനകത്തുള്ളതും കൂട്ടായ്മ നിറഞ്ഞതുമായ ആചരണമായിരുന്നു ഒരു കാലത്ത് രാമായണ മാസാചരണമെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വ്യക്തിപരമായും ആഗോളതലത്തിലും ആചരണം വ്യാപിച്ചിരിക്കുന്നു. ഇന്ന് ഡിജിറ്റൽ സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും കുടുംബമായി ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യുന്ന രീതി താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. കാലം മാറിയെങ്കിലും രാമായണ മാസാചരണത്തിന്റെ ലക്ഷ്യം മാറിയിട്ടില്ല. ധർമ്മബോധവും സത്യനിഷ്ഠയും കുടുംബസ്നേഹവും ആത്മീയ ചിന്തയും വളർത്തുക എന്നതാണ് അതിന്റെ പ്രധാന ഉദ്ദേശ്യം. ആധുനിക ജീവിത രീതികൾക്കിടയിലും ഈ പാരമ്പര്യം പുതിയ തലമുറയിലേക്ക് കൈമാറാൻ ഓരോ കുടുംബവും സമൂഹവും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. രാമായണ മാസാചരണം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആത്മീയ ജീവിതത്തിന്റെയും വിലമതിക്കാനാവാത്ത സമ്പത്താണ്. ഇന്നത്തെ അതിവേഗ ജീവിതത്തിലും കർക്കിടകത്തിലെ രാമായണ പാരായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് ധർമ്മവും സ്നേഹവും കുടുംബ ഐക്യവും ആത്മവിശ്വാസവുമാണ് എന്നതാണ്. ഈ മൂല്യങ്ങളെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്ന മഹത്തായ പാരമ്പര്യമാണ് കേരളത്തിന്റെ രാമായണ മാസാചരണം. സത്യം, ധർമ്മം, കരുണ, വിനയം, ആത്മനിയന്ത്രണം, കർത്തവ്യം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്താൻ ഇത് ഒരു പരിധിവരെ സഹായകമാകും. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് രാമായണം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ തലമുറകൾ തമ്മിലുള്ള ആശയവിനിമയവും അടുപ്പവും വർദ്ധിക്കുന്നു. കേരളത്തിന്റെ ആചാരങ്ങളും ഭാഷയും സാഹിത്യവും യുവതലമുറയ്ക്ക് മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നു. എഴുത്തച്ഛന്റെ ഭാഷയും സാഹിത്യ സൗന്ദര്യവും അവർക്ക് പരിചിതമാകുന്നു. രാമായണ പാരായണവും ഭക്തിഗാനങ്ങളും ധ്യാനസമാനമായ അനുഭവം നൽകുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതം മറ്റുള്ളവരെ ബഹുമാനിക്കാനും നീതിയോടെ ജീവിക്കാനും പ്രചോദനം നൽകുന്നു. ദിവസേന നിശ്ചിത സമയം വായനയ്ക്കായി മാറ്റിവെക്കുന്നത് വായനാശീലം രൂപപ്പെടാൻ സഹായിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില വെല്ലുവിളികളും ഈ കാലത്തുണ്ട്. ഇന്നത്തെ യുവതലമുറയിൽ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ സ്വാധീനം കൂടുതലായതിനാൽ പരമ്പരാഗത വായനയോടുള്ള താൽപ്പര്യം ചിലപ്പോൾ കുറവായിരിക്കും. അർത്ഥവും പ്രസക്തിയും വിശദീകരിക്കാതെ വെറും പാരായണമായി മാത്രം അവതരിപ്പിച്ചാൽ യുവാക്കളെ ആകർഷിക്കാൻ പ്രയാസമാണ്. അതിനാൽ സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, ഡിജിറ്റൽ അവതരണങ്ങൾ, കഥാപരമായ വിശദീകരണങ്ങൾ എന്നിവയിലൂടെ രാമായണത്തിന്റെ സന്ദേശം ജീവിതവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സ്വാധീനം ഈ തലമുറയിൽ വർദ്ധിക്കും. രാമായണ മാസാചരണം വെറും മതാചാരമെന്ന നിലയിൽ

0: മാത്രമല്ല മൂല്യബോധം, കുടുംബ ഐക്യം, സാംസ്കാരിക പാരമ്പര്യം, മാനസിക പക്വത എന്നിവ വളർത്തുന്ന ഒരു സാംസ്കാരിക ധാർമ്മിക വിദ്യാഭ്യാസ പദ്ധതിയാക്കിയാൽ യുവതലമുറയെ സ്വാധീനിക്കാൻ കഴിയും. ശരിയായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഇന്നത്തെ സമൂഹത്തിലും പ്രസക്തമായ ഒരു ജീവിത പാഠമായി മാറും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം, രാമായണ മാസാചരണം. തയ്യാറാക്കിയത് ശ്രീലത വി എസ്, മാധ്യമപ്രവർത്തക.
1: ആകാശവാണി കണ്ണൂർ.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഹരിതവീഥിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിയിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. സമയവും അധ്വാനവും ലാഭിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് നിരവധി സ്മാർട്ട് സംവിധാനങ്ങൾ കർഷകർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലൊരു മാതൃകയാണ് മയിൽ വേളത്തെ ശ്രീ ശിവപ്രസാദിന്റെ കവുങ്ങ് കുരുമുളക് തോട്ടം. ഒരു ടെക്നീഷ്യനായ ശിവപ്രസാദ് സ്വന്തം തോട്ടത്തിൽ സ്പ്രിംഗ്ലർ ജലസേചന സംവിധാനം സ്ഥാപിക്കുകയും ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണിന്റെയും സഹായത്തോടെ എവിടെയിരുന്നും അതിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം കൃഷിയിടത്തിൽ വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ സെൻസർ അധിഷ്ഠിത ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനവും അദ്ദേഹം തോട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവയുടെ പ്രവർത്തനങ്ങളും ഗുണങ്ങളും പങ്കുവയ്ക്കുകയാണ് മയിൽ വേളത്തെ ശ്രീ ശിവപ്രസാദ് കണ്ടോത്ത്. മയിൽ വേളത്ത് പ്രശസ്തമായ യൂണിവേഴ്സൽ സൗണ്ട് ഉടമ ശ്രീ ശിവപ്രസാദിന്റെ കൃഷിത്തോട്ടത്തിൽ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ വളരെ ഭംഗിയായിട്ട് ചിട്ടയോടുകൂടി നട്ടു വളർത്തിയിരിക്കുന്ന ഒരു കവുങ്ങിൻ തോട്ടം, ഒരു 4.5 വർഷത്തോളം പ്രായം വരുന്ന കവുങ്ങുകളുണ്ട്. അതിന്റെ നടുക്കായിട്ട് ഈ PVC പൈപ്പിലും കുരുമുളക് ചെയ്തിരിക്കുന്നു. അപ്പോ ഈ ഒരു തോട്ടം കേവലം ഒരു 3 വർഷത്തെ പ്രയത്നം അല്ലേ?
2: 3-4 വർഷം പ്രയത്നം ഉണ്ടായിരുന്നു. കുരുമുളക് എന്ന് പറഞ്ഞത് ഇപ്പം അവസാനം 2 വർഷം മുന്നേ തുടങ്ങിയതാണ്. ഈ December 1 മാത്രമേ 2 വർഷം കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതിനകത്ത് അവിടെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട്, അവിടെ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനെ പറ്റി നമുക്ക് അത്ര അധികം ഒന്നും അറിയത്തില്ല.
1: കൃഷിയുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളാണ്, ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് ഒരു കാർഷിക മേഖലയിലേക്ക് വരികയായിരുന്നു അല്ലേ? ആ ഒരു കഥ പറയൂ.
2: ഇന്ന് 10-35-40 കൊല്ലത്തോളം ഗൾഫിലായിരുന്നു. അപ്പോൾ കൃഷി കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് കൃഷി ചെയ്യാനോ അല്ലോടെ അതിനോ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഗൾഫിലും വിട്ട് വന്ന ശേഷം പിന്നെ അങ്ങനെ പല റെഫറൻസിലും ചെയ്ത ശേഷമാണ് എനിക്ക് ഇതിൽ ഈ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ ഇതെങ്കിലും ചെയ്തു. അങ്ങനെയാണ് ആദ്യം ഒരു പരീക്ഷണാർത്ഥം ഒരു 10 കഴുങ്ങ് കെട്ട് നോക്കി. അപ്പോൾ അത് നല്ല വളർച്ചയും കാര്യമൊക്കെ വന്നതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള സ്ഥലം കംപ്ലീറ്റ് ചെയ്യും. ഏകദേശം 108 കവുങ്ങ് തൈ നല്ല ഒരെണ്ണം പോലും മോശമില്ലാണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ PVC പൈപ്പ്, 4-inch PVC പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് കുരുമുളക് വള്ളി ഏകദേശം വലിയ മോശമില്ലാണ്ട് അതും ആയിട്ടുണ്ട്.
1: ഇതിപ്പോൾ എത്ര സ്ഥലം വരും?
2: ഇതിപ്പോൾ ഏകദേശം 40 സെന്റോളം വരും.
1: 40 സെന്റ് സ്ഥലത്താണ്
2: 108 കവുങ്ങ് ഇപ്പം നട്ടിട്ടുണ്ട്.
1: അപ്പോ അതിന് ഈ തോട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ജലസേചന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്, സ്പ്രിംഗ്ലർ കൊടുത്തിട്ടുണ്ട്. ഈ മേഖലയിൽ വളരെ സമർത്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്തിരിക്കുന്നത്.
2: ഫുള്ളി ഓട്ടോമാറ്റിക് ആയ ഓട്ടോമേറ്റഡ് ഇറിഗേഷൻ ആണ് ഇവിടെ ഈ പറമ്പിലുള്ളത്. നമ്മൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ വേണം ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിന്റെ ഏത് ഭാഗത്തിരുന്നുകൊണ്ടും നമുക്ക് ഇത് ഓൺ ഓഫ് ആക്കാം. പിന്നെ ഒരു ക്യാമറയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ ഒരു ക്യാമറയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറയിലോട്ട് നമ്മൾ വെള്ളം നനയുന്നുണ്ടോന്നല്ല അറിയാൻ പറ്റും നമുക്ക്.
1: നമ്മൾ പുറത്തെവിടെയെങ്കിലും ഒരു യാത്ര പോവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ പണി അത് എടുത്തോളും.
2: അതെ, അങ്ങനെ. അതെ, നമ്മളിപ്പോ അത്യാവശ്യം വേണ്ടി വീടെല്ലാം പൂട്ടി പോവുകയാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് ഒന്നും ഒരു ടെൻഷനും ഇല്ല. വെള്ളം ഉണ്ടാവണമെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. വെള്ളം ഉണ്ടാവണം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട്
1: ചെയ്യാൻ പറ്റും. കിണറിൽ നിന്നാണോ ഇതിന്റെ?
2: കുഴൽ കിണറായത്. ഇത് മേലെ വെള്ളമായതുകൊണ്ടാണ് ഞാൻ പമ്പ് മേലെ വെച്ചിരുന്നത്. അതും ഒരു ടെക്നിക്കാണ്. സാധാരണ കുഴൽക്കിണറിലാർക്കും പമ്പ് മേലെ വെക്കാറില്ല, കാണില്ല. ഇതിൻ്റെ മേലെ ഒരു 45 ഫീറ്റ് മേലെ വെള്ളമായതുകൊണ്ട് ഞാൻ ഒരു ഡീപ്പ് വെൽ മോട്ടർ വെച്ചിട്ട് അതിനെ എടുക്കുന്നത്. നല്ല വെള്ളം കിട്ടുന്നുണ്ട്. അതിനൊക്കെ ദിവസം ഒരു 3000 ലിറ്റർ വെള്ളം വേണം. ചില അത് നനക്കാൻ ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മെയ് വരെ മാത്രമേ ഈ ഞാൻ ഡെയിലി നനക്കാറുള്ളൂ. ബാക്കി എപ്പോഴെങ്കിലും ഈ മണ്ണ് വരണ്ടിട്ട് കണ്ടിട്ട് മാത്രമേ നോക്കും ചെയ്യുള്ളൂ. അത് അങ്ങനെ സ്ഥിരമായിട്ട് വെള്ളം നനക്കേണ്ട ആവശ്യമില്ല. ഏകദേശം നമ്മുടെ നാട്ടിൽ December 1 വരെ മഴ കിട്ടുന്നുണ്ടല്ലോ. ഒന്നിച്ച് കിട്ടുന്നില്ലെങ്കിലും കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസം നല്ല ഭംഗിയായിട്ട് വെള്ളം നടക്കുന്നു. എപ്പം ഇതുപോലെ ഈ വെറ്റ് കറുത്തായിരിക്കും ഉണ്ടാവുക.
1: ഇട്ടിരിക്കുന്ന പൈപ്പിൽ എവിടേക്കാണ്, ഒരു എത്ര എണ്ണത്തിന്റെ നടുക്കായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്?
2: 4 കവുങ്ങ് കൂടി സെന്ററിലാണ് ഒരു സ്പ്രിംഗ്ലർ ഉള്ളത്. ഒരു സ്പ്രിംഗ്ലർ ഏകദേശം ഒരു 3 മീറ്റർ അറൌണ്ടിൽ വർക്ക് ചെയ്യും. 3 മീറ്റർ ഡയ 1.5 മീറ്റർ 1.5 മീറ്റർ 1.5 മീറ്റർ 3 മീറ്റർ ഓട്ടത്തിൽ വർക്ക് ചെയ്യും. അപ്പോൾ 4 കൂടിയ ഒരു സെൻട്രലാണ് സ്പ്രിംഗ്ലർ ഉള്ളത്. പിന്നെ അടുത്ത 4 അപ്പുറം അടുത്തു, അങ്ങനെ അങ്ങനെ അത് കണ്ടിന്യൂഷൻ തന്നെ. ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചെയ്തതാണ്, ഇങ്ങനെ ചെയ്ത ഇങ്ങനെ ആവുന്നുള്ളൂ, അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ പ്രത്യേകതൊന്നുമില്ല.
1: കവുങ്ങ് നട്ടതിന് ശേഷം മാത്രമാണ് ഈ ജലസേചനത്തെ പറ്റിയും ചിന്തിച്ചിട്ടുള്ളൂ?
2: അല്ല, അത് ആദ്യം തന്നെ മനസ്സിലുണ്ടായിരുന്നു. ഡിസോർഡർ ആയിട്ട് ഇത് കവുങ്ങിന്റെ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന്റെ ക്രമത്തിൽ തന്നെ നട്ടത്. ഇതിന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ എൻ്റെ അടുത്തുണ്ടായിരുന്നു, വളരെ ചെറുതിങ്ങനെ കുഞ്ഞു വരുന്ന ഇല വരുന്ന ഈ പ്രായത്തിലുള്ളതെല്ലാം. അന്നേരം ഈ സ്പ്രിംഗ്ലർ അല്ല, പകരം ഞാൻ പറഞ്ഞ ആ ബബ്ലറാണ് ഉണ്ടായിരുന്നു. വലുതിനനുസരിച്ചിട്ട് വെള്ളത്തിന് അളവ് കൂട്ടണം. അപ്പോൾ അതെല്ലാം മറിച്ച് അതേ പൈപ്പിൽ തന്നെ, വേറെ ഒന്നും അധികം അഡീഷണൽ കോസ്റ്റ് വരാണ്ട്. ഇതൊരു സാധാരണ കർഷകന് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പൊ പാടാച്ചല്ല, അത് അറിയില്ല അവർക്ക്, അതുകൊണ്ട് അവർക്ക്
1: വരാൻ സാധ്യതയുള്ള ഒരു എന്താ പറയണ്ട ഒരു പോരായ്മകൾ അല്ലെങ്കിൽ പണി വരുന്ന എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം?
2: കംപ്ലൈന്റ് വരുന്നു അല്ലേ? ഇനി കംപ്ലൈന്റ് വരാൻ സാധ്യത തീരെയില്ല. കാരണം ഇത് പോളിമർ പൈപ്പാണ്. ഇതിപ്പം ചവിട്ടിയാലോ ഇതിനോളെന്തെങ്കിലും കല്ലോ തേങ്ങോ വീണാലോ ഒന്നും അത് ഇങ്ങനെ തൽക്കാലൊന്നും ചളുങ്ങുന്നല്ലാണ്ട്
1: ഡ്രിപ്പിന് ഉപയോഗിക്കുന്ന അതേ പൈപ്പ് തന്നെയാണ്.
2: അതേ പൈപ്പ് തന്നെയാണ് ആ പൈപ്പ് തന്നെ. പക്ഷേ ഈ മെയിൻ പൈപ്പില്ല, ഈ ഗ്രേ കളറുള്ള പി വി സി പൈപ്പ്, അത് അതിന്റെ മേലെ ഒന്നും വീണും പൊട്ടോ ഒന്നും പാടില്ല.
1: എന്തെങ്കിലും
2: അത് സേഫ് ചെയ്യണം.
1: എന്തെങ്കിലും ഒരു മണ്ണോ അങ്ങനെ എന്തെങ്കിലും
2: മണ്ണോ വന്നാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ സ്പ്രിംഗിളുടെ ഹെഡ് ഊരിയിട്ട് ഒന്ന് കഴുകി ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് വർക്ക് ചെയ്യും. അത് നമുക്ക് കണ്ണോട് കാണാൻ പറ്റും. ആ സ്പ്രിംഗ്ലറിൽ വെള്ളം വരുന്നില്ല, ആ തൊട്ടടുത്ത സ്പ്രിംഗ്ലറിൽ വെള്ളം വരുന്നുണ്ട്. അന്നേരം ഉറപ്പായിട്ടും ആ സ്പ്രിംഗ്ലറിന്റെ കംപ്ലൈന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ മണ്ണായിരിക്കും. അത് അങ്ങനെയായിരിക്കും, അത് നോക്കിയാൽ മതിയാവും. അത് ജസ്റ്റ് ഒന്ന് അഴിച്ച് അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കേസാണ്. ജസ്റ്റ് ഒന്ന് അഴിച്ച് വൃത്തിയാക്കി തിരിച്ചിടുക, വീണ്ടും വെള്ളം വരും. പിന്നെ ഇവിടെ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഈ ഗ്രാവിറ്റി ഫോഴ്സിൽ ഇതിലോട്ട് വെള്ളം വരില്ല. നിയർ അബൌട്ട് ഒരു 4 മീറ്റർ ഹൈറ്റും നല്ലൊരു ടാങ്ക് വെച്ചാലേ വെള്ളം വരുമല്ലോ. ആ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഈ നമുക്ക് അങ്ങനെ ഒരു ഹൈറ്റ് കൂട്ടുന്ന വൃത്തിയല്ലാതുകൊണ്ട് 2 മോട്ടർ വെച്ചിട്ടുണ്ടോ. ഞാൻ വിദേശത്ത് വരുമ്പോൾ കൂട്ടുന്ന മോട്ടറാണ് ഇതതിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ഇവിടെ ടൈമർ കൺട്രോൾ ഉണ്ട്. അത് ഓൺലൈനിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ടൈമർ കൺട്രോൾ വെച്ചാൽ മതി. പക്ഷേ ടൈമർ കൺട്രോൾ വെക്കുമ്പോൾ എന്നാൽ ബുദ്ധിമുട്ട് വെച്ചാൽ വെള്ളം ഉണ്ടെന്ന് ഉറപ്പായിരിക്കണം, ഇല്ല വെറുതെ മോട്ടർ ഡ്രൈ ആയിട്ട്
1: മോട്ടർ
2: കേടുവരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഓൺലൈനാണ്. ചിലർക്ക് ഓൺലൈനാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. വന്നേരുള്ളവർക്ക് ടൈമർ വെച്ച് കൊടുത്താൽ അവർക്ക് വെള്ളം ഉറപ്പുന്നുണ്ടെങ്കിൽ ടൈമർ വെച്ച് കൊടുക്കും.
1: ഓൺലൈനാക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മൊബൈലിൽ നിന്ന് അത് ഓഫ് ചെയ്താൽ മതി.
2: മൊബൈലിൽ ഇതുപോലെ ഓഫ് ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക. പിന്നെ നമുക്ക് അവിടെ ഒരു ക്യാമറ ഉണ്ടല്ലേ, ഈ ക്യാമറ കൂടെ നമുക്ക് വെള്ളം നനയുന്നതും എല്ലാം കാണാൻ
1: വേണ്ടിട്ടാണ്.
2: വെള്ളം നനയുന്നുണ്ടോ ഇല്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അത് നമുക്ക് അത് മൊബൈലിൽ നോക്കാൻ പറ്റും. മനസ്സിലാവും. അങ്ങനെ നമ്മളല്ല, നമുക്കിപ്പോ ബ്ലോക്ക് ഉണ്ടാവും ചാൻസ് ഇല്ല. പക്ഷെ നമുക്കിപ്പോ വെള്ളേ ഇല്ലാത്ത അസുഖത്തിന്റെ മോട്ടർ ഡ്രൈ ആയിട്ട് പോണ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാച്ചു. നമ്മൾ അന്നേരം ഒന്ന് ക്യാമറ പ്രത്യേകം നോക്കുമെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെള്ളം വരുന്നുണ്ട്. ഒരു സ്പ്രിംഗ്ലർ 2 സ്പ്രിംഗ്ലർ വെള്ളം വന്നു കഴിഞ്ഞാൽ എല്ലാവരും വരുന്നുണ്ട് എന്ന് ഉറപ്പാണ്.
1: അപ്പൊ ഈ ഒരു 40% സ്ഥലത്ത് ഈ പ്ലോട്ടിലേക്ക് ഇത് ഇപ്പൊ ശിവപ്രസാദ് ഏട്ടൻ തന്നെ സെറ്റ് ചെയ്തതായതുകൊണ്ട് പണിക്കൂലിയില്ല.
2: പണിക്കൂലി എന്ന് വെച്ചാല് ഞാൻ ഇതിന്റെ ഹെവി വർക്ക് ഉണ്ട്, കുണ്ടുപിടിക്കല് അങ്ങനത്തെ പണിക്കൊക്കെ ഞാൻ ആളെ
1: വിളിച്ചിട്ടുണ്ട്.
2: അതിനൊന്നും ഞാൻ സ്വന്തം തന്നെ ചെയ്ത് ബല ആരും ഘട്ടം ഘട്ടം മാറ്റി. ഇങ്ങനെ ചില സമയത്ത് നമ്മൾ വർക്കറെ കൂട്ടി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരുന്ന പണിയാണെങ്കിൽ ഞാൻ ഒറ്റക്ക് ചെയ്യുമ്പോൾ ഒരു 3-4 ദിവസം പണന്നേ ഉള്ളൂ. പക്ഷെ ഒറ്റക്ക് തന്നെ അത്ര അങ്ങനെ എമർജൻസി വർക്കൊന്നല്ല ഇത്, അങ്ങനെ ചെയ്തേ ഉള്ളൂ.
1: ഇതിന്റെ പൈപ്പിനും മറ്റു സിസ്റ്റത്തിനും ഒക്കെ ആയിട്ടൊരു എത്ര വിലയായിട്ടുണ്ടാവും?
2: ഈ മോട്ടർ ഒഴിക ഏകദേശം ഒരു 12,000-13,000 രൂപ ആയിട്ടുള്ളൂ, അത്രേ
1: ആയിട്ടുള്ളൂ.
2: പൈപ്പും കണക്ഷനും എല്ലാം കൂടിയിട്ട് ചില ഏകദേശം ഒരു സ്പ്രിംഗ്ലറിന് 15-20 രൂപയേ വരുന്നുള്ളൂ. ഇവിടെ ഏകദേശം ഒരു 40 സ്പ്രിംഗ്ലറേ ഉള്ളൂ. 40x15 പ്ലസ് പൈപ്പ് പ്ലസ് അത് അങ്ങനെ കൂടെ 12,000-13,000 രൂപ ആയിട്ടുള്ളൂ. പിന്നെ മോട്ടറിന്റെ എക്സ്ട്രാ, അത് പിന്നെ നമുക്ക് എല്ലാ വീട്ടിലും മോട്ടർ വേണ്ട. ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു മാഷോട് ചെയ്തു വന്നില്ലേ, അവിടെ മോട്ടറില്ല. അവിടെ വെറും ടാങ്ക് ഹൈ ലെവൽ വെച്ചിട്ട് വെള്ളം തള്ളി പോകും, ഗ്രാവിറ്റി ഫോഴ്സ് തന്നെ വെള്ളം പോയിക്കോളും. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് മോട്ടർ വേണ്ട. അല്ലാണ്ട് ഇതുപോലെ പ്ലെയിൻ സ്ഥലത്ത് മോട്ടർ വേണം. പക്ഷെ അതിന് കുറച്ച് ചില വ്യവസ്ഥയാണ്. അതിനിങ്ങനെ നമ്മൾ വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ ഒറ്റടിക്ക് താഴത്തേക്ക് വെള്ളം പോയി കളി, ഈ ഹൈറ്റുള്ളതുകൊണ്ട്. അപ്പൊ അതിന്റെ ഇടക്ക് നമ്മൾ വെച്ചിട്ട് ഈ സെപ്പറേഷൻ പൈപ്പ് ഇടണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ആദ്യത്തെ പൈപ്പ് തന്നെ വെള്ളം ഒരു കുത്തി മുഴുവൻ അങ്ങ് താഴെ പോകും. പക്ഷെ നമുക്ക് മോട്ടർ വേണ്ട, ടാങ്ക് മാത്രം മതി. അവിടെ ഇപ്പോൾ ഞാൻ വെച്ചത് ഇപ്പോൾ 750 മൂന്ന് ടാങ്കാണ് വെച്ചത്. 2,750 ടാങ്ക്. ഇപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം വളർന്ന് വലുതായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് ആ ടാങ്ക് മതിയാവത്തില്ല. അല്ല പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, വീണ്ടും 2 ടാങ്ക് അഡീഷണൽ കൂട്ടിയാൽ മതി. അങ്ങനെ ചെയ്തിട്ടുണ്ട്.
1: ഈ സിസ്റ്റം ഇപ്പൊ ഈ പറഞ്ഞ ടൈമറും മറ്റു അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്യാനായിട്ടുള്ള
2: ടൈമറിനൊന്നും അത്ര ഒരു വലിയ കോസ്റ്റ് ഒന്നുമല്ല, കൂടി വന്നാൽ ഒരു 600-650 രൂപ ടൈമറിനുള്ളൂ. ഇനി ഇന്റർനെറ്റ് ഉള്ള വീടാണെങ്കിൽ ഇതിനൊരു ഒരു സോൺ ഓഫ് സ്വിച്ച് ഉണ്ട്, ഒരു നമ്മൾ അത് ഈ മൊബൈൽ ഫോണിൽ കൂടെ അല്ലെങ്കിൽ നമുക്ക് നെറ്റ് വഴി ഓൺലൈൻ വഴി ഓണ ആകാം, അതിനങ്ങനെ ഒരു 1000 രൂപ താഴെ ഉള്ളൂ. ആ സിസ്റ്റം കൂടി ആക്കുവാണെങ്കിൽ ഒരു 2000-2500 രൂപയുടെ ഉള്ളിൽ സംഭവം വയറിറക്കും.
1: സാധാരണ ആർക്കും തന്നെ ചെയ്യാവുന്നതാണോ ഇത്? മൊബൈലുമായിട്ടുള്ള കണക്ഷൻ
2: ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സോൺ ഓഫ് എന്ന് പറഞ്ഞാൽ സ്വിച്ചിങ് ഇല്ലേ, അത് വാങ്ങിക്കുമ്പോൾ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. നമ്മൾ എല്ലാ ആപ്ലിക്കേഷനുള്ള പോലെ അതിന് ആപ്ലിക്കേഷൻ ക്യാമറ ഉണ്ടാവും, ആ ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ അതും നമുക്ക് ടൈമറായിട്ട് ഉപയോഗിക്കാം, കൃത്യമായിട്ട് അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചത്. നമുക്കിപ്പോൾ സൺഡേ മൺഡേ വെള്ളം വേണ്ട, ചൊവ്വ പിന്നെ ബുധം വേണ്ട വേള, അതും നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് ഉപയോഗിക്കാം. പക്ഷേ നെറ്റ് വേണം, ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. അതാണ് നെറ്റുള്ളവർക്ക് ഇപ്പോൾ നമുക്കെല്ലാം ഇവിടെ നെറ്റുണ്ട്. ഇതുപോലെ ടൈമറിലും ഇതുപോലെ പിന്നെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ ഇങ്ങനെ അതിന് മേലെ കണ്ടില്ല, ഒരു എടുത്ത് കണ്ടില്ലേ, ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ മഴക്കാലമായതുകൊണ്ട് ടൈമറ് ടോട്ടലി ഓഫ് ചെയ്തിരിക്കുക. ആ വീക്കിൽ അതന്നെ, ആ വീക്ക് ഡേ എല്ലാം നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഞാൻ ഇത് ടോട്ടലി ഓഫ് ആക്കിയിട്ടിരിക്കുക. നമുക്കിപ്പം വെള്ളം വേണ്ടല്ലോ, വേണ്ട.
1: ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം സ്വന്തം കൃഷിയുടെ തല ചെയ്തതുപോലെ തൊട്ടടുത്തുള്ള ഒരു മാഷ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു, അങ്ങനെ പുറത്ത് മറ്റാർക്കെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ട്?
2: ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരുനെല്ലി വലിയ ചെയ്തിട്ടുണ്ട്, അത് വലുതാണ്, ഒരു 10-22 ഏക്കർ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ പല സ്ഥലത്തും കൺസൾട്ടൻസി ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ആ ഗോണിക്ക് പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ കോഫി തൈക്ക് വേണ്ടിയിട്ട്, ആ അതും വലിയ സ്ഥലമാണ്, നിയർ അബൌട്ട് ഒരു 2 കിലോമീറ്റർ ഒക്കെ ഉണ്ട്.
1: അപ്പോ ശിവപ്രസാദ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കുന്നത് ഈ ഒരു മേഖല തന്നെയാണ് അല്ലേ?
2: നമ്മൾ അത് ഇലക്ട്രോണിക്സ് ആണ് എന്റെ ബേസ്.
1: പുള്ളി പഠിച്ചതാണ്?
2: അല്ല, ഞാൻ പഠിച്ചത് പ്രൈവറ്റ് ആയിട്ട് പഠിച്ചതാണ്. പ്രൈവറ്റ് പഠിച്ചിട്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ റെഫറൻസ്, അന്ന് യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മാഡം. പിന്നെ പിന്നെ നോക്കി, പിന്നെ കമ്പനി ഗൾഫിൽ പോയപ്പോൾ കുറച്ചും കൂടെ ഡെവലപ്പായി. അവിടെ നിന്ന് പിന്നെ കുറച്ച് പഠിച്ചായിരുന്നു. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി വീണ്ടും ഇലക്ട്രിക്കലെ കുറിച്ച് പഠിച്ചു.
1: ഞാൻ
2: ഇലക്ട്രിക്കൽ സൂപ്പർവൈസറാണ് ആ കമ്പനിയുടെ.
1: അതുകൊണ്ടാണല്ലോ
2: ഞാൻ ഷോപ്പിലും എല്ലാ ഇലക്ട്രിക്കൽ പണിന്റെ എല്ലാം മക്കളെ സഹായിക്കുന്നു.
1: അപ്പൊ ഇനിയിപ്പോ പുറത്താരെങ്കിലും ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം കേട്ടിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും അന്വേഷിച്ച് വേറെ ഒരാളെ സ്ഥലത്ത് ചെയ്ത് കണ്ടിട്ടാകുമ്പോൾ മറ്റുള്ളവർ ചോദിക്കുമല്ലോ, അപ്പൊ പോയിട്ട് ചെയ്തു കൊടുക്കാൻ തയ്യാറല്ലേ?
2: ഒരു ബുദ്ധിമുട്ടില്ല അതിൽ, അങ്ങനെ നമുക്ക് അതിന് പ്രത്യേകം ഇതില്ല. അടുത്തൊക്കെ അത് വളരെ ഈസി ആയിരിക്കും, ദൂരെയാണെങ്കിലും നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കേണ്ടിടത്തന്നെ. തിരുനെല്ലി പോയി എന്ന് പറയുന്നത് തന്റെ ഒരു സുഹൃത്തു കൂടെ വന്ന് കണ്ടിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്. അതും അത് ഇതേപോലെ തന്നെ അവിടെ പിന്നെ അയാള് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇരുമ്പ് പൈപ്പിലും വെച്ചിട്ട് ഭയങ്കര കോസ്റ്റ് ആയി, അയാൾക്ക് ഒന്നും അറിയത്തില്ല. ഈ ഇരുമ്പിന്റെ പൈപ്പെല്ലാം വെച്ചിട്ട് അത് ചെയ്തത്, പൈപ്പ് ഇരുമ്പിന്റെ ടി ജംഗ്ഷൻ ഇതൊക്കെ വെച്ച് ചെയ്തു. അപ്പൊ അതൊക്കെ തുരുമ്പിച്ച് ഉള്ളിൽ മണ്ണ് നിറഞ്ഞ് മൂടി എല്ലാം കൂടി അങ്ങനെയൊക്കെ ആയി. അങ്ങനെ അതെല്ലാം ഞാൻ മാറ്റിയെടുത്ത് അതിനകത്ത് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ മെയിൻ ലൈൻ പൈപ്പെല്ലാം ഉപയോഗിച്ചു. പിന്നെ കുഴൽക്കിണർ ഒഴിവാക്കിയായിരുന്നു വെള്ളമില്ല വേണ്ടി, പക്ഷേ അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ അത് വെള്ളമൊക്കെ നോക്കി അതിൽ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ വന്നു. രണ്ട് കുഴൽക്കിണറിലും ഉണ്ട്. അവർക്ക് ഏകദേശം ഒരു ഒരു ദിവസം ഒരു 8000 ലിറ്റർ വെള്ളം വേണം. ഒരു കുഴൽക്കിണറിന് കിട്ടും, പക്ഷെ രണ്ട് കുഴൽക്കിണറിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുക്കും. പിന്നെ അവിടെ നിന്ന് നല്ല മണ്ണാവും. ഇതിപ്പോ ഇവിടെ വേനൽക്കാലത്ത് ഇവിടെ ഒരു ദിവസം ഉണങ്ങി കഴിഞ്ഞാലല്ല മരുഭൂമി പോലെ ആവുക, മഴ പെയ്ത ചളിയും. പക്ഷെ അവിടെ അങ്ങനെയല്ല. പിന്നെ വെച്ചാൽ വെള്ളം ഇപ്പം നമ്മളിപ്പം ഡെയിലി ഒരു 1000 ലിറ്റർ വെള്ളടിക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് അടിക്കുവാണെങ്കിൽ ഈ 1000 ലിറ്റർ മതിയാവേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ നനവ് നിലനിർത്തുന്നു, വെള്ളം അടിച്ചുകൊണ്ട് നനവ് നിലനിർത്തിയില്ല പിന്നെ നമ്മൾ 2000-3000 ലിറ്റർ വെള്ളടിക്കേണ്ടി വരും. അതിന് പകരം ഉള്ളത് കുറച്ച് കുറച്ച് ഇൻഡിക്കേറ്റഡ് വെള്ളം കൊടുക്കുക. അതാണ് അങ്ങനെ ചെയ്തത്.
1: സാധാരണ ഒരു നമ്മളെ വീട്ടിലേക്ക് എടുക്കുന്ന ഒരു കുഴൽ കിണർ വെള്ളം ഉള്ളൊരു കിണറുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കണക്ഷൻ എടുത്തുകൊണ്ട് നമുക്കൊരു പ്ലോട്ടിലേക്ക് ചെയ്യാം.
2: വെള്ളം ആ കിണറിൽ വെള്ളം ഉണ്ടാവണം ആവശ്യം. ഇപ്പൊ പാലയവിടെ കിണർ വന്ന് ഒരു 300-450 അടി കാടുള്ള കിണറായിരിക്കും. അപ്പോൾ ഈ 300 അടിക്ക് മേലുള്ള കിണറിലൊക്കെ എന്ന് വെച്ചാൽ പ്ലന്റി ഓഫ് വാട്ടർ ഉണ്ടാവത്തില്ല. ഒരു കഷ്ടിച്ചൊരു 20 മിനിറ്റ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 40-30 മിനിറ്റ് അടിക്കുമ്പോൾ വെള്ളം തീരും. പിന്നെ അവരെന്ത് ആ വീട്ടിൽ ഇറന്ന് വെച്ചാൽ വീണ്ടും ഒരു 1/2 മണിക്കൂർ 3 മണിക്കൂർ കാത്തു നിന്നിട്ടാണ് വീണ്ടും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്

0: വെള്ളം കിട്ടണം. നല്ല വെള്ളം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഒരു 1000 ലിറ്റർ വെള്ളം ഒരു 1 HP മോട്ടോർ ഉപയോഗിച്ചിട്ട് അടിക്കുവാണെങ്കിൽ 18 മിനിറ്റ് വേണം. അപ്പോൾ ആ വെള്ളം ഇല്ലെങ്കിൽ 1-2 മണിക്കൂർ വേണ്ടി വരും കുറച്ച് കുറച്ചിങ്ങനെ അടിച്ചിട്ട്. അപ്പോൾ അതാ ഒരു ബുദ്ധിമുട്ടുള്ളൂ.
1: പല കർഷകരും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നനക്കാൻ സൗകര്യം ഉണ്ടെങ്കിലും ഇത് ഇതിന്റെ പിന്നാലെയുള്ള നടത്തം ഒഴിവാക്കാന്ന് വിചാരിച്ച് പലരും ചെയ്യാറില്ല അല്ലേ?
0: അങ്ങനെ അങ്ങനെ ഒഴിവാക്കിയവര് ഈ വെള്ളം നനക്കാനും പിടിക്കാനും ഒക്കെ ചില വീട്ടിലുള്ളവർക്ക് മിക്കവാറും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു വീട്ടിൽ ആയാൽ കാൽപ്പുണ്ടെങ്കിൽ അങ്ങനെ, പക്ഷേ ഈ ആര് വളം നനക്കും എന്നുള്ള അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി അവരെല്ലാം.
1: നമ്മുടെ ഇതിന്റെ കോസ്റ്റ് 40% സ്ഥലത്തൊരു 12,000
0: ഇപ്പോൾ ഇപ്പോൾ 100 കവുങ്ങ് ഒരു എക്സാമ്പിൾ 100 കവുങ്ങ് ഒരു 100 കവുങ്ങിന് ഈ സ്പ്രിങ്കിൾ പിന്നെ ചെയ്യുകയാണെങ്കിൽ 2 മോട്ടോറും ടൈമറും എല്ലാം കൂടിയിട്ട് കൂടി വന്നാൽ ഒരു 60,000 രൂപയ്ക്ക് താഴെ. 2 മോട്ടോറിന് 10-20,000 രൂപയും അതിൻ്റെ ടൈമർ 22 ഒരു 50 രൂപയ്ക്ക് താഴെ ആവത്തുള്ളൂ. പക്ഷേ ലൊക്കേഷൻ ഓൾമോസ്റ്റ് ക്ലിയർ ആയിരിക്കണം. ലൊക്കേഷൻ വലിയ സ്റ്റെപ്പും ഇപ്പോഴുള്ള ലൊക്കേഷൻ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞ പോലെ ഇതുപോലെ ഇതിപ്പോൾ 2 മോട്ടോർ ഞാൻ വെച്ചത് എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒരു മോട്ടോറിൽ പ്രഷർ കുറയുമ്പോൾ മറ്റേ മോട്ടർ പോകണം ഓട്ടോമാറ്റിക്കായി. അതിനാണ് ആ സാധനമൊക്കെ വെച്ചിരിക്കുന്നത്, സോളിനോട് എന്ന് പറയും.
1: ഒറ്റ
0: കട്ടാവും, ഇനി രണ്ടൊന്നിച്ചാവും, അങ്ങനെയാക്കാം. ഞാൻ ഇപ്പോൾ 2 സോണായി തിരിച്ചിട്ടുണ്ട്. ഇതിലുണ്ട് സോൺ എയും സോൺ ബിയും. അത് സോൺ എ, ഇത് സോൺ ബി തിരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നുവെച്ചാൽ നമുക്ക് വെള്ളത്തിന്റെ പ്രഷർ കുറയുകയാണെങ്കിൽ ഒരു പാത്ര ലൈൻ അങ്ങ് കട്ട് ചെയ്യും, ഇട്ടിട്ട് പിന്നെ ഒരു പാത്രടിക്കും, അത് പൂർത്തിയായിട്ടാകുമ്പോൾ അടുത്ത സോൺ ഓണാക്കും. അങ്ങനെയും ചെയ്യാം.
1: ഇപ്പൊ ഈ 60,000 ഈ പറഞ്ഞിരിക്കുന്ന പൈപ്പ് മോട്ടോർ ടൈമറും ഒക്കെ ആയിട്ട് വരും. അതിനൊപ്പം ഈ ഇതിന്റെ ചെലവ്,
0: ഇതിന്റെ നമ്മൾ ഒരു പ്ലംബർ വിളിച്ചിട്ട്, ഞാനിപ്പോൾ ഡയറക്റ്റ് കുത്തിരുന്ന് ചെയ്യാൻ കുറച്ച് പാടാണ്, ഒന്നാണ്ട് ഏജും പ്രായം കൊണ്ട്. എന്നാലും നമ്മൾ കൂടെ നിൽക്കും. ഒരു പ്ലംബർ വിളിച്ചാൽ തന്നെ ഒരു രണ്ട് ദിവസത്തെ പണിക്കൂലി, ഒരു 1200 പണിക്കൂലി അത്രയാണ്. എന്നാലും മാക്സിമം ഞാനല്ല, ഒരു ഞാൻ പറഞ്ഞ 60 ആവത്തുള്ളൂ. ഈ 100 കഴുങ്ങും ഇതേ സ്ഥലമാണെങ്കിൽ പിന്നെ ഇതുപോലെ ഒരു 1 HP മോട്ടറും ഇപ്പോഴത്തെ മാർക്കറ്റ് വില പറഞ്ഞത് 8.5 ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ 2 മോട്ടോർ വാങ്ങിയാൽ തന്നെ 8 × 16 പ്ലസ് ഒരു 20,000 അതിലൂടെ ഒരു എനിക്ക് തോന്നുന്നു 40,000 ഈ പൈപ്പും കുറച്ച് വിലക്കയറ്റം വന്നിട്ടുണ്ട്. എന്നാൽ തന്നെ ഒരു 5% കുറച്ച് അധികമാവുന്നേ ഉള്ളൂ.
1: ഇതിന്റെ ഒരു കാലാവധി പറയുകയാണെങ്കിലോ, എത്ര കാലം ഇത് ഇതിങ്ങനെ തന്നെ?
0: ഇതിപ്പോ 4.5 വർഷമായി. ഇതുവരെ ഒന്നും പൊട്ടിയിട്ടോ ഒന്നുമില്ല, ഒന്നും പൊട്ടിയിട്ടില്ല. മെയിൻ PVC പൈപ്പില്ലേ, അത് മാത്രമേ പറ്റാനുള്ളൂ. പക്ഷെ അത് പറ്റിക്കഴിഞ്ഞാലും ഇതങ്ങനെ പറ്റിയതാണ്, കണ്ടില്ലേ, അങ്ങനെ പറ്റിയാലും ഒരു ചെറിയ സോക്കറ്റ് ഇട്ടിട്ട് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ, അതേ പറ്റത്തുള്ളൂ. ഈ പോളിമർ പൈപ്പ് ബ്ലാക്ക് പൈപ്പിന് അതിനൊന്നും പറ്റത്തില്ല. അത് എത്ര ഡിഗ്രി ചൂടായാലും ഒന്നും അത് ഒന്നും ആവത്തില്ല. അത് ചവിട്ടിയാലും ഒടിച്ചാലും വീണ്ടും വീണ്ടും നിവർന്നു വരുന്ന പൈപ്പാണ്.
1: ഇതല്ലാതെ നമ്മളിപ്പോ ചെറിയ ചെടികൾക്ക് നനക്കുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ടല്ലോ, ഡ്രിപ്പ് ഇറിഗേഷന്റെ ആ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടോ?
0: നമ്മൾ പൂന്തോട്ടത്തിനൊക്കെ ചെയ്യുന്നില്ലേ, ചെയ്യുന്നുണ്ട്, പെർമനന്റ് ഡ്രിപ്പ്
1: ചെയ്തിട്ടുണ്ടോ? സൂപ്പർവൈസറായിട്ട് ചെയ്തിട്ടുണ്ട്.
0: ഞാൻ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗ്രോ ബാഗിലൊക്കെ. അതിപ്പോ എടുത്ത് കളഞ്ഞതാണ്. അതായത് 8 MM പൈപ്പ് വെച്ചിട്ട് അതിന് 4 MM കണക്ഷൻ കൊടുത്താൽ അതിങ്ങനെ ഇറ്റി കൂടിയിരുന്നു. അതും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഗ്രോ ബാഗ് പിന്നെ മാറ്റി വെക്കാൻ പോലെ പെർമനന്റ് ഗ്രോ ബാഗ് വെക്കുന്ന സിസ്റ്റം ഞാൻ നേരത്തെ പിന്നെ മേഡത്തിൽ കാണിച്ചില്ല, പോണ്ടിച്ചേരി ഗവൺമെന്റിന്റെ. അവരത് അങ്ങനെയാണ്, അവർ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ആക്കിയിട്ട് അതിനെ വില വെച്ചില്ല. അപ്പൊ അതൊക്കെ ചില പെർമനന്റ് ആണ്, അപ്പൊ അത് ചെയ്യാൻ പറ്റും.
1: പിന്നെ നമ്മുടെ ഈ മൾച്ചിങ് ചെയ്തിട്ട് പ്രിസിഷൻ ഫാമിംഗ് ഉണ്ടല്ലോ, മൾച്ച് ചെയ്ത് അതിനിടയിലൂടെ ഡ്രിപ്പ് ചെയ്ത് പൈപ്പ് ഇട്ട് കൊടുത്ത്
0: അങ്ങനെ ചെയ്യാറുണ്ട്. മറ്റേ ഈ വീട് മാറ്റൊക്കെ വിരിച്ചിട്ട് വീട് മാറ്റിന് ഉള്ളിലേക്കൂടെ പൈപ്പ് രാജസ്ഥാനിലൊക്കെ അങ്ങനെ ചെയ്യാറ്.
1: നമ്മുടെ നാട്ടിലിപ്പോ വ്യാപകമായി കൊണ്ടിരിക്കുന്നു.
0: രാജസ്ഥാനിലൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഈ വെള്ളം പുറത്ത് കാണത്തില്ല, ഭൂമിന്റെ ഉള്ളിൽ കൂടി അത് അങ്ങനെ പോവുകയ.
1: മറ്റൊരു കാര്യം പറഞ്ഞത് ഫോഗിങ് അല്ലേ, നമ്മുടെ പോളി ഹൗസിലും മറ്റും ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഫോഗിങ് സംവിധാനം അതും ചെയ്തിട്ടുണ്ട്.
0: അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇതൊന്നും സാധാരണ വർക്ക് തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് അതിൻ്റെ ഒന്നും ടെക്നിക്കൊന്നും ഇല്ല. അതിന് ഫോഗിന്റെ നോസിൽ വേണം, വളരെ ചെറിയ സൂചി പോലുള്ള ഫോഗിന് നോസിൽ വേണം. ആ ഫോഗിലെ കൂടി മോട്ടോർ കുറച്ച് പ്രഷറിൽ കടത്തിലും വെള്ളം ആവാണ്ട് ഇങ്ങനെ കടികളായിട്ട് ഇങ്ങനെ തെറിക്കും. അത് സാധാരണ പൂന്തോട്ടങ്ങളിലും മറ്റ് ഈ പാർക്കിലൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ഫോഗിങ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളെ മേക്ക് നനഞ്ഞ് തട്ടിയാലും നമുക്ക് നന്നായിട്ട് തോന്നൂല.
1: പോളി ഹൗസ് എന്ന് പറയുമ്പോൾ എല്ലാം ചുറ്റുപാട് മറച്ചു കെട്ടിയിരിക്കുന്ന ഒരു സംവിധാനം. അപ്പൊ അതിനിടയ്ക്ക് ഉള്ളിലുള്ള ചൂടിനെ നമ്മളൊരു ഈർപ്പം കൊടുത്ത് നിലനിർത്തും.
0: ഒരു 26 മുതൽ 36 ഡിഗ്രി വരെ ആക്കാൻ കഴിയും ഈ ഇതിനകത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ. അത്
1: ഊഷ്മാവ്
0: വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്. അത് ആ ചൂട് കൂടുമ്പോൾ വീണ്ടും സ്വയം ഓണാക്കാനുള്ള സമയം അതൊക്കെ ഉണ്ട്. അതിനൊക്കെ സാധാരണ ഇതിന് അതിന് വലിയ ഒരു ടെക്നോളജി ഒന്നും അല്ല അത്. പക്ഷെ ഇത് ചെയ്യുന്നവരത് വലിയ സംഭവം എന്ന് പറയും. ഇത് ചെയ്യുന്ന പ്രൊഫഷണൽ ടീമുകാർ അത് വലിയൊരു സംഭവം അങ്ങനെ എങ്ങനെയാണെന്ന് പറയും.
1: നമ്മുടെ പോളി ഹൗസിലൊക്കെ വരുന്ന പലരും തുടങ്ങിയെങ്കിലും പരാജയപ്പെട്ടു പോകുന്ന ഇത്തരം ടെക്നിക്കലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്.
0: ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാകും. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സ്പ്രിംഗ്ലർ പോലെയല്ല ഈ ഫോഗിങ് സിസ്റ്റത്തിനുണ്ട്. അതിന് വെള്ളത്തിന് ഇതാ അതുമാതിരി ഒരു ഫിൽട്ടർ വെക്കണം. അത് അവിടെ വെച്ചിട്ടുണ്ട് ഒരു കറുപ്പ് നിറം.

0: അതിനകത്ത് വളരെ ചെറിയ ഫിൽറ്ററുണ്ട്.
1: ആ
0: ഫിൽറ്ററിൽ കഴിഞ്ഞിട്ടേ വെള്ളം പുറത്തേക്കും. അപ്പോൾ ഫോഗിങ്ങിൽ വെള്ളം ക്ലോഗ് ആവുള്ള ചാൻസ് വളരെ കുറയും. പിന്നെ മാത്രമല്ല അത് ഇടയ്ക്ക് തുറന്ന് വൃത്തിയാക്കുകയും വേണം. ഇതെല്ലാം നമ്മൾ വെച്ച് കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ പറയും ഇങ്ങനെ നിങ്ങൾ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പിന്നെ നല്ല കോണ്ടാക്ട് ഉണ്ടാവും, എപ്പോൾ വേണമെങ്കിലും ഫീൽ ഫ്രീ വിളിക്കാൻ അറിയും, കണ്ടവർ വിളിക്കും, കുഴപ്പമൊന്നുമില്ല. ആര് ചെയ്ത് കൊടുത്താലും നമ്മൾ നമ്മളോട് ഹെൽപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും.
1: ഈ പറഞ്ഞിരിക്കുന്ന ഈ സ്പ്രിംഗ്ലർ അല്ലാണ്ട് ഈ ഫോഗിങ് സിസ്റ്റം പുറത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ?
0: സിസ്റ്റം ചെയ്തിട്ടുണ്ട് നമ്മള്. ഞാൻ പറഞ്ഞ ഈ തിരുവല്ല ഒരു പൂന്തോട്ടത്തോളം ചെയ്തിട്ടുണ്ട്. അവരിയിരിക്കുന്ന സ്ഥലം അത് നല്ല ചൂടാണ്. അവിടെയുള്ള ഒരു 46-48 ഡിഗ്രി ചൂടും വരും. അവര് ഒരു ഫാമിലി ഇരുന്ന് വർത്തമാനം പറയുന്നത് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത്. ഒരു ചെറിയ ചെയ്തിട്ടുണ്ട്. ഇനി സാധനമൊക്കെ നമ്മൾ കണ്ണൂർ അവൈലബിൾ ആണ്, എവിടെയും പോകാനൊന്നുമില്ല.
1: നമ്മുടെ നാട്ടിലിപ്പോ ഈ പറയുന്ന തരത്തിന് വില ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലും എടുക്കുമ്പോ ഇവിടെ വ്യത്യാസമുണ്ടോ?
0: വില എല്ലാം സെയിം ആണ്. നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിട്ട്, പിന്നെ അതുപോലെ ഈ തൃശ്ശൂർ ഒരു അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അവിടെയാണ് കുറച്ച് ചീപ്പ് റേറ്റും നല്ല ഇതുള്ളത്. അവർ ഇതിനായിട്ട് ഉള്ളതാണ്. എല്ലാ സാധനങ്ങളും ഏറെക്കുറെ കിട്ടും. നമ്മളതിന് ദൂരം വഴിക്ക് കോയമ്പത്തൂര് അങ്ങനെ പണ്ടല്ല പോവാ ആവശ്യമില്ല.
1: പിന്നെ ഇവിടെ കുരുമുളക് നട്ടിരിക്കുന്നത് PVC പൈപ്പിലാണ്. അപ്പൊ PVC പൈപ്പില് കുരുമുളക് അതും സ്വന്തമായിട്ട് തന്നെ സെറ്റ് ചെയ്തത് അല്ലേ?
0: ആരും ഒരു സഹായം തൊടില്ല. ഒരാളെ കൂട്ടിന് വിളിച്ചു, ഞാൻ തന്നെ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി, ഞാൻ തന്നെ നിറച്ച് ബാക്കി എക്സ്റ്റൻഷൻ ഞാൻ തന്നെ ചെയ്തു. ഇത് ആദ്യം നമ്മള് 2.5 മീറ്റർ ചെയ്തു, പിന്നെ കുരുമുളക് വളർന്നതനുസരിച്ചിട്ട് എക്സ്റ്റൻഷൻ ചെയ്തു. ഇതിപ്പം 4.5 മീറ്റർ ഉണ്ട്. അരമീറ്റർ മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയി, ബാക്കി 4.5 മീറ്റർ. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഒന്ന്
1: കെട്ടിക്കൊടുക്കണം.
0: പിന്നെ ഇതിന് ഇത് വാങ്ങിക്കും, ഇത് ഭയങ്കര മിനുസാണ് ഉണ്ടാവുക, പോളിഷാണ് ഉണ്ടാവുക. ഒരു 5-6 മാസം കഴിയുമ്പോൾ ആ സ്മൂത്ത് അങ്ങ് ഒരു മാറ്റ് ഫിനിഷ് ആവും. അപ്പോൾ പിന്നെ സുഖമായിട്ട് അങ്ങ് പിടിച്ചോളൂ. പിന്നെ പിന്നെ പിന്നെ കെട്ടണ്ട. അപ്പോൾ അവിടെ ഒന്നും കെട്ടിട്ടില്ല കേട്ടോ, അതങ്ങ് പോയത്
1: പോയിട്ടുണ്ട്.
0: ഇപ്പം പറഞ്ഞ വെച്ചാൽ ചൂടാവുമ്പോൾ ഈ കുരുവെള്ളിന്റെ പൈപ്പ് എങ്ങനെയാ ചൂടാവുക? അത് ചൂടാവത്തില്ല. അപ്പൊ ഇവര് പറഞ്ഞൊരു സംശയം ചൂടാവും, ചൂടായി കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ഇതായിട്ടില്ല. ഇപ്പൊ നല്ല ചൂടുള്ള നല്ലോണം വെയിൽ കിട്ടുന്ന സ്ഥലമാണ് ഇത്. തെക്കൻ വെയില് നല്ലോണം കിട്ടുന്നത്. അതുകൊണ്ട് ആ ഈ കവുങ്ങിന്റെ ഓല കണ്ടില്ല,
1: അത്രയും
0: വെള്ളം വന്നിട്ട് ഉണങ്ങുന്നത് ആവുള്ളു. ആ സ്ഥലത്ത് പോലും ഇത് ഉണങ്ങാണ്ട് ഒരു കുരുമുളകായി പോലും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു. 5 വർഷം വന്നോണ്ട് അതിനും പ്രശ്നം വന്നു.
1: ഇതിന്റെ PVC പൈപ്പിന് എത്രയായി?
0: ഇപ്പൊ ഒരു PVC പൈപ്പിന് ഇപ്പൊ 1000 രൂപയാണ്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഏകദേശം ഒരു 700 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 1000 രൂപയാണ്. ഇപ്പം ചിലവർ കോൺക്രീറ്റ് പോസ്റ്റർ ഉണ്ട്. ഇപ്പോൾ 1500 രൂപയാണ് അതിന്. കോൺക്രീറ്റ് പോസ്റ്റാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ട് വെച്ചാൽ നമുക്കത് ഏണി വെച്ചിട്ട് കയറാൻ പറ്റും. ലേശം ചിലവ് കൂടിയാലും കയറാൻ പറ്റും. പക്ഷെ ഇപ്പം ഇനിയിപ്പം പുതിയ ചെയ്യുന്നവർക്ക് ലാഭം അതാണ്. കോൺക്രീറ്റാണ് നല്ലത്. ഏറ്റവും ബെസ്റ്റ് വെച്ചാൽ നല്ല ഈ സാധാരണ കോൺക്രീറ്റ് ചെയ്യുന്നവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് 4x4 കനത്തിൽ വാർത്തിട്ട് ജസ്റ്റ് 2 കമ്പിയിലിട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. ഒന്നും ആകത്തില്ല. കുറെ കൊല്ലം അങ്ങനെ ചെയ്തവർ കൂടിയിട്ടുണ്ട്.
1: ഈ നട്ടിരിക്കുന്ന കുരുമുളക് ഏതിനാണ്?
0: പന്നിയൂർ വണ്ണ്. അതും കൃഷി ഓഫീസ് പറഞ്ഞു തന്നെ അത് നട്ടാൽ മതി. മറ്റൊന്നും പന്നിയൂർ വണ്ണാലും 2 ആയാലും ഇതെല്ലാം ഇതിന്റെ വകഭേദം തന്നെയാണ്. പിന്നെ നിങ്ങൾ പന്നിയൂർ വണ്ണനത്തെ പിന്നെ വെള്ളത്തിന് കുറച്ച് കൊണ്ടുവന്നു ചെയ്തു തന്നു. പിന്നെ മോഹിത് നഗർ എന്നിട്ട് കർണാടക ബ്രീഡുള്ള സാധനമുണ്ട് മോഹിത് നഗർ. അത് പിന്നെ നമ്മള് കാസർകോടൻ, സാധാരണ കാസർകോടൻ. പിന്നെ ഒരു കുറച്ച് പിന്നെ നീലഗിരി ഉണ്ട്, ഇവിടെ എങ്ങാനും ഉണ്ട് സാധനം ഒരു. അപ്പോൾ അവരെ നമുക്ക് ഇതിനെ പറ്റി അധികം അറിയില്ല. അതുകൊണ്ട് നിങ്ങളിത് ഒരു 10-15 തൈ കൊണ്ടുപോയാൽ മതി പറഞ്ഞു.
1: കഴിച്ചു തുടങ്ങിയ പലതും ഉണ്ടല്ലോ, ഒരുവിധം കഴിച്ചു അല്ലേ?
0: ഏകദേശം നിയർ അബൌട്ട് ഏകദേശം എല്ലാം കഴിച്ചു തുടങ്ങി, അല്ലെങ്കിൽ പൂത്തു തുടങ്ങി.
1: അപ്പൊ ഇത്രയും സിസ്റ്റങ്ങളാണ് ഈ തോട്ടത്തിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരുവിധം എല്ലാ സാധനങങ്ങളും ഇതിന് ചുറ്റുവട്ടത്തായിട്ടുണ്ട്. പച്ചക്കറികളും
0: പച്ചക്കറികളുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പച്ചക്കറികളാണ് ഞാൻ ഇപ്പൊ അധികം ചെയ്യാവുന്ന കാരണം. കാരണം ഇത് വിൽക്കാൻ മാത്രമുള്ള പച്ചക്കറി ഉണ്ടാവും ചെയ്തില്ല, നമുക്ക് ഒരുപാട് അധികമായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെറിയ ഇപ്പൊ ഞാൻ കുറച്ച് കൊണ്ടെങ്കിലും കുറച്ച് അളവിച്ചിട്ടുണ്ട്.
1: ഈ തോട്ടത്തിനകത്ത് തന്നെ ഒരു ഒരു കൂട്ടിനകത്ത് കുറച്ച് താറാവുകളുണ്ട്, 2-3 കോഴികൾ അങ്ങനെയൊക്കെ ആയിട്ടൊരു
0: കോഴി. ആദ്യം 10-120 കോഴികളുണ്ടായിരുന്നു. അപ്പൊ ഈ കുറുക്കന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ആദ്യം ഞാൻ ചുറ്റും ഈ വലയിട്ടിട്ട് അതിന്റെ അകത്ത് ഇളക്കിയിട്ടാണ് ചെയ്യാറ്. പിന്നെ ഇപ്പൊ പിന്നെ കോഴി കുറച്ചുകൊണ്ടാണ് ആ ചെറിയ വലയാക്കിയത്. ഇനിയിപ്പോ ഞാൻ ഫ്യൂച്ചറിൽ ഇനി ഈ മതിൽ കുറച്ചും കൂടെ ഉയർത്തി വീണ്ടും ഈ കോഴിയെ പറ്റിയൊരു ഗുണം എന്ന് വെച്ചാൽ അതിന്റെ വിസർജനം കാര്യം ഇതിൽ തന്നെ വീഴുകയും ചെയ്യും. പിന്നെ ഈ കളകൾ 0 ആയിരിക്കും, കളകളേ ഉണ്ടാവത്തില്ല.
1: ഇപ്പൊ നമ്മുടെ നാട്ടിലെ കർഷകർ വന്യമൃഗശല്യം വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ പന്നിയായാലും മുള്ളൻ പന്നിയായാലും മറ്റും പക്ഷികളായാലും അതിൻ്റെയൊക്കെ ഒരു പഴത്തോട്ടത്തിലൊക്കെ വലിയ ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ചെറുക്കാനുള്ളൊരു സംവിധാനം എന്ന പോലെ ശിവപ്രസാദ് ഏട്ടൻ സ്വന്തം തോട്ടത്തിൽ പരീക്ഷിച്ചിരിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് പറയും.
0: നമ്മൾക്ക് ഈ രാത്രി കാലങ്ങളിൽ പിന്നെ കുറുക്കൻ അല്ലെങ്കിൽ പന്നി വവ്വാൽ ഇതൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞാൽ നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്താ ചോദിച്ചാൽ അവിടെ ഒരു പി ഐ ആർ സെൻസർ എന്തെങ്കിലും ചെറിയ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അലാറം അതിനൊരു അലാറം കണക്ട് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു സ്ട്രോബ് ലൈറ്റ്, സ്ട്രോബ് പറഞ്ഞാൽ ഫ്ലാഷ് ആവുന്ന നല്ല രീതിയിലുള്ള ഫ്ലാഷ് അടിക്കുമ്പോൾ ഈ ചെറിയ എന്തെങ്കിലും ചെറിയ ചലനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിന് പി ഐ ആർ മോഷൻ സെൻസർ എന്നാണ്, പി ഐ ആർ മോഷൻ സെൻസർ. അപ്പോൾ ചെറിയ ചലനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് കുറുക്കനായാലും പക്ഷിയായാലും അന്നേരം ഇത് പിന്നെ അലാറടിക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ വലിയ രീതിയിൽ ഫ്ലാഷ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വളപ്പിൽ ഞാൻ എൻ്റെ കോഴിക്ക് വേണ്ടി വെച്ചതാണ്. അത് നമുക്ക് വ്യാപകമായിട്ട് വെക്കും. അപ്പോൾ ആ കോഴികളുകൊണ്ട് അതിൻ്റെ ചുറ്റുവട്ടത്ത് കുറച്ച് റംബൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു, അതിനൊന്നും യാതൊരു ശല്യമില്ല. പിന്നെ കവുങ്ങിൻ്റെ അടക്ക ഇതൊക്കെ സേഫാണ്, ഇതുവരെ നമുക്ക് ഒരു വവലിനെ കൊണ്ടോ ഒന്നും ദ്രോഹം വന്നിട്ടില്ല. അതിൽ കാരണം ഇതായിരിക്കും എന്നാൽ തോന്നുന്നു, കാരണം നല്ല സൗണ്ടാണ്, വലിയ സൗണ്ടിലാണ് അത് അടിക്കുക.
1: നല്ല
0: വെച്ചാൽ ഏകദേശം ഒരു 10-30 മീറ്റർ നീളത്തിൽ കേൾക്കും അത്. അതും അങ്ങനെ എപ്പോഴും അടിക്കാതെ രാത്രി കാലങ്ങളിൽ മാത്രം, ഒരു രാത്രി ഒരു 8 മണി മുതൽ ഒരു രാവിലെ ഒരു 4 മണി വരെ 6 മണി വരെ അതും ഇതേപോലെ ടൈമർ വെച്ചിട്ട് നമുക്ക് ഓൺ ഓഫ് ചെയ്യാം.
1: എത്ര സമയം അടിക്കും?
0: നമുക്ക് അതിനകത്ത് ഈ 6 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെയാണ് അതിനൊരു ടൈമുള്ളത് ഈ മോഷൻ. അപ്പോൾ നമുക്ക് ഏറ്റവും കുറവ് ഒരു 6 സെക്കൻഡ് വെച്ചാൽ മതി. 20 സെക്കൻഡ് വരെ വെക്കാം, പക്ഷെ അന്നേരം ഈ ഭയങ്കര ലൗഡായിരിക്കും, അത് മറ്റുള്ളവർക്ക് ശല്യമല്ല,
1: ഉറക്കത്ത് നാട്ടുകാർക്ക് പ്രശ്നം
0: ശല്യം. അതുകൊണ്ട് അങ്ങനെ വെക്കണ്ട, ഒരു 6 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഒരു പെട്ടെന്ന് ഒരു ഇടിവെട്ടുന്ന വെളിച്ചം പോലെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഈ ഒച്ച കൂടെ കേൾക്കുമ്പോൾ പിന്നെ ഈ കുറുക്കനാരി വരെല്ലാം പോകും. ഇനി പോയിട്ടില്ല, നമുക്ക് നോക്കാമല്ലോ എന്തോ സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റും.
1: കർഷകർക്ക് ജലസേചനത്തിന്റെ കാര്യത്തില് നമുക്കൊരു പുറത്ത് വിളകളെ വിട്ടിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതിനെ നനക്കുന്നതൊരു വിഷയമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഒക്കെ ഒരു വഴിയാണ് ഇപ്പോൾ ശിവപ്രസാദ് ഏട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ഒരു കൺസൾട്ടൻസിയോ അല്ലെങ്കിൽ ഇത് ചെയ്തു തരാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശിവപ്രസാദ് ഏട്ടനെ വിളിക്കാം. ഒന്ന് ഫോൺ നമ്പർ പറയാം,
0: 9061-99-1941.
2: ലഭ്യമായ സാങ്കേതിക സംവിധാനങ്ങൾ കൃഷിയിടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്ഥാപിക്കുകയും ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ കൃഷി കൂടുതൽ എളുപ്പവും കാര്യക്ഷമവുമാക്കാമെന്ന് പറയുകയാണ് മയിൽ വേളത്തെ ശ്രീ ശിവപ്രസാദ് കണ്ടോത്ത്. ഓട്ടോമാറ്റിക് ജലസേചന സംവിധാനത്തെയും സെൻസർ അധിഷ്ഠിത വിള സംരക്ഷണ സംവിധാനത്തെയും കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. കൂടുതൽ അറിയാൻ വിളിക്കാം ഈ നമ്പറിൽ 90 61 99 19 41.

0: കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് കൂടുതൽ വിളകളുടെ കവറേജുമായി. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 31. വിളനാശമുണ്ടായാൽ കർഷകന് സഹായമാകുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരാൻ സമയമായി. ജൂലൈ 31 ആണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. കാലാവസ്ഥാധിഷ്ഠിത പദ്ധതിയിൽ നെല്ല്, വാഴ, കവുങ്ങ്, കുരുമുളക്, മഞ്ഞൾ, ജാതി, കൊക്കോ, വെറ്റില, ഗ്രാമ്പൂ, ഇഞ്ചി, മാവ്, പൈനാപ്പിൾ, കശുമാവ്, മരച്ചീനി, കിഴങ്ങുവർഗ്ഗങ്ങൾ, അതായത് ചേമ്പ്, ചേന, കാച്ചിൽ, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, പയർവർഗ്ഗങ്ങൾ, അതായത് ഉഴുന്ന്, പയർ, ചെറുപയർ, ഗ്രീൻ പീസ്, സോയാബീൻ, പച്ചക്കറി വിളകൾ, അതായത് പടവലം, പാവൽ, വള്ളിപ്പയർ, കുമ്പളം, മത്തൻ, വെള്ളരി, വെണ്ട, പച്ചമുളക് എന്നീ വിളകൾക്കും പരിരക്ഷ ലഭിക്കും. നഷ്ടപരിഹാരം എങ്ങനെ? കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസിൽ ഓരോ വിളയ്ക്കും വെവ്വേറെ പ്രതികൂല കാലാവസ്ഥാ ഘടകങ്ങളും അത് രേഖപ്പെടുത്തുന്ന കാലാവധിയും വിളയനുസരിച്ചുള്ള കാലാവസ്ഥയുടെ നിർണായക തോതും ടേം ഷീറ്റ് പ്രകാരം സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ഓരോ വിജ്ഞാപിത പ്രദേശത്തിനും നിശ്ചിത സൂചനാ കാലാവസ്ഥാ നിലയം സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ഇവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാലാവസ്ഥയുടെ ഡേറ്റയും ഓരോ വിളയ്ക്കുമുള്ള ടേം ഷീറ്റും അടിസ്ഥാനമാക്കിയാണ് നഷ്ടപരിഹാരം നിർണയിക്കുന്നത്. വിളകൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഓരോ വിളകൾക്കും വേണ്ട മുൻകരുതൽ നടപടികൾ കർഷകർ നിർബന്ധമായും പാലിച്ചിരിക്കണം. വ്യക്തിഗത നാശനഷ്ടത്തിന് വിളയുടെ പ്രായത്തെ അടിസ്ഥാനമാക്കി ജോയിന്റ് കമ്മിറ്റിയുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പ്രകാരം നഷ്ടപരിഹാരം നിർണയിക്കുന്നു. നഷ്ടം ഉണ്ടായി 72 മണിക്കൂറിനകം കർഷകർ കൃഷിഭവൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയെ നേരിട്ടോ രേഖാമൂലമോ അറിയിക്കേണ്ടതാണ്. ടോൾ ഫ്രീ നമ്പർ 1800-425-7064. എങ്ങനെ രജിസ്റ്റർ ചെയ്യും? www.pmfby.gov.in എന്ന വെബ്സൈറ്റിലൂടെ കർഷകർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. CSC ഡിജിറ്റൽ സേവാ കേന്ദ്രം, ഇൻഷുറൻസ് ഏജൻസി എന്നിവ വഴിയും രജിസ്റ്റർ ചെയ്യാം. വിജ്ഞാപിത വിളകൾക്ക് വായ്പ എടുത്ത കർഷകരാണെങ്കിൽ അവരെ അതത് ബാങ്കുകൾക്കും പദ്ധതിയിൽ ചേർക്കാം. അപേക്ഷ പൂരിപ്പിച്ച ശേഷം നിശ്ചിത പ്രീമിയം തുക, ആധാറിന്റെ പകർപ്പ്, നികുതി റെസീറ്റിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പാട്ടക്കരാറിന്റെ പകർപ്പ് എന്നിവ കൂടി സമർപ്പിക്കണം.
1: ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 26,666 രൂപ, കാഞ്ഞങ്ങാട് 25,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 26,670 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 15,000 രൂപ, തലശ്ശേരി 12,500 രൂപ, കാസർഗോഡ് 13,000 രൂപ, തളിപ്പറമ്പ് 13,500 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,900 രൂപ, തലശ്ശേരി 5,400 രൂപ, കാസർഗോഡ് 4,900 രൂപ, തളിപ്പറമ്പ് 5,250 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി, തളിപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിൽ 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,500 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 24,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,500 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 3,800 രൂപ, കാഞ്ഞങ്ങാട് 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 715 രൂപ, തളിപ്പറമ്പ് 750 രൂപ, തലശ്ശേരി 730 രൂപ. അടയ്ക്കാ പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്. ഒരു അറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റ്

വിട്ടിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീതി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:53. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക കരകൌശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ എന്നിവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റേഷനുകൾ വഴി വിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.

0: किए, महिलाओं के सेल्फ हेल्प ग्रुप्स हैं उनके उत्पाद स्टेशन पर बिक सके ऐसी व्यवस्था बनाई गई है। और ये अमृत भारत स्टेशन हमारी विरासत हमारी धरोहर के दर्शन भी कराते हैं।
1: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 19 മുതൽ 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സി ബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും ഈ സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്നും സി ബി ജോർജ് ചൂണ്ടിക്കാട്ടി.
2: The three-nation visits reflects India's growing engagement with Central and Eastern Europe and reaffirms our commitment to strengthening our partnerships with the countries in the region. It also complements India's broader engagement with Europe and the strategic partnership with the European Union.
1: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കും പാസാക്കലിനും പരിഗണിക്കും. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരിപാടിയെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുരക്ഷിതവും അന്തസ്സുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരുകളുടെയും തൊഴിലുടമകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി രണ്ട് ദിവസം കൂടി മാത്രം. മറ്റന്നാൾ രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. കായിക രംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനും നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമായി കായിക മത്സരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുകയും കായിക താരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കടലിൽ രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുനിന്ന് മത്സ്യബന്ധനം നടത്താൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അനുമതി നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം കേരളത്തിലെ ബോട്ടുകൾക്ക് ലെറ്റർ ഓഫ് ഓതറൈസേഷൻ നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കൊല്ലം, കൊച്ചി, മുനമ്പം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബോട്ടുകൾക്കാണ് എൽഒ എ നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, മത്സ്യസമ്പത്ത് സുസ്ഥിരമായി വിനിയോഗിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഔദ്യോഗിക അനുമതി പത്രം ഇതാദ്യമായി നൽകിയത്. കഴിഞ്ഞയാഴ്ച ഒഡീഷയിലെ ഭുവനേശ്വറിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി പത്രം വിതരണം ചെയ്തു. കൊല്ലത്തെ ബോട്ടുടമയും ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പീറ്റർ മത്യാസ് ഉപരാഷ്ട്രപതിയിൽ നിന്നും ചടങ്ങിൽ അനുമതി പത്രം കൈപ്പറ്റി. വിദേശ മത്സ്യബന്ധനയാനങ്ങൾ രാജ്യാന്തര കടൽമേഖലയിൽ വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതിയിലൂടെ അവസരം ലഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമാം, കിൽത്താൻ എന്നീ ദ്വീപുകളിലേക്ക് ആവും ആദ്യഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തിയതായി തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക്, വടക്കു കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സിറിയ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ നാസർ 2 ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതേസമയം ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നേരിടുന്നതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.

0: അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായിക രംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപഭോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തിരുത്തൽവാദി എന്ന ചിത്രത്തിലെ ഗാനമാദ്യം ചിത്ര പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ആർദ്രം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ജോർജ് തോമസ്, ആർ സോമശേഖരൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം കള്ളനും പോലീസും. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചന, രവീന്ദ്രന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം എല്ലാരും ചൊല്ലണ്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, എസ് പി വെങ്കടേഷ്.
2: താനം താനം താന താനം സുഖം സുഖം.

ഒരു ഗാനം കൂടി ചിത്രപാടിയത്. ചിത്രം മന്ത്രിമാളികയിൽ, മനസ്സമ്മതം, കൈതപ്രത്തിൻ്റെ വരികൾ, വേണി ഇഗ്നേഷ്യസ് സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 9:30 കേൾക്കാം.
1: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ നാരായണൻ അമ്പലത്തറ അവതരിപ്പിക്കുന്ന ചെറുകഥ, കമ്പിൽ പി രാമചന്ദ്രൻ ചൊല്ലുന്ന കവിതകൾ, എൻ പ്രഭാകരൻ എഴുതിയ മഹാനടനം എന്ന നോവലിൻ്റെ വായനാനുഭവം പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ ജയേഷ് വരയിൽ നടത്തുന്ന പ്രഭാഷണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ചെറുകഥയാണ്. തലമുറകളിലൂടെ പകരുന്ന അവഗണനയുടെ വേദനയും വൈകിയെത്തുന്ന തിരിച്ചറിവും ആവിഷ്കരിക്കുന്ന കഥ. നാരായണൻ അമ്പലത്തറ അവതരിപ്പിക്കുന്ന ചെറുകഥയുടെ പേര് ശൂന്യം. കഥയിലേക്ക്.
2: ചേരൂരിലെ കുളിയൻ മരത്തിനു സമീപത്തെ വെയിറ്റിംഗ് ഷെഡിനു മുന്നിൽ ബസ് ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ ഇറങ്ങാൻ എന്നെ കൂടാതെ സിത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബസ്സിനകത്ത് ഇനി 4 യാത്രക്കാർ മാത്രം. ഇത് ലാസ്റ്റ് ട്രിപ്പാണ്. അമ്പലക്കരയിലെത്തിയാൽ അവസാനിക്കും. ഇറങ്ങിയ ഉടനെ മുന്നോട്ട് നടന്നു സിത്തു വലതുവശത്തേക്കുള്ള മൺ റോഡിലൂടെ അതിശീഘ്രം മറഞ്ഞു. സ്റ്റോപ്പിൽ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. വെളിച്ചമില്ല. ബസ് മുന്നോട്ടെടുത്തപ്പോൾ എനിക്ക് പോകേണ്ടുന്ന വഴി തെളിഞ്ഞു കണ്ടു. സിത്തു നടന്നുപോയ റോഡിലൂടെയാണ് എനിക്കും പോകേണ്ടത്. റോഡിനിരുവശവും കാട് വളർന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പച്ചയും നാർച്ചിക്കാടും ഇടകലർന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശീമക്കൊന്നയുടെ തൈകൾ ഞങ്ങളാണ് വലിയവരെന്ന ബോധ്യത്തോടെ തലയുയർത്തി നിൽക്കുന്നുമുണ്ട്. ഒരു തണുത്ത കാറ്റ് എന്നെ തൊട്ട് കടന്നുപോയി. വെള്ളം നിറച്ച പാത്രത്തിലേക്ക് മഷി ഒഴിച്ചതുപോലെ ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. കുളിയമ്മരത്തിൻ്റെ അരികിലൂടുള്ള ഇടവഴിയിലൂടെ നടന്നാൽ അപ്പുറത്തെ വളവിൽ വെച്ച് റോഡിൽ കയറാം. ഇടവഴിയിലൂടെ തപ്പിത്തടഞ്ഞു നടന്നു. ഇരുട്ടിൽ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന പെൺകുട്ടികളെക്കുറിച്ചോർത്തപ്പോൾ ഭയം തൊട്ടാവാടി മുള്ളുപോലെ കുത്തിക്കയറി. മനസ്സൊന്ന് ഇടറി. ആ നേരത്ത് തന്നെയാണ് കാലുമെന്ന് ഇടറിയത്. ഒരു കല്ലിൽ തട്ടിയതാണ്. ചെറുവിരൽ മുറിഞ്ഞെന്ന് തോന്നുന്നു. നീറുന്നുണ്ട്. ഇരുട്ടിൽ വഴിയിൽ തന്നെ കുത്തിയിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഇരുളിൻ്റെ പാട അലിയിച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ കീറ് കണ്ണിലാരോ ഇറ്റിച്ചു. പരിസരമാകെ കുറേശ്ശെ തെളിഞ്ഞു തുടങ്ങി. മങ്ങിയ വെളിച്ചത്തിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ആ വലിയ വീട്? ആ വീട്ടിലേക്കാണ് അവൾ കയറിപ്പോയത്. ഇപ്പോഴത്തെ രക്ഷിതാക്കളുടെ ഉള്ളിലെ വേവാണ് പെൺകുട്ടികൾ. രാവിലെ ഇറങ്ങിപ്പോയാൽ വൈകുന്നേരം വീട്ടിലേക്കെത്തുന്നതുവരെ അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ളം തോട്ടുങ്കര പോതിയുടെ നെഞ്ചുപോലെ കത്തിക്കൊണ്ടിരിക്കും. പൂവുകൾ പൊതിഞ്ഞ കാരമുൾച്ചെടികൾ അനവധിയുണ്ട് ചുറ്റിലും. പൂവെന്നു കരുതി കണ്ണും പൂട്ടിയിറങ്ങും. വീണ് കഴിയുമ്പോഴാണ് അറിയുക കാരക്കാടിലേക്കാണ് വീണതെന്ന്. പിന്നെ കീറിപ്പറിഞ്ഞ ഉടലുമായി കുഞ്ഞുങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന കാര്യമെന്താണെന്ന് ഞാനിപ്പോൾ പറയട്ടെ. നിങ്ങളെന്തിനാണ് ആ കുട്ടിയെ പിന്തുടർന്നത്? നിങ്ങളുടെ ആരാണത് എന്നൊക്കെയല്ലേ വഴിയെ പറയാം. അവിടേക്കാണ് ഞാനും ഇപ്പോൾ പോകുന്നത്. തെങ്ങിൻതോപ്പിൻ്റെ നടുവിൽ നാലുകെട്ടിൻ്റെ മാതൃകയിൽ പണികഴിപ്പിച്ച ഒടിമേഞ്ഞ വലിയൊരു വീട്. ആ പ്രദേശത്തെ വീടുകളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ സാമാന്യം വലിപ്പമേറിയ വീട് തന്നെയായിരുന്നു അത്. ചുറ്റിലും പ്രകാശത്തിൽ കത്തുന്ന ബൾബുകൾ ഉണ്ടായിരുന്നെങ്കിലും മുൻവശത്തെ വരാന്തയിലെ ട്യൂബ് മാത്രമേ അവിടെ ഇപ്പോൾ തെളിഞ്ഞു നിന്നിരുന്നുള്ളൂ. വരാന്തയിൽ നിന്നും നേരെ കയറുന്നത് സ്വീകരണ മുറിയിലേക്ക്, പിന്നെ നടുമുറ്റത്തിലേക്ക്. നടുമുറ്റത്തിൻ്റെ ഇടത് വലത് വശങ്ങളിലായി വലിയ രണ്ട് മുറികൾ. പടിഞ്ഞാറ് ഭാഗത്താണ് ഗൃഹനാഥൻ്റെ കിടപ്പുമുറി. അല്പം വലുതാണത്, സൗകര്യപ്രദവും. വലതുവശത്താണ് അടുക്കള. അതിൽ നിന്നും പുറത്തേക്കൊരു ചായ്പ് കൂടിയുണ്ട്. വലിയ വീടാണെങ്കിലും പൂജാമുറി തീരെ ചെറുതായിരുന്നു. അവിടെ ക്ലാവ് പിടിച്ചൊരു തൂക്കുവിളക്ക് എരിയുന്നുണ്ട്. തൊട്ടടുത്തു തന്നെ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം തൂളി ചിരിച്ച് നിൽക്കുന്നുണ്ട്. കാറ്റിൽ വിളക്കിലെ പ്രഭ ആടിയുലയുമ്പോൾ കൃഷ്ണനും നൃത്തമാടുന്നതായി തോന്നും. പൂജാമുറിയോട് ചേർന്ന് പിന്നിലൊരു മുറി കൂടിയുണ്ട്. ആ വീട്ടിലെത്തുന്ന അതിഥികൾക്കുള്ളതാണത്. വരാന്തയിൽ രണ്ടു ഭാഗങ്ങളിലുമായി ചാരുകസേരയുണ്ട്. ചുമരിൽ നിറം മങ്ങിയൊരു കല്യാണ ഫോട്ടോ. തൊട്ടരികിൽ ഫ്രെയിം ചെയ്തു വെച്ച ഒരു കളർ ഫോട്ടോ. വലിപ്പമേറിയ ഒരു പശുവിനെ ചാരി നിന്ന് ഓടക്കുഴൽ ഊതുന്ന കണ്ണൻ. കണ്ണൻ്റെ കാൽക്കീഴിൽ സങ്കടത്തോടെയിരിക്കുന്ന രാധ. കല്യാണ ഫോട്ടോയേക്കാൾ അല്പം വലിപ്പമുണ്ടതിന് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. പുറത്തെ വലിയ കാർ ഷെഡിൽ ഒരു ജീപ്പും കാറും നിർത്തിയിട്ടിട്ടുണ്ട്. മുറ്റത്ത് ഒരു ബുള്ളറ്റും ഒരു സ്കൂട്ടിയും. നേരെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കിടപ്പുമുറിയിലേക്കാണ് സിത്തു കയറിപ്പോയത്. അവളുടെ പിറകെ ഞാനും അകത്തേക്ക് കയറി. അവിടെ ഒരു സ്ത്രീ കിടക്കുന്നുണ്ട്. അരികിൽ ചാരുകസേരയിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മേ, അവൾ കട്ടിലിരുന്ന് പതുക്കെ വിളിച്ചു. നന്നേ വൈകിയല്ലോ മോളെ. അവർ മകളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. പരീക്ഷ കഴിയുമ്പോൾ വൈകി, പിന്നെ ലാസ്റ്റ് ബസ്സേ കിട്ടിയുള്ളൂ. സിത്തു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സ്കൂട്ടി എടുത്തു പോകാൻ? ഓ, എനിക്ക് ബസ്സിൽ പോകുന്നതാണ് ഇഷ്ടം. ഏട്ടൻ്റെ മുഖത്തെ നീരസം കണ്ടില്ലെന്ന് അടിച്ച് അവൾ മിണ്ടി. അതുകൊണ്ടല്ല രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക്. അവൻ്റെ ഒച്ചയിൽ ഒരു രക്ഷിതാവിൻ്റെ ഉത്കണ്ഠ പൊതിഞ്ഞു നിന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്തു പോവും. എത്ര വേഗമാണല്ലേ നമ്മുടെ കുട്ടികൾ മുതിരുന്നത്. അതിനാര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കെന്ന്? അച്ഛനുണ്ടായിരുന്നു എൻ്റെ കൂടെ. നീ എന്താടി ഈ പറയുന്നേ? അവനെ അനിയത്തി പറഞ്ഞത് അത്രക്കെങ്ങ് ദഹിച്ചില്ല. നേരു തന്നെ ഏട്ടാ, ഇന്ന് മുഴുവനും അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ മണം ഞാനിന്ന് മുഴുവൻ അനുഭവിച്ചിരുന്നു. ഇപ്പോഴും ആ മണം എനിക്ക് ചുറ്റുമുള്ളതുപോലെ ഒരു ഫീൽ. സിത്തു അച്ഛനെ അറിഞ്ഞെന്നോ? സങ്കടം വന്നെൻ്റെ നെഞ്ചിൽ തിക്കുമുട്ടി. ഞാൻ ചുമരനോട് ചേർന്നു നിന്നു. ആ, അതുപോട്ടെ. അമ്മ ഇന്ന് ഭക്ഷണം കഴിച്ചിരുന്നോ? എവിടെ, രണ്ട് സ്പൂൺ കഞ്ഞി കുടിച്ചു, അത്രമാത്രം. അമ്മയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലടി. അച്ഛൻ പോയിട്ട് ഇന്നേക്ക് രണ്ടാഴ്ചയായി. ഇനിയും അമ്മ ഇങ്ങനെ കിടന്നാൽ? അത് പറയുമ്പോൾ ഏട്ടന് കരച്ചിൽ വന്നിരുന്നു. പറ്റുന്നില്ല മോളെ, പോയി എന്ന് എനിക്കറിയാം. അത് തന്നെയാണ് അമ്മയുടെ വിഷമവും. അവർ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ലമ്മേ, അച്ഛനെങ്ങും പോയിട്ടില്ല, നമ്മുടെ കൂടെ തന്നെയുണ്ട്. അച്ഛനെങ്ങനെ നമ്മെ വിട്ടു പോകാൻ പറ്റുമോ? ശരിയായിരിക്കാം. എന്നാലും മരണമെന്നത് ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് തന്നെയാണ് മോളെ. നേരാണ്, മരണം ഒരിക്കലും കൂടിച്ചേരാത്ത മുറിവ് തന്നെയാണ്. അതൊരിക്കലും ഉണങ്ങാറില്ല. പ്രിയപ്പെട്ടവരുടെ മരണം സൃഷ്ടിക്കുന്നത് അതിഭയങ്കരമായ ശൂന്യതയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അരികിൽ നിന്നും മരണം കുത്തിയകറ്റിയ ജീവിതങ്ങളെക്കുറിച്ചോർത്തുള്ള കരച്ചിലുകൾ നിസ്സംഗതയോടെ നോക്കി നിന്നിട്ടുണ്ട് പലപ്പോഴും. പൊള്ളയായ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുന്നതായി നടിക്കാറുണ്ട്. പുറത്തേക്ക് വരാറില്ല കണ്ണു നനയിക്കുന്ന വാക്കുകൾ. അതെ, അതേ നിമിഷം തന്നെ മറ്റൊരു വിചാരത്തിലേക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയിലേക്ക് മടങ്ങിപ്പോകാറുമുണ്ട്. ഇപ്പോഴാണ് അറിയുന്നത് തന്നിൽ നിന്നും മുതിർന്നു വീണ വാക്കുകളൊക്കെ എത്ര നിരർത്ഥകമായിരുന്നു എന്ന്. കേൾവിക്കാരുടെ ഉള്ളിലേക്ക് പതിക്കാതെ പോകുന്ന മഴത്തുള്ളികളായി അവ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നത് അറിയാതെയല്ല. എന്നിട്ടും ചില മര്യാദകൾ കൊണ്ട് പാലിക്കപ്പെടേണ്ടുന്ന ആചാരങ്ങളായി അത്തരം വാക്കുകൾ മാറിപ്പോകുന്നു. ക്രൂരമായിരുന്നു അത്തരം പ്രവൃത്തികളെന്ന് മൃതിയെത്തുമ്പോഴാണ് അറിയുന്നത്. കണ്ടു നിൽക്കാനാകുന്നില്ല അവളുടെ സങ്കടം. വൺവേയിലൂടെ ഓടുന്ന വണ്ടി പോലെയായിരുന്നു തനിക്കെന്നും സ്നേഹം. അവളായിരുന്നു എപ്പോഴും ഡ്രൈവർ, താനെന്നും യാത്രക്കാരനും. എന്നും എപ്പോഴും അവളെ പാടെ അവഗണിച്ചിരുന്നു. എന്നിട്ടും നിശബ്ദയായി അവൾ ഈ വീട് നിറയെ നിറഞ്ഞു നിന്നു. രണ്ടാഴ്ചയായി ഈ കിടപ്പ് തുടങ്ങിയിട്ട്. വരുന്നവരും പോകുന്നവരുമൊക്കെ പൊള്ളയായ വാക്കുകൾ കൊണ്ട് സങ്കടത്തെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് കൗതുകത്തോടെ കേട്ടുനിന്നു. നല്ല മരണം, സുഹൃതം ചെയ്ത മനുഷ്യൻ. ഒരു ദിവസം പോലും കിടന്നിട്ട് നരകിക്കാതെ പോയില്ലേ? ഇനിയെന്താണ് വേണ്ടത്? മരണത്തിന് നല്ലതും തീയതുമുണ്ടോ? ഇന്നലെ മരിപ്പ് കൂടാൻ വന്നവർ പറഞ്ഞുതോർക്കുമ്പോൾ ചിരി വരുന്നു. മരിച്ചുപോയ മനുഷ്യന് അത് സുഹൃതമായിരിക്കാം. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കത് സങ്കടമല്ലേ പ്രദാനം ചെയ്യുന്നേ? ആ മനുഷ്യൻ ഇനി കൂടെയില്ല എന്ന സത്യം ഞങ്ങളെ സൃഷ്ടിക്കുന്ന ശൂന്യത എത്ര വലുതാണെന്നറിയാമോ? അതിനേക്കാൾ ഏറ്റവും വലിയ നരകം ഈ ഭൂമിയിൽ വേറെന്താണുള്ളത്? അവൾ സംസാരിച്ചു തുടങ്ങിയിരുന്നു. അവർ അതിശയകരമായ കാഴ്ച കണ്ടതുപോലെ പരസ്പരം നോക്കി നിന്നു. ഇവൾ മറുപടി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നല്ലോ. ഇന്നലെ വരെ ഒരക്ഷരം ഉരിയാടാതെ അങ്ങേരുടെ നിഴലായി നിന്നവൾ ഇന്ന് ഇവളുടെ ഉള്ളിൽ മറ്റൊരു പെണ്ണ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നെന്നോ? അവർക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അഹങ്കാരി, ഈ സമയത്തും തറുതല പറയാൻ അവൾക്കറിയാം. വെറുതെ അല്ല ഇത്ര ചെറുപ്പത്തിൽ അങ്ങേര് പോയത്. ഒരാൾ തുറന്നടിച്ച് പറയുക തന്നെ ചെയ്തു. പടിയിറങ്ങിപ്പോകുന്ന അവരുടെ സംസാരം കേട്ടപ്പോൾ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. നേരെപ്പോഴും വിപരീതമാണ്. സങ്കടങ്ങളും സാഹചര്യങ്ങളും ഏതൊരു സ്ത്രീയെയും പാടെ മാറ്റിമറിക്കുമെന്ന് ഇപ്പോഴെനിക്ക് ബോധ്യമായി. എന്നാൽ മറ്റുള്ളവർ അതെങ്ങനെ എടുക്കുമെന്ന ആശങ്കയിലാണ് പലപ്പോഴും നിശബ്ദരാകുന്നത്. ചില കാര്യങ്ങൾ ചില മനുഷ്യരെ വിശ്വസിപ്പിക്കാൻ വലിയ പാടാണ്. അല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ കള്ളമാണ് മനുഷ്യൻ. അതിൻ്റെ ഉദാഹരണമായിരുന്നല്ലോ പ്രഭാകരൻ നായർ. അവളുടെ, ദിവ്യയുടെ ഒരകന്ന ബന്ധുവായിരുന്നു പ്രഭാകരൻ നായർ. ദിവ്യയുടെ അമ്മ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. രണ്ടു വീട്ടുകാരും കാലങ്ങളായി ഒരു വഴിപ്രശ്നത്തിൻ്റെ പേരിൽ ശത്രുതയിലുമായിരുന്നു. കൊറോണ വ്യാപിച്ച സമയത്താണ് ദിവ്യയുടെ അമ്മ മരിക്കുന്നത്.

അറ്റാക്കായിരുന്നു. നാട്ടുകാരും അടുത്ത ചില ബന്ധുക്കളും ചേർന്നാണ് ശവം ദഹിപ്പിച്ചത്. മൂന്നാം ദിനം സഞ്ജയനം നടക്കുകയായിരുന്നു. ചുരുക്കം ചില ബന്ധുക്കളെ ബലിയിടാനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് രണ്ട് പോലീസുകാർ കടന്നു വന്നത്. കൊറോണയാണ്, ആളുകൾ കൂടുതലാണ്, രോഗം പകരും. പോലീസ് ഇടപെട്ട് നിയന്ത്രിക്കണമെന്ന പരാതി സ്റ്റേഷനിൽ ലഭിച്ചിരുന്നു. ഞാൻ തന്നെ സ്റ്റേഷനിൽ ഹാജരായി നിജസ്ഥിതി ബോധ്യപ്പെടുത്തി. പ്രഭാകരൻ നായരായിരുന്നു ആ പരാതിക്കാരനെന്ന് പിന്നീടൊരു ദിവസം സുഹൃത്തായ പോലീസുകാരൻ വിളിച്ചു പറഞ്ഞു. ഞാൻ അറിഞ്ഞു. അകന്ന ബന്ധത്തിലാണെങ്കിലും അയാളുടെ അച്ഛൻ്റെ പെങ്ങളായിരുന്നു ദിവ്യയുടെ അമ്മ. എന്നിട്ടും അയാൾ കാണിച്ച മനുഷ്യത്വരഹിതമായ ഇടപെടലിൽ എല്ലാവർക്കും ദേഷ്യവും സങ്കടവും വന്നിരുന്നു. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലൊതുക്കി നടക്കാൻ ആവുമായിരുന്നില്ല. ഒരു ദിവസം അതിൻ്റെ പേരിൽ തമ്മിൽ കണ്ടപ്പോൾ പ്രഭാകരൻ നായരുമായി ചെറിയൊരു വാക്കുതർക്കമുണ്ടായി. പിന്നെ അടുത്ത് കണ്ടാലും മിണ്ടാതെയായി. ആ മനുഷ്യനാണ് മരിച്ചു കിടക്കുന്ന എന്നെ കാണാൻ ഇവിടേക്ക് വന്നത്. ആരാണ് അയാളെ വിവരമറിയിച്ചതെന്ന് അറിയില്ല. എന്നിട്ടും അയാൾ വന്നു. തൻ്റെ ബന്ധുജനങ്ങളുടെയും നാട്ടുകാരുടെയും അടുക്കൽ ചെന്ന് അയാൾ കുശലം പറയുന്നു. ശവമടക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അയാൾ ശരിക്കും ഒരു ഉപകാരിയായി വേഷം കെട്ടുകയായിരുന്നു. അയാളോട് ഒന്നിറങ്ങിപ്പോകാൻ പറയാൻ മനസ്സ് വെമ്പിയെങ്കിലും ഇനി തനിക്കത് സാധ്യമാകില്ലല്ലോ എന്ന് പിന്നീടാണ് ഓർത്തത്. കഴിഞ്ഞ ദിവസമാണ് ദിവ്യയുടെ പത്താം ക്ലാസ്സിലെ കൂട്ടുകാർ വന്നത്. ഇടയ്ക്കിടെയുള്ള ആളുകളുടെ വരവ് പോക്കുകൾ മകളുടെ സങ്കടത്തെ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അവൾ മുറിയടച്ച് ഒറ്റയിരിപ്പിരുന്നു. ബാനു ടീച്ചർ വാതിൽ മുട്ടിയിട്ടും അവൾ തുറന്നില്ല. അവൾക്ക് പറ്റുന്നില്ല ബാനു, അത്രയ്ക്ക് അടുപ്പമായിരുന്നു അച്ഛനും മകളും തമ്മിൽ. എന്നോടും മോനോടും അത്രയ്ക്ക് അടുപ്പം കാണിച്ചിരുന്നില്ല. എന്നാൽ മോളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അതിൻ്റെ പേരിലായിരുന്നു അച്ഛനും മകനും തമ്മിൽ നിന്നും വഴക്ക്. രാത്രിയിൽ അവളെന്നും കരച്ചിലാണ്. അച്ഛൻ്റെ ഓർമ്മകൾ അവളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഓർമ്മകൾ മൂവാളം കുഴി ചാമുണ്ടിയ പോലെയാണ്. എത്രയാഴത്തിൽ കുഴിച്ചിട്ടാലും അത് ഉയർന്നു വരും. വിവാഹം കഴിഞ്ഞ തൊട്ടേ ദിവ്യയോട് ഒരകലം സൂക്ഷിച്ചിരുന്നു. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പാവം പെണ്ണാണ്. അവളെ സ്നേഹിക്കാതിരിക്കാൻ ആർക്കും ആവില്ല. എന്നിട്ടും താൻ അനുഭവിച്ച ദുരിതവും ഉള്ളിലെ ഈഗോയും അതിന് തടസ്സം നിന്നു. പെണ്ണെപ്പോഴും പുരുഷൻ്റെ കീഴത്തന്നെ കഴിയണമെന്ന അധമബോധം തൻ്റെ ഉള്ളിലും പൊറ്റകെട്ടി കിടന്നിരുന്നു. അവളിൽ നിന്നും ഒരെതിർ ശബ്ദവും ഉയരാത്തത് പലരും തൻ്റെ വിജയമായി കണ്ടു. ഭർത്താവിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന പാവൻ ജീവിയായി താൻ അവളെ മാറ്റിയെടുത്തു എന്നതായിരുന്നില്ലേ നേര്. മകനെ അധികം ലാളിച്ചിട്ടില്ല. അവനെന്നും അമ്മയുടെ പെറ്റായിരുന്നു. സിത്തു വന്നതോടുകൂടി തൻ്റെ സ്വഭാവത്തിലും വലിയ മാറ്റമാണ് വന്നത്. അവളുടെ കളിചിരികളിൽ കൂടി ദിവ്യയിലേക്കും താൻ നടന്നു കയറിയതായി തോന്നിയപ്പോഴൊക്കെ തിരിഞ്ഞു നടക്കാൻ തിരക്കുകൂട്ടി. എന്തൊരു മനുഷ്യനാണ് താൻ എന്നല്ലേ നിങ്ങളുടെ ഉള്ളം പറയുന്നത്. മനുഷ്യനെന്നാൽ അങ്ങനെ തന്നെയാണ്. പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഈ ഭൂമിയിൽ മനുഷ്യർ തമ്മിലുള്ളൂ എന്നെനിക്കറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഒറ്റയ്ക്ക് വളർന്നു വന്നവർ അനുഭവിക്കുന്ന പ്രശ്നമാണത്. ഒന്നും ആരോടും പങ്കുവയ്ക്കാനാകാതെ വളർന്നതിൻ്റെ ദോഷം. രണ്ട് ധ്രുവങ്ങളിലായിരുന്നു അച്ഛനും അമ്മയും. അല്പം കൃഷിയും പിന്നെ രാമായണവും മഹാഭാരതവുമായിരുന്നു അച്ഛൻ്റെ ലോകം. ഒന്നുമില്ലായ്മയിൽ നിന്നായിരുന്നു അമ്മയുടെ വരവ്. പത്താംതരം വരെ പഠിച്ച അമ്മയെ അച്ഛനാണ് അധ്യാപക പരിശീലനത്തിനയച്ചത്. 2 വയസ്സ് മുതൽ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ അച്ഛൻ ഒറ്റയ്ക്ക് നിർവഹിച്ചു. ഞാൻ 5-ൽ പഠിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ജോലി കിട്ടുന്നത്. ജില്ലയിലെ അതിർത്തിയിലായതിനാൽ അവിടെ താമസിച്ചാണ് അമ്മ സ്കൂളിൽ പോയിരുന്നത്. ആദ്യമൊക്കെ ആഴ്ചയിൽ വരുമായിരുന്നു. പിന്നെ അത് 2 ആഴ്ചയ്ക്കൊരിക്കലായി. ഒടുവിൽ മാസാന്ത്യത്തിൽ വരും. പിറ്റേ ദിവസം തിരിച്ചു പോകും. ശമ്പളക്കാരിയായതിൻ്റെ കൊമ്പ് മുളച്ച അമ്മയായിരുന്നു ഞാൻ എപ്പോഴും കണ്ടിരുന്നത്. അച്ഛനൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാറില്ലായിരുന്നു. ഞാൻ പലപ്പോഴും ചോദിച്ചാൽ അമ്മയ്ക്ക് വലിയ തിരക്കാണെന്നായിരുന്നു മറുപടി. ഞാൻ 10-ലേക്കെത്തുമ്പോൾ അമ്മ നാട്ടിലേക്ക് സ്ഥലം മാറി വന്നു. എൻ്റെ വാശിക്ക് മുന്നിൽ അമ്മ വഴങ്ങിയെന്ന് വേണം പറയാൻ. 1 ഗ്ലാസ് വെള്ളം പോലും അമ്മ അച്ഛന് നൽകുന്നത് ഞാൻ കണ്ടിരുന്നില്ല. അച്ഛനൊരിക്കലും ആവശ്യപ്പെടുന്നതും. അച്ഛനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യും. ഒരിക്കൽ പോലും അവർ ഒന്നിച്ചിരിക്കുന്നതോ എന്തെങ്കിലും സംസാരിക്കുന്നതോ കണ്ടിരുന്നില്ല. പരസ്പരം സംസാരിച്ചാൽ പണ്ടേ തീരുമായിരുന്ന പ്രശ്നമാണ് ഇങ്ങനെ ഭീകരമായി. എന്നാലും പാവം അച്ഛനോട് അമ്മയ്ക്കെങ്ങനെ ഇത്ര ക്രൂരമായി? അച്ഛനിതെങ്ങനെ സഹിക്കുന്നു? കീഴടങ്ങിയ ജീവിതമെന്നാണോ അതോ വിട്ടുകൊടുത്ത ജീവിതമെന്നാണോ പറയേണ്ടുന്നത്? എനിക്കറിയില്ലായിരുന്നു. ഒരിക്കലെങ്കിലും ഉള്ളു തുറന്നാൽ തീരുന്ന പ്രശ്നമേ അവർ തമ്മിലുണ്ടായിരുന്നുള്ളൂ എന്നു തന്നെയായിരുന്നു ഇന്നും ഞാൻ വിശ്വസിക്കുന്നത്. അമ്മയോട് എന്തെങ്കിലും ഇണ്ടാനും പറയാനും കൊതിച്ചിരുന്നു അച്ഛൻ. പക്ഷേ അമ്മ പ്രീ ഡിഗ്രി പാതിയിൽ ഉപേക്ഷിച്ച് ഞാൻ ഗൾഫിലേക്ക് കടന്നു. ഒളിച്ചോട്ടം തന്നെയായിരുന്നു. നാട്ടിലേക്ക് വരാതെ കുറേ കാലം പണിയെടുത്തു. ബാങ്ക് ബാലൻസ് വളർന്നു വന്നു. മനസ്സപ്പോഴും അച്ഛൻ മരിക്കുമ്പോൾ നാട്ടിലുണ്ടായിരുന്നു. അമ്മയുടെ മരണസമയത്ത് കൂട്ടുകാർക്കൊപ്പം വിദേശത്ത് ടൂറിലായിരുന്നു. എല്ലാം കഴിഞ്ഞാണ് നാട്ടിലേക്ക് എത്തിയത്. അമ്മയുടെ വേർപാട് എന്നിലൊരു സങ്കടവും ഉണ്ടാക്കിയില്ല. വെറുപ്പായിരുന്നു. അമ്മയോട് മാത്രമല്ല,

0: എല്ലാ സ്ത്രീകളോടും. അതായിരിക്കാം ദിവ്യയോടും ഞാനിങ്ങനെ ഇപ്പോൾ സങ്കടം തോന്നുന്നു. ഇനി തിരുത്താനാകില്ലല്ലോ. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ശ്രമിച്ചാൽ? ഇല്ല, അതിനാകില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ കള്ളമാണ് മനുഷ്യൻ.
1: ശൂന്യം ചെറുകഥ കേട്ടല്ലോ. കഥ പറഞ്ഞത് നാരായണൻ, അമ്പലത്തറ. ഇനി കേൾക്കാം കവിതകൾ. ചൊല്ലുന്നത് കമ്പിൽ പി രാമചന്ദ്രൻ. ആദ്യത്തെ കവിത
2: അസ്തമനം. അഴലെഴുമ്പോഴും സ്നേഹം ചുരത്തുന്ന വഴിയിൽ നിന്നതാണ് അച്ഛനെല്ലായ്പ്പോഴും. പൊരുതി നേടാൻ പഠിച്ചതില്ലത്രയ്ക്ക് കരുണ ചേർത്തേ കണക്കു നിർമ്മിച്ചുള്ളു. പരനുവേണ്ടിയും നമ്മളെന്ന് ആർദ്രമായി ഹൃദയതാളം ത്രസിച്ചതാണങ്ങിനെ. അഴലെഴുമ്പോഴും സ്നേഹം ചുരത്തുന്ന വഴിയിൽ നിന്നതാണ് അച്ഛനെല്ലായ്പ്പോഴും. പൊരുതി നേടാൻ പഠിച്ചതില്ലത്രയ്ക്ക് കരുണ ചേർത്തേ കണക്കു നിർമ്മിച്ചുള്ളു. പരനുവേണ്ടിയും നമ്മളെന്നാർദ്രമായി ഹൃദയതാളം ത്രസിച്ചതാണങ്ങിനെ. പുതിയ കാലം തിടുക്കം കടുപ്പിച്ച് കുതറിയോടുന്ന വേഗത്തിലെപ്പോഴോ നിലയെഴാത്ത നിശാസ്വപ്നവീഥിയിൽ ഹരിതഭംഗിയം നോർത്തേ നടന്നുപോയി. കുരുതിയാണതെന്നോർക്കാതെ പിന്നെയും വ്യഥിത ചിന്തതൻ സ്വപ്നത്തിലാഴ്ന്നുപോയി. അച്ഛനെ തൊട്ടു നിന്നവരൊക്കെയും ശിഷ്ടകാലപ്പിരാക്കിൻ പരപ്പിലായി.

കാഴ്ചയറ്റ വാർത്ത വായിക്കുന്നു. ദുഷ്ടതയ്ക്കിഷ്ടമേറ്റും പോറാട്ടുമായി നഞ്ഞകത്ത് കടന്നേ ചിരിക്കുന്നു. പിഴവിധിക്കുവാൻ ജ്ഞാനപ്പെരുംപറ കുട്ടിദിക്കുകൾ സ്വാസ്ഥ്യം കെടുത്തുന്നു. വീണതാണച്ഛൻ തിരക്കിന്നിടക്കുയിരേൽക്കുവാനാവാത്ത കാഴ്ചക്കൊടുമയിൽ ചന്തയിൽ വെച്ചു പൊലിപ്പിച്ചെടുക്കാത്ത ചിന്തയാൽ വേദം മുളപ്പിച്ചെടുത്തവൻ വീണതാണച്ഛൻ തിരക്കിന്നിടക്കുയിരേൽക്കുവാനാവാത്ത കാഴ്ചക്കൊടുമയിൽ ചന്തയിൽ വെച്ചു പൊലിപ്പിച്ചെടുക്കാത്ത ചിന്തയാൽ വേദം മുളപ്പിച്ചെടുത്തവൻ പതിയെ കാഴ്ചകൾ മങ്ങുന്നു വഴിയേതെന്നറിയാതുഴലുന്നു ഇടതടവില്ലാതിടിവെട്ടുമ്പോൾ ദുരിതത്തിൻ മഴ പെരുകുന്നു ഇങ്ങനെയൊക്കെയാണേതകത്തും നിഴൽക്കുത്തിൽ ചരിക്കും കുടുംബചിത്രം നേരറ്റ കാഴ്ചയും കേൾവിയും.

0: ഇപ്പോഴും അകമേ നിറം വായിച്ച ചിത്രങ്ങളിങ്ങനെ ഇരുളിൽ പുതഞ്ഞു കിടക്കയാണിപ്പോഴും.
1: അടുത്ത കവിതയുടെ പേര് ഓർമ്മയൂട്ട്.
0: ഒമ്പതാണ്ടപ്പുറം നിന്നുയിരേൽക്കുന്നൊരോർമ്മകളുള്ളം നിറഞ്ഞു തുടുക്കവേ മന്ദ

0: മകളുള്ളം നിറഞ്ഞു തുടുക്കവേ, മന്ദസ്മിതത്താലകം ചാരു ചന്ദ്രിക, ദീപ്തിയാൽ കാലം നറും വെണ്മയാകുന്നു. ദുർനിമിത്തങ്ങൾ നിരാശകളങ്ങിനെ നുള്ളിപ്പെറുക്കാനിടക്കുണ്ടതെങ്കിലും മാഞ്ഞുപോകാമധുരത്തിൻ സുഖം നമ്മൾ ആർദ്രമായുള്ളിൽ ലയിപ്പിച്ചതില്ലയോ? സ്നേഹത്തിനാഴത്തിൽ ഉന്മിഷത്താകുന്ന കാലത്തിലാണു നാം അന്നും പുലർന്നത്. ആകയാൽ തമ്മിൽ സ്വരം കടുപ്പിക്കുമ്പോഴാകെ ഇരുണ്ടുപോകുന്ന അകം കാഴ്ചകൾ ജീവിതത്തിൻ്റെ പുറംപോക്കിലാഴത്തിൽ ഊഷരമാകുന്നുവോ നേരിനാഴങ്ങൾ? ഒത്തിരി നാളായി കാളിമയേറ്റുന്ന വാക്കും വഴക്കവും കയ്യേൽക്കയാണു നീ. ഏതോ പഴങ്കഥ പോലെ പാടുന്നൊരു പാട്ടിൻ്റെ ഈണം തളർന്നുകിടപ്പതും കണ്ടോണ്ടിരിക്കയാണിപ്പോൾ അതിൻ പൊരുൾ ഉള്ളേറ്റുവാനുള്ള ത്രാണിയില്ലൈകയാൽ. കത്തുന്ന വേനലാണിപ്പോഴത് മഞ്ഞ് പെയ്യാതിരിക്കില്ല വർഷസ്നേഹാമൃതം. കത്തുന്ന വേനലാണിപ്പോഴത് മഞ്ഞ് പെയ്യാതിരിക്കില്ല വർഷസ്നേഹാമൃതം. മൗനം വരിച്ചു നടക്കുവതെങ്ങു നാം കാലം കരിച്ചിട്ട കാനനപാതയിൽ. മൗനം വരിച്ചു നടക്കുവതെങ്ങു നാം കാലം കരിച്ചിട്ട കാനനപാതയിൽ.
1: ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് കമ്പിൽ പി രാമചന്ദ്രൻ. ഇനി എൻ പ്രഭാകരൻ എഴുതിയ മഹാനടനം എന്ന നോവലിന്റെ വായനാനുഭവം പങ്കുവയ്ക്കുന്നു ഡോക്ടർ ജയേഷ് വരയിൽ. ജീവിതവും അഭിനയവും തമ്മിലുള്ള അതിർവരമ്പുകളെ അന്വേഷിക്കുന്ന ഈ നോവലിന്റെ വായനയിലേക്ക്.
2: ജനകഥ, തീയുർരേഖകൾ എന്നീ രണ്ട് നോവലുകളിലൂടെ മലയാളത്തിൽ പ്രാദേശിക ചരിത്ര നോവൽ എന്ന പുതിയ സാഹിത്യ വിഭാഗത്തിന് തന്നെ തുടക്കമിട്ട എൻ പ്രഭാകരൻ്റെ മറ്റൊരു പ്രാദേശിക ചരിത്ര നോവലാണ് മഹാനടനം. സാഹിത്യത്തെ കേവലമായ ചട്ടക്കൂടിൽ ഒതുക്കാതെ സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവുമാക്കി മാറ്റാനാണ് എൻ പ്രഭാകരൻ തൻ്റെ രചനകളിലൂടെ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ പതുക്കെ കൈവിട്ടുകൊണ്ടിരിക്കുന്ന ജനപക്ഷ രാഷ്ട്രീയത്തിൽ നോവലിസ്റ്റിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ജനകഥ, തീയുർരേഖകൾ എന്നീ രണ്ട് നോവലുകളിലും എന്ന പോലെ മാടായിപ്പാറ, എരിപുരം എന്നീ പ്രദേശങ്ങളിലെ തികച്ചും സാധാരണക്കാരായ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയും ആ പ്രദേശത്തിൻ്റെ പ്രാദേശിക ചരിത്രം രൂപപ്പെടുത്താനാണ് നോവൽ ശ്രമിക്കുന്നത്. അറിവ് നേടൽ എന്നത് കുറേ വിവരങ്ങൾ ശേഖരിക്കൽ മാത്രമല്ലെന്നും താൻ ജീവിക്കുന്ന പ്രദേശത്തെ ജനജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും എല്ലാ അംശങ്ങളും മനസ്സിലാക്കൽ കൂടിയാണെന്നും നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ഗഗൻ പറയുന്നുണ്ട്. 68-കാരനായ ഗഗൻ എന്ന നാടകനടൻ്റെ ഭൂതകാലം രേഖപ്പെടുത്തുന്ന രീതിയിലാണ് നോവലിൻ്റെ ആഖ്യാനം. തിയൂർ എൽ പി സ്കൂളിൽ ഗംഗാധരൻ, ഗംഗൻ എന്നീ പേരുകൾ കുറേയധികം ഉള്ളതിനാൽ അന്നത്തെ ഹെഡ്മാസ്റ്ററായിരുന്ന ഭാർഗവൻ നായരാണ് ഗംഗൻ എന്ന പേര് ഗഗൻ എന്നാക്കുന്നത്. നാടകനടൻ്റെ ജീവിതകഥയായതുകൊണ്ട് കുറേ നാടകങ്ങളെക്കുറിച്ചും നാടകപ്രവർത്തകരെക്കുറിച്ചും മലയാള നാടകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും നോവലിൽ പരാമർശമുണ്ട്. ഒരു വൈകുന്നേരം മാടായിപ്പാറയിലൂടെ നടക്കുമ്പോൾ വിജയൻ ഇക്കാര്യങ്ങൾ ഗഗനോട് സംസാരിക്കുന്നുണ്ട്. ആദ്യകാല നാടകങ്ങൾ കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിൻ്റെ ചാലകശക്തികളായി വർത്തിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീടുണ്ടായ നാടകങ്ങൾ പലതും നിലവാരമില്ലാത്തവയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വളർച്ചയ്ക്കും തിരഞ്ഞെടുപ്പിൽ ജയിക്കാനും നാടകത്തെ പ്രയോജനപ്പെടുത്തിയെങ്കിലും അത് നാടകത്തിൻ്റെ വളർച്ചയെ സഹായിച്ചില്ല. സാമൂഹ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കലും അതിനെതിരെ ശബ്ദമുയർത്തലും നാടകക്കാരുടെ പണിയല്ലെന്നാണ് വിജയൻ്റെ അഭിപ്രായം. കുടുംബജീവിതം കനത്ത പരാജയമായതോടെ വിജയൻ വായനയിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. ദസ്തയേവ്സ്കി, ചെക്കോവ്, മാർക്കേസ്, ബോർഹസ് തുടങ്ങിയവരെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇബ്സന്റെ ജനശത്രു എന്ന നാടകം കാണികളില്ലാത്തതിനാൽ പരാജയപ്പെട്ടപ്പോൾ ഇബ്സന്റെ നാടകം ആസ്വദിക്കാനുള്ള ഭാവുകത്വം ഈ നാട്ടിൽ ഇനിയും വളർന്നിട്ടില്ല എന്നാണ് തിയൂരിലെ നാടക സംവിധായകനായ ജിനേഷ് പറയുന്നത്. തെക്കുനിന്ന് വരുന്ന കരച്ചിലും പിഴിച്ചിലുമുള്ള നാടകങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഇൻഖിലാബ് നാടകങ്ങളുമേ ഈ നാട്ടുകാർക്ക് പറ്റൂ എന്നും ജിനേഷ് വ്യക്തമാക്കുന്നുണ്ട്. മഹാനടനം എന്ന നോവലിൽ സമകാലിക രാഷ്ട്രീയവും ചർച്ചാവിഷയമാകുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണവും വിവിധ ഘട്ടങ്ങളിൽ പാർട്ടി നേരിട്ട പ്രതിസന്ധികളും വസ്തുനിഷ്ഠമായി നോവൽ വിലയിരുത്തുന്നുണ്ട്. തിയൂരിലെ മികച്ച വായനക്കാരനും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുമായ ശിവൻമാഷാണ് ഈ വിലയിരുത്തലുകൾ നടത്തുന്നത്. ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ അതിശക്തമായതുകൊണ്ടും അത് സൃഷ്ടിച്ച 100,000 പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടുമാണ് വർഗസമരമെന്ന ആശയം ഇന്ത്യയിൽ പച്ചപിടിക്കാതെ പോയതെന്നും ശിവൻമാഷ് വിലയിരുത്തുന്നുണ്ട്. ജോണേട്ടൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതകഥയിലൂടെ തിയൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും സമകാലികാവസ്ഥയും വ്യക്തമാക്കുന്നുണ്ട്. അച്ഛൻ ജന്മിയുടെ അടികൊണ്ട് മരിച്ചപ്പോൾ ജന്മിത്തത്തിനെതിരെ സമരം ചെയ്യാനാണ് ജോണേട്ടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നത്. പാർട്ടി നിരോധിച്ച കാലത്ത് കോൺഗ്രസുകാർ ജോണേട്ടനെ ക്രൂരമായി ആക്രമിക്കുന്നു. ദീർഘകാല ആയുർവേദ ചികിത്സയിലൂടെയാണ് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അതിനിടയിൽ അയാളുടെ ഒളിവ് ജീവിതത്തെക്കുറിച്ച് കുറേ അതിസാഹസിക കഥകൾ നാട്ടിൽ പ്രചരിക്കുന്നു. വെറുമൊരു ബ്രാഞ്ച് മെമ്പർ എന്നതിൽ നിന്ന് ഒട്ടും വളരാൻ ആഗ്രഹിക്കാത്ത ജോണേട്ടൻ വിവാഹം പോലും കഴിക്കാതെ ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുന്നു. കറുപ്പയ്യ എന്ന തിരുനെൽവേലിക്കാരൻ ജോണേട്ടനെ കൊന്നതോടെയാണ് ആളുകൾ ജോണേട്ടനോടുള്ള നിലപാട് മാറ്റുന്നത്. കറുപ്പയ്യയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തതോടെ അവർക്ക് ജോണേട്ടനുമായുള്ള അവിഹിതം കാരണമാണ് കറുപ്പയ്യ ജോണേട്ടനെ കൊന്നതെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വർഗശത്രുക്കൾ കൊട്ടേഷൻ നൽകിക്കൊന്ന ധീരരക്തസാക്ഷിയായി ജോണേട്ടൻ പരിണമിക്കുന്നു. മുഖ്യധാരാ ചരിത്രങ്ങൾ രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ചരിത്രങ്ങൾ മാത്രമാണ് സാധാരണ രേഖപ്പെടുത്താറുള്ളത്. കീഴ്ത്തട്ടിലെ ജനവിഭാഗങ്ങളോ അവരുടെ ജീവിതാനുഭവങ്ങളോ അതിൽ കടന്നു വരാറില്ല. എന്നാൽ മഹാനടനം എന്ന പ്രാദേശിക ചരിത്ര നോവലിൽ തിയൂർ എന്ന പ്രദേശത്തെ അരികുവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത്. ചരിത്രമെന്നത് വരണ്ട കുറെ വസ്തുതകളുടെ സമാഹാരമല്ല, മറിച്ച് അനന്യമായ സൗന്ദര്യാനുഭവമായിരിക്കണം അത് വായനക്കാർക്ക് നൽകേണ്ടത് എന്ന് ശിവൻമാഷ് പറയുന്നുണ്ട്. സാമ്പ്രദായിക ചരിത്രങ്ങളിൽ ഒരിക്കലും ഇടം നേടാനിടയില്ലാത്ത ആണ്ടി അമ്പേട്ടനും ചിണ്ടൻ മന്ത്രവാദിയും സുഗുണനും എയ്യൻ ഗണേശനുമൊക്കെയാണ് നോവലിലെ കഥാപാത്രങ്ങളായി വരുന്നത്. എല്ലാ വർഷവും പളനിക്ക് പോവാൻ വ്രതമെടുത്ത് ഭിക്ഷാടനവും ആണ്ടിയൂട്ടും തണ്ണീലമൃതും സംഘടിപ്പിച്ച് നാട്ടുകാരെ അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിയാണ് ആണ്ടി അമ്പുവേട്ടൻ. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള അദ്ദേഹം മാസത്തിൽ 10-ഓ 15-ഓ പുസ്തകങ്ങൾ വായിക്കും. ഓർമ്മകളുടെയും നാട്ടറിവുകളുടെയും ഒരു കടൽ തന്നെയായ അമ്പുവേട്ടൻ സ്വർഗത്തിൽ പളനിമലയുണ്ടാവുമോ എന്ന ഗഗന്റെ ചോദ്യത്തിന് ബോത്ത് ഹെൽ ആൻഡ് ഹെവൻ ആർ ഫ്ലാറ്റ് എന്ന മറുപടി നൽകി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. മന്ത്രവാദം കൊണ്ട് ആളെ പറ്റിച്ച് ഏറെ പണം സമ്പാദിച്ചയാളാണ് ചിണ്ടൻ മന്ത്രവാദി. മലയോര ഗ്രാമങ്ങളിലും കുടകിലും പോയി ആളുകളുടെ ബാധയൊഴിപ്പിക്കലും ദുർമന്ത്രവാദവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ഒടുവിൽ ജനങ്ങൾ ശാരീരികമായി ആക്രമിച്ചതോടെ ആ ജോലി ഒഴിവാക്കി ജ്യോതിഷം സ്വീകരിക്കുന്നു. പക്ഷെ തൻ്റെ പ്രവചനങ്ങളെല്ലാം തെറ്റാൻ തുടങ്ങിയപ്പോൾ അയാൾ വീടിനു മുന്നിൽ ചിതയുണ്ടാക്കി ആത്മഹത്യ ചെയ്യുകയാണ്. മാടായിപ്പാറയുടെ 4 ചുറ്റിലുമുള്ള പ്രദേശക്കാർക്ക് നാടക സംവിധായകൻ എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരിക സുഗുണനെയാണ്. ക്ലബ്ബുകളുടെ വാർഷികങ്ങൾക്കും സ്കൂൾ കോളേജ് തല മത്സരങ്ങൾക്കും അമച്ചർ നാടക മത്സരങ്ങൾക്കും തിയൂരിൽ നാടകങ്ങൾ തയ്യാറാക്കിയിരുന്നത് സുഗുണനായിരുന്നു. ആ നാടകങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചവയുമായിരുന്നു. എന്നാൽ നാടകനടിയായ കാഞ്ചനയെ വിവാഹം കഴിച്ചതോടെ സുഗുണൻ നാടകമേ ഉപേക്ഷിക്കുന്നു. സുഗുണന്റെ ജീവിതത്തിലുണ്ടായ ഈ മാറ്റത്തിന്റെ കാരണം ആർക്കും പിടികിട്ടുന്നില്ല. കടുത്ത മദ്യപാനിയായിത്തീർന്ന അയാൾ ഒടുവിൽ മദ്യത്തിൽ വിഷം കലർത്തി ആത്മഹത്യ ചെയ്യുകയാണ്. മുള്ളൻപന്നിയുടെ മുള്ളുപോലെ ഉയർന്നു നിൽക്കുന്ന തലമുടിയുള്ളതുകൊണ്ടാണ് ഗണേശനെ നാട്ടുകാർ എയ്യൻ ഗണേശൻ എന്ന് വിളിച്ചിരുന്നത്. അയാൾ തൻ്റെ വീട് മുഴുവൻ പുരാവസ്തുക്കൾ ശേഖരിച്ച് സൂക്ഷിക്കുകയും അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഓരോ വസ്തുവിൻ്റെ അടുത്തും BC 500, AD 300 എന്നൊക്കെ എഴുതിയതിനെക്കുറിച്ച് ഗണേശൻ പറയുന്നത്, ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ? ഓരോരുത്തർ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ചരിത്രം സത്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതല്ലേ എന്നാണ്. കേരളത്തിലെല്ലായിടത്തും കൗൺസിലിംഗ് സെൻ്ററുകൾ വ്യാപകമായ കാലത്ത് തിയൂരിലും ശാന്തിപദം എന്ന പേരിൽ ഒരു കൗൺസിലിംഗ് സെൻ്റർ ആരംഭിക്കുന്നുണ്ട്. കുഞ്ഞുഗോവിന്ദൻ എന്ന പേര് മാറ്റി മന്മഥദാസ് എന്ന പേര് സ്വീകരിച്ചയാളാണ് ഇതിന് തുടക്കമിട്ടത്. കുട്ടികൾ തുള്ളൻമാഷ് എന്ന് വിളിക്കുന്ന ബാബുലാൽ മാഷാണ് അദ്ദേഹത്തെ സഹായിക്കുന്നത്. എവിടെ നിന്നോ സംഘടിപ്പിച്ച ഒരു സർട്ടിഫിക്കറ്റാണ് ഇവരുടെ യോഗ്യത. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മധ്യവയസ്കർ വരെയുള്ളവർ വിവിധ പ്രശ്നങ്ങളുമായി ഇവരെ സമീപിക്കാറുണ്ട്. സ്ത്രീകളുടെ കൗൺസിലിംഗ് വിവരങ്ങൾ കൂടുതൽ നാടകീയമാക്കി ഗഗൻ ഉൾപ്പെടെയുള്ളവരോട് വിവരിക്കുക എന്നതാണ് ബാബുലാൽ മാഷുടെ ഇഷ്ടവിനോദം. നാട്ടുകാരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുന്ന മാഷ് സ്വന്തം ഭാര്യയുമായുള്ള ദാമ്പത്യ പ്രശ്നം പരിഹരിക്കാനാവാതെ പാതിരാത്രി ശരീരമൊന്ന് തണുപ്പിക്കാൻ തീയൂരിലെ കുളങ്ങൾ അന്വേഷിക്കുകയാണ്. ലോകജനതയെ മുഴുവൻ പേടിപ്പെടുത്തിയ കോവിഡ് കാലത്തെക്കുറിച്ചും നോവലിൽ പരാമർശമുണ്ട്. വിദ്യാഭ്യാസവും സ്ഥിര വരുമാനവുമുള്ള ആളുകൾ കോവിഡിന് ശേഷം അരാഷ്ട്രീയമായി ചിന്തിക്കാൻ തുടങ്ങിയെന്നും ശിവൻ മാഷ് നിരീക്ഷിക്കുന്നുണ്ട്. കുറുക്കൻ കണ്ണൻ, വടുകുന്ദസ്വാമി, പീറ്റർ മാഷ്, കരുണൻ, ചിത്രൻ ഡോക്ടർ, മധുമോഹൻ തുടങ്ങി നോവലിലെ ഇതര കഥാപാത്രങ്ങളും തീയൂരിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 68-ാം വയസ്സിൽ ഗഗൻ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അനേകം മനുഷ്യരുടെ ജീവിതങ്ങളിലേക്കും തീയൂരിൻ്റെ പ്രാദേശിക ചരിത്രത്തിലേക്കുമാണ് ആ നോട്ടം ചെന്നെത്തുന്നത്. തികച്ചും സാധാരണക്കാരായ ഈ മനുഷ്യരൊന്നും ജീവിതത്തിൽ വിജയം കൈവരിച്ചവരല്ല. ആരുടെയും ജീവിതം ശരിയാണെന്നോ തെറ്റാണെന്നോ നോവലിസ്റ്റ് വിധിക്കുന്നുമില്ല. ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ അങ്ങേയറ്റം ഒറ്റക്ക് നിൽക്കുന്ന മനുഷ്യനാണ് എന്ന സ്റ്റോക്ക്മാൻ എന്ന കഥാപാത്രത്തിൻ്റെ വാക്കുകളെ അനുസ്മരിപ്പിക്കുന്നവരാണ് ഗഗൻ ഉൾപ്പെടെയുള്ള ഇതിലെ കഥാപാത്രങ്ങളെല്ലാം. കുട്ടിക്കാലം മുതൽ താൻ പരിചയപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ആ പ്രദേശത്തിൻ്റെ ചരിത്രം നിർമ്മിക്കുന്നതിനും തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നിർഭയം വിളിച്ചു പറയുന്നതിനും മഹാനടനം എന്ന നോവലിലൂടെ എൻ പ്രഭാകരന് സാധിച്ചിട്ടുണ്ട്.
1: എൻ പ്രഭാകരൻ എഴുതിയ മഹാനടനം എന്ന നോവലിൻ്റെ വായനാനുഭവം പങ്കുവച്ചത് ഡോക്ടർ ജയേഷ് വരയിൽ. സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.

0: കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ രോഗീ സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെയുള്ള ജീവനക്കാർക്കാണ് പരിശീലനം നൽകുക. ഇതു സംബന്ധിച്ച നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റം സംബന്ധിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത എന്ന് KSEB. സംസ്ഥാനത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ വൈദ്യുതി ഉപഭോഗം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 400 മുതൽ 500 മെഗാവാട്ട് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതുമാണ് വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിക്കാൻ കാരണം. ഈ സാഹചര്യത്തിലാണ് ഭാഗിക വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റം നടക്കുന്ന ഈ കാലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗവും അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 ന്യൂഡൽഹിയിൽ സമാപിച്ചു. തുണി നിർമ്മാണം, സോഴ്സിംഗ്, നവീകരണം, നിക്ഷേപം എന്നിവയ്ക്കുള്ള മുൻനിര ആഗോള ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതായിരുന്നു മേള. 130 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവുമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കലാകാരന്മാർക്ക് ഓണം വാരാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക അവസരമൊരുക്കും. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. 72-ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യചിഹ്നം മന്ത്രി M. Liju ആലപ്പുഴയിൽ പ്രകാശനം ചെയ്തു. വള്ളം തുഴയുന്ന വേഴു എന്ന വേഴാമ്പലിന്റെ പേര് പതിച്ച ഭാഗ്യചിഹ്നം ജില്ലാ കളക്ടർ ഷാജി വി നായർ, ചലച്ചിത്ര നടി ദേവി ചന്ദന എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. കേരളത്തിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിൽ പുതുതായി സജ്ജമാക്കിയ സ്കിൻ ബാങ്കിൽ ആദ്യത്തെ ചർമ്മദാനം നടന്നു. ബൈക്ക് അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശി ആഷിക് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ചർമ്മദാനമാണിത്. കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ റാമ്പ് പദ്ധതിയുടെ ഭാഗമായ ദ്വിദിന സെക്ടർ സ്പെസിഫിക് പരിശീലന പരിപാടിക്ക് കോഴിക്കോട്ട് തുടക്കമായി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ തിരുവനന്തപുരം സ്വദേശി B. Mithun ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു കുടുംബ വാർഷിക.

0: വരുമാനം 2,50,000 രൂപയിൽ കവിയാൻ പാടില്ല. ആധാർ സീഡഡ് അക്കൗണ്ട് നിർബന്ധം. ഒന്നാംഘട്ട അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 15 ഓഗസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0499-4256-162. സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് CBSE ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC OBCH വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന OEC പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 27 വരെ നീട്ടി. വെബ്സൈറ്റ് www.egrants.kerala.gov.in. ഫോൺ നമ്പർ 0495-2377-786. അടൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ LP വിഭാഗം കന്നഡ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 20 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടറ്റ് നിർബന്ധം. ഫോൺ നമ്പർ 0499-4240-982. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ബോട്ട് ക്രൂ വിഭാഗത്തിലെ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. സ്ട്രാങ്ക്, എഞ്ചിൻ ഡ്രൈവർ എന്നീ തസ്തികകളിലായി ആകെ 8 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത 7-ാം ക്ലാസ് പാസ്സായ ബന്ധപ്പെട്ട ജോലിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഓൺലൈനായി 2022 വരെ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.cochinshipyard.in. ഫിഷറീസ് വകുപ്പിൽ കാസർഗോഡ് ജില്ലയിലെ മറൈൻ ഡാറ്റ കളക്ഷനും ജുവനൈൽ ഫിഷിംഗ് പഠനവും സംബന്ധിച്ച് വിവരണ ശേഖരണത്തിനായി പാർട്ട് ടൈം എന്യൂമറേറ്റർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് മീനാഫീസിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. യോഗ്യത ഫിഷറീസ് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദം. പ്രായപരിധി 21-ഉം 36 വയസ്സിനും മധ്യേ. ഫോൺ നമ്പർ 0467-220-2537. കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയർ നിയമനത്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BTech ഡിഗ്രി. പ്രായപരിധി 35 വയസ്സ്. ജാതി, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റ എന്നിവ സഹിതം അപേക്ഷ നാളെ വൈകുന്നേരത്തിനകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-4256-162. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെയും ദേശീയ പ്രാണിജന്യ രോഗ നിയന്ത്രണ പരിപാടിയുടെയും ഭാഗമായി ജില്ലയിലെ നഗരപ്രദേശങ്ങളിലെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്കായി 90 ദിവസത്തേക്ക് 50 കണ്ടിജൻ്റ് ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പ്ലാനിംഗ് ഓഫീസിലെ മിനി കോൺഫറൻസ് ഹാളിൽ നടക്കും. ഫോൺ നമ്പർ 0497-2700-194. IHRD വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 1-ാം വർഷ BCOM വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ് എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് നേരിട്ട് പ്രവേശനം നടത്തുന്ന 50% സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. അപേക്ഷകൾ admissions.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ കോളേജ് ഓഫീസിൽ നേരിട്ടോ സമർപ്പിക്കാം. ഫോൺ നമ്പർ 8547-00-5051. ഫിഷറീസ് വകുപ്പ് കടൽരക്ഷാ പ്രവർത്തനത്തിന് ദിവസവേതനാടിസ്ഥാനത്തിൽ സീ റെസ്ക്യൂ ഗാർഡുമാരെ നിയമിക്കുന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ നിന്നും പരിശീലനം ലഭിച്ചവരും കണ്ണൂർ ജില്ലയിൽ സ്ഥിരതാമസക്കാരുമായിരിക്കണം. കടൽരക്ഷാ പ്രവർത്തനങ്ങളിൽ പരിചയമുള്ളവർക്ക് മുൻഗണന. പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച ബയോഡാറ്റ, തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ്, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഈ മാസം 21-ന് രാവിലെ 11 മണിക്ക് കണ്ണൂർ മാപ്പിള ബേയിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് 9 മണിക്ക് News@9 ഡൽഹിയിലെ.
1: ആകാശവാണി സെ സമാചാർ സന്ധ്യ കെ സാത്ത് മേ പ്രിയങ്ക അരുണ. मुख्य समाचार. प्रधानमंत्री नरेंद्र मोदी ने हरियाणा

0: Nadu's infrastructure and export performance have contributed to the high rankings. A high-level delegation from the Union Ministry of Information and Broadcasting, led by Secretary Chanchal Kumar, met Maharashtra Chief Minister Devendra Fadnavis in Mumbai today to review preparations for the second edition of the World Audiovisual and Entertainment Summit Waves 2027. The Chief Minister directed officials to begin preparations well in advance and ensure timely planning for infrastructure, budgeting, publicity, transport, technical arrangements, and interdepartmental coordination. Petroleum and Natural Gas Minister Hardeep Singh Puri today reviewed the progress of the Global Biofuels Alliance, GBA, in New Delhi. In a series of social media posts, Mr. Puri said that the GBA, which began with 19 founding members, has now grown to 34 member countries and 14 international organizations. He also noted that active talks with several more countries are underway. Iran's Islamic Revolutionary Guard Corps, IRGC, has claimed it had launched a series of retaliatory strikes targeting U.S. military facilities in Syria, Kuwait, and Oman today. The IRGC said in a statement that the attacks were carried out during the 11th, 12th, and 13th waves of Operation Nusra 2. It claimed that Iranian forces conducted a surprise strike on a U.S. Special Operations Command center in Syria's Al-Tanf region. Kuwaiti Army has said its air defenses are confronting hostile missile and drone strikes after Iran's action. It urged people to adhere to the security and safety instructions issued by the authorities. The India Meteorological Department, IMD, has issued red colour warning for heavy to very heavy rainfall with isolated extremely heavy rainfall over sub-Himalayan West Bengal and Sikkim for the next 2 days. Heavy to very heavy rainfall is likely at isolated places over Arunachal Pradesh, Assam, Meghalaya, Chhattisgarh and Uttarakhand till Sunday. In Bihar, Madhya Pradesh, East Uttar Pradesh, Himachal Pradesh, Jharkhand, Karnataka, Kerala, Mahe, Odisha and northeastern states, heavy rainfall is expected tomorrow. Legendary West Indian cricketer Sir Garfield Sobers passed away at the age of 89 today. His son Daniel confirmed the news. One of the finest all-rounders the game has ever seen, Sobers played 93 tests and scored 8,032 runs at 57.78 with 26 centuries and 30 half-centuries between March 1954 to April 1974. A left-handed batter and also a left-arm, fast, medium-pace bowler, Sobers claimed 235 wickets in Test cricket. India announced its 20-member squad for the FIH Women's Hockey World Cup 2026 today. Midfielder Salima Tete will lead the Indian side at the prestigious tournament to be held in Belgium and the Netherlands from August 15 to 30th. Goalkeepers Savita and Bichu Devi Karibam have retained their places in the squad. India have been drawn in Pool D alongside China, England and South Africa. The team will begin its campaign against China on August 16 at the Wagenaar Hockey Stadium in Amstelveen before taking on South Africa on August 18 and England on August 20. In badminton, two-time Olympic medalist PV Sindhu has advanced to the semifinals of the Japan Open 2026. Sindhu progressed after Japan's former world champion Nozomi Okuhara withdrew from the women's singles quarterfinal, giving the Indian shuttler a walkover. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi launches development projects worth around 25,000 crore rupees from Haryana, Punjab and Chandigarh. Flags off India's first hydrogen-powered train from Jind. Prime Minister said Centre is committed to ease of living and new opportunities for every citizen with the spirit of Nagrik Deva Bhava. Government convenes all-party meeting on Sunday ahead of the monsoon session of Parliament. President Draupadi Murmu to embark on three-nation visit to Moldova, North Macedonia and Romania from Sunday. Legendary West Indian cricketer Gary Sobers passes away. And Indian team announced for FIH Women's Hockey World Cup to be held in Belgium and Netherlands next month. Salima Tete named the captain. And that is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഫിസിക്സ് അവലോകനം ചെയ്യുന്നത് അധ്യാപകൻ വി കൃഷ്ണ കിഷോർ.
2: പ്രിയ വിദ്യാർത്ഥികളെ, പത്താം ക്ലാസ് വരെ പഠിച്ച രീതിയിലല്ല നാം ഇനി മുതൽ പഠിക്കുന്നത്. പ്ലസ് വൺ ക്ലാസ് മുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാകാം. ഈ സിലബസ് ഉപയോഗിച്ചാണ് നാം മത്സര പരീക്ഷകൾക്ക് തയ്യാറാകേണ്ടത്. ഇത് മുന്നിൽ കണ്ട് വേണം പാഠഭാഗങ്ങളെ നാം സമീപിക്കേണ്ടത്. പ്ലസ് വൺ ഫിസിക്സിലെ വിവിധ അധ്യായങ്ങൾ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഫിസിക്സ് എന്നത് പരസ്പരം ബന്ധമില്ലാത്ത കുറച്ച് അധ്യായങ്ങളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് ഓരോ അധ്യായവും അതിന് മുൻപുള്ള അധ്യായത്തിൽ നിന്ന് സ്വാഭാവികമായി വളർന്നു വരുന്നതാണ്. ഈ ബന്ധം മനസ്സിലാക്കിയാൽ ഫിസിക്സ് പഠിക്കുന്നത് വളരെ എളുപ്പവും ആസ്വാദ്യകരവും ആകും. പ്രകൃതിയെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് ഫിസിക്സ്. പ്രധാനമായും ഇത് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നു. പ്രകൃതിയിലെ അളവുകൾ എങ്ങനെ കൃത്യമായി നിർണ്ണയിക്കാം? വസ്തുക്കൾ എങ്ങനെ ചലിക്കുന്നു? അവ എന്തുകൊണ്ടാണ് അങ്ങനെ ചലിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ക്രമാനുസൃതമായി ഉത്തരം നൽകുന്ന രീതിയിലാണ് പ്ലസ് വൺ ഫിസിക്സിലെ അധ്യായങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവയിൽ ആദ്യത്തെ അധ്യായം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് അഥവാ ഏകകങ്ങളും അളവുകളും. എല്ലാ ശാസ്ത്ര പഠനത്തിൻ്റെയും അടിത്തറ അളവെടുപ്പാണ്. ചലനം, ബലം, ഊർജം എന്നിവ പഠിക്കുന്നതിന് മുമ്പ് കൃത്യമായ അളവെടുപ്പ് പഠിക്കണം. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് എസ് ഐ യൂണിറ്റ്സ് അഥവാ എസ് ഐ ഏകകങ്ങൾ, ഡൈമെൻഷൻസ് അഥവാ മാനങ്ങൾ, സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് അഥവാ സാർത്ഥക അക്കങ്ങൾ, എറേഴ്സ് ഇൻ മെഷർമെൻറ്റ് അളവെടുപ്പിലെ പിശകുകൾ. ഇതാണ് മുഴുവൻ ഫിസിക്സിൻ്റെയും അടിത്തറ. അടുത്ത ചാപ്റ്റർ നേർരേഖയിലുള്ള ചലനം അഥവാ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അളവെടുപ്പ് പഠിച്ച ശേഷം ചലനത്തെ വിവരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ നാം പഠിക്കുന്നത് സ്ഥാനം അഥവാ പൊസിഷൻ, സ്ഥാനമാറ്റം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്, വേഗത അഥവാ സ്പീഡ്, പ്രവേഗം അഥവാ വെലോസിറ്റി, ത്വരണം അഥവാ ആക്സിലറേഷൻ, മന്ദീകരണം അഥവാ ഡിസിലറേഷൻ. ആദ്യം ഒരു മാനത്തിലുള്ള ചലനമാണ് പഠിക്കുന്നത് അഥവാ മോഷൻ ഇൻ വൺ ഡൈമെൻഷൻ. അടുത്ത അധ്യായം രണ്ട് തലത്തിലുള്ള ചലനം അഥവാ മോഷൻ ഇൻ എ പ്ലെയിൻ. യഥാർത്ഥ ജീവിതത്തിലെ ചലനങ്ങൾ കൂടുതലും രണ്ട് മാനത്തിലുള്ളവയാണ്. ഈ അധ്യായത്തിൽ വെക്ടറുകൾ, വെക്റ്റർ സങ്കലനം അഥവാ വെക്റ്റർ അഡീഷൻ, പ്രക്ഷേപ ചലനം അഥവാ പ്രൊജക്ടൈൽസ്, വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ എന്നിവ പഠിക്കുന്നു. വെക്റ്റർ എന്ന ആശയം പിന്നീട് എല്ലാ അധ്യായങ്ങളിലും ആവശ്യമായി വരും. അടുത്തത് ചലന നിയമങ്ങളാണ്. ഇതുവരെ വസ്തുക്കൾ എങ്ങനെ ചലിക്കുന്നു എന്നതാണ് നാം പഠിച്ചത്. ഇനി അവ എന്തുകൊണ്ട് ചലിക്കുന്നു എന്ന് നാം പഠിക്കുന്നു. ഇതിന് ഉത്തരം നൽകുന്നത് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളാണ്. ഇവിടെ പഠിക്കുന്നത് ബലം അഥവാ ഫോഴ്സ്, ജഡത്വം അഥവാ ഇനേർഷ്യ, ആക്കം അഥവാ മൊമെൻറ്റം, ഘർഷണം അഥവാ ഫ്രിക്ഷൻ. മെക്കാനിക്സിൻ്റെ ഹൃദയഭാഗമാണ് ഈ അധ്യായം. അടുത്ത ചാപ്റ്റർ പ്രവൃത്തി, ഊർജം, ശക്തി, വർക്ക്, എനർജി ആൻഡ് പവർ. ഒരു ബലം സ്ഥാനമാറ്റം ഉണ്ടാക്കുമ്പോൾ പ്രവൃത്തി നടക്കുന്നു. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് പ്രവൃത്തി അഥവാ വർക്ക്, ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി, സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി, ഊർജ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ശക്തി അല്ലെങ്കിൽ പവർ. അടുത്തത് കണസമൂഹവും ഭ്രമണ ചലനവും, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഇതുവരെ കണങ്ങളുടെ ചലനമാണ് പഠിച്ചത്. എന്നാൽ യഥാർത്ഥ വസ്തുക്കൾക്ക് ഭ്രമണ ചലനവും ഉണ്ട്. ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ദ്രവ്യമാന കേന്ദ്രം അഥവാ സെൻറ്റർ ഓഫ് മാസ്, ബലാഘൂർണം അഥവാ ടോർക്ക്, കോണീയ ആക്കം അഥവാ ആംഗുലർ മൊമെൻറ്റം, ജഡത്വ ആഘൂർണം അഥവാ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഉരുളൽ ചലനം അഥവാ റോളിംഗ് മോഷൻ. ഇത് രേഖീയ ചലനത്തിൽ നിന്ന് ഭ്രമണ ചലനത്തിലേക്കുള്ള വിപുലീകരണമാണ്. അടുത്ത ചാപ്റ്റർ ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ഇപ്പോൾ പ്രപഞ്ചത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഇവിടെ നാം പഠിക്കുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അഥവാ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം. ഗുരുത്വത്വരണം, ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ്, പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി, ഗ്രഹങ്ങളുടെ ചലനം മോഷൻ ഓഫ് പ്ലാനറ്റ്സ്, പരിക്രമണകാലം പീരിയഡ് ഓഫ് റെവല്യൂഷൻ, ഒരു ആപ്പിൾ താഴെ വീഴുന്നതും ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നതും ഒരേ നിയമങ്ങൾ കൊണ്ടാണ് വിശദീകരിക്കുന്നത്. അടുത്തത് ഖരവസ്തുക്കളുടെ യാന്ത്രിക ഗുണങ്ങൾ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നാം പഠിക്കുന്ന പ്രധാന പദങ്ങൾ സമ്മർദ്ദം അഥവാ സ്ട്രെസ്, വികലനം അഥവാ സ്ട്രെയിൻ, ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്റ്റികത, യങ്സ് മോഡുലസ് എന്നിവയാണ്. ശാസ്ത്രം എത്ര വളർന്നാലും മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമായി വരുന്നത്. മെറ്റീരിയൽ സ്ട്രെങ്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നാം മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. ഉദാഹരണമായി, സ്റ്റീലിന് കൂടുതൽ ശക്തിയുണ്ട്, കാരണം താരതമ്യേന കൂടുതൽ ഇലാസ്റ്റികത അതിനുണ്ട്, അഥവാ യങ്സ് മോഡുലസ് സ്റ്റീലിന് കൂടുതലാണ്. അത് കഴിഞ്ഞാൽ കൂടുതൽ ബലമുള്ളത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനാണ്. അടുത്ത അധ്യായം ദ്രവങ്ങളുടെ യാന്ത്രിക ഗുണങ്ങൾ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇപ്പോൾ ഖരങ്ങളിൽ നിന്ന് ദ്രാവകങ്ങളിലേക്കും വാതകങ്ങളിലേക്കും കടക്കുന്നു. പഠിക്കുന്ന ആശയങ്ങൾ മർദ്ദം അഥവാ പ്രഷർ, പ്ലവനബലം അഥവാ ബോയന്റ് ഫോഴ്സ്, പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി അഥവാ ശ്യാനത, ബെർണോളി സിദ്ധാന്തം എന്നിവയാണ്. ഇവ കപ്പലുകൾ പൊങ്ങിക്കിടക്കുന്നതും വിമാനങ്ങൾ പറക്കുന്നതും എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. ദ്രവങ്ങളെപ്പറ്റി പറയുമ്പോൾ അവയുടെ കംപ്രസിബിലിറ്റി പ്രധാനമാണ്. ദ്രവങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് പ്രതലബലവും വിസ്കോസിറ്റിയും. നാം കുളിക്കുന്നതിനും തുണികൾ വൃത്തിയാക്കുന്നതിനും സോപ്പ് ഉപയോഗിക്കുന്നത് ജലത്തിൻ്റെ പ്രതലബലം കുറച്ച് തുണികളുടെ ഇഴകൾക്കിടയിൽ ഇറങ്ങി അഴുക്ക് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിനായി സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന വസ്തു TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ, ആണ് നമ്മെ സഹായിക്കുന്നത്. എഞ്ചിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഫ്ലൂയിഡിറ്റി നിർണ്ണയിക്കുന്നത് അതിൻ്റെ വിസ്കോസിറ്റിയാണ്. അടുത്ത ചാപ്റ്റർ ദ്രവ്യത്തിൻ്റെ താപഗുണങ്ങൾ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇനി താപത്തെക്കുറിച്ച് പഠിക്കുന്നു. പ്രധാന ആശയങ്ങൾ താപനില അഥവാ ടെമ്പറേച്ചർ, താപം അഥവാ ഹീറ്റ്, താപീയ വികാസം അഥവാ തെർമൽ എക്സ്പാൻഷൻ, വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, കലോറിമെട്രി, താപസംക്രമണം അഥവാ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്നിവയാണ്. ചൂടാക്കുമ്പോൾ ദ്രവ്യം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. അടുത്തത് താപഗതിശാസ്ത്രം അഥവാ തെർമോഡൈനമിക്സ്. താപത്തെ എങ്ങനെ പ്രവൃത്തിയാക്കി മാറ്റാം എന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. വാഹനങ്ങളുടെ പെട്രോൾ എഞ്ചിൻ്റെയും ഡീസൽ എഞ്ചിൻ്റെയും പ്രവർത്തനം ഈ അധ്യായത്തിൻ്റെ ഭാഗമാണ്. ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ആന്തരിക ഊർജം അഥവാ ഇൻറ്റേർണൽ എനർജി, താപഗതിശാസ്ത്രത്തിൻ്റെ ഒന്നാം നിയമം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്, രണ്ടാം നിയമം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ആൻഡ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനമിക്സ്. താപയന്ത്രങ്ങൾ അഥവാ ഹീറ്റ് എഞ്ചിൻസ്, ശീതീകരണ യന്ത്രങ്ങൾ അഥവാ കൂളിംഗ് എഞ്ചിൻസ് എന്നിവയാണ്. ഒരു യന്ത്രത്തിനും 100% കാര്യക്ഷമത ലഭിക്കാത്തതിൻ്റെ കാരണം ഈ അധ്യായം വ്യക്തമാക്കുന്നു. അടുത്തതായി ഗതിക സിദ്ധാന്തം അഥവാ കൈനറ്റിക് തിയറിയാണ്. താപഗതിശാസ്ത്രം താപത്തെ മാക്രോസ്കോപ്പിക് ആയി അഥവാ സ്ഥൂലതലത്തിൽ പഠിപ്പിക്കുന്നു. ഗതിക സിദ്ധാന്തം അതിനെ മൈക്രോസ്കോപ്പിക് ആയി വിശദീകരിക്കുന്നു അഥവാ സൂക്ഷ്മ തലത്തിൽ വിശദീകരിക്കുന്നു. ഇവിടെ പഠിക്കുന്നത് തന്മാത്രകളുടെ ചലനം, മോളിക്യുലർ മോഷൻ, വാതക നിയമങ്ങൾ, ഗ്യാസ് ലോസ്, മർദ്ദം അഥവാ പ്രഷർ, താപനില അഥവാ ടെമ്പറേച്ചർ, RMS വെലോസിറ്റി ഓർ RMS പ്രവേഗം എന്നിവയാണ്. താപനില എന്നത് തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണെന്ന് ഇവിടെ നാം മനസ്സിലാക്കുന്നു. അടുത്തത് ദോലനങ്ങൾ അഥവാ ഓസിലേഷൻസ്. പല വസ്തുക്കളും മുന്നോട്ടും പിന്നോട്ടും ആവർത്തിച്ച് ചലിക്കുന്നു. ഈ അധ്യായത്തിൽ ആനുകാലിക ചലനം പീരിയോഡിക് മോഷൻ, ലളിത ദോലനം സിമ്പിൾ ഹാർമോണിക് മോഷൻ, സ്പ്രിംഗ് ദോലനം വൈബ്രേഷൻ ഓഫ് സ്പ്രിങ്സ്, പെൻഡുലം എന്നിവ നാം പഠിക്കുന്നു. അവസാനത്തെ അധ്യായം തരംഗങ്ങൾ അഥവാ വേവ്സ് ആണ്. ദോലനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അത് തരംഗമാകുന്നു. ഇവിടെ നാം പഠിക്കുന്നത് തരംഗ ചലനം അഥവാ വേവ് മോഷൻ, ശബ്ദ തരംഗങ്ങൾ സൗണ്ട് വേവ്സ്, തരംഗ പ്രവേഗം അഥവാ വേവ് വെലോസിറ്റി, ആവൃത്തി അഥവാ ഫ്രീക്വൻസി, ഡോപ്ലർ പ്രഭാവം എന്നിവയാണ്. ഇതോടെ പ്രകൃതിയിലെ അതിമനോഹരമായ ഒരു പ്രതിഭാസത്തിലേക്ക് പഠനം എത്തിച്ചേരുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പദങ്ങളുടെ ലഘുവായ നിർവചനം മനസ്സിലാക്കാം. യൂണിറ്റ് അഥവാ ഏകകം, ഭൗതിക അളവുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന നിശ്ചിത മാനദണ്ഡം. ഡൈമെൻഷൻ, ഭൗതിക അളവിനെ അടിസ്ഥാന അളവുകളുടെ പദത്തിൽ എഴുതുന്നത്. വെക്റ്റർ അഥവാ സദിശം, പരിമാണവും ദിശയും ഉള്ള അളവ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, എക്സാമ്പിൾ പ്രവേഗം. സ്കെയിലാർ അഥവാ അദിശം, പരിമാണം മാത്രമുള്ള അളവ് അഥവാ ദിശയില്ല, ഉദാഹരണം മാസ്. വെർണിയർ കാലിപ്പേഴ്സ്, 0.01 സെൻറ്റിമീറ്റർ വരെ കൃത്യതയോടെ നീളം അളക്കുന്ന ഉപകരണം. സ്ക്രൂ ഗേജ്, 0.001 സെൻറ്റിമീറ്റർ വരെ കൃത്യതയോടെ കനം അളക്കുന്ന ഉപകരണം. എറർ അഥവാ പിശക്, അളന്ന മൂല്യവും യഥാർത്ഥ മൂല്യവും തമ്മിലുള്ള വ്യത്യാസം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അഥവാ സാർത്ഥക സംഖ്യകൾ, ഒരു അളവിലെ അർത്ഥമുള്ള നിശ്ചിതമായ അക്കങ്ങൾ. ഫോഴ്സ് അഥവാ ബലം, വസ്തുവിൻ്റെ ചലനാവസ്ഥ മാറ്റുന്ന ബാഹ്യ കാരണം. മാസ് അഥവാ പിണ്ഡം, വസ്തുവിലെ ദ്രവ്യത്തിൻ്റെ അളവ് അഥവാ ജഡത്വത്തിൻ്റെ അളവ്. വെയ്റ്റ് അഥവാ ഭാരം, വസ്തുവിൽ ഭൂമി ചെലുത്തുന്ന ഗുരുത്വബലം. വെലോസിറ്റി അഥവാ പ്രവേഗം, ഒരു സെക്കൻഡിലെ സ്ഥാനാന്തരം. ഇതിന് ദിശയുണ്ട്. ആക്സിലറേഷൻ അഥവാ ത്വരണം, പ്രവേഗം മാറുന്നതിൻ്റെ നിരക്ക്. മൊമെൻ്റം അഥവാ ആക്കം, പിണ്ഡം ഗുണം പ്രവേഗം. ചലിക്കുന്ന വസ്തുവിൻ്റെ ചലനത്തിൻ്റെ അളവാണ് മൊമെൻ്റം. ഇമ്പൾസീവ് ഫോഴ്സ്, സംവേഗബലം, വളരെ കുറച്ച് സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലം. ഇമ്പൾസ് അഥവാ സംവേഗം, ഇത് ബലം ഗുണം സമയം ആണ്. ഇത് സംവേഗ വ്യത്യാസത്തിന് തുല്യമാണ്. ഇനേർഷ്യ അഥവാ ജഡത്വം, ചലന അവസ്ഥയുടെയോ നിശ്ചലാവസ്ഥയുടെയോ മാറ്റം എതിർക്കാനുള്ള വസ്തുവിൻ്റെ കഴിവ്. ഫ്രിക്ഷൻ അഥവാ ഘർഷണം, ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന സമ്പർക്കബലം. ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണം, ദ്രവ്യങ്ങൾ തമ്മിലുള്ള ആകർഷണബലം. പ്രഷർ അഥവാ മർദ്ദം, യൂണിറ്റ് വിസ്തീർണത്തിലെ ലംബബലം. ഡെൻസിറ്റി അഥവാ സാന്ദ്രത, യൂണിറ്റ് വ്യാപ്തത്തിലെ പിണ്ഡം. ടോർക്ക് അഥവാ ചുഴറ്റുബലം, വസ്തുവിനെ തിരിക്കാൻ ശ്രമിക്കുന്ന ബലം. ഇക്വിലിബ്രിയം അഥവാ സന്തുലിതാവസ്ഥ, ബലങ്ങളുടെ തുകയും ടോർക്കുകളുടെ തുകയും 0 ആകുമ്പോൾ ഉള്ള അവസ്ഥ. സെൻറ്റർ ഓഫ് മാസ്, പിണ്ഡകേന്ദ്രം, വസ്തുവിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് കരുതാവുന്ന ബിന്ദു. ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ സ്ഥാനാന്തരം, ആദ്യ സ്ഥാനത്ത് നിന്ന് അവസാന സ്ഥാനത്തേക്കുള്ള ഏറ്റവും ചെറിയ ദൂരം. ഇതിന് ദിശയുണ്ട്. ഡിസ്റ്റൻസ് അഥവാ ദൂരം, സഞ്ചരിച്ച പാതയുടെ ആകെ നീളം. ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്തികത, ബാഹ്യബലം നീക്കിയാൽ പഴയ രൂപം പ്രാപിക്കുവാനുള്ള കഴിവ്. സ്ട്രെസ്, യൂണിറ്റ് വിസ്തീർണത്തിലെ ആന്തരിക പുനഃസ്ഥാപക ബലം. സ്ട്രെയിൻ, ബലം മൂലമുണ്ടാകുന്ന രൂപവ്യത്യാസത്തിൻ്റെ അനുപാതം. സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം, ദ്രവപ്രതലം ഇലാസ്തിക സ്ഥലം പോലെ പ്രവർത്തിക്കുന്ന പ്രതിഭാസം. വിസ്കോസിറ്റി അഥവാ ശ്യാനത, ദ്രവത്തിൻ്റെ തട്ടുകളുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ഗുണം. ഫ്ലൂയിഡ് അഥവാ ദ്രവം, ദ്രാവകങ്ങളും വാതകങ്ങളും പൊതുവായി. ബോയൻസി അഥവാ പ്ലവത, ദ്രവത്തിൽ മുങ്ങിയ വസ്തുവിൽ മുകളിലേക്ക് പ്രവർത്തിക്കുന്ന പ്ലവബലം. ക്യാപ്പില്ലാരിറ്റി അഥവാ കേശീകത്വം, നേർത്ത കുഴലിൽ ദ്രവം ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം. അടിസ്ഥാന ആശയങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ക്രമാനുസൃതമായി പഠിച്ചാൽ ഭൗതികശാസ്ത്രം എളുപ്പത്തിൽ ഗ്രഹിക്കാനും ദൈനംദിന ജീവിതത്തിലെ പല പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായി വിശദീകരിക്കുവാനും കഴിയും.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര ഫിസിക്സ് അവലോകനം ചെയ്തത് അധ്യാപകൻ വി. കൃഷ്ണ കിഷോർ.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആകാശഗംഗ എന്ന ചിത്രത്തിലെ ഗാനമാദ്യം യേശുദാസ് പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം ഓരോ വിളിയും കാതോർത്ത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വേണി ഇഗ്നേഷ്യസ്.

അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം പകർന്നത് വിദ്യാസാഗർ.

മലബാറിൽ നിന്നൊരു മണിമാരൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ബിജു നാരായണൻ, സുജാത എന്നിവർ പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, രാജാമണി.

പ്രണയനിലാവ് എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും രാധിക തിലകും ചേർന്ന് പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: കാണി എൻ എസ് മാധവൻ എഴുതിയ ചെറുകഥയുടെ നാടകാവിഷ്കരണം. നാടകരൂപരചന പ്രിയ എ എസ്. പങ്കെടുത്തവർ പി എൽ സി സുകുമാരൻ, വേണുപാലയിൽ മധു മാങ്കാവ്, ഡി കെ രാജേഷ് കുമാർ, സി ഹരിദാസ്, അഞ്ജലി സി നായർ, എം ഇ നാരായണി. കാണി. കാറ്റിലുലയുന്ന മരച്ചിലകൾ പോലെ പരസ്പരം പൊരുത്തപ്പെടാനാവാത്ത ബന്ധങ്ങളുടെ നൂലിഴകൾ ആടിത്തുടങ്ങുന്നു. ദാമ്പത്യം ഒരു സ്ഫടികപാത്രമാണെന്നാരോ പറഞ്ഞു. നിലത്തുവീണ് ചിതറിക്കഴിഞ്ഞാൽ കൂട്ടിയിണക്കാനാവാത്ത ചില്ലുകൾ. ഭർത്താവിന്റെ അഹംബോധവും ഭാര്യയുടെ സ്വാതന്ത്ര്യവും കൂട്ടിമുട്ടുമ്പോഴും സംഭവിക്കുന്നത് മറ്റൊന്നല്ല. പിന്നെ ഒരു നിമിഷം മതി എല്ലാം തെറ്റാൻ, കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കാൻ. നമ്മളൊക്കെ നിത്യജീവിതത്തിലെ ഇത്തരം ദുരന്തങ്ങളുടെ സാക്ഷികളാവാൻ വിധിക്കപ്പെട്ടവരാണ്. വെറും കാണികൾ.
1: എനിക്കറിയാലോ ഇവിടെ എങ്ങും സനലില്ല എന്ന്. സനലിന്റെ ദേഹം ചൂടുപിടിപ്പിക്കാത്ത കിടക്ക വരിയാണിത്. അവൻ എന്നും കിടക്കുന്ന ഇടത്തിൽ തണുപ്പ് മാത്രം, അപകട മരണത്തിന്റെ തണുപ്പ്. എന്നിട്ടും ഞാൻ എന്തിനാണ് ആശ കൈവിടാതെ ഈ കിടക്ക വിരി മുഴുവൻ സനലിന് വേണ്ടി പരതുന്നത്? ഇതുവരെയും ഞാൻ ഉറക്കമായിരുന്നുവെന്നും തോന്നുന്നില്ല. മെതിയടി ശബ്ദങ്ങളും പടയോട്ടം നടത്തുന്ന എലികളും പ്രക്ഷേപണമില്ലാത്ത സമയത്ത് ടി വി സ്ക്രീനിൽ തെളിയുന്ന കറുത്തതും വെളുത്തതുമായ തിളങ്ങുന്ന പൊട്ടുകളും ഒക്കെ നിറഞ്ഞ ഭസ്മ നിറത്തിലുള്ള ഉറക്കം, അതിനെ എങ്ങനെ ഉറക്കമെന്ന് വിളിക്കും? ഉണർന്നെണീക്കാമെന്ന് വെച്ചാൽ ഉണർവിൽ എന്താണൊരു രസം? സനലിന്റെ കൊച്ചു ചെരുപ്പിന്റെ ശബ്ദവും കളിപ്പാട്ടങ്ങളുടെ കോലാഹലവും ഇല്ലാതെയും എനിക്കൊരു ഉണർവോ?
2: എന്തിനാണ് ഇത്ര നേരത്തെ കുളി? ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനപത്രം, ശകുന്തലയുടെ അമ്മ കൊണ്ടുവന്ന ചായ, എന്നിട്ടും പുലരിക്കെന്തേ ചൂട് പിടിക്കുന്നില്ല? കുളിമുറിക്കുള്ളിലെ രോമാവൃതമായ ഈ തന്നെത്താൻ നിൽപ്പ്, ഇതും ബുദ്ധിമുട്ട് തന്നെ. ഇളം ചൂടുവെള്ളത്തിന് മാറ്റാനാവാത്ത ദയനീയമായ തണുപ്പ്. ഇത് കുളിയല്ല, കുളിച്ചെന്ന് വരുത്തലാണ്.

എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ലല്ലോ. ജനാലയ്ക്കപ്പുറത്തെ രാത്രിക്ക് പേടിപ്പെടുത്തുന്ന കണ്ണുകളുണ്ടെന്നും കാലൻ കോഴിയുടെ കുത്തിച്ചൂടുന്ന സ്വരമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പേടിയോ ആശങ്കയോ അല്ല, ഒരു നീറ്റലാണ് ഹൃദയത്തിൽ, കണ്ണുകളിലും ഉണ്ടാ നീറ്റൽ. കണ്ണെരിയുമ്പോൾ നിദ്ര എങ്ങനെ നൃത്തം ചെയ്യും? സ്വാസ്ഥ്യം എങ്ങനെ ചിറകുവിരിക്കും? ഈ രാത്രിക്ക് വിഷനീല നിറം, എപ്പോഴിറങ്ങും ഈ വിഷം? പുറത്ത് കറങ്ങി നടക്കുന്ന ഇത്തിരി കുളിരുള്ള കാറ്റ് എപ്പോഴെത്തും അത് ഈ മനസ്സ് വരെ? എനിക്ക് വേണ്ടത് ശക്തമായ കാറ്റാണ്, മനസ്സിലെ ചപ്പുചവറുകളെല്ലാം ദൂരേക്ക് പറത്തിക്കളയാൻ അത്തരമൊരു കാറ്റിന് കഴിയുമോ? പക്ഷേ ചപ്പുചവറുകൾ പറത്തി മാറ്റാനല്ലേ കാറ്റിന് കഴിയൂ? ശകുന്തള എടുത്തിയും കൃഷ്ണേട്ടനും സനലും അവർ ചപ്പുചവറുകളല്ലല്ലോ.

0: ഈ അലമാരയിൽ മുണ്ടൊന്നും കാണുന്നില്ലല്ലോ ശൗന്ദലേ. ആ ഞാൻ ഇന്ന് കോളേജിൽ പോകുന്നുണ്ട്.
1: അലമാരയിൽ പാൻ്റ് ഇരിക്കുന്നില്ലേ?
0: അതിന് മലയാളം സാറന്മാർ പാൻ്റ് ഇടുകയില്ലല്ലോ.
1: എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ വയ്യ. സനലിനെ മറന്ന് ദൈനംദിനത്വത്തിലേക്ക് ചെയ്തികൾ കൊണ്ടും സംഭാഷണം കൊണ്ടുമുള്ള ഈ യാത്ര പാപമാണിത്. എന്താ കൃഷ്ണേട്ടൻ അങ്ങനെയൊന്നും

0: കൃഷ്ണ, മേശപ്പുറത്ത് ഉപ്പുമാവും പഴവും വെച്ചിട്ടുണ്ട്. ശൗന്ദ്രയും വിളിച്ചോളൂ, അവൾക്ക് രുചിയില്ലെന്നേ പറയൂ. എന്നാലും നിർബന്ധിച്ച് നീ അവളെ കഴിപ്പിക്കണം.
1: ഉപ്പുമാവാണോ അമ്മേ?
2: എനിക്ക് വേണ്ട. ഇതും ജീവിച്ചിരിക്കുന്നതിനുള്ള പ്രായച്ചിത്തമാണ്.
1: അമ്മയ്ക്കറിയാമോ, സനലിന് ഉപ്പുമാവ് ഒട്ടും ഇഷ്ടമായിരുന്നില്ല.
2: അതിന്റെ ആകൃതിയില്ലായ്മ അവനെ വെറുപ്പിച്ചിരുന്നു.
3: കൃഷ്ണേട്ടനോ?
2: അതെ, അന്നത്തേന് ശേഷം നിന്നെ ഇതുവരെ കണ്ടില്ലല്ലോ വീട്ടിലേക്ക്.
3: ഏട്ടത്തമ്മയെ നേരിടാൻ എനിക്ക് വയ്യ കൃഷ്ണേട്ടാ.
2: ഇപ്പോൾ ശൗന്ദ്രയുടെ അമ്മ കൂടെ ഉള്ളത് കൊണ്ട് അല്പം സമാധാനമുണ്ട്.
3: ആ, കൃഷ്ണേട്ടൻ കോളേജിലേക്കാണോ?
2: അതെ, അന്നത്തേന് ശേഷം ഇന്നാണ് ആദ്യമായി. ഹോ, കോളേജിലേക്കുള്ള വഴി എത്ര നടന്നിട്ടും തീരാത്ത പോലെ. ഒറ്റയ്ക്കുള്ള നീണ്ട നടപ്പ് ബുദ്ധിമുട്ടായപ്പോൾ നിന്നെ ഒന്ന് കയറി കാണാമെന്ന് വെച്ചു.
3: എനിക്കിവിടെ മടുത്തു കൃഷ്ണേട്ടാ. ഇനി വയ്യ ഈ മെഡിക്കൽ റിപ്പ് പണി, സാമ്പിൾ മരുന്നുകൾ സൗജന്യമായി കൊടുക്കാനുള്ള താക്കോൽ വളയങ്ങൾ, മരുന്ന് കുറിക്കാനുള്ള പാഡുകൾ എല്ലാം മടുത്തു. ബ്രീഫ് കേസും താങ്ങി പിടിച്ച് ആശുപത്രികൾ തോറും കയറിയിറങ്ങി, കൺസൾട്ടിംഗ് റൂമുകളുടെ വാതിൽക്കൽ കാവലിരിപ്പ്, ഷർട്ടിന് മുഴുക്കൈ, ഈ ടൈ, എന്തൊക്കെ ഒഴിയാബാധകൾ. രക്തസമ്മർദ്ദത്തിന്റെ ഗുളികകൾ വിറ്റ് ഞാനും ഒരു രക്തസമ്മർദ്ദക്കാരനായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ.
2: എനിക്കറിയാം, സനൽ മരിച്ചതിന് ദൃക്സാക്ഷിയായതിലെ വിഷമമാണ് നിനക്ക്. അത് കാരണം ജോലി ഉപേക്ഷിക്കുമെന്നെല്ലാം പറയുന്നത് ബുദ്ധിമോശമല്ലേ വിജയ?
3: അത് പോട്ടെ, ഇതെന്താ കൃഷ്ണേട്ടന്റെ കണ്ണു വല്ലാതെ വീർത്തിരിക്കുന്നല്ലോ.
2: അതെ, സനൽ പോയതിനു ശേഷം ഇന്നലെ രാത്രി ഞാൻ ആദ്യമായി ഉറക്ക കരഞ്ഞു. ഒരുപാട് നേരം തേങ്ങി തേങ്ങി കരഞ്ഞു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ സനൽ തീർത്തും മരിച്ചു കഴിഞ്ഞുവെന്ന് അപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. എന്തിനാണ് ഞാൻ ഇന്നലെ കരഞ്ഞത്? ഉവ്വ, എനിക്ക് ഓർമ്മയുണ്ട്. അതെ, ചുംബനങ്ങളുടെ ഒടുവിലാണ് അതുണ്ടായത്. നീ ഇതുവരെയും ഉറങ്ങിയില്ലേ? അത് ഇതുവരെയും കരയുക തന്നെയായിരുന്നു. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? ശൗന്ദലെ, നിന്റെ കരച്ചിൽ ഒപ്പിയെടുക്കാൻ ഞാൻ നിന്നെ ഉപയോഗിക്കട്ടെ ശൗന്ദലെ?
4: എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്?
2: അറിയില്ലല്ലേ, ഞാൻ നിന്നെ ഒരുപക്ഷേ കുറച്ചു നേരം എല്ലാം മറക്കാൻ കഴിഞ്ഞാലോ? ഇതാ പൊന്തി നിൽക്കുന്ന തോളലിൽ തുടങ്ങി ഇതാ ഇങ്ങനെ ഞാനിങ്ങനെ മുന്നേറുമ്പോൾ നിനക്ക് ആശ്വാസം തോന്നില്ലേ?
4: അതിന് ആശ്വാസം ഉണർത്തുകയല്ലോ ഇത്. പല നാൾ ഭക്ഷിക്കാത്തവന്റെ ആർത്തി പിടിച്ച വിശപ്പാണിത്. അറപ്പ് തോന്നുന്ന പരാക്രമങ്ങൾ.
2: അല്ലെങ്കിലും നിനക്കിഷ്ടമല്ലല്ലോ കഴുത്തിലൊന്ന് തൊടുന്നത് പോലും.
4: എന്റെ ഇഷ്ടങ്ങളും കൃഷ്ണേട്ടന്റെ ഇഷ്ടങ്ങളും പരസ്പരം വേറിട്ട് നിൽക്കുന്നതല്ലേ ഈയിടെയായി പതിവ്?
2: ശകുന്തളെ, മിണ്ടാതിരിക്കെ. ഇതാ ഞാനിങ്ങനെ ആവർത്തിച്ച് ഉമ്മ വയ്ക്കുമ്പോഴുള്ള ആ തുടർച്ചയായ ചലനങ്ങളിൽ ഏതോ താളം, ഏതോ വൃത്തത്തിന്റെ ലക്ഷണം കേൾക്കുന്നില്ലേ? ഏത് വൃത്തത്തിന്റെ ലക്ഷണമാണ്? കായലിന് അഭിമുഖമായി ക്ലാസ് റൂമിൽ വെച്ച് ഞാനല്ലേ നിന്നെ ആ വൃത്തം പഠിപ്പിച്ചത്? ആ അതെ, പഞ്ചചാമരം. എന്തസുഖം വന്നാലും എന്റെ ക്ലാസ്സിലിരിക്കാൻ വേണ്ടി മാത്രം അന്നെല്ലാം നീ കോളേജിൽ വരുമായിരുന്നു. ഓർമ്മയില്ലേ നിനക്ക്?
4: എനിക്കെല്ലാം ഓർമ്മയുണ്ട്. കൃഷ്ണേട്ടനാണ് പഴയതെല്ലാം മറന്നുപോയത്.
2: അല്ല അല്ലല്ല, പഞ്ചചാമരമല്ല, അതെ, നിർവികാരിയായി മച്ചിലേക്ക് കണ്ണു തുറന്ന് നീ അങ്ങനെ കിടക്കും. അപ്പോൾ അപ്പോൾ അപ്പോൾ വൃത്തം മാറുന്നു. അതെ, ഒരു വൃത്ത പകർച്ച. ഇത്തവണ വൃത്തം മന്ദാക്രാന്ത മന്ദാക്രാന്ത മപന തഥകം നാലു പാറേഴ് വായികം.
4: എന്താ കൃഷ്ണ, പറ്റി? അയ്യോ, ഇങ്ങനെ ഉറക്ക കരഞ്ഞാൽ പുറത്ത് കേൾക്കും, അമ്മ ഉണർന്നു വരും. കൃഷ്ണേട്ടാ,
2: ആര് വേണമെങ്കിലും കേൾക്കട്ടെ ശൗന്ദലേ, എനിക്കെന്തിനാണതിൽ നാണക്കേട്? ഈശ്വര, എന്റെ സനൽ, എന്റെ കുട്ടി, എന്റെ കുഞ്ഞ്.

0: le voy a decir.
1: ലിസൺ ഹിയർ, ലീല എന്ന കാവ്യത്തിന് ഒരാമുഖം പറയാൻ ഒരുങ്ങുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താ അല്ല അങ്ങനെയല്ലേ എന്നാണ് എൻ്റെ ഓർമ്മ. ആ അതുകൊണ്ട് നമുക്കിന്ന് ആമുഖം ഒന്ന് തുടങ്ങി വെക്കാം. എന്താ ശരി, ആശാൻ തൻ്റെ കാവ്യങ്ങളിലുടനീളം ആവർത്തിച്ചു പോരുന്ന അതേ ജീവിത ദർശനം തന്നെയാണ് ലീലയിലും. രാഗം മാംസനിബിദ്ധമാകരുത് എന്നാണ് അദ്ദേഹത്തിന്റെ മതം. ഏത് സരള കഥാപാത്രത്തിന്റെയും നാവിൽ അദ്ദേഹം കുത്തി നിറയ്ക്കുന്നത് കടിച്ചാൽ പൊട്ടാത്ത തത്വദർശനങ്ങളാണ്. അവർ സ്വയമേ തോന്നി പറയുകയാണെന്ന ധാരണ നമുക്കൊരിക്കലും ഉണ്ടാകുന്നുമില്ല. രാഗം മാംസനിബിദ്ധമാകരുതെന്ന പ്രസ്താവനയിലൂടെ ഉയർത്താൻ പറ്റാത്ത ഭാരമാണ് ആശാൻ നളിനിയുടെയും ലീലയുടെയും ഒക്കെ ചുമലിൽ കെട്ടിവെക്കുന്നത്. രാഗം മാംസനിബിദ്ധമാകരുത് പോലും. കുട്ടികളെ, ഞാനീ പറയുന്നത് സുവർണാക്ഷരങ്ങളിൽ എഴുതി മനസ്സിന്റെ നടുപ്പത്തിയിൽ തന്നെ തൂക്കിയിടുക. രാഗം അത് മാംസനിബിദ്ധമായേ പറ്റൂ, അതിന് മറ്റെന്താകാൻ കഴിയും? രതി രതി ഒരിക്കലും ഉൽപേക്ഷയാകില്ല.
2: ഇന്ന് ഇത്രയും മതി. എന്റെ മൂഡ് അത്ര ശരിയല്ല കുട്ടികളെ.
3: ക്ലാസ് ഒരു ബോറായി, എന്ത് പറ്റിയറില്ല. എന്താ സംഭവിച്ചത്?
4: വീണ്ടും കോളേജിൽ വരാൻ തുടങ്ങിയത് നന്നായി കൃഷ്ണൻ. തന്നെ വിളിച്ചു കൊണ്ടുവരണമെന്ന് പദ്ധതി ഇട്ടിരിക്കുകയായിരുന്നു ഞാൻ. പഴയതുപോലൊക്കെ ആയാലേ തന്റെ ദുഃഖത്തിന്റെ തീവ്രത കുറഞ്ഞു വരൂ.
1: എനിക്കിപ്പോഴും കരക്ക് പിടിച്ചിട്ട് മീനിന്റെ വെപ്രാളാണ് സാർ. എം എക്കാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എന്തെല്ലാമോ കിറുക്കാണ് എന്ന് പറഞ്ഞു കൂട്ടിയത്. കുമാരനാശൻ കവിതകളെക്കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ മേൽ ചളി വാരിയെറിഞ്ഞു. കാര്യകാരണ സഹിതം വാദം സ്ഥാപിക്കാനിട്ട് കഴിഞ്ഞതുമില്ല. ആദ്യത്തെ ലെക്ചറിനിടയിൽ പോലും ഞാൻ ഇത്ര പതറിയിട്ടില്ല സാർ.
4: അതൊന്നും സാരമാക്കാനില്ല കൃഷ്ണൻ. തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരന്തം അവരും അറിഞ്ഞതല്ലേ, അതിൻ്റെ പ്രതിഫലനം എന്നേ അവർ കരുതു. നല്ല കുട്ടികളാണവർ, നല്ല ഉൾക്കാഴ്ചയുള്ളവർ.
1: എങ്കിലും സാർ, ഇത്ര ദുർബലനാണല്ലോ ഞാനെന്ന് അവർക്ക് പരിഹാസം തോന്നിയിട്ടുണ്ടാവില്ലേ?
4: ജീവിതവും കവിതയും ഒന്നാണെന്നെല്ലാം പറയാനേ കൊള്ളു കൃഷ്ണൻ. കവിതയോളം ഉദാത്തമാക്കി ജീവിതത്തെ മാറ്റിയെടുക്കാൻ വിഷമമാണെന്ന് അവരങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. അതൊക്കെ പോട്ടെ. തൻ്റെ അച്ഛനെ ഇന്ന് ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. തന്നെ അത്യാവശ്യമായി കാണണമെന്ന് എഴുതി ഒരു കുറിപ്പ് എൻ്റെ കയ്യിൽ തന്നയച്ചിട്ടുണ്ട്. താൻ ഇന്നിനി ക്ലാസ് എടുക്കണ്ട. ചെല്ല്, പോയി അച്ഛനെ കാണും. സംസാരിച്ച് തീരേണ്ട ചില വിഷമങ്ങളും ഇല്ലേ കൃഷ്ണൻ?

0: ಹೋಗುತ್ತು.
1: ವನ್ನು വിളിപ്പിച്ചാലേ നീ വരൂ അല്ലേ?
2: അങ്ങനെയൊന്നും പറയരുതച്ച. അന്നത്തെ സംഭവം കഴിഞ്ഞ് ഞാൻ വീട് വിട്ട് ഇന്നാണ് ആദ്യമായി പുറത്തിറങ്ങുന്നത്. ഇത്രയും ദിവസം ഞാൻ ലീവിലായിരുന്നു.
1: ഒരത്യാവശ്യ കാര്യം സംസാരിക്കാനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്.
2: അച്ഛൻ പറഞ്ഞോളൂ.
1: ഇന്നലെ ഞാൻ പ്രശ്നം വെപ്പിച്ചു. ഇപ്പോ പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിലും പറയാതിരിക്കാനും വയ്യ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉടനെ സന്താന ബാക്കിയുണ്ടെന്ന് ജാതകവശാൽ കണ്ടു. പിന്നെ കുറെ കാലത്തേക്ക് അതൊട്ടില്ലതാനും. അതുകൊണ്ട് അമാന്തം കാണിക്കരുത്.
2: അച്ഛന് വേറൊന്നും പറയാനില്ലേ?
1: ഞാൻ ഈ പറഞ്ഞതിൽ എന്താണ് ഇത്ര തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
2: അച്ഛ, മറ്റൊരു കുട്ടി സനലിന് പകരമാവില്ലല്ലോ.
1: ശരിയാ, പക്ഷേ ആ പറഞ്ഞത് എന്റെ മനസ്സിലോടിയില്ല മോനെ.
3: നീ വന്നോ കൃഷ്ണ, വാ അകത്തേക്ക് വാ, ചായ കുടിക്കാം.
2: അകത്തിരിക്കാം, പക്ഷെ ചായ വേണ്ടമ്മേ.
3: നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് ശരി ദിവസമായി ഞാൻ വിചാരിക്കുന്നു.
2: ചോദിച്ചോളൂ.
3: അതെങ്ങനെ, നിന്നെ ഒരു മരുന്നിന് പോലും കാണാൻ കിട്ടുന്നില്ലല്ലോ.
1: വേണ്ട സുമതി, നീ അതും ഇതൊക്കെ ചോദിച്ച് അവനെ വിഷമിപ്പിക്കണ്ട.
3: ചോദിക്കാതെ എങ്ങനെയാ കാര്യം അറിയാ? അങ്ങനെ അറിയാൻ മാത്രം സിദ്ധിയൊന്നും എനിക്കില്ല. എനിക്കിത്രേ അറിയണ്ടു കൃഷ്ണ. ശകുന്തള എന്തിനാ സനല് പോയ ദിവസം കാലത്ത് തന്നെ ചെന്ന് മുടി മാതാമ്മമാരെ പോലെ വെട്ടിച്ചത്?
2: അമ്മേ, അത് അതവളുടെ ഒരു പഴയ ആഗ്രഹമായിരുന്നു. അതാണ് അത്ര കൂടുതൽ സൗകര്യം. എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊട്ട് എതിർക്കാനും പോയില്ല.
3: അത് വെറുതെ. ശകുന്തളയുടെ നീണ്ട തലമുടിയോട് നിനക്കുള്ള പ്രിയം ഞാൻ അറിയാത്തൊന്നും അല്ലല്ലോ.
2: ഇനിയിപ്പോ സത്യം അറിയാതിരുന്നിട്ട് അമ്മയ്ക്ക് ഉറക്കം വരാതിരിക്കണ്ട. തലമുടി മുറിക്കുന്ന കാര്യമൊന്നും അവൾ എന്നോട് പറഞ്ഞിരുന്നില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സനലിന്റെ ശരീരവുമായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ശകുന്തളയുടെ രൂപത്തിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്ന് തോന്നിയത്. അപ്പോഴവൾ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. തോളറ്റം വെച്ച് ശകുന്തള മുടി മുറിച്ചത് മനസ്സിൽ പതിയുവാൻ പിന്നെയും സമയമെടുത്തു. അതിനുശേഷം ഇതുവരെ അവരോട് സംസാരിക്കാൻ ഒരവസരം കിട്ടിയിട്ടില്ല.
3: ഇങ്ങനെ ഓരോന്ന് തുറന്ന് സംസാരിച്ചാലേ നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് വിഷമം പോകും മോനെ.
1: ഇനിയിപ്പോ തലമുടി വെട്ടിയ കാര്യമൊന്നും കൃഷ്ണ നീ ശകുന്തളയോട് ചോദിക്കാൻ നിൽക്കണ്ട.
3: പക്ഷേ കൃഷ്ണ, സനല് മോനെ എങ്ങനെയാ ഇത് പറ്റിയത്? ആരും എന്നൊക്കെ മുഴുവൻ പറഞ്ഞു തരാൻ മെനക്കെട്ടില്ലല്ലോ.
1: ഓ, നീ എന്തിനാ സുമതി അവന്റെ മനസ്സിൽ പുതഞ്ഞു തുടങ്ങിയ ഓരോന്ന് ചികഞ്ഞെടുക്കുന്നത്? ചത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കണോ?
3: എന്റെ പേരക്കുട്ടിയുടെ കാര്യ, അവൻ മരിച്ചതെങ്ങനെയെന്ന് ഞാൻ അറിയുന്നതുകൊണ്ട് ആർക്കൊരു കുഴപ്പവും വരാനില്ല.
2: ഞാൻ പറയാമേ, സനൽ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു. ഉമ്മറമുറിയിൽ നമ്മുടെ ഭാനുവമ്മായിയുടെ മകൻ വിജയൻ ഉണ്ടായിരുന്നു. സനലിന്റെ ശബ്ദം കേട്ട് ശകുന്തള ഉമ്മറത്തെത്തിയപ്പോഴേക്കും രക്ഷയിൽ കൂടെ വന്ന കുട്ടിയോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ ഓടാൻ തുടങ്ങി. പടി തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ വിജയൻ അവനെ പിടിച്ചു നിർത്താൻ പുറകിലോടി. അപ്പോഴേക്കും നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു.
3: ആ സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ ഇതെല്ലാം അറിഞ്ഞത്?
2: അത് വിജയൻ പറഞ്ഞു. അവനല്ലാതെ ആര് പറയാനാണ്? ശകുന്തള ബോധം കെട്ടുകിടക്കുകയായിരുന്നില്ലേ, അവൾ അതേക്കുറിച്ച് ആരോടും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആദ്യമെല്ലാം അനുശോചനം അറിയിക്കാൻ വരുന്നവരോട് കഥ വിവരിക്കാൻ തുടങ്ങുമ്പോഴേ എനിക്കും ശ്വാസം മുട്ടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ആ സംഭവത്തിൽ നിന്ന് വേണ്ടത്ര അകൽച്ച നേടിക്കഴിഞ്ഞിരിക്കുന്നു. അച്ഛാ, സ്വന്തം കുട്ടിയെ മറന്നും നമുക്ക് ജീവിക്കാനാവും അല്ലേ?
1: ഇതൊക്കെ പ്രകൃതി നിയമങ്ങൾ പെടുന്നതാമോനെ. പലതും മറന്നു തുടങ്ങുന്നതിന് കുറ്റബോധത്തിന്റെ വകുപ്പിൽ പെടുത്തേണ്ട കാര്യമൊന്നുമില്ല.
4: എന്റെ മോളെ, നിന്നെ കുളിമുറിയുടെ വാദത്തെ വരെ കൊണ്ടുവിട്ടതല്ലേ ഞാൻ? നീ പിന്നെയും മുറി വന്ന് പഴയ പോലെ കിടക്കുക.
5: ബ്രഷ് വെച്ചിരിക്കുന്ന ഗ്ലാസിലേക്ക് കൈ നീട്ടിയതാണ് ഞാൻ. അപ്പോഴുണ്ട് അതിൽ അവന്റെ കൊച്ചു ബ്രഷ് ഇരിക്കുന്നു. അവൻ ഒരിക്കലും കൈവിടാത്ത സാധനമാണത്.
4: മോളെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴെല്ലാം അവന്റെ ഓരോ സാധനങ്ങൾ കണ്ടെന്ന് വരും എന്ന് വെച്ച് അതിനെല്ലാം എങ്ങനെ കരയാൻ തുടങ്ങിയാലോ?
5: അമ്മയ്ക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ വേനലവധിക്ക് അമ്മയുടെ കൂടെ താമസിക്കാൻ ഞങ്ങൾ വന്നത് അവന്റെ ചുമലിൽ തൂക്കിയിട്ട സ്കൂൾ സഞ്ചിയിൽ ടൂത്ത് ബ്രഷും കളിപ്പാട്ടങ്ങളും ആണെന്നറിഞ്ഞപ്പോ അമ്മയ്ക്ക് എന്ത് അത്ഭുതമായിരുന്നു. എവിടെ സർക്കിറ്റിന് പോയാലും അവൻ ആ ബ്രഷാണ് ആദ്യം എടുത്തു വെക്കുക.
4: മോളെ, അന്ന് നീ ഇവിടെ താമസിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം നിന്നോട് ചോദിച്ചിരുന്നു. അത് ഓർമ്മയുണ്ടോ നിനക്ക്? എന്താ മോളെ നിന്റെ മുഖത്തൊരു വാട്ടം?
5: അമ്മേ, സനൽ വലിയ വികൃതിയായിരിക്കുന്നു. അവന്റെ പുറകെ സദാ സമയം ഓടി നടക്കുന്നതിന്റെ ക്ഷീണാണ്.
4: ഈ വാട്ടം അതുകൊണ്ടൊന്നുമല്ല.
5: അമ്മ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്?
4: എന്താ കൃഷ്ണൻ ഇത്തവണ നിന്റെ കൂടെ വരാഞ്ഞത്?
5: അത് കൃഷ്ണേട്ടൻ പരീക്ഷാ പേപ്പർ നോക്കുന്നുണ്ട്.
4: മോളെ, അതിന് കൃഷ്ണൻ പേപ്പർ നോക്കുന്നതിൽ നിന്ന് എപ്പോഴും മാറുന്നിട്ടല്ലേ ഉള്ളു. എന്താ നീയൊന്നും മിണ്ടാത്തത്? ഞാനിത് നേരത്തെ സംശയിച്ചതാ. നിങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ല അല്ലേ?
5: ശരിയാണ്, ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ല. പക്ഷേ അത് കൃഷ്ണേട്ടനോട്ട് അറിയാനും വയ്യ. എന്നെ ശ്രദ്ധിച്ചാലല്ലേ എന്റെ ഭാവങ്ങൾ അറിയാൻ കഴിയൂ. എന്നെ പറ്റി ഒന്നും അറിയണമെന്ന് പോലുമില്ല കൃഷ്ണേട്ടന്.
4: എന്താണ് മോളെ പ്രശ്നം?
5: 6 മാസമായി ഞങ്ങൾ ഒന്നിച്ചുറങ്ങിയിട്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ പഠനമുറിയിലെ ദിവാനിലാണ് ദിവസവും കിടപ്പ്. രാത്രി മുഴുവൻ എഴുതാനും വായിക്കാനുണ്ടെന്നാണ് പറയുന്നത്. വെളിച്ചം എന്നെ ശല്യപ്പെടുത്തും പോലും. ആദ്യമെല്ലാം കൃഷ്ണേട്ടൻ എഴുതുന്നതെല്ലാം എന്നെ കാണിക്കുമായിരുന്നു. 1-ാം പകർപ്പും 2-ാം പകർപ്പും എല്ലാം.
4: അത് കൊള്ളാലോ. സാഹിത്യമാണോ ഇപ്പൊ പിണക്കത്തിന്റെ വിഷയം? കല്യാണത്തിന് മുമ്പ് നീയും കവിത എഴുതിയതല്ലേ?
5: പണ്ടെല്ലാം ഞങ്ങൾ രാച്ചെല്ലുന്നത് വരെ സംസാരിച്ചുകൊണ്ടിരിക്കും. കൃഷ്ണേട്ടന്റെ അമ്മായിയുടെ മകൻ വിജയൻ കൂടെ താമസിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ 3 പേരും എപ്പോഴും സാഹിത്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും.
4: പെട്ടെന്ന് അതെല്ലാം മാറി മറിഞ്ഞെന്നാണോ നീ പറയുന്നത്? എന്തിനായാലും ഒരു കാരണം കാണില്ലേ മോളെ?
5: എനിക്കറിയില്ല അമ്മേ. സനലിന്റെ പഠിപ്പിലും മറ്റും ഞാൻ തീരെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കൊള്ളിവാക്കൾ പറയാൻ തുടങ്ങി കൃഷ്ണേട്ടൻ. ക്രമേണ കൃഷ്ണേട്ടന്റെയും വിജയന്റെയും സാഹിത്യ ചർച്ചയിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കാതെ രക്ഷയില്ലെന്നായി. വിജയൻ ലോഡ്ജിലേക്ക് താമസം മാറ്റിയതോടെ എല്ലാം പൂർണ്ണമായി. കൃഷ്ണേട്ടൻ എപ്പോഴും തനിച്ച് വിജയനെ കാണാൻ പോയി. വാരികയിൽ വരുന്ന കവിതകളെക്കുറിച്ചൊക്കെ പിന്നെ ആരോട് പറയും ഞാൻ?
4: വീട്ടിലെ ജോലിയെല്ലാം കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റട്ടെ നിനക്കെന്ന് കരുതിയതാവോ അവൻ?
5: ഒരു കരുതലുമല്ല. ഞാൻ എങ്ങാനും സാഹിത്യ ചർച്ചയിൽ കൂടുതൽ സ്കോർ ചെയ്താലോ എന്ന് കൃഷ്ണേട്ടൻ എപ്പോഴും പേടിയുണ്ടായിരുന്നു.
4: മോളെ, നിന്റെ ഈ മൗഢ്യമെല്ലാം മാറ്റാൻ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. എണ്ണ തേച്ചു കുളി. കുരുമുളകും തുളസിയും ഇട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണയാണിത്. മോള് നോക്ക്, വാസനിച്ചാലേ കുളിക്കാൻ തോന്നും. മോളെണീക്കെ, എന്നിട്ടിതാ ഈ നിലത്തിരിക്കെ, അമ്മ എണ്ണ തേച്ചു തരാം.
5: ഇതിന്റെ വാസനയിൽ ചെറുപ്പത്തിലെ എണ്ണ തേച്ചു കുളിയുടെ ദിവസങ്ങളായ ചൊവ്വാഴ്ചകളും വെള്ളിയാഴ്ചകളും ഇടകലർന്നിരിക്കുന്നു. അമ്മ ഓർക്കുന്നുണ്ടോ? കണ്ണ് നീറ്റിക്കുന്നത് കൊണ്ടാണ് ചെറുപ്പത്തിൽ ഞാൻ ഈ എണ്ണയെ വെറുത്തത്. പിന്നെ 10-ാം ക്ലാസ് എത്തിയപ്പോഴേക്ക് എന്റെ മുഖത്തെ മെഴുക്ക് കരുവാളിപ്പിക്കുമെന്നായി പേടി. അന്നെല്ലാം എത്ര കൊച്ചു കൊച്ച അസൗകര്യങ്ങളിലും വിഷമിക്കുവാനുള്ള ധാരാളിത്തമുണ്ടായിരുന്നു. ഇപ്പോ എല്ലാ വിഷമവും ഉള്ളിലൊതുക്കുകയാണ്. എല്ലാം ഉള്ളിൽ പൂട്ടിവെച്ച് എനിക്ക് മടുത്തു അമ്മേ, എനിക്ക് മടുത്തു.
4: മോള് കരയാതെ ഈ നിലത്തിരിക്കെ, അമ്മ എണ്ണയിട്ട് മുടി ചീകിത്തരാം. ഡേ, വെറും നിലത്തിരിക്കണ്ട, നല്ല തണുപ്പായിരിക്കും നിലത്തിന്. അമ്മയുടെ അടുത്ത് ഈ പായലിരുന്നോളൂ. മോളെ, അമ്മയൊന്ന് ചോദിക്കട്ടെ, കല്യാണത്തിന് ശേഷം നീ എന്താ എഴുത്തു നിർത്തിയത്? എം എക്ക് പഠിക്കുമ്പോ നിന്റെ എത്ര കവിതകളാ മാസികകളിൽ വന്നിരുന്നത്!
5: വാക്കുകളോട് ചൊല്ലിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, അത്രേ എനിക്കറിയൂ. അതെന്താണെന്ന് ചോദിച്ചാൽ

0: വിഘ്നേട്ടാ, ഇതാ ഇതാണ് എന്റെ സ്വർഗം.
1: ഏത്?
0: ഈ നിമിഷം അടുത്ത മുറിയിൽ സനലിന്റെ കൂർക്കമലിയില്ലാത്ത ഉറക്കം.
1: എന്താണ് ഇന്നൊരു പ്രത്യേകത നിന്റെ സംസാരത്തിൽ?
0: കൃഷ്ണേട്ടാ, കല്യാണത്തിന് ശേഷം ഇന്ന് ഞാൻ ആദ്യമായി ഒരു കവിത എഴുതി.
1: ഓ, കാണട്ടെ.
0: കൃഷ്ണേട്ടൻ കാണാൻ മാത്രം ഒന്നുമില്ല, അത് ഒന്നുകൂടി ചെത്തി മിനുക്കിയിട്ട് കാണിക്കൂ എന്ന് കരുതിയതാണ്. പക്ഷേ സന്തോഷം അടക്കി വെക്കാൻ പറ്റണില്ലേ കൃഷ്ണേട്ടാ? ദൈവം മടക്കിയെടുത്തു എന്ന് കരുതിയ കഴിവ് തിരിച്ചു കിട്ടി എന്ന് തോന്നൽ.
1: നീ ഇങ്ങനെ ചിലച്ചോണ്ടിരുന്ന എങ്ങനെയാ ഞാനിത് വായിക്കുക?
0: വായിച്ചെടുത്താൽ എങ്ങനെയുണ്ട് കൃഷ്ണേട്ടാ?
1: ഓ, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്.
0: ഓ, ഇത് വെറുതെ പറയാൻ വേണ്ടി പറയുന്ന ഒരഭിപ്രായമാണ്. കൃഷ്ണേട്ടന്റെ ടോൺ കേട്ടാലേ എനിക്കറിയാം.
1: അയ്യോ, അങ്ങനെയൊന്നുമല്ല ശകുന്തളേ. ആ, നീ ഒരു കാര്യം ചെയ്, നീ എനിക്കത് പകർത്തി തരൂ. ഞാനൊരു കത്ത് വെച്ച് വല്ല പത്രാധിപർക്കും എഴുതാം.
0: വേണ്ട, അതിനിപ്പോ കൃഷ്ണേട്ടന്റെ ഒത്താശയൊന്നും വേണ്ട എനിക്ക്. അല്ലാതെ തന്നെ എന്റെ കവിത പ്രസിദ്ധീകരിക്കും. ഇതിനു മുമ്പ് എത്രയോ പത്രാധിപന്മാർ എന്നെ അറിയാതെ കവിതയുടെ കരുത്ത് മാത്രം അറിഞ്ഞ് എന്റെ കവിത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
2: ഇതിനുശേഷമാണ് നിങ്ങൾ തമ്മിലുള്ള അകൽച്ച തുടങ്ങിയെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്തൊരു തമാശയാ മോളെ ഇത്.
0: അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. രാത്രിയിലെ കാട്ടുമൃഗങ്ങളുടെ കണ്ണുകൾ പോലെ എന്റെ ഉള്ളിൽ ഒരു മനസ്സ് ജ്വലിക്കുന്നുണ്ടെന്ന അറിവ് കൃഷ്ണേട്ടന് ദഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, പേടിയും കൂടിയാണ്.
2: അതൊക്കെ നിന്റെ തോന്നലാണ് മോളെ. എന്തൊരു ജടയാണ് ഈ മുടിയില്, ആകെ തോളറ്റല്ലേ ഉള്ളത്. ഒന്ന് ചീകി സൂക്ഷിച്ചൂടെ മോളെ നിനക്കിത്.
0: വെറുതെ സൗകര്യത്തിന് വേണ്ടി വെട്ടിയതാ, പക്ഷെ അതോടെ ജീവിതം തന്നെ ഒരു വലിയ അസൗകര്യമായി.
2: കൃഷ്ണനോടുള്ള രസക്കേട് കാണിക്കാനാണോ നീ തലമുടി വെട്ടിയത്?
0: എനിക്കറിയില്ല.
2: എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്?
0: പറഞ്ഞു മനസ്സിലാക്കി തരാൻ എനിക്കറിയില്ല അമ്മേ. സൗകര്യത്തിന് വേണ്ടി തലമുടി വെട്ടണമെന്ന് കുറെ നാളായി കരുതുന്നു. തലമുടി വെട്ടി ഞാൻ വന്നു കയറിയതും എന്റെ സനലിന് അത് സംഭവിച്ചു. കൃഷ്ണേട്ടനോടും ലോകത്തോട് തന്നെയുമുള്ള പ്രതിഷേധമാണ് മുറിഞ്ഞു നിലത്ത് വീണ മുടിച്ചുരുളുകൾ എന്നാണ് ബ്യൂട്ടി പാർലർ വെച്ച് എനിക്ക് തോന്നിയത്. എന്നോട് തന്നെ മൈത്രിയിലാവേണ്ടിയിരുന്നു എനിക്ക്. എനിക്ക് ആവശ്യമുള്ളതിനെ മാത്രം വളർത്തി ബാക്കിയെല്ലാം കൊത്തിക്കളയേണ്ടിയിരുന്നു.
2: എന്നാലും മോളെ, എന്ത് നല്ല മുടിയായിരുന്നു! ഇന്നത്തെ കാലത്ത് ആർക്കുണ്ട് ഇത്ര നല്ല മുടി?
0: മുടിച്ചുരുളുകളിലാണോ എന്റെ കരുത്ത്? എന്റെ സൗന്ദര്യവും ശക്തിയും എന്റെ നീണ്ട തലമുടിയിലോ വിടർന്ന കണ്ണുകളിലോ മാംസളതയിലോ ആണെന്ന് കൃഷ്ണേട്ടനും കരുതി. അവിടെയാണ് കൃഷ്ണേട്ടന് തെറ്റുപറ്റിയത്. പുറമേയുള്ള സൗന്ദര്യം പ്രദർശിപ്പിച്ച് സംതൃപ്തരാവുന്ന സ്ത്രീകളിൽ ഒരാൾ ഞാനും. കുറച്ചുകാലം ഞാനും അങ്ങനെ കരുതി. എന്റെ മനസ്സിൽ മുളപൊട്ടുന്ന കവിത കുരുന്നുകളിലാണ് എന്റെ സ്വർഗം. സനലുണ്ടായി, അവൻ വലുതായി, ഒന്നും ചെയ്യാനില്ലാതെ വീട്ടമ്മയുടെ മടുപ്പിലേക്ക് നീളുന്ന ഈ കാലത്തിലെത്തേണ്ടി വന്നു, ഞാനതറിയാൻ.
2: മോളെ, കവിതയിലേക്ക് തിരിച്ചു വരണമെന്ന് നിനക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നായി മോളെ. വിരൽത്തുമ്പിൽ കവിതയുള്ളവർക്ക് പച്ച പട്ടുസാരിയോ വാക്കും ക്ലീനറോ ഉണ്ടായാൽ കൈവിടുന്നതല്ല സംതൃപ്തി. എഴുതണം മോളെ, വല്ലപ്പോഴെങ്കിലും നീ എഴുതണം.
0: അങ്ങനെ തൃപ്തിപ്പെടാൻ എനിക്ക് കഴിയാത്തതാണ് കൃഷ്ണേട്ടന് ഒട്ടും രുചിക്കാത്തത്. എന്റെ അതൃപ്തി കവിതയിലൂടെ തൃപ്തിയായി മാറുന്നത് കൃഷ്ണേട്ടന്റെ ആണെഴുത്തിന് പിടിച്ചില്ല. എന്ത് വൃത്തികെട്ട വാക്കുകൾ! ആണെഴുത്ത്, പെണ്ണെഴുത്ത്!
2: നീ ഇനി എഴുതരുതെന്ന് കൃഷ്ണൻ പറഞ്ഞു നിന്നോട്? അത്രയ്ക്ക് വിവരക്കേടുണ്ടോ കൃഷ്ണനെ?
0: എഴുതരുതെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അമ്മേ. ആ, ഞാൻ മുടി വെട്ടിച്ചതിന്റെ തലേന്നാൾ രാത്രി, അതായത് സനൽ മരിച്ചതിന്റെ തലേന്നാൾ, ഷാർജയിൽ നിന്ന് വന്ന ഒരു പഴയ കൂട്ടുകാരനെ കണ്ടിട്ട് രാത്രി വൈകിയേ വരൂ എന്ന് കൃഷ്ണേട്ടൻ പറഞ്ഞിരുന്നു. ഞാൻ ആ കവിത മിനിക്ക് പകർത്തി എഴുതിക്കൊണ്ടിരുന്നു. രാത്രി ഒരു മണി ആയപ്പോഴാണ് കൃഷ്ണേട്ടൻ വന്നത്.
1: നീ ഇതുവരെ ഉറങ്ങിയില്ലേ, കാത്തിരിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
0: ഇന്നലെ ഞാൻ എഴുതിയ കവിതയില്ലേ, ഞാനതൊന്ന് പകർത്തി എഴുതാണ്. എനിക്കറിയാം ഈ സന്തോഷത്തിന്റെ കാരണം. കൂട്ടുകാരന്റെ കൂടെ എത്ര പെക്കടിച്ചു.
1: ശൗദലേ, ഞാൻ വേറൊരു കാര്യം ഓർത്ത് ചിരിച്ചതാണ്. ഒരു ശ്ലോകം
0: കേൾക്കട്ടെ.
1: ഒട്ടിക്കാം തേങ്ങ ഭൂദേശ മുട്ടിക്കാതെ ഒരാണ്ട് ഞാൻ, ബാക്കി ഞാൻ മറന്നുപോയി.
0: ബാക്കി ഞാൻ ചൊല്ലിത്തരാം. പൊട്ട ശ്ലോകങ്ങൾ ഉണ്ടാക്കും ദുഷ്ടക്കൂട്ടം നശിക്കണേ.
1: നീ തെറ്റിദ്ധരിക്കരുത്, മറ്റൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ ആ ശ്ലോകം ചൊല്ലിയത്.
0: മനസ്സിലായി, നല്ലോണം മനസ്സിലായി. കൃഷ്ണേട്ടൻ കിടന്നോളൂ, എനിക്ക് കുറച്ചുകൂടി എഴുതാനുണ്ട്. അന്ന് ആദ്യമായി കൃഷ്ണേട്ടൻ ഉറങ്ങിയതിനു ശേഷവും വീട്ടിൽ വിളക്ക് തെളിഞ്ഞുകൊണ്ടിരുന്നു. ഒരലിഖിത നിയമം ലംഘിച്ചതിന്റെ സുഖം ഉണ്ടായിരുന്നു അന്ന് എന്റെ ഉറക്കത്തിന്.
2: മതി, ബാക്കി പിന്നെ പറയാം. മോള് പോയി കുളിച്ചിട്ട് വാ.
1: സൗദലേ, സനൽ സ്കൂളിൽ പോയോ?
0: പോയി.
1: അവൻ എന്താ എന്നോട് പറയാതെ പോയത്?
0: അറിയില്ല.
1: എന്താ, നിനക്ക് അസുഖം വല്ലതുമുണ്ടോ? മുഖം വല്ലാതിരിക്കുന്നു.
0: ഏ, ഒന്നുമില്ല.
1: എന്താ നീ ഇങ്ങനെ എല്ലാത്തിനും ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നത്?
0: പൊട്ട ശ്ലോകം ഉണ്ടാക്കുന്നവർ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതല്ലേ നല്ലത്?

0: എന്തിനാണ് അതിരാവിലെ ഞാൻ ഈ റോഡിലൂടെ എങ്ങനെ നടക്കുന്നത്? എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്? എന്താണ് എന്റെ മനസ്സിൽ? എന്തൊരു തിരക്കാണ് ഈശ്വര ഈ നഗരത്തിൽ. ഈ ബ്യൂട്ടി പാർലറിലും കാണുമോ തിരക്ക്?
1: മിസ്സിന് എന്താണ് വേണ്ടത്?
0: തലമുടി. തലമുടി വെട്ടണം. ചെവിക്ക് മുകളിൽ വെച്ച് വെട്ടണം.
1: ഇതാ ഈ കസേര ഇന്നോളൂ. ആദ്യം മുടി ഒന്ന് വാഷ് ചെയ്യണം.
0: എന്തിനാ എന്റെ തലമുടി കഴുകുന്നത്? ഞാൻ രാവിലെ കുളിച്ചതാണ്.
1: തലമുടി വെട്ടുമ്പോ ഒട്ടും എണ്ണമയം പാടില്ല മിസ്. എങ്കിലേ വിചാരിക്കുന്ന ഷേപ്പ് കിട്ടും. മിസ് ഇതാദ്യമാണല്ലേ മുടി വെട്ടിക്കുന്നത്?
0: അതെ, ഞാൻ ആദ്യമാണ് ഒരു ബ്യൂട്ടി പാർലർ കാണുന്നത് തന്നെ.
1: പക്ഷേ നല്ല മുടിയാണല്ലോ മിസ്. വെറുതെ ഇത് വെട്ടി ചെറുതാക്കണോ? മുടി നന്നേ കുറഞ്ഞവരാണ് സാധാരണ ചെറുതാക്കി വെട്ടിക്കാറുള്ളത്.
0: വേണം, വെട്ടണം. എനിക്ക് ഈ നീണ്ട മുടി മടുത്തു. ഒരു മാറ്റം വേണം എനിക്ക്.
1: ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ആഹാ, മിസ്സിന് ബോബിയുടെ ഹെയർ നന്നായി ചേരുന്നുണ്ട്. ഞാൻ കണ്ണാടി പിടിച്ചു തരാം. നന്നായിട്ടുണ്ട് അല്ലേ?
0: എന്ത് നോക്കാനാണ്? ഇനി എന്റെ കയ്യിലെയും കാലിലെയും രോമങ്ങൾ റിമൂവ് ചെയ്തു തരണം.
1: ബ്ലീച്ചിങ്ങോ വാക്സിങ്ങോ മിസ്സിന് എന്താണ് വേണ്ടത്?
0: എന്തായാലും മതി. അതിനു മുമ്പ് എന്റെ പൊരികം കൂടി ഒന്ന് ശരിയാക്കി തരണം.
1: മിസ് ഇതാ കണ്ണിന് മുകളിൽ വിരല് കൊണ്ട് ഇങ്ങനെ താഴോട്ട് അമർത്തി പിടിക്കണം.
0: ഇതാ വേദനിക്കുന്ന പരിപാടിയാണല്ലോ.

0: അത് സാരല്ല. കീ കൊടുക്കുമ്പോൾ നടക്കുകയും കൈ കൊട്ടുകയും ചെയ്യുന്ന പാവക്കുട്ടി സ്വഭാവത്തെക്കാൾ ഭേദാണ് ഈ പാവച്ഛായ.
1: എന്താണ് ഇടത്തേക്കിപ്പോ ഇങ്ങനെയെല്ലാം തോന്നാൻ?
0: ഏയ്, ഒരു മാറ്റം വേണമെന്ന് തോന്നി. അതെങ്ങനെ വേണമെന്ന് നിശ്ചയമില്ല താനെ. നീളം കുറച്ച മുടിയും ആകൃതി വരുത്തിയ പുരികവും വാഴപ്പിണ്ടി പോലെ മിനുസപ്പെടുത്തിയ കൈകാലുകളും സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാവില്ല എന്നറിയാം. എന്നാലും ഒരു രസം. നടപ്പൊരു സ്വാതന്ത്ര്യ സമരമാണ്. എല്ലാ കുരുക്കുകളിൽ നിന്നും ഭൂഗുരുത്താകർഷണ ശക്തിയിൽ നിന്നു പോലും രക്ഷപ്പെടാനുള്ള നമ്മുടെ ഒരു എളിയ ശ്രമം. ഞാൻ കാലത്തു മുതൽ നടക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോ ഒരു 5-6 കിലോമീറ്റർ നടന്നു കാണും.
1: എന്തേ നടക്കണമെന്നൊരു തോന്നൽ?
0: വെറുതെ
1: അല്ല, വെറുതെ ആവില്ല. ഏട്ടത്തിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്.
0: ദൈവമേ, മണി ഒന്നായല്ലോ. സനൽ ഊണ് കഴിക്കാൻ വരും. ബസ് കാത്തുനിന്നാ പറ്റില്ല. നമുക്ക് ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കാം. ആ, ഒരു സുപ്രധാന കാര്യം പറയാൻ വിട്ടു. ഇന്നലെ ഞാനൊരു കവിത മുഴുവനാക്കി. പ്രസിദ്ധീകരിക്കാനും പ്ലാനുണ്ട്.
1: സത്യം? എന്തേ മനസ്സ് മാറാൻ. ഏട്ടത്തി എന്നെ പറയാറില്ലേ, കവിത എഴുതലൊക്കെ നിർത്തി, അഥവാ ഇനി എഴുതിയാലും പ്രസിദ്ധീകരിക്കാൻ കൊടുക്കില്ല എന്നൊക്കെ.
0: പഠിക്കുന്ന കാലത്ത് ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ കൺമുമ്പിൽ കണ്ടിരുന്ന കുറച്ചു പേർക്ക് വേണ്ടിയാണ് എഴുതിയിരുന്നത്. പിന്നെ ഈ അടുത്ത കാലത്താണ് ഞാൻ വീണ്ടും എഴുതാൻ തുടങ്ങിയത്. എനിക്ക് വേണ്ടി മാത്രം, ഒറ്റയ്ക്കിരുന്ന് കുടിക്കുന്നത് പോലെ ഞാൻ എഴുതി. വിജയൻ അറിയോ, ഇപ്പോൾ ഞാൻ സത്യം മാത്രമാണ് എഴുതുന്നത്. എന്റെ ഈ ദേഹം തന്നെയാണ് എന്റെ ഈ എഴുത്ത്. അതിലെ വെട്ടിത്തിരുത്തലുകളാണ് വിജയൻ കാണുന്ന ഈ മുടിവെട്ടൽ. ഇപ്പോൾ ഞാൻ ജനങ്ങളെ നേരിടാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതും.
1: ഒരു ഓട്ടോ കാലിയായി വരുന്നുണ്ട്. ഡ്രൈവർ, ഇവരെ പാർക്ക് അവന്യൂവിൽ വിടണം.
0: അല്ല, വിജയനും കയറിക്കൂടെ? വന്നാൽ ഊണ് തരാം, കവിതയും കാണിച്ചു തരാം.
1: ഓ, തീർച്ചയായും. വാഴ്ത്തപ്പെടാൻ പോകുന്ന ഒരു കവിതയുടെ അസൽ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. താലി ഊരി വെച്ചതിനും താലിയെ പ്രണയിക്കാത്തതിനും, താലിയുണ്ടായിട്ടും മറ്റാരെയോ പ്രണയിക്കുന്നതിനും ഞാൻ ഉത്തരം പറയണമെന്നോ സുഹൃത്തെ? സന്ധ്യാദീപത്തിനരികിലേക്ക് പറന്നെത്തുകയും ചൂട് സഹിക്കാഞ്ഞ് മലർന്നുകിടന്ന് പിടയുകയും പൂർവസ്ഥിതിയിലാകാനുള്ള കൗശലമറിയാതെ കൈകാലിട്ടടിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയെ പോലെ നമുക്ക് ഓരോരുത്തർക്കും
0: മറ്റാരെയോ പ്രണയിക്കുന്നതിനും ഞാൻ ഉത്തരം പറയണമെന്നോ സുഹൃത്തെ? സന്ധ്യാദീപത്തിനരികിലേക്ക് പറന്നെത്തുകയും ചൂട് സഹിക്കാഞ്ഞ് മലർന്നു
1: കിടന്നുള്ള കൗശലമറിയാതെ ഉപമകളെ മനസ്സിലും താലിയെ വെൽവെറ്റ് പെട്ടിയിലും വെച്ചുപൂട്ടി ഞാൻ എന്നും
0: പ്രണയിക്കും. അന്യന്റെ ആർത്തിമൂത്ത നോട്ടത്തിനെതിരെ പൊരുതാനൊരു സ്വർണ്ണായുധം, സ്വമനസ്സിന്റെ ചാഞ്ചല്യങ്ങളെ ആവാഹിച്ചു കുടിയിരുത്താൻ ഒരു ചിത്രോടക്കല്ല്.
1: കുപ്പിവളകളുടെ താളക്കൊഴുപ്പാർന്ന കിലുക്കത്തിലും പൂച്ചക്കുട്ടിയുടെ പതുപതുപ്പിനെ ഓമനിക്കല്ലും കൈത്തറി സാരിയുടെ തീജ്വാല നിറത്തിലും പ്രണയം അടക്കി ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് തീരെ വയ്യ. ഏടത്തിയുടെ അക്ഷരങ്ങൾ കണ്ടാലേ അറിയാം ഇതൊരു പുതിയ ജന്മമാണെന്ന്. ആത്മവിശ്വാസമുള്ള വലിയ കയ്യക്ഷരങ്ങൾ. എന്താണ് ഏടത്തി എന്നെ ഇങ്ങനെ നോക്കുന്നത്?
0: കവിത വായിക്കുന്നത് മുഴുവനാക്കാതെ വിജയൻ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? അതാദ്യം പറയോ.
1: നിങ്ങളുടെ ഗന്ധം മാറിപ്പോയതുപോലെ ഏടത്തി. ബ്യൂട്ടി പാർലറിന്റെയും വിയർപ്പിന്റെയും ഗന്ധം കൂടിക്കലർന്ന് നിങ്ങളുടേതല്ലാത്ത ഗന്ധം. കവിതയ്ക്ക് ഗന്ധമുണ്ടോ എഴുതി?
0: വ്യക്തിത്വം പറയാതെ വിജയൻ, വായന മുഴുവനാക്ക. എന്നിട്ട് ഒരു അഭിപ്രായം പറയേ.
1: ഈ കവിതയിലെ വാക്കുകൾക്കിടയിൽ

0: ഒരുപാട് വെളുത്ത വിടവുകൾ. ഞാനിത് ലോഡ്ജിലേക്ക് കൊണ്ടുപോട്ടെ എടുത്തി. ഇപ്പോഴെന്തോ നിങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ എനിക്കിത് വായിക്കാനാവുന്നില്ല. ശ്രദ്ധ പതറും പോലെ.
1: എപ്പോ വായിച്ചു തീർത്താലും മതി, പൊട്ട ശ്ലോകം എന്ന മട്ടിൽ പറയാതിരുന്നാൽ മതി.
0: എന്താ എടുത്തി ഇങ്ങനെ? എനിക്ക് നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാവാതിരുന്നിട്ടുണ്ടോ? നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ കവിത? കുറച്ചു വായിച്ചപ്പോഴേ എനിക്കറിയാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ ഈ തിരയൊഴുക്കിന്റെ ശക്തി. ഒന്നും വിട്ടുപോകാതെ മുഴുവൻ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ ഇത് കൊണ്ടുപോകാന്ന് പറഞ്ഞത്.
1: എന്നെ മനസ്സിലാവും, എന്റെ കവിതയെയും മനസ്സിലാവും. എനിക്കത് നേരത്തെ അറിയാമായിരുന്നു.
0: എനിക്ക് നിങ്ങളുടെ ഒരു ചെറിയ ഭാവവ്യത്യാസം പോലും മനസ്സിലാവും. അതിന് നിങ്ങളെ കാണണമെന്നില്ല, ശബ്ദം കേട്ടാലേ അറിയാം. അത്രയ്ക്ക് പഠിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ. ആവേശം കൂടുമ്പോൾ നിങ്ങളുടെ മൂക്ക് വിടരും, എനിക്കറിയാം. നിങ്ങളെ മുഴുവനായി എനിക്കറിയാം.
1: ശരിയാണ്, ശരിയാണ്. എന്തേ, ഞാനതറിയാതെ പോയി.
0: എന്നോട് ചേർന്ന് നിന്ന് എന്റെ നെഞ്ചിൽ ഇങ്ങനെ തലചായ്ക്കുമ്പോൾ നിങ്ങൾ എന്റെ ആരാണ് എടുത്തി? അനുരാഗത്തിന് തൊട്ടാവാടി പൂവുകളുടെ നിറമാണെന്ന് ആരോ പാടിയത് സത്യമായിരിക്കും. തൊട്ടാവാടി ഇലകൾ കൂമ്പുന്ന പോലെ എടുത്തി നിങ്ങളുടെ കണ്ണുകൾ. നിങ്ങളുടെ ഈ തൊട്ടാവാടി കണ്ണുകളിൽ ഞാനൊന്ന് ഉമ്മ വെക്കട്ടെ എടുത്തി?
1: വേണ്ട വിജയൻ, വേണ്ട. എന്നെ വിട, എന്നെ വിട വിജയൻ. സനലിപ്പോൾ വരും. വേണ്ട, എന്റെ വിജയൻ.
2: അമ്മേ,
1: അയ്യോ, സനൽ, സനൽ, വിജയൻ, സനൽ. അവൻ നമ്മൾ ഇങ്ങനെ കണ്ടു. അയ്യോ, അവൻ തിരിഞ്ഞോടിയല്ലോ വിജയൻ. അയ്യോ, അയ്യോ,
0: സനൽ കണ്ടു. ഞാൻ ഞാൻ വിളിച്ചു വരാം.
1: മോനി, മോനി, മോനി, നിൽക്കൂ. സനൽ,
0: സനൽ, വിഷമം മാറ്റാം.
1: എന്റെ മോനെ.
0: സനൽ, സനൽ, മോനെ, അവിടെ നിൽക്ക്. മാമ പറയുന്ന ഒന്ന് കേൾക്ക്.
1: അവന് വിജയന് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. സഞ്ജയിൽ നിന്ന് ഓരോന്ന് പുറത്തേക്ക് തെറിക്കുന്നത് കണ്ടില്ലേ മോനെ? നിൽക്ക.
0: അയ്യോ മോനെ,
1: മോനെ,
0: അയ്യോ മോനെ, പുറത്തേക്ക് ഓടല്ലേ
1: മോനെ.
0: അയ്യോ ഏട്ടത്തി, ആ റിക്ഷാ വല ഗേറ്റ് അടിച്ചിട്ടില്ല.
1: മോനെ,
0: സനൽ, നിൽക്ക അവിടെ. സനൽ, അയ്യോ സനൽ.
1: എനിക്കറിയാം, പല കഥകൾ കൂടിയതാണ് ഒരു ജീവിതം. അതിൽ അമ്മയുടെ വികാര ദൗർബല്യത്തിന് കാണിയായ സനൽ എന്ന കുട്ടിയുടെ കഥ വണ്ടിച്ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് തീർന്നു. തീർന്ന കഥകൾ പുനർജനിക്കില്ലെന്നും അറിയാം. ഇനിയുള്ള കഥകൾ എങ്ങനെ തീരും? അതാണ്, അതാണ് എനിക്കറിയാത്തത്, തീരെ അറിയാത്തത്.

കാണി എൻ എസ് മാധവൻ എഴുതിയ കഥയുടെ റേഡിയോ ആവിഷ്കരണം സമാപിക്കുന്നു. നാടകരൂപരചന പ്രിയ എസ്. പങ്കെടുത്തവർ പി എൽ സി സുകുമാരൻ, വേണുപാളയിൽ മധു മാങ്കാവ്, ഡി കെ രാജേഷ് കുമാർ, സി ഹരിദാസ്, അഞ്ജലി സി നായർ, എം ഇ നാരായണി.

ഗുലാം അലി പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം മന്ത്രി കൊച്ചമ്മ. ഗാനശില്പികൾ എസ് രമേശൻ നായർ, മോഹൻ സിത്താര.

ഒരു ഗാനം കൂടി. യേശുദാസ് പാടിയത് ചിത്രം മീനക്കിൽ താലികെട്ട്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11:15. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.